ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ആകാശവാണി കൊച്ചി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 25, കൊല്ലവർഷം 1201, എടവം 1, 2026 മെയ് 15, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5:53. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

സുഭാഷിതം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സ്വപ്നതുല്യമായ ചടങ്ങാണ് വിവാഹം. അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാത്തതായി ആരും തന്നെ ഉണ്ടാവുകയില്ല. നമുക്ക് ഏറ്റവും യോജിച്ച വ്യക്തിയെ കണ്ടെത്താൻ വിവാഹ പരസ്യങ്ങൾ നൽകുന്ന ഇന്നൊരു നാട്ടുനടപ്പാണല്ലോ. എന്നാൽ വിവാഹ പരസ്യങ്ങളിൽ യോഗ്യതയോടൊപ്പം മുൻകാല പരിചയം ആവശ്യപ്പെടുന്നിടത്തോളം അനൗചിത്യം മറ്റൊന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? വിവാഹത്തെ ഒരു തൊഴിലായിട്ടല്ല സമൂഹം കാണുന്നത്, മറിച്ച് അതൊരു വിശിഷ്ടമായ വഹനമാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ഏതാനും മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ ഇല്ലാതാവുമെന്ന്. നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഒരു ധൈര്യവും അതുതന്നെയാണ്. എന്നാൽ 50 വർഷത്തെ ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു കേസ് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ എല്ലാ ധൈര്യവും ചോർന്നുപോയി. കുപ്പിപാത്രങ്ങൾ വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ എത്ര ഉറപ്പുള്ള പെട്ടിക്കുള്ളിൽ വെച്ചാലും പെട്ടിയുടെ മുകളിൽ എഴുതി വയ്ക്കുന്നൊരു വാചകമുണ്ട്, ഹാൻഡിൽ വിത്ത് കെയർ, അതായത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന്. ശരിയാണ്, വിവാഹ ജീവിതവും ഒരു സ്ഫടിക പാത്രം പോലെയാണ്. സൂക്ഷിച്ചാൽ തിളക്കം കൂടിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉടയാവുന്നതും. കുടുംബ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ തുടക്കക്കാർ ആരായിരിക്കണമെന്ന് ചിന്തിച്ച് സമയം കളയണ്ട. ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. അങ്ങനെ കരുതിയില്ലെങ്കിൽ അത് കുടുംബ ബന്ധങ്ങളെ ബാധിക്കും. ഒരു നാട്ടിൽ വരൾച്ച മൂലം എല്ലാം നശിച്ചപ്പോൾ പുരോഹിതൻ രാജാവിനോട് വിഗ്രഹത്തിൽ പാലഭിഷേകം നടത്താൻ ഉപദേശിച്ചു. ജനങ്ങളെല്ലാവരും ഓരോ കപ്പ് പാല് കൊണ്ടുവന്ന് വിഗ്രഹത്തിൽ

0: കഴിക്കാൻ ആവശ്യപ്പെട്ടു. ആവശ്യമായ വലിയ പാത്രവും വെച്ചു. അടുത്ത ദിവസം രാജാവ് ആകാംക്ഷയോടുകൂടി പാത്രം നോക്കിയപ്പോൾ ഒരു തുള്ളി പാല് പോലുമില്ലായിരുന്നു. കാരണം തന്റെ ഒരു കപ്പ് പാലില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാണെന്ന് എല്ലാവരും ചിന്തിച്ചതുകൊണ്ട് ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എല്ലാ കുടുംബങ്ങളിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികം, രോഗം, ജോലി, മക്കളുടെ വിവാഹം, അങ്ങനെ എന്തുമാവാം. അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. സാമ്പത്തിക പ്രശ്നം രൂക്ഷമായപ്പോൾ ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും ഒരുമിച്ച് ജീവത്യാഗം ചെയ്തത് ഞെട്ടലോടുകൂടിയാണ് ഇന്ന് നാം ഓർക്കുന്നത്. എന്നാൽ ചില കുടുംബങ്ങളിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നത് നമ്മൾ അറിയാറുണ്ടല്ലോ. പ്രശ്നങ്ങളെ ഒരിക്കൽ നമ്മൾ അതിജീവിച്ചാൽ, APJ അബ്ദുൽ കലാം പറയുന്നത് പോലെ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി മാറും. വിവാഹ ജീവിതത്തിന്റെ പവിത്രതയെ ഇല്ലാതാക്കുന്ന സംശയം എന്ന രോഗം ഒരു ചുടുകാറ്റാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ വസന്ത മാളികയെ അത് ചുട്ട് ചാമ്പലാക്കും. സംശയമെന്ന രോഗം അടിസ്ഥാനരഹിതവും ഭാവനാസൃഷ്ടിയുമാണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും അപകർഷതാബോധത്തിൽ നിന്നും അസൂയയിൽ നിന്നും ലൈംഗിക അപര്യാപ്തതകളിൽ നിന്നുമാണ് ഇത് സംഭവിക്കുന്നത്. ജീവിത പങ്കാളികളെല്ലാം തികഞ്ഞവരായിരിക്കണമെന്ന് ചിലർ ശഠിക്കുകയാണ്. പ്രിയമുള്ള എന്റെ ശ്രോതാക്കളെ, എല്ലാം തികഞ്ഞ വ്യക്തികൾ ഒന്നിക്കുന്നതല്ല വിവാഹം. മറിച്ച് അപൂർണരായ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ വ്യത്യാസങ്ങൾ ആസ്വദിക്കാൻ പഠിക്കുമ്പോഴാണ് സ്ത്രീയുടെയും പുരുഷന്റെയും കൂടിച്ചേരലുകൾ വിവാഹമാകുന്നത്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ നിയമന കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിനുശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയ്ക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്നാരംഭിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് UAE പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്ന പരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രിമാരോടും പ്രതിനിധി സംഘത്തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദ ചർച്ച നടത്തി. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോങ്കണ്ടെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. കരിപ്പൂരിൽ നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3-ാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കാസർകോട് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി June 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകി.
3: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, വള്ളത്തൂർ

0: കാവ്യധാര. വള്ളത്തോൾ നാരായണ മേനോന്റെ മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം, നോബൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ, മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം. 8:30 സ്പോൺസർ പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലെ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will embark on a 6-day visit to UAE, Netherlands, Sweden, Norway and Italy today. On the first leg of his 5-nation visit, Mr. Modi will reach UAE today, where he will meet President Sheikh Mohammed bin Zayed Al Nahyan. The two leaders will exchange views on bilateral issues, in particular energy cooperation, as well as regional and international issues of mutual interest. They will also discuss ways to advance the bilateral comprehensive strategic partnership underpinned by strong political, cultural, economic and people-to-people links. Energy security is expected to remain a central theme of the engagement. Briefing media prior to the visit, Additional Secretary West in the Ministry of External Affairs, Asim Mahajan, said energy remains a key pillar of the relationship. He noted that the UAE was India's fourth largest source of crude oil last year, meeting around 11% of India's requirement. Prime Minister Narendra Modi has said that under India's chairmanship this year, BRICS will work together to strengthen multilateralism, promote sustainable development, enhance economic resilience, and build a more inclusive world order. Interacting with foreign ministers and heads of delegation of BRICS countries who called on Mr. Modi in New Delhi, the Prime Minister said BRICS has emerged as an important platform for advancing cooperation among emerging economies and giving voice to the aspirations of the Global South. The meetings took place on the sidelines of the BRICS foreign ministers' meeting, which is underway in New Delhi. The government has imposed a limit of 100 kg on gold imports under the Advance Authorization Scheme, which allows jewellery exporters to import raw or input materials at zero duty. In a public notice, the Directorate General of Foreign Trade said, advance authorization for import of gold shall be issued subject to a maximal remissible quantity of 100 kilograms. The Directorate General added that any subsequent advance authorization for the import of gold shall be considered for issuance only upon fulfillment of at least 50% of the export obligation. Earlier, there was no limit on gold imports under the scheme. യൂറോപ്യൻ യൂണിയൻ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാത ഗീതത്തിലെ അടുത്ത ഗാനം കെ ജി മാർക്കോസ് പാടിയത്. ഗാനരചന ബാപ്പു വെള്ളിപ്പറമ്പ്. സംഗീതം നൽകിയത് കണ്ണൂർ നൌഷാദ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഉണ്ണിമേനോൻ പാടിയ ഗാനമാണിനി ബാപ്പു ഉമറിന്റെ വരികൾക്ക് നിസാരെ ഉമറിന്റെ സംഗീതം.

പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കെ എ സിദ്ദിഖ് പെരുമ്പാവൂർ, ഉണ്ണിമേനോൻ, കെ ജി മാർക്കോസ്, ഉബൈദ് മൂവാറ്റുപുഴ എന്നിവർ പാടിയ ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കാർഷിക മേഖലയിലെ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും കർഷകരിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനായി കൃഷിവകുപ്പ് കർഷക രജിസ്ട്രി പദ്ധതി നടപ്പിലാക്കുന്നു.

0: കൃഷിവകുപ്പ് പദ്ധതികളായ പിഎം കിസാൻ ഗുണഭോക്താക്കൾ, സബ്സിഡി വളങ്ങൾ വാങ്ങുന്നവർ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, മറ്റ് സർക്കാർ കാർഷികാനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കർഷകർ എന്നിവർ നിർബന്ധമായും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതോടെ ഓരോ കർഷകനും സവിശേഷമായ ഒരു കർഷക ഐ ഡി ലഭിക്കും. രജിസ്റ്റർ ചെയ്യേണ്ട വിധം: കർഷകർക്ക് സ്വന്തം മൊബൈൽ ഫോൺ വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ ആധാർ കാർഡ്, നികുതി രസീത്, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതി ഈ മാസം 25. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പ്രത്യേക പരിശീലനം ഈ മാസം 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. കേരളത്തിൽ നിന്നുള്ളവർക്കും കേരളത്തിന് പുറത്തുനിന്നുള്ളവർക്കും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 62 38 09 21 75. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ 6 മാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-നും 30-നുമിടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 97 47 32 17 60. 97 47 32 17 60. കേരള വെറ്ററിനറി സർവകലാശാലയിലെ 4 സ്ഥാപനങ്ങളിലേക്ക് 2026-27 ഓഡിറ്റിംഗ്, GST, IT ഫയലിംഗ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ എന്നിവ ചെയ്യുന്നതിന് C&AG എംപാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൌണ്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രങ്ങൾ ഈ മാസം 25 രാവിലെ 11 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക: www.kvasu.ac.in. തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾക്ക് 175 രൂപ നിരക്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. 94 00 48 54 എന്ന ഫോൺ നമ്പറിൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 00 48 54. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 24,800 രൂപ, കൊപ്ര 14,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,700 രൂപ, അൺഗാർബിൾഡ് 70,700 രൂപ, റബ്ബർ RSS4 26,200 രൂപ, RSS5 25,800 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 32 മിനിറ്റും 3 സെക്കൻഡും.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

0: കോഴിക്കോട് കണ്ണൂർ.
1: മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ നടത്തി അധികാരമേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. സിപിഎം നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെ സിപിഎം സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രഖ്യാപിക്കും. ഹേവാർഡ് ഗാലറി കൊച്ചി മുസ്രീസ് ബിനാലെ പുരസ്കാരം ഇന്ത്യൻ കലാകാരനായ കുൽപ്രീത് സിംഗിന്. US ഇറാൻ സംഘർഷം നീളുന്നതിനാൽ കയറ്റുമതി ഇറക്കുമതി മേഖലയ്ക്ക് കനത്ത ആഘാതം. കയറ്റുമതിയിൽ 30%, ഇറക്കുമതിയിൽ 60% കുറവ്. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടക്കുന്ന വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കായികം. IPL ക്രിക്കറ്റിൽ പഞ്ചാബിനെതിരെ മുംബൈയ്ക്ക് 6 വിക്കറ്റ് വിജയം. ഫ്രഞ്ച് ലീഗ് 1 ഫുട്ബോളിൽ 5-ാം തവണയും കിരീടം കരസ്ഥമാക്കി PSG. ശ്രീലങ്കയിൽ ആരംഭിക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ 15-അംഗ ഇന്ത്യൻ എ ടീമിൽ ഇടം നേടി വൈഭവ് സൂര്യവംശി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
0: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യ കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
0: രാവിലെ 7:15. മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
2: ഫോൺ 94 97 45 79 70.
3: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കാവ്യധാരയിൽ ഇന്ന് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം.

ക്രൂരം ദൂരിതമാകുമാറങ്ങണഞ്ഞിന്നൊരു പുരുഷരൂപമാം തേജപുഞ്ജം അല്ലേ ഗൃഹസ്ഥ നീ

യാതൊരു പർവ്വതത്തിങ്കലോ ഭക്ഷണം യാതൊന്നുമില്ലാതെ 40 നാൾ ധ്യാനം കൊണ്ടാത്മാവെ ആത്മാവിൽ കണ്ടുകൊണ്ടാനന്ദലീനനായി കന്യാപുത്രൻ വൻതപം ചെയ്തു

0: തേൻകുളിർ വല്ലേ നികുഞ്ചത്തിൽ നിന്നോലും പൂങ്കുയിൽ കൂകലാൽ വാഴ്ത്തിപ്പാടി.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം. ആലപനം ശ്രീയുക്ത വർമ്മ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ

ശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. ഏഴ് 35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, ഇതിൽ യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ, മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാകക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാകക്ഷി യോഗത്തിനുശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24th മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാകക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാകക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. സിപിഐഎം നിയമസഭാകക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും.

യായി യുഎഇയിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് യുഎഇ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, സിബിഎസ്ഇ ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡിഎംകെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർദവർക്കർക്ക് പരാതി നൽകി. സ്പീക്കർ ജെ സി ഡി പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി വി കെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 എംഎൽഎമാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ ഡിഎംകെയിൽ പിളർപ്പുണ്ടായത്. സംസ്ഥാനത്തെ എസ്എസ്എൽസി പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ്എസ്എൽസി പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 wicketsന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30-ക്കാണ് മത്സരം.
കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യൻമാരായി.

0: ബിലോട്ടൺ സ്പോർട്സ് എഫ്സിയാണ് റണ്ണേഴ്സ് അപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ ചപ്പാറപ്പടവ് ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ വാഴ കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് മൂന്നാമത്തെയും നാലാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു രണ്ട് വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ മൂന്നാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യുഡിഎഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 12 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും ഒത്തുചേർന്ന വിവിധ ഇനങ്ങളുമായി ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ചിന്താശകലം. ആനന്ദമൊരു ചിത്രശലഭത്തെ പോലെയാണ്. പിന്നാലെ നടന്നാൽ കിട്ടില്ല, സ്വസ്ഥമായിരുന്നാൽ അത് നമ്മുടെ ദേഹത്ത് വന്നിരിക്കും. അമേരിക്കൻ സാഹിത്യകാരനായ നഥാനിയൽ ഹാത്തോണിന്റെ വാക്കുകൾ. ആനന്ദം ഒരു ചിത്രശലഭത്തെ പോലെയാണ്, പിന്നാലെ നടന്നാൽ കിട്ടില്ല, സ്വസ്ഥമായിരുന്നാൽ അത് നമ്മുടെ ദേഹത്ത് വന്നിരിക്കും.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. 1990 ഭാരതരത്നം നേടിയ ശേഷം 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ആരാണ്? ചോദ്യം ആവർത്തിക്കാം. 1990 ഭാരതരത്നം നേടിയ ശേഷം 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30.

നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ അനുരാഗ ഗാനസന്ധ്യ. ഗാനമേള ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കുന്ന ജൈവ ഉൽപ്പന്ന സായന നാട്ടുചന്ത കാക്കനാട് ഓണം പാർക്കിൽ ഈ മാസം 16. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആന്റ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആന്റ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ മാസം 20 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484242275, 0484242275.

0: സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 10-ാം തരത്തിന് 17 വയസ്സും ഹയർ സെക്കൻഡറിക്ക് 22 വയസ്സും പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. പിഴയില്ലാതെ ഈ മാസം 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും www.literacymissionkerala.org എന്ന വെബ്സൈറ്റിലോ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിലോ ലഭിക്കുന്നതാണ്. ഫോൺ നമ്പറുണ്ട്: 04842426596. 04842426596. സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
3: സഹ്യനും മലയാളവും. സഹ്യപർവ്വതം മലയാളികളെ ദക്ഷിണേന്ത്യയിലെ വേറിട്ട ഒരു ജനതയായി മാറ്റുന്ന ഭൂമിശാസ്ത്ര ഘടകം മാത്രമല്ല, മലയാള ഭാഷയുടെ വ്യതിരിക്തതയ്ക്ക് അടിസ്ഥാനം കൂടിയാണ്. തമിഴിൽ നിന്ന് വ്യത്യസ്തമായി മലയാളത്തിനുള്ള പ്രത്യേകതകൾ AR രാജരാജവർമ്മ 6 നയങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. തേങ്ക തേങ്ങയാകുന്ന അനുനാസികാദി പ്രസരവും, വന്താൻ അവൻ വന്നു എന്നാകുന്ന പുരുഷഭേദ നിരാസവും, തലൈ തലയാകുന്ന സ്വര സംവരണവും, പിടിത്താൻ പിടിച്ചു ആകുന്ന താലവ്യാദേശവും, ഉടയ ഉടേ ആകുന്ന അംഗഭംഗവും എല്ലാം ഭാഷാപ്രക്രിയകളാണെങ്കിലും പ്രകൃതി കെട്ടിയ കോട്ട പോലെ വർത്തിച്ചിരുന്ന സഹ്യപർവ്വതം അതിന്റെ പ്രധാന കാരണം കൂടിയാണ്. ഇത്തരം മാറ്റങ്ങളോടൊപ്പം തന്നെ തമിഴിൽ അന്യം നിന്നുപോയ ചില പ്രത്യയങ്ങളെ മലയാളം സംരക്ഷിക്കുന്നുവെന്ന് AR വ്യക്തമാക്കുന്നുണ്ട് എന്നത് മേൽപ്പറഞ്ഞ വ്യതിരിക്ത ഭാഷാസ്വത്വത്തിന്റെ തെളിവുകൂടിയാണ്. സഹ്യപർവ്വതം ഭൂമിശാസ്ത്രപരമായ ഘടകമായി മാത്രമല്ല, സാംസ്കാരിക സ്വത്വം കൂടിയായി നമ്മുടെ ഭാഷയിൽ നിറഞ്ഞു നിൽക്കുന്നു. വള്ളത്തോൾ മലയാളത്തിൽ ദർശിച്ചത് സഹ്യഗിരിയുടെ അടിയുറപ്പാണ്. മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന ഭൂപ്രകൃതി മലയാള ഭാഷയുടെ വൈവിധ്യപൂർണമായ സമ്പന്നതയുടെ അടിസ്ഥാനമാണ്. അച്ചടിയുടെയും വൈജ്ഞാനിക സാഹിത്യത്തിന്റെയും പ്രാമുഖ്യം ഇടനാടിനുണ്ടായിരുന്നെങ്കിലും ഒട്ടേറെ ഗോത്രഭാഷകളും അതിന്റെ ഭാഗമായ അറിവും മലയാളത്തിന്റെ ഭാഗമായത് മലനാട്ടിലൂടെയാണ്. സഹ്യപർവ്വതത്തിലെ ജൈവ വൈവിധ്യം മലയാളത്തിന്റെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ചുരം, ചോല, താഴ്വര, പൊന്ത തുടങ്ങി പരിസ്ഥിതി ലോല പ്രദേശം

വരെയുള്ള സംജ്ഞകൾ സഹ്യപർവ്വതവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ്. മലയാളിയുടെ സാംസ്കാരിക സ്വത്വം അടയാളപ്പെടുത്തുന്ന ഭാഷാപ്രതിനിധാനമാണ് ഇന്ന് സഹ്യപർവ്വതം. കുരീപ്പുഴ മലയാളത്തെ സഹ്യപുത്രി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ദിശാപ്രയോഗങ്ങൾക്ക് അടിസ്ഥാനമായതും സഹ്യപർവ്വതമാണ്. കിഴക്ക് നമുക്ക് കിഴക്കൻ മലയാണ്. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ അറബിക്കടലാണ് മലയാളിയുടെ ദൃശ്യബിംബം. സഹ്യപർവ്വതത്തിലേക്ക് കുടിയേറിയ ഇടനാട്ടുകാരുടെ മലയാളവും മലനാട്ടിലെ തദ്ദേശീയരുടെ ഭാഷയും ചേർന്ന് രൂപപ്പെട്ട സമ്പർക്ക മലയാളം പൊതു മലയാളത്തിൽ അലിഞ്ഞു ചേരുകയാണ് ഉണ്ടായത്. സഹ്യപർവ്വതവും മലയാളവും തമ്മിലുള്ള ബന്ധത്തിന് കാവ്യാത്മകമായ ഒരു പരിവൃത്തി സൃഷ്ടിച്ചത് വൈലോപ്പിള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന കവിതയാണ്. മലയാള കവിതയിലെ പ്രകൃതി സാന്നിധ്യത്തിന്റെ മുഖ്യാവലംബവും സഹ്യപർവ്വത നിരകളാണ്. കേരളീയരുടെ പൊതുബോധത്തിൽ ഉറഞ്ഞുകിടക്കുന്ന പ്രകൃതി ബിംബങ്ങളിലും അതിന്

0: ാണ് കേരളീയരുടെ പൊതുബോധത്തിൽ ഉറഞ്ഞുകിടക്കുന്ന പ്രകൃതി ബിംബങ്ങളിലും അതിൻ്റെ ഭാഗമായ ഭാഷാവ്യവഹാരങ്ങളിലും സഹ്യപർവ്വതം നിറഞ്ഞു നിൽക്കുന്നു. സഹ്യനുണ്ടാക്കിയ സുരക്ഷിത തടസ്സം അരിച്ചെടുത്ത ഭാഷയാണ് മലയാളം. കടൽ കടന്നെത്തിയ ഭാഷാസ്വാധീനങ്ങൾ പലപ്പോഴും സഹ്യപർവ്വതത്തിൽ തട്ടി നിൽക്കുകയാണ് ഉണ്ടായത്. സഹ്യപർവ്വതം ഇല്ലായിരുന്നെങ്കിൽ തമിഴിൻ്റെ ഒരു ഉപഭാഷയായി മലയാളം നിലനിൽക്കുമായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നതിൽ തെറ്റില്ല.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.

സേവന വാർത്തകൾ. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാഡമിക് ഡിവിഷനായ കിലെ IAS അക്കാഡമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം മുതൽ പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. ഫോൺ നമ്പർ 8075-768537. 8075-768537.

ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടക്കും. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും www.iimc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9188-94-1831 9188-94-1831. LBS സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആന്റ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST എന്നീ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 04842541520 04842541520

സംസ്ഥാന കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധി തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഫോൺ നമ്പർ 0491-251-5765, 0491-251-765.

0: എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. 4 ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ 20-ലധികം ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുന്നത്. SSLC, +2, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, MBA എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡേറ്റയുടെ 4 കോപ്പി സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484-2422-452. 0484-2422-452. ഇതാകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഗ്രീൻ മൌൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൌൺ സ്പൈസസ്.
2: ഗ്രീൻ മൌൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൌൺ കറി മസാലകൾ.
2: ഗ്രീൻ മൌൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: നാഗവള്ളി RS കുറുപ്പ് സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ ചിത്രമാണ് 2 ജന്മം. MG സോമൻ, ഉഷാകുമാരി, തിക്കുറിശി സുകുമാരൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ, പാടിയത് വാണി ജയറാം.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: Be part of Hotel Tech Kerala 2026, Kerala's premier food and hospitality exhibition. Hospitality industry le latest trends and innovations explore cheyanu avasaram. May 15th mudal 17th vare Gokulam Convention Center, Kallur, Kochi il nadakkunu. Register yourself now at hoteltechkerala.com.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഫോൺ 8129110087.
6: എല്ലാ രീതിയിലുള്ള യൂട്രസ് റിമൂവൽ ശസ്ത്രക്രിയയും ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് യോനിയിലൂടെ നീക്കം ചെയ്യാവുന്നതാണ്. അത് മുഴയായിട്ടായിക്കോട്ടെ, ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു അണ്ടാശയത്തിലുള്ള സിസ്റ്റുകളായിക്കോട്ടെ, അതെല്ലാം നമുക്ക് യോനിയിലൂടെ ഇന്ന് ചെയ്യുവാൻ സാധിക്കും. ചെറിയ ഗർഭപാത്ര മുഴകളും നമ്മൾക്ക് യോനിയിലൂടെ തന്നെ, സർജറിയിലൂടെ ചെയ്യുവാൻ സാധിക്കും. യോനിയിൽ വരുന്ന ചെറിയ തടിപ്പുകൾ, സിസ്റ്റുകൾ, അതെല്ലാം നമ്മൾ യോനിയിലൂടെ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. വജൈനൽ ഹിസ്റ്റ്രക്ടമി എന്ന് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കും. അതിൽ ഇറങ്ങി വരുന്ന യൂട്രസിനെയാണ് നമ്മൾ വജൈനൽ ഹിസ്റ്റ്രക്ടമി എന്ന് പറയുക. ഇറങ്ങി വരാതെ ഇരിക്കുന്ന നോർമൽ പൊസിഷനിൽ തന്നെ ഇരിക്കുന്ന യൂട്രസ്, ഗർഭപാത്രം, അതിൽ ചിലപ്പോൾ മുഴയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും, ഭിത്തിക്ക് കട്ടി കൂടുതലുണ്ടായിരിക്കും, നമുക്ക് റിമൂവ് ചെയ്യേണ്ട വരുമ്പോൾ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന നോൺ ഡിസെന്റ് വജൈനൽ ഹിസ്റ്റ്രക്ടമി എന്നാണ്. ഇത് യോനിയിലൂടെ തന്നെ ചെയ്യുന്ന സർജറിക്കാണ് ഏറ്റവും മികച്ചമായ ഒരു സക്സസും റിസൾട്ടും ഉണ്ടാകാറുള്ളത്.
7: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റെട്രിക് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എലിസബത്ത് ജേക്കബ്.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

കെഎസ്ഇബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ ആനക്കുളം, തേവരക്കാവ് അമ്പലം പരിസരം, കളഭം, വടക്കേക്കോട്ട മഞ്ഞേലിപ്പാടം റോഡ്, ചക്കാലമുക്ക്, കാടക്കോടം എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായും, ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ കോതാട് അംഗൻവാടി, കണ്ടനാട് കപ്പേള, കോതാട് ഫെറി, കോതാട് സ്കൂൾ, കണ്ടനാട് അംഗൻവാടി എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ഒരഭിപ്രായം ചോദിക്കട്ടെ? ഞാൻ
2: ഒന്നോ രണ്ടോ ചോദിക്കും.
1: ഞാനൊരു പട്ടിയെ വളർത്തട്ടെ?
2: അതാ പെട്ടെന്നൊരു തോന്നല്.
1: ഒന്ന്, എനിക്കൊരു കൂട്ട്. പിന്നെ ആണെങ്കിൽ മൊത്തം കള്ളന്മാരല്ലോ ചുറ്റും.
2: ഓക്കെ ഓക്കെ, വാങ്ങിച്ചു, നല്ല തീരുമാനം.
1: ഞാൻ ശരിക്കും സർഗാസോ കടൽ പോലെ ഒറ്റപ്പെട്ടു കിടക്കുക വർക്കിച്ചായ.
2: സർഗാസോ കടലിനെ പോലെയോ? വല്ലാത്തൊരു ഉപമയാണല്ലോ.
1: അറിയത്തില്ല അപ്പോ.
2: ഇല്ല,
1: കരയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കടല്.
2: അതങ്ങനെ വന്ന്
1: ആ കടലിന് നാല് ചുറ്റുവേ സമുദ്രപ്രവാഹങ്ങളോ കരയില്ല.
2: അത്ഭുതമാണല്ലോ.
1: ലോകത്തെ ഏറ്റവും വലിയ പായൽ കൂട്ടവും അവിടെ തന്നെയാ.
2: അറിവ് പകർന്നു തന്നതിന് നന്ദി.
1: പട്ടിയെ വാങ്ങാൻ പറഞ്ഞതിനും നന്ദി. അല്ലന്നേ, ഞാൻ ഏതെന്നും വാങ്ങും.
2: മഗ് നല്ലതാ. മഗ്?
1: ഓ, മഗ് അല്ല, വേറെ എന്നതോ ആണ്.
2: ജഗ്?
1: ശേ, ഈ ജഗ് മഗ്ഗൊന്നുമല്ല. ആ, പഗ്.
2: അത്
1: വേണ്ട, ലോല ഹൃദയ.
2: പിന്നെ സ്പൈഡർമാൻ വാങ്ങ്.
1: സ്പൈഡർമാൻ അല്ല, ഡൂബർമാൻ.
2: അങ്ങനെ ഒരെണ്ണം ഇറങ്ങിയോ?
1: ആ, ഇറങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ച.
2: ഏതെനായാലും ഭംഗിയായിട്ട് നോക്കണം.
1: അത് വേണം, അത് വേണം. നല്ല ഭക്ഷണം കൊടുക്കണം.
2: അയ്യോ, ഭക്ഷണം വേണം വേണം.
1: രാവിലെ 4 ബിസ്ക്കറ്റ് പാല്, പിന്നെ ഉച്ചക്ക് വയറു നിറച്ച് ചോറും കോഴിയിറച്ചി, പിന്നെ വൈകിട്ട് പാല്, 4 ബിസ്ക്കറ്റ്.
2: ഓ,
1: രാത്രി വീണ്ടും ചോറും പിന്നെ കോഴിയിറച്ചി.
2: ഇത്രയും എനിക്ക് തന്ന, ഞാൻ കടയുടെ മുന്നിൽ നിന്ന് കൊരച്ചോളാം.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. നഗരം വളരുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിടങ്ങൾ ചെറുതായി വരികയാണ്. ചെറിയ പരിസരങ്ങളുള്ള വീടുകളും ഫ്ളാറ്റുകളുമാണ് ഇന്നത്തെ പുതു കൃഷിയിടങ്ങൾ. നമുക്ക് വേണ്ടത് വീട്ടിൽ തന്നെ വിളയിക്കാനായാൽ ചെലവ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു ജീവിതവും സാധ്യമാകും. സ്വയം പര്യാപ്തമായൊരു കൃഷി ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുക്കാൻ കഴിയുമോ? ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 9446455888, 0484242637, 0484242637. ഓർമ്മിക്കുക, ഇന്ന് വൈകുന്നേരം 3 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. സേവന വാർത്തകൾ. സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് 2-ാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള, വിദ്യാഭവൻ, പൂജപ്പുര PO, തിരുവനന്തപുരം 69-50-12 എന്ന മേൽവിളി

0: വിലാസത്തിൽ നേരിട്ടോ സ്പീഡ് പോസ്റ്റിലോ അടുത്ത മാസം 2-നകം എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0481-2300-443. 0481-2300-443. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR പ്രോജക്റ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പ്രോജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 രാവിലെ 9:30 അഭിമുഖത്തിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് shsrc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. shsrc.kerala.gov.in. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഭാരത് സർക്കാരിനെ കൈ ഇഫക്റ്റീവ് സ്റ്റെപ്സ് ലിയെ ഹെ ജിസ്കെ ചലത്തെ ഹമാരെ പാസ് പെട്രോൾ, ഡീസൽ, LPG ഓർ നാച്ചുറൽ ഗ്യാസ് കെ പര്യാപ്ത സ്റ്റോക്സ് അവൈലബിൾ ഹെ. ഹമാരി റിഫൈനറീസ് ഓപ്റ്റിമം കപ്പാസിറ്റി പർ ഓപ്പറേറ്റ് കർ റഹി ഹെ ഓർ LPG പ്രൊഡക്ഷൻ ഭി ഇൻക്രീസ് കിയാ ജാ ചുക്കാ ഹെ. ഹമാരെ കിസി ഭി റിട്ടേൽ ഔട്ട്ലെറ്റ് പർ ഓർ LPG ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പർ കോയി ഡ്രൈ ഔട്ട് റിപ്പോർട്ടഡ് നഹി ഹെ. സബ് ജഗാ പർ നോർമൽ ഓപ്പറേഷൻ ചൽ റഹേ ഹെ.
1: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ

0: സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആന്റ് കവചിന്റെ മൂന്നാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
1: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
0: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
3: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. PHSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3.5 മണി മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, റിസൾട്ട് .kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497

0: 7 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11th സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3rd ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13th മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 15 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 28, മരണത്തിന്റെ പടിവാതിലിൽ തുടർച്ച.
2: പ്രഭാതമായി, മരണം വന്നില്ല. എന്നാൽ അന്ത്യം അടുത്താണെന്ന തോന്നലിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഉണർന്നു കിടക്കുമ്പോഴൊക്കെ ഞാൻ ഗീത കേട്ടു. ആശ്രമത്തിലെ അന്തേവാസികൾ എനിക്കായി അത് വായിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സ്വയം വായിക്കാൻ കഴിയുമായിരുന്നില്ല. സംസാരിക്കാൻ തീരെ താൽപ്പര്യം തോന്നിയതുമില്ല. നേരിയ സംസാരവും തലച്ചോറിന് ക്ഷീണം വരുത്തുമായിരുന്നു. ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നത് ഒരിക്കലും എനിക്കിഷ്ടമല്ലായിരുന്നതിനാൽ എല്ലാ ജീവിതാശയും അവസാനിച്ചു. ആ നിസ്സഹായ അവസ്ഥയിൽ ജീവിക്കുകയെന്നത് വല്ലാത്തൊരു യാതനയായിരുന്നു. ഒന്നും ചെയ്യാതെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ശുശ്രൂഷ സ്വീകരിച്ചും ശരീരം ക്ഷയിച്ച് നശിക്കുന്നത് കണ്ടും കിടക്കുന്ന അവസ്ഥ. അങ്ങനെ ഞാൻ സദാ മരണവും പ്രതീക്ഷിച്ച് കിടക്കുമ്പോൾ ഒരു ദിവസം ഡോക്ടർ തൽവൽക്കർ ഒരു വിചിത്ര ജീവിയെയും കൂട്ടി വന്നു. മഹാരാഷ്ട്രക്കാരനായിരുന്നു ആ വ്യക്തി. പ്രശസ്തനായിരുന്നില്ലെങ്കിലും കണ്ടയുടൻ അദ്ദേഹം എന്നെപ്പോലൊരു കിറുക്കനാണെന്ന് എനിക്ക് തോന്നി. തന്റെ ചികിത്സ എന്റെ മേൽ പരീക്ഷിക്കാൻ വന്നതായിരുന്നു അദ്ദേഹം. ബിരുദം എടുത്തില്ലെങ്കിലും ഗ്രാൻഡ് മെഡിക്കൽ കോളേജിൽ തന്റെ പഠനം ഏതാണ്ട് പൂർത്തിയാക്കിയിരുന്നു. ബ്രഹ്മസമാജത്തിലെ ഒരംഗമായിരുന്നു അദ്ദേഹമെന്ന് പിന്നീട് എനിക്ക് അറിയാനിടയായി. ശ്രീ കെൽക്കർ അതായിരുന്നു അദ്ദേഹത്തിന്റെ പേർ. ഒരു സ്വതന്ത്ര ബുദ്ധിയും പിടിവാശിക്കാരനുമാണ്. മഞ്ഞുകട്ട കൊണ്ടുള്ള ചികിത്സയാണ് ഏറ്റവും മികച്ചതെന്ന് അദ്ദേഹം കരുതി. അത് അദ്ദേഹത്തിന് എന്റെ മേൽ പ്രയോഗിക്കണം. അദ്ദേഹത്തിന് ഐസ് ഡോക്ടർ എന്ന് ഞങ്ങൾ പേരിട്ടു. യോഗ്യത നേടിയ ഡോക്ടർമാർക്ക് സാധിക്കാത്ത ചിലത് താൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. തന്റെ ചികിത്സാരീതിയിലുള്ള വിശ്വാസം എന്നിലേക്ക് സംക്രമിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നത് എനിക്കും അദ്ദേഹത്തിനും വിഷമം തോന്നിയ കാര്യമാണ്. ഒരളവോളം അദ്ദേഹത്തിന്റെ ചികിത്സയിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ചില നിഗമനങ്ങൾ തിടുക്കത്തിൽ രൂപപ്പെടുത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയായാലും എന്റെ ശരീരത്തിൽ പരീക്ഷിച്ചുകൊള്ളാൻ ഞാൻ അനുവദിച്ചു. ബാഹ്യ ചികിത്സ എനിക്ക് സമ്മതമായിരുന്നു. ദേഹം മുഴുവൻ ഐസ് കൊണ്ട് പൊതിയുകയാണ് ആ ചികിത്സ. അദ്ദേഹത്തിന്റെ ചികിത്സ എന്നിലുളവാക്കിയ ഗുണഫലത്തെക്കുറിച്ച്

വെച്ചുള്ള അവകാശവാദം എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അത് തീർച്ചയായും എന്നിൽ പുതിയൊരു ശക്തിയും പ്രതീക്ഷയും ജനിപ്പിച്ചു. മനസ്സിലെ ഉണർവ് സ്വാഭാവികമായും ശരീരത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. എനിക്ക് വിശപ്പ് അനുഭവപ്പെടുകയും 5-10 മിനിറ്റ് പതുക്കെ നടക്കാൻ കഴിയുകയും ചെയ്തു. എന്റെ ആഹാരത്തിൽ അദ്ദേഹം ഒരു പരിഷ്കാരം നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, പച്ചമുട്ട കഴിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ബലം കിട്ടുകയും ആരോഗ്യം എളുപ്പം വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. പാലുപോലെ നിരുപദ്രവമാണ് മുട്ടയും. അത് തീർച്ചയായും മാംസഭക്ഷണത്തിൽ പെടുകയില്ല. പിന്നെ എല്ലാ മുട്ടയും വിരിയുന്നതല്ലെന്ന് നിങ്ങൾക്കറിയാമോ? നിർബീജമാക്കിയ മുട്ടകൾ അങ്ങാടിയിൽ കിട്ടും. എന്നാൽ നിർബീജമാക്കിയ മുട്ട കഴിക്കാൻ പോലും ഞാൻ ഒരുക്കമായിരുന്നില്ല. എനിക്ക് കൈവന്ന ദേഹസുഖം തന്നെ പൊതുപ്രവർത്തനങ്ങളിൽ താൽപ്പര്യമെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതായിരുന്നു.

0: ഇതോടെ ഇന്നത്തെ ഗാന്ധി ദർശനം സമാപിക്കുന്നു. ഗാന്ധി ദർശനം ഇനി അടുത്തയാഴ്ച ഇതേ സമയത്ത്.
1: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: രാഗലയം.
4: 1984 ONV കുറിപ്പ്, രചന

നിർവഹിച്ച് രവീന്ദ്രമാഷ് സംഗീതം നൽകി യേശുദാസ് ആലപിച്ച എന്റെ നന്ദിരിക്കുട്ടിക്ക് എന്ന സിനിമയിലെ പുഴയോരഴകുള്ള പെണ്ണ് എന്ന ഗാനമാണ്. വാസന്തി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വാസന്തി രാഗത്തിന് നമുക്ക് പരിചയപ്പെടാം. 27-ാമത് മേളകർത്താരാഗമായ സരസാംഗി ജന്യമാണ് വാസന്തിരാഗം. സരസാംഗിക്ക് സൗരസേന എന്നൊരു പേരൂടെ ഉണ്ട്. വാസന്തിയുടെ സ്വരസ്ഥാനം പരിചയപ്പെടാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ശുദ്ധദൈവതം.

0: കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
1: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
3: പിറ്റേന്ന് കാലത്ത് കമലാലയ ബാങ്കിന്റെ പടികൾ കയറുമ്പോൾ രാമറിന്റെ കാലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വരാന്തയിൽ നിന്നുകൊണ്ട് അവൻ തക്ഷൻകുന്ന് അങ്ങാടിയിലേക്ക് നോക്കി. അത്രയും മുകളിൽ നിന്നും ആദ്യമായിട്ടാണ് അങ്ങാടി കാണുന്നത്. ചമ്പകമരത്തിന്റെ ചില്ലകൾക്കും പൂക്കൾക്കുമിടയിലൂടെ അങ്ങാടി കണ്ടപ്പോൾ അതൊരു വ്യത്യസ്ത ലോകമാണെന്ന് തോന്നിച്ചു. വലിയ ആളുകളൊക്കെ വളരെ ചെറുതായിരിക്കുന്നു. കോടതി വരാന്തയിലും മുറ്റത്തും നിറയെ ആളുകൾ. കറുത്ത കോട്ടണിഞ്ഞ വക്കീലന്മാർ വളരെ ഗൗരവത്തിൽ തലയും താഴ്ത്തി ഇടയ്ക്കിടെ വരാന്ത ഇറങ്ങി വരുന്നതും കാണാമായിരുന്നു. നോക്കിക്കൊണ്ടിരിക്കെ ഇമ്പിച്ചന്റെ കുതിരവണ്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിരത്തിലൂടെ കടന്നുപോയി. വലിയ ബുക്കുകളിൽ പേര് ചേർത്ത് രശീതി വാങ്ങുമ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഇത് സൂക്ഷിക്കണം, അയ്യാപ്പട്ടരെ കാണണമെന്ന് വെറുതെ ഒരാഗ്രഹം തോന്നി. സ്വന്തമായി ഒരു ബാങ്കുള്ള ആളല്ലേ, അത്തരത്തിൽ വേറെ ആരാണുള്ളത്? കിഴക്കേ തലയ്ക്ക് വലിയ കസാരയിൽ കോട്ടണിഞ്ഞിരിക്കുന്ന ആളായിരിക്കും അയ്യാപ്പട്ടരെന്ന് രാമർ വിചാരിച്ചു. കുഞ്ഞിക്കേളുവിനോട് ചോദിക്കണമെന്ന് കരുതിയതായിരുന്നു, മറന്നുപോയി. ബാങ്കിൽ നിന്നും ഇറങ്ങുമ്പോഴും അങ്ങാടിയിലേക്ക് നോക്കി. ഇപ്രാവശ്യം കിഴക്ക് രജിസ്ട്രാർ ഓഫീസിന്റെ ഒരു ഭാഗം കാണാൻ കഴിഞ്ഞു. അന്ന് അല്പനേരത്തെയാണ് കുഞ്ഞിക്കേളു വീട്ടിലേക്ക് പുറപ്പെട്ടത്. ഉത്സവം കഴിഞ്ഞതോടെ കടയിൽ തിരക്കല്പം കുറഞ്ഞിരിക്കുകയാണ്. മെഷീൻ അകത്തേക്ക് നീക്കിയിടാൻ സഹായിക്കുന്നതിനിടയിൽ രാമർ ചോദിച്ചു, ഇന്നെന്താ സ്വല്പം നേരത്തെ? എന്റെ മോനെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനൊരു നാടകം എഴുതിക്കൊണ്ടിരിക്കുക. ഈ ആഴ്ച ഓൽക്കത് തീർത്തു കൊടുക്കണം. നാടകമോ? ആ, ഇക്കൊല്ലം എന്റെ നാടകമാ ചൊവ്വാ വയലിൽ കളിക്കുന്നത്. കൊയ്ത്തു കഴിഞ്ഞ വയലിൽ ഉത്സവം കൂടി സമാപിച്ചാൽ ധനു തൊട്ട് മേടം വരെയുള്ള മാസങ്ങൾക്കിടയിൽ ഒന്നോ രണ്ടോ നാടകങ്ങൾ എല്ലാ കൊല്ലവും അരങ്ങേറാറുണ്ട്. എഴുതലും അഭിനയിക്കലും അവതരിപ്പിക്കലും എല്ലാം നാട്ടുകാർ തന്നെ. നാട്ടിൽ നിന്ന് തന്നെ പുതിയ നാടകകൃത്തുക്കളും സംവിധായകരും ഗാനരചയിതാക്കളും അഭിനേതാക്കളും ഉണ്ടാവുന്നു. ഓരോ നാടകാവതരണവും നാടിന്റെ മറ്റൊരു ഉത്സവമായി മാറുന്നു. കഴിഞ്ഞ കൊല്ലം ഞാനും മനുഷ്യനായി, പച്ചനോട്ടും കഠാരയും എന്നീ നാടകങ്ങളാണ് കളിച്ചിരുന്നത്. പല പണികളിലും ഏർപ്പെട്ടിരുന്നവർ വൈകുന്നേരത്തോടെ ജോലി കഴിഞ്ഞു വന്നതിനു ശേഷമുള്ള സമയങ്ങളിലാണ് നാടകം പഠിപ്പിക്കുന്നത്. ചിലർക്കെല്ലാം ചില സ്ഥിരം വേഷങ്ങളോട് ആഭിമുഖ്യം വളരെ കൂടുതലാണ്. ഒരു വേഷം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലുള്ള വേഷങ്ങൾ തന്നെ വേണമെന്നും ചിലർ ശഠിക്കാറുണ്ട്. പിന്നീട് അവർ അറിയപ്പെടുക ആ പേരിലായിരിക്കും. രജിസ്ട്രാർ ഓഫീസിലെ ഗുമസ്തനായ ഗംഗാധരൻ ഇപ്പോൾ അറിയപ്പെടുന്നത് എരപ്പാളി ഗംഗാധരൻ എന്ന പേരിലാണ്. ഏതാനും വർഷം മുമ്പ് ഒരു നാടകത്തിൽ ഒരു പിച്ചക്കാരന്റെ ഭാഗം അഭിനയിച്ചതായിരുന്നു അയാൾ. തൊട്ടടുത്ത കൊല്ലവും നാടകത്തിൽ പിച്ചക്കാരന്റെ വേഷം തന്നെയായിരുന്നു. നാടകത്തിൽ പിച്ചക്കാരൻ സ്വയം പറയുന്നത് ഞാൻ വെറും ഒരെരപ്പാളി എന്നാണ്. അതോടെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഗംഗാധരന്റെ പേര് എരപ്പാളി ഗംഗാധരൻ എന്നായി. അയാളുടെ മകനും അറിയപ്പെടുക ഇതേ പേരിൽ തന്നെയായിരിക്കും. നാടകം കാണാൻ പോകുമ്പോൾ ഒരു പായയും കൂടെ കൊണ്ടുപോകും. അതിലിരുന്നാണ് നാടകം കാണുക. ഉറക്കം വരുമ്പോൾ അതിൽ കിടന്നുറങ്ങും. മുമ്പത്തെ കൊല്ലം നാടകം കാണാൻ പോയപ്പോൾ ഓരോ പൊതി പട്ടാണിക്കടല വാങ്ങി തന്നിരുന്നു അച്ഛൻ. ഉറങ്ങാതിരിക്കാനാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നെങ്കിലും കടല കുറച്ചു തീർന്നപ്പോഴേക്കും ഉറക്കം വന്നിരുന്നു. പായയിൽ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. നാടകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞിക്കേളുവിന്റെ മുഖത്ത് പരിഭ്രമം കാണാമായിരുന്നു. അടുത്ത ആഴ്ചയാ റിഹേഴ്സൽ വെച്ചിരിക്കുന്നത്, അപ്പോഴേക്കും നാടകം തീർത്തു കൊടുക്കണം. വരാന്തയിൽ ചിതറിക്കിടക്കുന്ന തുണിക്കഷ്ണങ്ങൾ പെറുക്കി ചൂലുകൊണ്ട് അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ കുഞ്ഞിക്കേളു പറഞ്ഞു, എനിക്ക് നാടകം എഴുതാൻ കഴിയുന്ന ഒരു വിശ്വാസമില്ലായിരുന്നു, എന്നിട്ടും എഴുതുക. രാമറിന് അത്ഭുതം വിട്ടുമാറിയിരുന്നില്ല. അവൻ ചോദിച്ചു, ഇങ്ങക്ക് കഴിയാത്ത കാര്യം നിങ്ങൾ എങ്ങനെയാ ചെയ്യുക? ചിലപ്പോൾ അറിയാത്ത കാര്യവും നമ്മൾ ചെയ്തു പോകും, അന്നേരം അത് ശരിയാകുകയും ചെയ്യും. എന്തിനും ഉള്ളിലുള്ളൊരു വിശ്വാസം നമുക്ക് വേണം, അതെനിക്കുണ്ട്, കുഞ്ഞിക്കേളു വിശദീകരിച്ചു. നാടകത്തിൽ പെണ്ണുങ്ങളുമുണ്ടോ? രാമർ അന്വേഷിച്ചു. ജീവിതത്തിൽ പെണ്ണുങ്ങളില്ലേ, അതുകൊണ്ട് നാടകത്തിലും പെണ്ണുങ്ങളുണ്ടാകും. എന്റെ നാടകത്തിൽ രണ്ട് പെണ്ണുങ്ങളുണ്ട്. അതാരാ അഭിനയിക്കുന്നത്? ആണുങ്ങൾ തന്നെ. പെണ്ണുങ്ങളെ കിട്ടാൻ വലിയ വിഷമാ, പുറത്തു നിന്നും കൊണ്ടുവരാൻ പണച്ചെലവും വേണം. അതുകൊണ്ട് ഞാള് തന്നെ പെൺവേഷം കെട്ടി അഭിനയിക്കും, കുഞ്ഞിക്കേളു പറഞ്ഞു. അതിനിടയിൽ അയാൾ ചൂല് മൂലയ്ക്കൊരിടത്ത് വെച്ചു. മുണ്ടിന്റെ കോന്തല കൊണ്ട് മുഖവും കൈയും തുടച്ച് രാമറിന്റെ അടുത്തേക്ക് നീങ്ങി.

0: രാഗലയം അവതരിപ്പിച്ചത് ചോറ്റാനിക്കര അജയകുമാർ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട.

സേവന വാർത്തകൾ. ഇടുക്കി പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ CBSE സിലബസിൽ 6, 7, 8 ക്ലാസുകളിലേക്ക് ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് പ്രവേശനത്തിനായി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള പട്ടികവർഗക്കാരായ വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10:30 ജനന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകളും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം രക്ഷിതാവുമായി സ്കൂളിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9539717834 9539717834

ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതികൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും യുവതി യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ ടു വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൌജന്യം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0481-2303-307 0481-2303-307.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോൾക്ക് വേണ്ടിയാണ്. മോളുടെ പേര് രജനി എന്നാണ്. അവള് പ്ലസ് ടു ഇപ്പം സയൻസ് പഠിച്ചിരിക്കുന്നത്, LTR ആണ് പഠിച്ചത്. പക്ഷെ ഇപ്പൊ സൈക്കോളജി പഠിക്കണമെന്നാണ് പറയുന്നത്.
2: തെറ്റൊന്നുമില്ല, നല്ല കോഴ്സാണ്. കുറെ ആൾക്കാർ പഠിക്കുന്നുണ്ട് ഇപ്പൊ സൈക്കോളജി.
3: ആ സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ആയിട്ട് എന്താണ് സാറേ പഠിക്കേണ്ടത്?
2: നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് രീതിയിൽ പഠിക്കാം. സാധാരണ ഒരു മൂന്ന് കൊല്ലത്തെ BSc ബി എ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ BSc സൈക്കോളജി, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് BSc സൈക്കോളജി പഠിക്കുക. എന്നിട്ട് MSc സ്പെഷ്യലൈസേഷൻ പോവാം. അതല്ലെങ്കിൽ അഞ്ചു കൊല്ലത്തെ ഇന്റഗ്രേറ്റഡ് MSc സ്പെഷ്യലൈസേഷൻ പോവാം. അതിന് ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പുതിയ ബ്രാഞ്ചസ് ഉണ്ട്. ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളാണ്. അപ്പൊ നേരിട്ട് അഞ്ചു കൊല്ലം അത് പഠിച്ച് പാസ്സായാലും ജോലി കിട്ടും. അല്ലെങ്കിൽ മൂന്ന് കൊല്ലം അടുത്ത കാലം പഠിച്ചിട്ട് പിന്നെ അവസാനത്തെ രണ്ടു കൊല്ലം പഠിക്കാൻ സ്പെഷ്യലൈസേഷൻ പോയാലും മതി. അത് ഏത് പോകണമെന്ന് നിങ്ങളുടെ വീട്ടിലെ സൗകര്യങ്ങളും കുട്ടിയുടെ എവിടെയാണ് ദൂരെ അയക്കാൻ പറ്റുമോ അതൊക്കെ നോക്കണ്ടേ. എന്താണ് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് MSc സൈക്കോളജി കൂടുതലുള്ളത് കേരളത്തിൽ പുറത്താണ്. അത് അവിടെ പഠിക്കണാണ് നല്ലത്. പിന്നെ കേരളത്തിൽ ഇവിടെ BSc സൈക്കോളജി ഉള്ള കോളേജൊന്നും മോശമൊന്നുമില്ല, നല്ല കോളേജാണ്. പക്ഷെ പുറത്തു പോയാലുള്ള ഗുണം, ഈ കുട്ടി സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചാണോ CBSE ആണോ?
3: CBSE 7th വരെ പഠിച്ചു, പിന്നെ സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം.
2: അപ്പൊ ആ കുട്ടിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് വെച്ചോളൂ. നാലഞ്ചു
3: കൊല്ലമായിട്ട്
2: ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോബ്ലം ഇല്ലെങ്കിൽ പുറത്തയക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ബാംഗ്ലൂരോ മംഗലാപുരത്തോ തമിഴ്നാടൊക്കെ പോയാൽ ലാംഗ്വേജ് നന്നാവും, ഒരു അഡീഷണൽ ലാംഗ്വേജ് പഠിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ സൈക്കോളജിക്ക് ലാംഗ്വേജ് സ്കില് വേണം. ആൾക്കാരോട് സംസാരിക്കണ്ടേ? പല നാട്ടുകാരുടെ ഇപ്പൊ തമിഴ് അറിയണത് നല്ലതാണ്, കന്നഡ അറിയണത് നല്ലതാണ്. അപ്പൊ അവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഷ പഠിച്ചെടുക്കില്ലേ, അതിന്റെ ഒരു ഗുണമുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഭാഷ ഓൺലൈൻ പഠിക്കാം, അതിനുവേണ്ടി കർണാടകയൊന്നും പോകേണ്ട കാര്യമില്ല, തമിഴ്നാടൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പൊ BSc സൈക്കോളജി ആണെങ്കിൽ കേരളത്തിൽ പഠിപ്പിക്കുക, MSc സൈക്കോളജി ആണെങ്കിൽ കേരളം പുറത്തു വിടാതെ നോക്കുക. എല്ലാ കാര്യങ്ങളും നോക്കുക, അന്വേഷിച്ച് നോക്കി ചെയ്യാം കേട്ടോ. ഓക്കെ എന്നാ, ഓക്കെ.

സംസ്ഥാനം മുഴുവൻ അധികാര പരിധിയായി സ്പെഷ്യൽ കോടതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വിലാസം, ജനനതീയതി എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രം, എൻറോൾമെന്റ് സാക്ഷ്യപത്രം, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകൾ, ബാർ കൌൺസിൽ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 30 വൈകുന്നേരം 5 മണിക്ക് മുൻപ് ആലപ്പുഴ കളക്ട്രേറ്റിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0477225167 0477225167. പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള OMR പരീക്ഷ ഈ മാസം 17. യോഗ്യരായ അപേക്ഷകരുടെ അഡ്മിറ്റ് കാർഡ് lbsedp.lbscenter.in എന്ന LBSന്റെ സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0491254418 0491254418.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതവും CNG ക്ക് 2 രൂപയുമാണ് പെട്രോളിയം കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിന വിദേശ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ UAE സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനിയുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ ഭരണവകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക്ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാരപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിലെ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ടുണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടം. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. കോഴിക്കോട് ഓമശ്ശേരി തേച്ചിയാട്ട് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ നിന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ 91 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളും മിനി സിലിണ്ടറുകളും റെയ്ഡിൽ കണ്ടെടുത്തു. CID മൂസ, ഇരുമ്പ്, കൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ചിത്രകഥാകാരൻ പാലക്കാട് കണ്ണാടി വിശ്വനാഥൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റുവീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ആഹാരത്തിന്റെ കഥ. ഇരുന്ന ഇരുപ്പിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും നാം കഴിച്ചു തീർക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അതിനു പിന്നിൽ വലിയൊരു വിപ്ലവത്തിന്റെ കഥയുണ്ട്. കായ്കനികൾ മാത്രം തിന്ന് വിശപ്പടക്കിയ പ്രാചീന മനുഷ്യൻ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ അവൻ സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കി. കല്ലിലുണ്ടാക്കിയ ആയുധങ്ങൾ നിരന്തരം പരിഷ്കരിച്ചു. വേട്ടയാടി പിടിച്ച മൃഗത്തിന്റെ മാംസം ആദ്യം പച്ചയ്ക്കും പിന്നീട് ചുട്ടും കഴിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ പല്ലിന്റെയും താടിയെല്ലിന്റെയും വലിപ്പം കുറഞ്ഞു. ക്രമേണ തലച്ചോറിന് വലിപ്പമേറി. തലച്ചോറിനനുസരിച്ച് ബുദ്ധിയും വികസിച്ചു. ആധുനിക മനുഷ്യനിലേക്കുള്ള നമ്മുടെ യാത്ര അവിടെയാണ് ആരംഭിച്ചത്. കായ്കനികൾ തിന്നും വേട്ടയാടിയും ഗുഹകളിൽ ഉറങ്ങിയും കഴിഞ്ഞ ഇരുകാലി മൃഗങ്ങളായിരുന്നു മനുഷ്യന്റെ പൂർവികർ. അവരിൽ ചിലർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കാനും പിടിച്ചു നിൽക്കാനും മറ്റുള്ളവരേക്കാൾ കഴിവുണ്ടായിരുന്നു.

അവരാണ് ആധുനിക മനുഷ്യൻ അഥവാ ഹോമോ സാപ്പിയൻസായി പരിഗണിച്ചത്. ആഫ്രിക്കൻ കാടുകളാണ് ആധുനിക മനുഷ്യൻ്റെ വീട്. ഭൂമിയിൽ ഹോമോ സാപ്പിയൻസ് ഉത്ഭവിച്ചിട്ട് ഏതാണ്ട് 300,000 വർഷമായിരിക്കുന്നു. അതിനു മുൻപ് ജീവിച്ചിരുന്ന ഹോമോ ഇറക്റ്റസ് ഏകദേശം 15,00,000 വർഷങ്ങൾക്ക് മുകളിൽ ഭൂമിയിലുണ്ടായിരുന്നു. അതിനു മുൻപ് ഹോമോ ഹാബിലിസും ഇവരെല്ലാം ആഫ്രിക്കക്കാർ തന്നെ. ഏകദേശം 10,000 മുതൽ 12,000 വർഷം മുമ്പ് കൃഷിയിലെ

0: മുതൽ 12,000 വർഷം മുമ്പ് കൃഷിയിലേക്ക് തിരിയും വരെ വേട്ടയാടിയും മറ്റുമാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇന്നും ഇതേ രീതിയിൽ ജീവിക്കുന്ന ആദിവാസികൾ ലോകത്തെ പല ഭാഗങ്ങളിലുമുണ്ട്. മനുഷ്യകുലത്തിൻ്റെ പൂർവികരായ ഓസ്ട്രലോപിത്തേക്കസിൻ്റെ പ്രധാന ആഹാരം പഴങ്ങളും ഇലകളും കായ്കനികളുമൊക്കെയായിരുന്നു. കായ്കനികൾ പോലെ കാഠിന്യമുള്ള ആഹാരം കഴിക്കാൻ പാകത്തിൽ കട്ടിയേറിയതായിരുന്നു അവരുടെ താടിയെല്ലുകളും പല്ലുകളും. ഇക്കാര്യത്തിൽ ഇനിയും ഫോസിൽ തെളിവുകൾ കണ്ടുകിട്ടേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ മനുഷ്യരെ പോലെ കൃത്യമായ ഭക്ഷണശീലം പിന്തുടരുന്നവരായിരുന്നില്ല നമ്മുടെ പൂർവികർ. അതിജീവിക്കാൻ വേണ്ടിയാണ് അവർ ഭക്ഷണം തേടിയിരുന്നത്. എന്തായിരുന്നോ അന്നന്ന് കഴിക്കാൻ കിട്ടുന്നത് അതായിരുന്നു അവരുടെ ഭക്ഷണം.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.
2: ഇന്ന് ഈ പരിപാടിയിൽ സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ, ഇതേക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം.
3: ഇന്ന് FM Health Line ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾക്കുണ്ടാവുന്ന അസുഖങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയെ കുറിച്ചാണ്. സാധാരണ ഏതെല്ലാം അവസ്ഥകളിലാണ് സ്ത്രീകളിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കീഹോൾ സർജറി എന്ന് പറയുന്ന ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം വരുന്നത്?
4: പണ്ടുകാലത്ത് നമ്മൾ എല്ലാ സർജറീസും ചെയ്തുകൊണ്ടിരുന്നത് വയറ് തുറന്നിട്ടായിരുന്നു. പക്ഷെ ഇന്ന് 2026 നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായതോ അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള മിക്ക രോഗങ്ങൾക്കും ഡെലിവറിയുടെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വെച്ച് ചെയ്യാൻ പറ്റും. ഗർഭാശയത്തിൽ ഉണ്ടാവുന്ന മുഴകള്, അണ്ടാശയത്തിൽ ഉണ്ടാവുന്ന സിസ്റ്റുകള്, ഗർഭാശയം വളരെ വലുതാവുകയാണ്, അതിന് അഡിനോമയോസിസ് എന്നുള്ളൊരു ഫീച്ചേഴ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഗർഭാശയത്തിന് ചുറ്റും ഒട്ടിപ്പിടിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ,
3: എൻഡോമെട്രിയോസിസ്,
4: അതേപോലെ എന്ത് അസുഖത്തിനും നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പിയാണ് ചെയ്യുക. എസ്പെഷ്യലി എൻഡോമെട്രിയോസിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പണ്ട് ഒന്നാമത് നമ്മൾ വയറ് തുറന്നൊരു ശസ്ത്രക്രിയ ചെയ്യുകയാണെന്നാൽ ആ ശസ്ത്രക്രിയ കാരണം തന്നെ ഒട്ടിപ്പിടിപ്പുകൾ ഉണ്ടാവാം. ഈ ഒട്ടിപ്പിടിപ്പ് തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് രോഗിക്ക് നല്ല വേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 1 സെന്റിമീറ്ററുള്ള ക്യാമറ നമ്മൾ വയറിനുള്ളിലൂടെ കടത്തിവിട്ട് കാർബൺ ഡയോക്സൈഡ് വെച്ച് വയർ ഇൻഫ്ലേറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു CT സ്കാനോ ഒരു MRIയോ കാണുന്നതിനെക്കാട്ടിയും കൃത്യതയോടുകൂടി യൂട്രസിനും അതിന് ചുറ്റിപ്പറ്റിയുള്ളതും, യൂട്രസിനുള്ളിലുള്ളതല്ല, അതിന് MRI തന്നെ വേണ്ടി വരുമായിരിക്കും, യൂട്രസിന് ചുറ്റും അതിന് മുകളിലോ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തതയോടെ കാണാൻ പറ്റും. എൻഡോമെട്രിയോസിന്റെ ഡയഗ്നോസിസിൽ പോലും ഇന്ന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. അത് മാത്രമല്ല, എൻഡോമെട്രിയോസിന്റെ ആദ്യത്തെ സർജറി തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എൻഡോമെട്രിയോസിസ് നമ്മൾ ഇപ്പൊ സപ്പോസ് തുറന്ന് ചെയ്തു, ഇല്ല ആദ്യത്തെ സർജറി കംപ്ലീറ്റ് ആയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രോഗിക്ക് അസുഖം കംപ്ലീറ്റ്ലി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എൻഡോമെട്രിയോസിൽ ഫസ്റ്റ് സർജറി ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് സർജറി. ഈ എൻഡോമെട്രിയോസിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, പിരീഡ്സ് ആവുമ്പോൾ യൂട്രസിന്റെ പുറത്തോട്ട് ബ്ലഡ് പോകുന്നത് പോലെ വയറിനുള്ളിലോട്ട് അബ്ഡോമിനൽ അല്ലെങ്കിൽ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലും ഈ യൂട്രസിന്റെ ലൈനിങ്ങിലുള്ള ടിഷ്യൂസ് ഉണ്ടാവും. അത് എല്ലാ മാസവും പുറത്തോട്ട് ബ്ലീഡ് ചെയ്യുന്നത് പോലെ വയറിനുള്ളിലും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അത് അവിടെ കിടന്ന് രക്തം കട്ടയായി കട്ടയായി കട്ടയായി ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ചോര കുറേ നാൾ കഴിഞ്ഞ് ഒരിടത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് കളറിലാവും. അതിന് പിന്നെ എൻഡോമെട്രിയോസിന് ചോക്ലേറ്റ് സിസ്റ്റായി അത് മാറും. അതാണ് എൻഡോമെട്രിയോസിസും ചോക്ലേറ്റ് സിസ്റ്റും ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറയുന്നത്. അപ്പം ഈ ചോര കട്ടിയായി അണ്ടാശയത്തിലും യൂട്രസിന് ചുറ്റുമൊക്കെ ഇരിക്കുന്നത് ലാപ്രോസ്കോപ്പിക്കൽ ആദ്യമേ നമ്മൾ ചെയ്യുക എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വൃത്തിയാക്കി ആ സിസ്റ്റ് ഉള്ളത് കഴിയുന്നതും എടുത്തു മാറ്റി, ഇത് നമ്മളുടെ അണ്ടാശയത്തിലും യൂട്രസിലും മാത്രമല്ല, ചിലപ്പോൾ ആമാശയത്തിലും പറ്റി പിടിച്ചിരിക്കുക, അപ്പൊ ആമാശയത്തിലും ബാക്കിയുള്ള ഭാഗത്തിലും ഒക്കെയുള്ള ഈ എൻഡോമെട്രിയോസിസ് നമ്മൾ നമ്മളുടെ കഴിവിന്റെ പരമാവധി അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന് അടുത്ത മാസം തൊട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി മരുന്നിടും. അപ്പം ഈ എൻഡോമെട്രിയോസിന്റെ സർജറി കൊണ്ട് തന്നെ നമ്മൾ ഉടനെ നിർത്തില്ല, പേഷ്യന്റ് നമ്മളുടെ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആയിരിക്കും. അങ്ങനെ ഒരു 3 to 6 മാസം വരെ നമ്മൾ മോണിറ്റർ ചെയ്ത് അതിന് ഇതേപോലെ ഇനി ഉണ്ടാവാണ്ടിരിക്കും.

0: അടയ്ക്കാനുള്ള മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് കൺട്രോൾ ചെയ്ത് നടത്തുന്നത്.
1: ഡോക്ടർ, ഇപ്പോൾ ഓവേറിയൻ സിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഫൈബ്രോയിഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഹിസ്റ്റെക്ടമി നമുക്ക് ഇങ്ങനെ
0: അപ്പോൾ നമ്മളൊരു വലിയ വലിയ യൂട്രസുകളും ഇപ്പം ആനയെ എങ്ങനെ താക്കോൽ ദ്വാരത്തിലൂടെ എടുക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 15-20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25 സെന്റിമീറ്റർ ഉള്ള യൂട്രസ് ആണെന്നിരിക്കട്ടെ, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് തുറന്നാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നും നമുക്ക് അത് തുറന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ഒരു 30 സെന്റിമീറ്റർ 28-30 സെന്റിമീറ്റർ ഉള്ള യൂട്രസ് ആണെങ്കിലും നമുക്ക് താക്കോൽ ദ്വാരം വഴി ചെയ്യാൻ പറ്റും.
1: നമുക്ക്
0: കീഹോൾ സർജറി വഴി ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, നമുക്കത് വേറെ വലിയ മുറിവുകൾ ഉണ്ടാക്കാണ്ട് തന്നെ ആ യൂട്രസ് പയ്യെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ഒന്നുണ്ടെങ്കിൽ താഴെ കൂടി എടുക്കും, വജേന വഴി എടുക്കും, ഇല്ലെങ്കിൽ മോസലേറ്റർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് എക്യൂപ്മെന്റ് ഉണ്ട്, അതുവഴി നമ്മൾ എടുക്കും.
1: അപ്പൊ ഇത് ശരിക്കും നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ ശരിക്കും ഉള്ളിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത
0: ഇല്ല. കാരണം ഈ ലാപ്രോസ്കോപ്പിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാ, നമ്മൾ മേളിൽ നിന്ന് ഒരു ക്യാമറ ഇടുകയാണ്. ആ ക്യാമറ ഇട്ടതിന് ശേഷം വയറ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് വെച്ച് വീർപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഇപ്പം നമ്മൾ 4K ഉണ്ട്, 3D ഉണ്ട്, നമ്മുടെ ഈ ക്യാമറ സിസ്റ്റം നമുക്ക് കിട്ടുന്നത് 4K 3, അത് മെഡിക്കൽ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ റെസൊല്യൂഷനാണ്. അതിനകത്തുകൂടി നമുക്ക് ഓരോ രക്തധമനിയും ഓരോ ഞരമ്പും നമുക്ക് കാണാൻ പറ്റും. കൃത്യതയോടുകൂടി ഏതാണാവോ ബ്ലീഡ് ചെയ്യുന്നത് അത് നമുക്ക് പിടിക്കാൻ പറ്റും. ഓപ്പൺ സർജറിയിൽ ബ്ലഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല. നല്ലൊരു ലാപ്രോസ്കോപ്പിക് സർജൻ ആണെന്നുണ്ടെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് കൃത്യം ഏത് രക്തധമനിയാണ് ബ്ലീഡിംഗ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ലാപ്രോസ്കോപ്പിക്കലി ബ്ലീഡിങ്ങിന്റെ സാധ്യത ഓപ്പൺ സർജറി ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ ഒരു 5-ൽ 1 അല്ലാന്നുണ്ടെങ്കിൽ 10-ൽ 1 ബ്ലീഡിങ് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ബ്ലീഡിങ്ങിന്റെ ഇത് കുറവുള്ളൂ. അറ്റ് ഗുഡ് ഹാൻഡ്സ്.
1: ഇതുപോലെ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി യൂട്രസിന് പുറത്താകുമ്പോൾ ട്യൂബിലൊക്കെ ആകുമ്പോൾ അത്തരം ഘട്ടത്തിലും ശസ്ത്രക്രിയ,
0: അതിനൊക്കെയാണ് ലാപ്രോസ്കോപ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചർ എന്ന് നമ്മൾ പറയുക. ഈ എൻഡോമെട്രിയോസ് അതേപോലെ എക്ടോപിക് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു എക്ടോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ട്യൂബിൽ പ്രഗ്നന്റ് ആവുകയാണ്,
1: ഫലോപ്യൻ ട്യൂബിൽ
0: പ്രഗ്നന്റ് ആവുകയാണ്. ഈ ഫലോപ്യൻ ട്യൂബിൽ പ്രഗ്നന്റ് ആയതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടും. ഈ യൂട്രസിലോട്ടും ഫലോപ്യൻ ട്യൂബിലോട്ടുമുള്ള രക്ത സപ്ലൈ ഭയങ്കര ഹൈയാ. കാരണം നമ്മളുടെ ബോഡി തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് യൂട്രസ് ഇനി ഒരു ജീവൻ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഒരു പേഷ്യന്റ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിലോട്ടും നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. അപ്പൊ ഈ ഫലോപ്യൻ ട്യൂബ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ബ്ലഡ് പുറത്തേക്ക് വരാനുള്ള, അബ്ഡോമൽ ക്യാവിലോട്ട് വരാനുള്ള സാധ്യത വളരെയധികമാണ്. ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇറ്റിക്കൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റ് ഷോക്കി പോകും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ സർജൻ ഫാസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ആ ട്യൂബ് നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. തുറന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തുറക്കാൻ തന്നെ നമ്മളൊരു 10-15 മിനിറ്റ്സ് എടുക്കും. പക്ഷേ ഒരു നല്ല ലാപ്രോസ്കോപ്പിക് സർജന്റെ കയ്യിൽ മൊത്തം പ്രൊസീജിയർ 5-10 മിനിറ്റ്സ് നിൽക്കുള്ളൂ. അത് മാത്രമല്ല, ചെറിയ ട്യൂബിൽ ഇത്രയും ബ്ലീഡിങ്ങും എല്ലാം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കാണാനും എളുപ്പം, ആ പോയിന്റ് പിടിക്കാനും എളുപ്പം, എല്ലാം ലാപ്രോസ്കോപ്പി കൂടിയാണ്.
1: ഇതുകൂടാതെ ചില ഇവാലുവേഷനും ശരിക്കും ലാപ്രോസ്കോപ്പിക് സർജറി ഹെൽപ്ഫുൾ ആവാറില്ലേ?
0: അതെ, ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോലാപ്പ് എന്ന് അതിന് പറയാം. അതായത് ഇപ്പോൾ സപ്പോസ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യന്റ് കുറേ നാളായിട്ട് വയറുവേദനയായിട്ടുമായിരുന്നു, എന്താ കാര്യം എന്ന് നമുക്കറിയുന്നില്ല, നമ്മൾ സീറ്റ് ചെയ്ത് നോക്കി, നമ്മൾ MRI ചെയ്ത് നോക്കി, അതിലൊന്നും നമ്മളൊന്നും കാണുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാപ്രോസ്കോപ്പി കൂടി ഇട്ട് നോക്കാം. അവിടെ ഇവിടെ എന്തെങ്കിലും ഒട്ടിപ്പിടിപ്പുണ്ടോ, അവിടെ എന്തെങ്കിലും എൻഡോമെട്രിയോട്ടിക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടോ, അല്ല വേറെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് ലാപ്രോസ്കോപ്പിയിൽ കാണാൻ പറ്റും. ഡയഗ്നോസ്റ്റിക് ഹിസ്റ്ററോ ലാപ്രോസ്കോപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികളാവാത്തവർ എന്തുകൊണ്ട് കുട്ടികളാവുന്നതെന്ന് അറിയുന്നില്ല. കുറേ നാളായിട്ട് കുട്ടികളാവാൻ ശ്രമിക്കുന്നു, അവർ മരുന്നുകളൊക്കെ കഴിച്ചു, ഒരു 3 മാസമോ 6 മാസമോ ഒക്കെ കുട്ടികളാവാൻ വേണ്ടി മരുന്ന് കഴിച്ചു, എന്നിട്ട് പക്ഷെ പ്രഗ്നന്റ് ആവുന്നില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ട് ചെയ്യേണ്ടത് ഒരു ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോലാപ്പാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ദൈവം അനുഗ്രഹിച്ച് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോലാപ്പിൽ നമ്മളിപ്പോൾ ഒരു 100 ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോലാപ്പ് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേറെ മരുന്നുകളൊന്നും കൂടാണ്ട് തന്നെ ഒരു 50-60 പേര് പ്രഗ്നന്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വയറിനുള്ളിലും നോക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതേപോലെ തന്നെ യൂട്രസിനുള്ളിലും ചെറിയൊരു ക്യാമറ സിസ്റ്റം ഇട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ യൂട്രസിനുള്ളിലും നോക്കും, അതേപോലെ വയറിനുള്ളിലും നോക്കും വയറിനുള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. എന്നിട്ട് യൂട്രസ് വഴി നമ്മളൊരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് 2 ഫലോപ്യൻ ട്യൂബും നോർമലാണോ, അപ്പുറത്ത് രണ്ടിടത്തും സ്പില്ലുണ്ടോ എന്നുള്ളത് നോക്കും, അതേപോലെ അണ്ടാശയം നോർമലാണെന്ന് നമ്മൾ നോക്കും. അത് കൂടാതെ അതിനകത്ത് PCOD എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ PCOD, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, അതിപ്പം പേര് മാറ്റി പോളിമെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നാക്കി, അതായത് നേരത്തെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ആയിരുന്നു. അപ്പം ഓവറിയിലുള്ള ചെറിയ ചെറിയ കുരുക്കൾ നമ്മൾ കുത്തിവിടും. അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്കൊരു 100 പേഷ്യൻ്റിൽ ഒരു 50-60 പേഷ്യൻസ് പ്രഗ്നന്റ് ആവുന്നുണ്ട്. അതായത് വേറെ ഒരു മരുന്നും ഇല്ലാണ്ട് ഇവരെ നാച്ചുറലായിട്ട് കൺസീവ് ചെയ്യുകയാണ്. പിന്നെ അടുത്ത പ്രഗ്നൻസിക്ക് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ അടുത്ത പ്രഗ്നൻസിക്ക് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വേറെയും നമ്മൾ ഇത് വെച്ച് വേറെ ചെയ്യാൻ പറ്റുന്നത് ഈ ലാപ്രോസ്കോപ്പിക് റീക്യാനലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഈ സ്റ്റെറിലൈസ്ഡ് ഇത് പ്രസവം നിർത്തിയെന്നിരിക്കട്ടെ, പ്രസവം നിർത്തി കഴിഞ്ഞവരിൽ നമുക്ക് ആ ട്യൂബ് 2 ലാപ്രോസ്കോപ്പിക്കലി നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ പറ്റും.

0: അതിനും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്.
1: പക്ഷേ ഈ ബർത്ത് കൺട്രോൾ റിവേഴ്സ്
0: പ്രൊസീജിയർ, അതായത് രണ്ട് കുട്ടികളുള്ളവർ ചിലപ്പോൾ പ്രസവം നിർത്തും. അപ്പോൾ ഈ പ്രസവം നിർത്തി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു മൂന്നാമത്തെ ഒരു കുട്ടി വേണം, ഇല്ല ഏതെങ്കിലും കാരണവശ അവരുടെ ഏതെങ്കിലും ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളുടെ ഒക്കെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെറിലൈസേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യും ലാപ്രോസ്കോപ്പിക്കലി. ആ ട്യൂബ് നേരത്തെ അതിനകത്തിപ്പോൾ ക്ലിപ്പാണ് ഇട്ടിട്ടുള്ളതില്ല, അത് തുന്നിയിട്ടുണ്ടെന്ന് അതൊക്കെ മാറ്റി അത് രണ്ടും പേറ്റന്റ് ആക്കി കൊടുക്കും.
1: ഇത് കൂടാതെ ഈ പെൽവിക് ഫ്ലോർ ഇഷ്യൂസ് എന്നൊക്കെ പറയാം, അതെന്തെല്ലാമാണ്?
0: പെൽവിക് ഫ്ലോർ സർജറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ത്രീകളുടെ കണ്ടുവരുന്ന വേറെ ഒരു ഇതാണ്. നമ്മളുടെ അമ്മമാരും മൂന്നും നാലും ഡെലിവറി കഴിഞ്ഞ് ഉടനെ പണിയെടുക്കാൻ പോകുന്ന സമയത്ത് യൂട്രസ് താഴോട്ട് ഇടിയാനുള്ള സാധ്യത വളരെയധികം, യൂട്രസ് ഇറങ്ങി വരുന്ന സാധ്യത. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് യൂട്രസ് എടുത്ത് മാറ്റുക, എന്നിട്ട് താഴത്തുനിന്ന് തന്നെ മൂത്രസഞ്ചി മേളിലോട്ട് വെച്ച് കെട്ടുക, അത് തന്നെ പുറകിൽ ആമാശയം താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മേളിലോട്ട് എടുത്ത് വെച്ച് കെട്ടുക എന്നാണ് ചെയ്തത്. ഇപ്പോൾ അത് ലാപ്രോസ്കോപ്പിക്കലി യൂട്രസ് എടുക്കാണ്ട് തന്നെ മെഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് യൂട്രസ് മേളിലോട്ട് വലിച്ച് കെട്ടാൻ പറ്റും. നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി യൂട്രസ് മേളിലോട്ട് വലിച്ച് കെട്ടി ഫ്രണ്ടിൽ മൂത്രസഞ്ചി ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ അതും ടൈറ്റൻ ചെയ്ത് പുറകിൽ ആമാശയം താഴോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ അതിനി ഉണ്ടാവാത്ത സ്ഥിതിയിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി ആ പ്രൊസീജിയേഴ്സും ചെയ്യുന്നതാണ്.
1: ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയാം. ശരിക്കും ജനറൽ അനസ്തേഷ്യ വേണ്ടി വരും, നമുക്ക് മുഴുവനായിട്ട് ബോധം കെടുത്തേണ്ടി വരും ഒരു പേഷ്യന്റിന്.
0: ആ ലാപ്രോസ്കോപ്പിയിൽ എപ്പോഴും ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നതാണല്ലേ, നമുക്ക് സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സ്പൈനൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് നടുവിന് താഴോട്ടാണ് എഫക്ട് വരിക. അപ്പം നമ്മൾ കാർബൺ ഡയോക്സൈഡ് വയറിനുള്ളിലോട്ട് നമ്മൾ കടത്തി വിടുമല്ലോ, കാർബൺ ഡയോക്സൈഡ് വയറിനുള്ളിൽ കടത്തി വിടുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് ഡയഫ്രത്തിനും ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പേഷ്യൻറ്റ് മയങ്ങാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ഈ കാർബൺ ഡയോക്സൈഡ് വയറിനുള്ളിലുള്ളത് ചെറുതായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴും ജനറൽ അനസ്തേഷ്യയാണ് പേഷ്യൻറ്റിന് നല്ലത്.
1: ഈ കാർബൺ ഡയോക്സൈഡിന്റെ റോൾ എന്തിനാണ്, ഇൻഫ്ലേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്?
0: അതെ, നമ്മളിപ്പം ഒരു തറപ്പാളെ ആലോചിക്കുക, കമ്പിൽ ഇങ്ങനെ തറപ്പാളെ ഒരു വീട് പോലെ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നു, രണ്ട് സൈഡിലും വലിച്ചു കെട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ആ തറപ്പാള വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ആ തറപ്പാളയുടെ അടിയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. അത് നമുക്ക് ഒന്നുന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് വലിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈ പ്രഷറിൽ ഇപ്പോൾ വായു അതിലൂടെ കടത്തി വിടുവാണെങ്കിൽ തറപ്പാള അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതിനുള്ളിലൊക്കെ നമുക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണാം. അതേ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബലൂൺ, ഒരു ബലൂണിനുള്ളിൽ ഒരു ഉറുമ്പ് കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ഉറുമ്പിന് ചുറ്റും ബലൂൺ ഫുള്ള് കാണാൻ പറ്റില്ലല്ലോ, പക്ഷേ അത് വീർത്ത ബലൂണാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നല്ലോണം കാണാൻ പറ്റും. അതാണ് ഈ കാർബൺ ഡയോക്സൈഡിന്റെ റോള്. കാർബൺ ഡയോക്സൈഡ് വയറിനുള്ളിൽ പോയി വയറങ്ങ് വീർപ്പിച്ച് നമുക്ക് എല്ലാം നല്ല വ്യക്തതയോടെ കാണാൻ പറ്റും. നമുക്ക് ഓക്സിജൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇപ്പം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കോട്ടറൈസ് ചെയ്യും. നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിജൻ കമ്പസ്റ്റ് ചെയ്യും, തീപ്പൊരി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ കാർബൺ ഡയോക്സൈഡ് അതൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പൊ ഏറ്റവും ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ്.
1: അതുപോലെ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കാമല്ലോ,
0: അല്ല കാർബൺ ഡയോക്സൈഡ് ഇറിറ്റേഷൻ ഒരിക്കലും പേഷ്യന്റിന് കാർബൺ ഡയോക്സൈഡ് കാരണം ഉണ്ടാവത്തില്ല, വയറ് വീർക്കുന്നത് കാരണം പേഷ്യന്റിന് ഇറിറ്റേഷൻ ഉണ്ടാവും. കാർബൺ ഡയോക്സൈഡ് അല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മൾ വളർന്നിരിക്കുന്ന സമയത്ത് വയറ് വീർത്ത്, നമ്മളിപ്പോൾ നല്ലോണം ഭക്ഷണം കഴിച്ച് വയറ് വീർത്തിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവില്ലേ? അപ്പം നമ്മളിപ്പോൾ ഒരു സർജറി ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് ഒരു കാരണവശാലും ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ പാടില്ല, അതാണ് നമ്മളുടെ ആഗ്രഹം. സ്പൈനലി കൊടുക്കാൻ പറ്റുമെന്നുള്ള കേസസിൽ എമർജൻസി ആവുന്ന കണ്ടീഷനിൽ നമ്മൾ സ്പൈനൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ജി എ ആണ് പ്രിഫറബിൾ, എപ്പോഴും ജി എ കൊടുക്കുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഈ ജനറൽ അനസ്തേഷ്യയുടെ റിസ്കുകൾ വേണമെങ്കിൽ ഉണ്ടാകാം, മറ്റെന്തെങ്കിലും റിസ്ക് ഉണ്ടോ?
0: ജനറൽ അനസ്തേഷ്യയ്ക്കും നമുക്ക് അങ്ങനെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ ജനറൽ അനസ്തേഷ്യ ഭയങ്കര ഹൈലി ഇവോൾവ്ഡ് ആണ്, കോംപ്ലിക്കേഷൻ റേറ്റ്സ് വളരെ വളരെ വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ലാപ്രോസ്കോപ്പിക് സർജറിയിൽ. പിന്നെ നമ്മളുടെ മിക്ക ലാപ്രോസ്കോപ്പിക് സർജറിയും വേഗം കഴിയുന്ന ലാപ്രോസ്കോപ്പിക് സർജറീസ് ആണ്. അപ്പം ഓപ്പൺ സർജറീസ് ആണെന്നുണ്ടെങ്കിൽ സമയമെടുക്കും, അപ്പൊ അതുകൊണ്ട് വേറെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവും, അതിനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ് ലാപ്രോസ്കോപ്പിയിൽ. കാരണം ഈ ഒരു പ്രഷർ കൂടിയ ഒരു സ്ഥലത്തോട്ട് പുറത്തുനിന്ന് എന്തിനെങ്കിലും കയറാനുള്ള സാധ്യത കുറവാണ്. കാർബൺ ഡയോക്സൈഡ് നമ്മൾ വയറിനുള്ളിലോട്ട് ഇടുമ്പോഴത്തേക്ക് പ്രഷർ വയറിനുള്ളിൽ കൂടി, അപ്പൊ പുറത്തുനിന്നുള്ള ഓർഗാനിസത്തിന് വയറിനുള്ളിൽ കയറാനുള്ള ചാൻസും അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതുകൂടിയാണ് ഒരു ഇൻഫെക്ഷൻ റേറ്റ് കുറയാനുള്ള സാധ്യത. അത് കൂടാണ്ട് ഇൻസിഷൻ വളരെ ചെറുതാ.
1: അതുപോലെ മറ്റെന്തെങ്കിലും മുറിവ്, ഇപ്പൊ നിയർ ബൈ ടിഷ്യൂസ് അതല്ലെങ്കിൽ ബ്ലാഡർ, അങ്ങനെ
0: സാധ്യതയുണ്ട്. വളരെ ഒട്ടിപ്പിടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആമാശയത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം, മൂത്രനാളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം, മൂത്രസഞ്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷെ ഇതൊക്കെ ചാൻസസ് മാത്രമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അതൊക്കെ അപ്പം തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഹൈ റെസൊല്യൂഷനിലാണ് ചെയ്യുന്നത്. അപ്പം തന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പേഷ്യന്റിനോട് പറഞ്ഞ് നമുക്കത് ശരിയാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ റോട്ടിലിറങ്ങി നടക്കുമ്പോൾ വണ്ടി ഇടിക്കും എന്ന് കരുതിയിട്ട് നമുക്ക് റോട്ടിലിറങ്ങി നടക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ.
1: നമ്മൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോൾ അത് ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു ഓപ്പൺ സർജറിയായി മാറ്റേണ്ട അവസ്ഥ വരാറുണ്ടോ?
0: അങ്ങനെ വരില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ അത് വളരെ തെറ്റായ ഒരു ഇതായിരിക്കും. നല്ല ലാപ്രോസ്കോപ്പിക് സർജൻസിന് കൺവേർഷൻ റേറ്റ് വളരെ വളരെ വളരെ കുറവാണ്.
1: വേണ്ടി വരാറുണ്ട്,
0: അത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിങ് കൺട്രോൾ ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കലുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും എല്ലാ കേസും പോസ്റ്റ് ചെയ്യുക. ഇത് ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ

0: പറ്റില്ല എന്ന് നമ്മൾ ആദ്യമേ ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം നമുക്കറിയാം ഏത് കേസാണ് ലാപ്രോസ്കോപ്പിക്കലി എടുക്കേണ്ടത്, ഏത് കേസാണ് ലാപ്രോസ്കോപ്പിക്കലി എടുക്കാൻ പാടില്ലാത്തത്. സപ്പോസ് ഇപ്പോൾ ഒവേറിയൻ ക്യാൻസർ ആണെന്നിരിക്കട്ടെ, ഒവേറിയൻ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലാപ്രോസ്കോപ്പ് ഇട്ടതിന് ശേഷം, ക്യാമറ പോർട്ട് ഇട്ടതിന് ശേഷമായിരിക്കും നമുക്കൊരു സംശയം തോന്നുന്നത് ഇത് ഒവേറിയൻ കാൻസറും ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടാണ്ട് വേണം നമ്മൾ എടുക്കുക. നമ്മൾ താക്കോൽ ദ്വാരം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല മുറിച്ച് മുറിച്ചായിരിക്കും എടുക്കുക. അങ്ങനെ ചിലപ്പോൾ ഈ ഒവേറിയൻ കാർസിനോമയുടെ കാര്യത്തിൽ ചില ചില ക്യാൻസേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഇത് മുറിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമുക്ക് കൺവേർഷൻ വേണ്ടി വരിക.
1: പൊതുവെ പറയുകയാണെങ്കിൽ ഇത് വേദന കുറവാണ്, അതുപോലെ റിക്കവറി ടൈം നമുക്ക് ഈ അസുഖം മാറി വീട്ടിൽ പോകാനുള്ള സമയവും കുറവ് മതിയല്ലേ?
0: അതെ അതെ, അങ്ങനെ വേദന കുറവാണ്, ഇൻഫെക്ഷൻ കുറവാണ്, റിക്കവറി ടൈം വളരെ കുറവാണ്. ഇപ്പൊ സപ്പോസ് ഓപ്പൺ സർജറി ചെയ്യുന്നതിനെക്കാട്ടിയും നമുക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഓരോ പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് മാറ്റിക്കളയേണ്ടി വരും. അത് കാരണമാണ് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ കോസ്റ്റ് കൂടുതലിരിക്കുന്നത്. പിന്നെ കാർബൺ ഡയോക്സൈഡിന്റെ കോസ്റ്റ്, പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ സ്യൂച്ചർ മെറ്റീരിയലും തുറന്ന് ചെയ്യുന്നതിന്റെ പോലത്തെ സ്യൂച്ചർ മെറ്റീരിയൽസ് ആയിരിക്കത്തില്ല. അപ്പൊ അതിന്റെയൊക്കെ കോസ്റ്റ് വ്യത്യാസം. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം, ഓപ്പൺ ചെയ്ത് ഒരു പേഷ്യന്റിനൊരു സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒന്നര മാസത്തോളം ലീവ് എടുക്കേണ്ടി വരുമ്പോൾ ഇത് ഒരാഴ്ച ലീവ് എടുത്താൽ മതി. ഒരാഴ്ച പോലും ചിലപ്പോൾ ലീവ് എടുക്കേണ്ട, 5 ദിവസം ലീവ് എടുത്താൽ മതി.
1: എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ,
0: 3 ദിവസം 4 ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലൈസ് ചെയ്യണില്ല. ചിലപ്പോൾ ഡേ കെയർ സർജറി ആയിട്ടാണ് ചെയ്യുന്നത്, രാവിലെ ചെയ്തിട്ട് പേഷ്യന്റ് വീട്ടിൽ വിടലുണ്ട്. അങ്ങനെയുള്ള സർജറീസ് ഉണ്ട്. ലാപ്രോസ്കോപ്പിയിൽ രാവിലെ ചെയ്ത് ഇന്ന് വൈകുന്നേരം വിടാവുന്ന സർജറീസ് ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ചെയ്തിട്ട് നാളെ വിടാൻ പറ്റുന്ന സർജറീസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേറെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ 1 ദിവസം കൂടി മാക്സിമം നമ്മൾ കീപ്പ് ചെയ്യണം.
1: നമുക്ക് പുറത്തൊരു ചെറിയ സ്കാർ മാത്രമേ, സ്റ്റിച്ച് ഒന്നും ഉണ്ടാവില്ലേ?
0: സ്റ്റിച്ച് ഉണ്ടാവും. സ്റ്റിച്ച് കാണാൻ പറ്റാത്ത സ്റ്റിച്ച് നമ്മളിടും, ചിലപ്പോൾ കാണാൻ പറ്റുന്ന സ്റ്റിച്ച് ഇടും. ചില പേഷ്യൻസിന് സ്റ്റിച്ച് പാട് വേണ്ട എന്ന് പറയുന്നവർക്ക് നമ്മൾ അതേപോലെ ഉള്ളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ചിലർക്ക് പുറത്ത്
1: ഇല്ല,
0: ഒരു സ്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 1 സെന്റിമീറ്റർ സ്കാർ, 2 5 mm സ്കാർ,
1: പാട് പോലും ഇല്ലാതെ നമുക്ക് ചെയ്യാം. ചെറിയൊരു പാടാണ്,
0: ചെറിയൊരു.
1: ഇത് എത്ര ദിവസം നമുക്ക് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഈ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം?
0: ഒരു പേഷ്യന്റ് സ്വയം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു പീരീഡ് 7 to 10 days. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 to 10 days കഴിഞ്ഞാൽ പയ്യെ അവർക്ക് ജോലിക്ക് പോയി തുടങ്ങാം,
1: മറ്റ് നമ്മുടെ എല്ലാ ജോലികളും ചെയ്യാൻ കഴിയും.
0: സാധാരണ എല്ലാ ജോലികളും ചെയ്യാം. ആകെപ്പാടെ പറയുന്നത് ഇപ്പോൾ സപ്പോസ് പെൽവിക് ഫ്ലോർ സർജറി പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, അല്ലെങ്കിൽ പിന്നെ ഹിസ്റ്റെക്ടമി, യൂട്രസ് എടുത്ത് മാറ്റി, ഇതേപോലുള്ളവരിലൂടെ നമ്മൾ പറയുന്നത് ഭാരം പൊക്കരുതെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം ഭാരം പൊക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മേളിലോട്ട് കയറ്റിവെച്ച് കെട്ടിയിരിക്കുകയാണ്, ഭാരം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പയ്യെ വീണ്ടും അത് ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതെ അതെ, ഇപ്പോൾ ഹെർണിയയും അങ്ങനെ തന്നെയാണ്. ഭാരം പൊക്കുമ്പോൾ ഇതൊരു ടൈപ്പ് ഹെർണിയാണ്, യൂട്രസ് താഴോട്ട് ഇടിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഹെർണിയാണ്. അപ്പോൾ ഭാരം പൊക്കുന്നവരിൽ ഹെർണി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം അവർ ഉടനെ പോയി, ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഭാരം പൊക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, 1.5 മാസം കഴിഞ്ഞിട്ടല്ല ഭാരം പൊക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് റിക്കർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഓപ്പൺ സർജറി ആണെങ്കിലും അങ്ങനെ തന്നെ, ലാപ്രോസ്കോപ്പി ആണെങ്കിലും അങ്ങനെ തന്നെ. ലാപ്രോസ്കോപ്പി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടിയാനുള്ള സാധ്യത കുറവായിരിക്കും. ഇന്ന് ഓപ്പൺ സർജറി വളരെ കുറച്ച് ആൾക്കാർ മിക്കപ്പോഴും പ്രിഫർ ചെയ്യുന്നുണ്ടാവുള്ളൂ. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സർജറി സിസേറിയൻ ആയിരിക്കും. അത് പക്ഷെ നമുക്ക് വേറെ വഴിയില്ല, അതിന് നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമ്മളൊരു സിസേറിയൻ ചെയ്ത പേഷ്യന്റിനോട് ചോദിക്കണം. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ വെറും 3 ചെറിയ, അത് ഒരെണ്ണം 5 mm ആണ്, വേറെ ഒരെണ്ണം 5 mm, പിന്നെ ഒരെണ്ണം 1 സെന്റിമീറ്റർ. അപ്പം ഇത്രയും 3 ചെറിയ ഇൻസിഷൻ ഇട്ടിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഡ്വാൻറ്റേജ് ആണ് പേഷ്യന്റ് ഉണ്ടാവുക. ഒരു സിസേറിയൻ കഴിഞ്ഞ പേഷ്യന്റിനോടും അത് കഴിഞ്ഞിട്ട് പിന്നീട് ലാപ്രോസ്കോപ്പി കഴിഞ്ഞ പേഷ്യന്റിനോടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് അതിലുള്ള അഡ്വാൻറ്റേജ് എന്ന്. പിന്നെ അത് കൂടാണ്ട് ഇതൊരു പാടും ഇല്ലാണ്ട് നമുക്ക് നോൺ ഡിസൈൻ വജൈനൽ ഹിസ്റ്റെക്ടമി എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇപ്പോൾ യൂട്രസ് 16 സെന്റിമീറ്റർ ഒക്കെ ഉള്ള യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാടും ഇല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പുറത്ത് കാണാൻ പറ്റുന്ന ഒരു പാടും ഉണ്ടാവത്തില്ല, അതും ഇതിനകത്തുള്ള ഒരു ഓപ്ഷൻ ആണ്.
1: അതിനകത്ത്
0: ക്യാമറ ഇടേണ്ട കാര്യമില്ല, ക്യാമറ ഇല്ലാതെ തന്നെ നമ്മൾ താഴെ കൂടിയെല്ലാം ചെയ്യുന്നത് നോൺ ഡിസൈൻ വജൈനൽ ഹിസ്റ്റെക്ടമി എന്ന് പറയാം. അതിന് നമ്മൾ പുറയുന്നുള്ള ലൈറ്റ് വെച്ചിട്ട് താഴെ കൂടി കണ്ട് പയ്യെ വജൈനെ കൂടിയാണ് ആ യൂട്രസ് എടുത്ത് മാറ്റുക. അതിനാണെന്നുണ്ടെങ്കിൽ ഒരു പാടും ഉണ്ടാവില്ല.
1: അപ്പോൾ എന്തുകൊണ്ടും ഒരുപക്ഷെ സ്ത്രീകൾക്കുണ്ടാകുന്ന മിക്ക അസുഖങ്ങൾക്കും ലാപ്രോസ്കോപ്പിക് സർജറി ഒരു പരിഹാരമാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്.
0: ഇന്ന് മിക്ക സർജൻസും ഞാൻ പറഞ്ഞതുപോലെ ഓപ്പൺ സർജറീസ് ചെയ്യുന്നുണ്ടാവില്ല, എല്ലാം ലാപ്രോസ്കോപ്പിക് സർജറീസ് ആയിരിക്കും. ഡെഫിനറ്റ്ലി പേഷ്യന്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറീസ് തന്നെയായിരിക്കും. കാരണം ഫിനാൻഷ്യൽ ആസ്പെക്ട് ഞാൻ പറഞ്ഞതുപോലെ, അതേപോലെ വേദന എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഒരു ഗൈനക് സർജറി ആവശ്യമുള്ള പേഷ്യന്റിന് എപ്പോഴും നല്ലത്.
1: എഫ് എം ഹെൽത്തിനായി വന്ന് ലാപ്രോസ്കോപ്പിക് സർജറിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ, ഇതേക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി ഇതുവരെ സംസാരിച്ചത് എം

0: വി ശശികുമാർ.
1: രാജഗിരി ഹോസ്പിറ്റൽ,
2: FM ഹെൽത്ത് ലൈൻ.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 എൻ സി ആർ ടി സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന് രഥോത്സവം. 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM. പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ.

വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. 80-ൽ പരം വ്യത്യസ്ത ഇനം അലങ്കാര ചെടികൾ പരിപാലിക്കുന്ന പാലരുവട്ടം സ്വദേശി അനിൽ മാധവൻ പങ്കെടുക്കുന്നു. മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ, ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയപ്പെട്ട പന്തിരുകുലം. എട്ടഞ്ചിന് തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. തലകറക്കം, ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മലഡി, തുടർന്ന് നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് മഹിത മലയാളം. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026, കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൌനസാക്ഷി. രചന സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. ശബ്ദം നൽകിയവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമ്മൂദ് കുറുവ തുടങ്ങിയവർ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. 1990 ഭാരതരത്നം നേടിയ ശേഷം 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം, നെൽസൺ മണ്ടേല. 1990 ഭാരതരത്നം നേടിയ ശേഷം 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി നെൽസൺ മണ്ടേല.

ചിന്താശകലം. ആനന്ദം ഒരു ചിത്രശലഭത്തെ പോലെയാണ്, പിന്നാലെ നടന്നാൽ കിട്ടില്ല. സ്വസ്ഥമായിരുന്നാൽ അത് നമ്മുടെ ദേഹത്ത് വന്നിരിക്കും. അമേരിക്കൻ സാഹിത്യകാരനായ നഥാനിയൽ ഹാറ്റോണിന്റെ വാക്കുകൾ. ആനന്ദം ഒരു ചിത്രശലഭത്തെ പോലെയാണ്, പിന്നാലെ നടന്നാൽ കിട്ടില്ല. സ്വസ്ഥമായിരുന്നാൽ അത് നമ്മുടെ ദേഹത്ത് വന്നിരിക്കും.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 26 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹലോ VPS ലേക്ഷോർ.

0: ഹലോ, VPS ലേക്ക് ഷോ. ഹായ് പ്രിയരെ, നമസ്കാരമുണ്ട്. ജീവിതത്തിൽ എത്രയെത്ര പ്രതിസന്ധികൾ നേരിട്ടാലും അവയെല്ലാം അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഒരു പൂമാലയാക്കി കഴുത്തിൽ അണിയാൻ ശ്രമിക്കുന്നവളാണ് ഈ ഞാൻ. മനുഷ്യനല്ലേ, അതാണ് ഒരു അല്പനിമിഷത്തിന്റെ ഗ്യാപ്പ് ഞാനിവിടെ ഉന്നയിച്ചത്. പക്ഷെ മറ്റുള്ളവരുടെ വിഷമം കേൾക്കുമ്പോൾ വലിയ ഭാരമാ മനസ്സിന്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും മറ്റുള്ളവരുടെ വിഷമത്തിൽ വീണ് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി കുറെ സങ്കടകരമായ കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കേൾക്കാനിടയായി. അവരെ എല്ലാം പലതും പറഞ്ഞ് സമാശ്വസിപ്പിച്ചെങ്കിലും ഞാൻ ദൈവത്തോട് ഇതേ ചൊല്ലി വഴക്കിടാറുണ്ട്. മരുന്ന് വാങ്ങാൻ ശേഷിയില്ലാത്തവന് രോഗവും, സ്നേഹം ഇച്ഛിക്കുന്നവന് ശിഥില ബന്ധങ്ങളും, വാത്സല്യത്തിന് വേണ്ടി കൊതിക്കുന്നവന് ദുസ്വഭാവികളായ സന്താനങ്ങളും നൽകുന്നതാണ് ദൈവമേ നിന്റെ ലീലാവിലാസമെങ്കിൽ എന്തിന് ഞങ്ങൾ നിന്റെ നാമം ഉരുവിട്ട് ജന്മം തീർക്കുന്നു? പക്ഷെ ഉടൻ മറുപടിയും തന്നു എന്റെ മനസ്സ്. ഇന്ന് ഭാരമായി തോന്നുന്ന പലതും നാളെ പുഷ്പഹാരങ്ങളായി മാറാമാശേ എന്ന് സ്വധൈര്യമായി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങും കൂട്ടായി എന്നും ഞങ്ങളുണ്ട്. ഹലോ, VPS ലേക്ഷോർ, സ്പോൺസർഡ് ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ.
0: ഹലോ, ബേബി ചേച്ചിയാണോ?
2: അതെ.
0: ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്നും ആശാലതയാണ്. വിഷ്ണു ആണ് ബേബി ചേച്ചി വിളിക്കണം എന്ന് പറഞ്ഞത്. ആരാ വിഷ്ണു?
2: വിഷ്ണുന്റെ മോനാണ്.
0: ആ,
2: ചേച്ചിയാണോ?
0: അതെയല്ലോ. എന്തുണ്ട് ബേബി ചേച്ചി വിശേഷം?
2: ഞാൻ ആ ചേച്ചിയുടെ ശബ്ദം എന്റെ ചേപ്പില് കേക്കണില്ലേ.
0: അതെനിക്ക് ഇഷ്ടായി. പിന്നെ ചെവിയിൽ കേക്കല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ട ബേബി ചേച്ചി? പറ വിശേഷം.
2: അല്ല, ഞാൻ കൊറേ കാലായി എന്റെ മോനോട്

0: പറയുന്നു. ഒന്ന് എനിക്ക് ആശിച്ചെന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി ഒന്ന് പറയുമോ അവൻ? അപ്പൊ എന്നെ അറിയിച്ചേ ഇല്ല കേട്ടോ ഈ കാര്യം.
1: മക്കൾ അങ്ങനെയാണ്, അമ്മയോട് പറയാതെ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു മകനാണ് വിഷ്ണു. പേര് തന്നെ വിഷ്ണു എന്നല്ലേ, പിന്നെ എങ്ങനെയാ വഴിമാറി പോവുക?
0: വളരെ സന്തോഷം കേട്ടോ ചേച്ചി. എനിക്ക് അത്രയും സങ്കടം വരും. എനിക്ക് ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. അപ്പൊ ഇപ്പൊ കുട്ടികളെ ഇരുത്തണില്ല ഇവിടെ അംഗൻവാടിയില്, ഞങ്ങ വന്നിരിക്കണം.
1: അതെന്താ കുട്ടികളെ ഇരുത്താത്തെ?
0: വെയില് കാരണേ.
1: ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയാണ് അംഗനവാടി?
0: ഇവിടെ തൃപ്രയാറ് അമ്പലില്ലേ, രാമന്റെ അമ്പലം.
1: അറിയാം അറിയാം അറിയാം അറിയാം. അവിടെയാണ്? വീടൊക്കെ അവിടെ തന്നെയാണോ?
0: ആ വീട് ഇവിടെ അടുത്ത് തന്നെയാ.
1: എത്ര കുട്ടികളാ ബേബി ചേച്ചിക്ക്?
0: കുട്ടികള് ഇപ്പൊ 12 കുട്ടികളാണ്.
1: അല്ല ബേബി ചേച്ചി, സ്വന്തമായിട്ട് എത്ര കുട്ടികളാ?
0: സ്വന്തമായിട്ട് 2 കുട്ടിയാണ്. ഞാൻ അംഗൻവാടിയിലത്തെ കാര്യം പറഞ്ഞു കേട്ടാ.
1: വിഷ്ണു പിന്നെ ആരാ ഉള്ളത്?
0: വിഷ്ണു, മോള് മൂത്തത് ശ്രുതി.
1: ശ്രുതി എന്താ ചെയ്യുന്നേ?
0: ശ്രുതി കല്യാണം കഴിച്ചു കൊടുത്ത് 2 കുട്ടികളായി.
1: എവിടെയുണ്ട് ശ്രുതി? തൃപ്രയാറാണോ അല്ല വേറെ സ്ഥലത്താണോ?
0: അല്ല, അവള് ചന്ദ്രാപിന്നി.
1: ചന്ദ്രാപിന്നിയിലാണ്. ഓക്കെ. വിഷ്ണു എന്താ ചെയ്യുന്നേ, എന്തിനാ പഠിക്കുന്നേ?
0: വിഷ്ണു കല്യാണം കഴിഞ്ഞു, ഇപ്പൊ 30 ആയിരുന്നു കല്യാണം. അവൻ സർവേയറാണ്.
1: അവരെവിടെയുള്ളത്? ചേച്ചിയുടെ കൂടെ തന്നെയാണോ താമസം വിഷ്ണു ഭാര്യയും?
0: അതെ അതെ. ഞാൻ ഹസ്ബൻഡ് മരിച്ചു
1: ഓ
0: എന്റെ. അപ്പൊ പിന്നെ ഞാനും മോനും മരോളും, മരോൾക്കും ജോലിയുണ്ട്. അവളുടെ വീട് പറവൂരാണ്. പറവൂര് അവള് LIC
1: ജോലി
0: ചെയ്യുന്നുണ്ട്. ഓഫീസില്.
1: അപ്പൊ വീട്ടിൽ എല്ലാരെടുത്തും ഞങ്ങളുടെ അന്വേഷണം ഒക്കെ പറയാ. ബേബി ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ട?
0: എനിക്ക് പൊട്ടിത്തകർന്ന കിനാവിൻ, ആ പാട്ടില്ലേ.
1: എന്തിനാ പൊട്ടിത്തകർന്ന കിനാവ്? ഇപ്പൊ കേട്ടു നോക്കുമ്പോ വീട്ടിൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ പൊട്ടുന്ന കാര്യം പറയുന്നത്?
0: എന്നാ അത് വേണ്ട.
1: നമ്മുടെ ജീവിതം സുന്ദരാണ്. പൊട്ടിത്തകർന്ന പൊട്ടിത്തറന്ന് പറയാ.
0: എനിക്ക് ആ പാട്ട് ഇഷ്ടം കൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടല്ല.
1: ഇങ്ങനെയുള്ള സങ്കടപ്പാട്ടൊന്നും കേൾക്കാതിരിക്കുക, നമ്മള് സന്തോഷായിട്ടിരിക്കുക.
0: എപ്പോഴും പറയാ, എന്റെ മോള് പറയാ, അമ്മയ്ക്ക് എപ്പോഴും ചെറുതായി ഞാൻ പാട്ട് പാടും. അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും സങ്കടമുള്ള പാട്ടെ പറ്റുള്ളൂ അമ്മ, അത് അത് കളയാദ്യം തന്നെ പറയും.
1: അപ്പൊ ഒരു സന്തോഷമുള്ള പാട്ടൊന്ന് പാടിക്കെ കേക്കട്ടെ.
0: അയ്യോ,
1: രണ്ടുപേരി പാടെ എന്റെ ബേബി ചേച്ചി.
0: പൂന്തിനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം

0: മരിയാ ചേച്ചി.
1: അപ്പൊ ഒരു കാര്യം ചെയ്യാം, പൂന്തേനരുവി തന്നെ കേക്കാം നമുക്ക്. ഓക്കെ
0: ചേച്ചി.
1: എന്തോ
0: എനിക്ക് അത്ര ഇഷ്ടായിട്ടാ.
1: ഐ ലവ് യു ടു ബേബി ചേച്ചി. കേട്ടോ, അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ടുതാ കേട്ടോളൂ. വിഷ്ണുവിനോട് ഞങ്ങൾ വിളിച്ച കാര്യം പറഞ്ഞേക്കോ കേട്ടോ.
0: ഓക്കെ
1: ശരി.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹൈ, അസ്സലാം വലൈക്കും.
3: വലൈക്കും അസ്സലാം പ്രിയപ്പെട്ട ആശേച്ചി ബാലേട്ട, പിന്നെ ഞങ്ങളുടെ സ്വന്തം ഹലോ VPS ലേക്ഷോർ അണിയറ പ്രവർത്തകർക്കെല്ലാം ആശംസകൾ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായി ഇരിക്കുന്നു, മനോജാണ്, റെയിൽവേ പോലീസുകാരൻ. ഡ്യൂട്ടിക്കിടയിലെ മറ്റൊരനുഭവം കൂടി ഇവിടെ പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു. കോഴിക്കോട് ജോലി ചെയ്തിരുന്ന കാലം, സമയം ഏതാണ്ട് ഉച്ച കഴിഞ്ഞിരിക്കും. കൺട്രോളിൽ നിന്നും ഒരു ഫോൺ കോൾ, കൊയിലാണ്ടിക്ക് അടുത്തതായി ഒരു റൺ ഓവർ ഉണ്ടെന്നു.
2: റൺ ഓവർ ഉണ്ട്,
3: അങ്ങനെ പറയാറല്ലേ, അറ്റൻഡ് ചെയ്യണം. ഉടൻ അവിടെയുള്ള ലോക്കൽ പോലീസിൽ വിവരമറിയിച്ചു. താമസിയാതെ ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. അവിടേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത്, സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്താൻ കുറേ നടക്കണം. അവിടം വരെ റോഡില്ല, റെയിൽവേ ഗേറ്റിൽ വണ്ടി നിർത്തി. സാർ, ലോക്കൽ പോലീസുകാർ വന്നിട്ടുണ്ട്, ഗേറ്റ്മാൻ പറഞ്ഞു. ഞങ്ങൾ സംഭവ സ്ഥലം ലക്ഷ്യമാക്കി റെയിൽവേ ട്രാക്കിലൂടെ നടന്നു. കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം, അതുമല്ലെങ്കിൽ തീരാവ്യാധി, ഇതുകൊണ്ടൊക്കെ ജീവിതം വഴിമുട്ടിയവരാകും ട്രെയിനിന് മുമ്പിൽ ജീവൻ ഹോമിക്കുന്നവരിൽ ഭൂരിഭാഗവും. അബദ്ധത്തിൽ മരിക്കുന്നത് വളരെ കുറവാണ്. പിന്നെ സ്റ്റെപ്പിലിരുന്ന് യാത്ര ചെയ്യുന്നത് കൊണ്ടും മറ്റും അശ്രദ്ധ മൂലം ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നവർ വേറെയും. ഏതാണ്ട് ഒരൊന്നൊന്നര കിലോമീറ്റർ പോയപ്പോൾ സ്ഥലത്തെത്തി. ഞങ്ങൾ എത്തുന്നതിന് മുൻപേ തന്നെ സ്ഥലം ലോക്കൽ പോലീസ് അവരുടെ നടപടികൾ തുടങ്ങിയിരുന്നു. ആകെ ചിതറിപ്പോയ ദേഹഭാഗങ്ങൾ അവിടെ അവിടെയായി തെറിച്ചു കിടപ്പുണ്ട്. അതൊക്കെ അവർ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് മാറ്റുകയാണ്. ഉറ്റവർ പോലും ഒരിക്കലും തിരിച്ചറിയാത്ത വിധത്തിൽ വികലമായി പോയിരുന്നു. സത്യത്തിൽ ഈ ഒരവസ്ഥ നേരിൽ കണ്ടാൽ ആരും ഇങ്ങനെ ചെയ്യാൻ ഒന്ന് മടിക്കും. അത്രയ്ക്ക് പരിതാപകരമായിരുന്നു ആ ശരീരത്തിന്റെ അവസ്ഥ, അത്രയ്ക്ക് ഭീകരവും. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ആ ശരീരഭാഗങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റി. തൊട്ടടുത്ത് നിന്ന് കിട്ടിയ ഒരു ചെറിയ ബാഗിൽ നിന്നും അയാളുടെ വിലാസം കിട്ടി. 10-40 kilometers അകലെയാണ് അയാളുടെ സ്ഥലം. 75 പ്രായമുള്ള ഒരു വൃദ്ധനാണ് ആഹദ ഭാഗ്യൻ. അയാളുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ച ശേഷം ഞങ്ങൾ റെയിൽവേ ഗേറ്റിൽ നിന്ന് തിരിച്ചു പോകാൻ വണ്ടിയിൽ കയറാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് അവിടേക്കൊരു സ്കൂട്ടർ കുതിച്ചു വന്നത്. സാറേ, സ്കൂട്ടറിൽ വന്ന ആ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. അയാൾ കിതച്ചുകൊണ്ട് ചോദിച്ചു, സാറേ സത്യമാണോ സാറേ? ഞാൻ കേട്ടത് സത്യമാണോ? ട്രെയിൻ തട്ടി മരിച്ചത് ആ വ്യക്തിയാണോ സാറേ? അയാൾ ആ പേര് പറഞ്ഞു. അതെ. നിങ്ങളുടെ ആരാണത്? ഞാൻ തിരക്കി. പക്ഷെ ഒന്നും പറയാതെ തലക്ക് കൈയും കൊടുത്തുകൊണ്ട് അയാൾ അവിടെ ഇരുന്നു. ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു അയാൾ. മകനാണോ നിങ്ങൾ? കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വീണ്ടും ചോദിച്ചു. അല്ല. അവൻ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. പിന്നെ? എന്റെ ചോദ്യം കേട്ടിട്ടും കുറച്ചു നേരത്തേക്ക് അയാൾ ദൂരത്തേക്ക് നോക്കി നിന്നു. അയാളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ താഴേക്ക് അടർന്നു വീണു. നിങ്ങളുടെ ആരാണ് അയാൾ? സാന്ത്വനിപ്പിക്കാനായി അയാളുടെ തോളിൽ കൈവച്ച് ഞാൻ വീണ്ടും ചോദിച്ചു. സാറേ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനാണത്. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അയാൾ മനസ്സ് തുറക്കാൻ തുടങ്ങി. 2 മുമ്പാണ് ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചത്. എനിക്ക് കോൺട്രാക്ടർ വർക്കാണ് സാർ. അയാൾ ഒന്ന് നിർത്തി. എന്നിട്ട്? പക്ഷെ എനിക്ക് തീരെ ക്ഷമയില്ലായിരുന്നു. LP സ്കൂളിൽ നിന്നും ഒരു റിട്ടയർ ചെയ്ത അധ്യാപകനാണ് അദ്ദേഹം. കല്യാണ നിശ്ചയ സമയത്ത് കല്യാണത്തിന് അവൾക്ക് 10 കൊടുക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 2 മുമ്പേ അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. വിചാരിച്ച പണം തരപ്പെട്ടില്ല എന്നും തനിക്ക് കുറച്ച് സാവകാശം തരണമെന്നും പറയാൻ വേണ്ടി ആയിരുന്നു വന്നത്. എത്ര ബുദ്ധിമുട്ടിയാണെന്നോ ആ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. ഞാനെന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. ഇന്നും രാവിലെ എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതായിരുന്നു. പക്ഷെ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. തൊട്ടടുത്തുള്ള കടയിൽ എന്നെ പറ്റി അന്വേഷിച്ചു. എന്റെ ഫ്രണ്ടായ കടക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോൾ ടൗണിലായിരുന്നു. ഒരു വയസ്സായ ആൾ നിന്നെ കാണാൻ വന്നു.

0: ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തിരക്ക് കാരണം കൂടുതലൊന്നും അന്വേഷിക്കാതെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. വീണ്ടും കുറെ സമയം അദ്ദേഹം എന്നെ കാത്തിരുന്നു എന്ന് ഞാൻ തിരിച്ചെത്തിയപ്പോൾ അറിഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം അറിയുന്നത്. അയാൾ കണ്ണു തുടച്ചു. ഒരുപക്ഷെ ഞാനപ്പോൾ സംസാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ഗതി വരില്ലായിരുന്നു. ഈശ്വര, അവളിപ്പോൾ എല്ലാം അറിഞ്ഞു കാണും. എങ്ങനെ സഹിക്കും അവളിത്? അത്രയ്ക്ക് പാവമാണവൾ. അത്രയും പറഞ്ഞ് അയാൾ പെട്ടെന്ന് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി അവിടെ നിന്നും വേഗത്തിൽ പോയി. ഒരു ട്രാജഡി സിനിമ കണ്ട അവസ്ഥയിലായി ഞങ്ങൾ. അതുവരെ ഡ്യൂട്ടിയുടെ ഭാഗമായുള്ള ഒരു സാധാരണ ട്രെയിൻ ഇടിച്ചുള്ള മരണം മാത്രമായിരുന്നു അത്. അയാളുടെ വിവരണവും മരിക്കാനുണ്ടായ സാഹചര്യവും എല്ലാം കേട്ടപ്പോൾ ഞങ്ങൾക്കും ഉള്ളിലെവിടെയോ ഒരു നമ്പരം അനുഭവപ്പെട്ടു. സ്വന്തം മകളുടെ കല്യാണം നടത്താൻ പെടാപ്പാടുപെടുന്ന എത്രയോ അച്ഛന്മാരിൽ ഒരച്ഛൻ. എന്നാൽ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ തന്റെ ദുരഭിമാനം നിമിത്തം ഈ ഭൂമിയിലെ ജീവിതം വരെ അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ജീവിച്ചിരിക്കുന്ന ബാക്കി ഉറ്റവരെ കുറിച്ച് അപ്പോൾ അദ്ദേഹം ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ഞാൻ വെറുതെ ആശിച്ചുപോയി. തിരികെയുള്ള യാത്രയിൽ ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ആ നല്ല മനസ്സുള്ള ചെറുപ്പക്കാരനെ കുറിച്ച് ഓർക്കുകയായിരുന്നു ഞാൻ. ഒപ്പം ആ മരണം നടന്ന വീട്ടിലെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും. മനോജ് കുമാർ, കായക്കുടിയിൽ നിന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള സ്വർണമോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമോ അന്വേഷിച്ച് വരുന്നവരുടെ കൂടെ പോവില്ല എന്നുള്ള ഒരു തീരുമാനം. ഒരു കല്യാണം നടത്തുന്ന ഒരു അച്ഛനും അമ്മയും ആ കടം വീട്ടാൻ വേണ്ടി എത്ര കാലം പിന്നീട് അധ്വാനിക്കണം, എത്ര കാലം മനസ്സ് നൊന്ത് ജീവിക്കണമെന്നറിയോ? ഒരു കുഞ്ഞിനെ കൈപിടിച്ച് ഒരാളുടെ കയ്യിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര സ്വർണം, ഇത്ര കാശ് എന്നൊക്കെ പറയുന്നവരുടെ കൂടെ പോവാതിരിക്കുന്നതാ നല്ലത്. കാരണം അവർ നമ്മളെയല്ല ആഗ്രഹിക്കുന്നത്. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കല്യാണം ഞാൻ നടത്തൂല എന്നുള്ളത്. ആ കാര്യത്തിലെങ്കിലും എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കുട്ടികളും ഇങ്ങനെ തന്നെ തീരുമാനിച്ച് നല്ലൊരു ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും നയിക്കാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുക, അല്ലാതെ സ്വത്തിനും പണത്തിനും വേണ്ടി കല്യാണം കഴിക്കാൻ ഒരാള് നിൽക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അച്ഛനമ്മമാർക്ക് സ്വരമായിട്ട് ജീവിക്കാൻ പറ്റും.
0: അതുകൂടാതെ ഇപ്പൊ ഈ കത്ത് വായിച്ചു കഴിയുമ്പോ എനിക്ക് തോന്നുന്നത് ഈ പയ്യൻ അങ്ങനെ ആവശ്യപ്പെട്ട ഒരാളല്ല, പക്ഷെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു.
1: അതെ അതെ,
0: പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ഒരു അഭിമാനം നിലനിർത്താൻ വേണ്ടി ആവശ്യത്തിലധികം സ്വർണം, ആവശ്യത്തിലധികം ആഡംബരമൊക്കെ കാണിച്ച് കല്യാണം കഴിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് വലിയ കടത്തിലേക്കൊക്കെ പോകുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ രണ്ടർത്ഥത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മളാൽ ആവുന്നത് ചെയ്ത് മുമ്പോട്ട് പോകാനൊക്കെ പരമാവധി ശ്രമിക്കുക. പിന്നെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ പല അച്ഛന്മാർക്കും വലിയ തോതിലുള്ള അഭിമാനം ഉണ്ടാവും. എന്റെ മോൾ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പൊ മോള് കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് പരമാവധി അവളെ സന്തോഷിപ്പിച്ചയക്കണം എന്നൊക്കെ ഏത് രക്ഷിതാവും ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും. ഏതായാലും ഈ ഒരു ഒരു അവസ്ഥ ആശേച്ചി പറഞ്ഞതുപോലെ പല ആളുകൾക്കും സംഭവിക്കുന്നത് നമ്മുടെ ഒരു സമൂഹത്തിന്റെയും കൂടി ദുരന്തമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ സ്ത്രീധനത്തെ അനുകൂലിക്കുന്നവരുടെ നാടാണ് പലപ്പോഴും നമ്മുടെ നാട് എന്ന് പറയേണ്ടി വരും. അവിടെയെല്ലാം ഇപ്പൊ നമ്മുടെ മതകാര്യ സ്ഥാപനങ്ങളായാലും ജാതിബദ്ധ സമ്പ്രദായങ്ങളായാലും നമ്മുടെ നാട്ടുകൂട്ടങ്ങളായാലും അവരെല്ലാം ഒറ്റക്കെട്ടായി എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം എന്ന് പറയുന്നത് സ്ത്രീധനം ഞങ്ങൾ നൽകില്ല എന്നുള്ളതാണ്. സ്ത്രീധനം നടക്കുന്ന ചടങ്ങുകളിലേക്ക് ഞങ്ങൾ പോവില്ല എന്ന് ഈ സമൂഹം തീരുമാനിച്ചാൽ, സ്ത്രീധനം ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ആ കല്യാണത്തിന് പങ്കെടുക്കുന്നില്ല എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമൂഹം ഉയർന്നു വരിക തന്നെ ചെയ്യും. കാരണം അവരിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സ്വർണത്തോടുള്ള ഭ്രമം കുറഞ്ഞിരിക്കുന്നു. അവര് വേറൊരു രീതിയിലാണ്, അവർ സ്വയാർജിതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അതൊക്കെ നാട്ടിൽ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യെ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയപ്പെട്ട ആശിച്ചി ബാലേട്ടാ, ആ കിണർ ഓർമ്മയുണ്ടോ? വേനൽക്കാലം വരുമ്പോൾ നാടിന് മുഴുവൻ ജീവജലം പകർന്ന ആ പുതുക്കിണർ, മരം കൊച്ചുന്ന തണുപ്പുള്ള ഡിസംബർ കഴിഞ്ഞ് മീനച്ചൂടിന്റെ കാഠിന്യത്തിലേക്ക് നാട് കടക്കുമ്പോൾ പുഴകളും തോടുകളും വറ്റിവരലും ഭൂമി വിണ്ടുകയറുകയും പച്ചപ്പുകൾ കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്ന ആ നാടുകളിൽ ഞങ്ങളുടെ നാടിന്റെ ജീവനാടി ആ പഴയ കിണറായിരുന്നു. കരിങ്കല്ല് കെട്ടിയ വായവട്ടം കൂടി ആ കിണറിന് ചുറ്റുമായിരുന്നു അന്ന് ഞങ്ങളുടെ ലോകം. ആ കിണർ വെറും ഒരു ജലസ്രോതസ്സായിരുന്നില്ല, അതൊരു സംഗമ ഭൂമിയായിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ആ കിണറിന് ചുറ്റും മനുഷ്യരുടെ തിരക്കുണ്ടാകും. വേനൽ കനക്കുമ്പോൾ ഓരോ വീടുകളിലെയും കിണറുകൾ വറ്റും. അപ്പോഴാണ് എല്ലാവരും പുതുകിണറിനെ ആശ്രയിക്കുന്നത്. ആഴമുള്ള ആ കിണറിൽ നിന്നും വെള്ളം കോരുന്നതും അന്നൊരു കലയായിരുന്നു. വലിയ കയറും ബക്കറ്റുമായ ആളുകൾ വരിവരി നിൽക്കും. ആ കാത്തിരിപ്പിനിടയിലാണ് നാടിന്റെ സ്പന്ദനങ്ങൾ അവിടെ പങ്കുവെക്കപ്പെട്ടിരുന്നത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയേക്കാൾ വേഗത്തിൽ വാർത്തകൾ പരന്നിരുന്ന ഇടമായിരുന്നു ആ കിണർവട്ടം. നാട് മുഴുവൻ വരൾച്ചയിലാകുമ്പോഴും ആ കിണറ്റിൽ മാത്രം അത്ഭുതകരമായി വെള്ളമുണ്ടാകും. പ്രകൃതിയുടെ ഒരു കരുതൽ പോലെ അതെന്നും നിറഞ്ഞു നിന്നു. ബക്കറ്റും കുടങ്ങളും കലങ്ങളുമായി വരി നിൽക്കുന്ന നാട്ടുകാർക്കിടയിൽ വലിയൊരു അച്ചടക്കമുണ്ടായിരുന്നു. അവിടെ ആരും തിരക്ക് കൂട്ടിയിട്ടില്ല, ആരും വഴക്കിട്ടിട്ടില്ല, പകരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവെച്ചു. നിന്റെ മോളുടെ കല്യാണം എപ്പോഴാ? കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? മരുവിന് ജോലി വല്ലതും ആയോ? മോളെ പ്രസവത്തിന് കൊണ്ടുവരുന്നില്ലേ? മോന് കല്യാണമായോ? അവരെന്തെങ്ങനെ കെട്ടാതെ നിക്കുന്നേ? വടക്കേടുത്ത പെണ്ണിന് കോളേജിൽ ആരോടോ പ്രേമുണ്ടത്രേ. തന്ത കയ്യോടെ പിടിച്ചെന്നാ കേട്ടത്. പെൺപിള്ളേരൊക്കെ പഠിക്കാൻ പോയ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് ദൈവമേ? എന്നിങ്ങനെയുള്ള അന്വേഷണങ്ങളും പരദൂഷണങ്ങളും ആ കിണർ വായവട്ടത്തിന് ചുറ്റും മുഴങ്ങിക്കൊണ്ടിരുന്നു. വെള്ളം കോരുന്നതിനിടയിൽ കിട്ടുന്ന നാട്ടു വാർത്തകൾക്കൊരു പ്രത്യേക രസമുണ്ടായിരുന്നു. ആരുടെ വീട്ടിലാണ് പുതിയ അതിഥി വന്നതെന്നും ആർക്കാണ് ജോലി കിട്ടിയതെന്നും ഒക്കെ ആ കിണർ വക്കിൽ വെച്ചാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. കയർ വലിച്ച് കൈ തഴമ്പിക്കുമ്പോഴും ആ സംസാരങ്ങൾക്കിടയിൽ ആരും തളർച്ച അറിഞ്ഞില്ല. മുതിർന്നവർ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുട്ടികൾ കിണറിന് ചുറ്റും ഓടിക്കളിക്കും. ചിലർ കിണറ്റിലേക്ക് എത്തിവലിഞ്ഞു നോക്കും. കിണറ്റിൽ വീഴും കൊച്ചേ എന്ന് പറഞ്ഞ് ഓർക്കാപ്പുറത്തായിരിക്കും അടി വീഴുന്നതും വലിച്ചു മാറ്റുന്നതും. അടിക്കുന്നത് കുട്ടിയുടെ അമ്മയായിരിക്കില്ല. ആരടിച്ചാലും അമ്മമാർക്കാകട്ടെ ഒരു പരാതിയുമില്ലായിരുന്നു. കാരണം എല്ലാ അമ്മമാരും എല്ലാവരുടെയും എല്ലാ കുട്ടികളും എല്ലാ അമ്മമാരുടേതുമായിരുന്നു. ആ കിണറ്റിലെ വെള്ളത്തിന് ഒരു പ്രത്യേക രുചിയുണ്ട്. മണ്ണും മഴയും ചേർന്ന ഒരു തനതായ രുചി. ഇന്ന് ഫിൽട്ടർ ചെയ്ത വെള്ളം കുടിക്കുമ്പോൾ ആ കിണറ്റു വെള്ളത്തിന്റെ അത്ര തൃപ്തി തോന്നാറില്ല. തൊട്ടിയുടെ വാ വട്ടത്തോട് കൈക്കുമ്പിൾ ചേർത്ത് പിടിച്ച തണുത്ത വെള്ളം ആവോളം കുടിച്ച് ദാഹമകറ്റുമ്പോൾ എന്തൊരു സംതൃപ്തിയാ. വെള്ളം കോരിയെടുത്ത് വീട്ടിലെത്തുമ്പോഴേക്കും പകുതി നനഞ്ഞിട്ടുണ്ടാകും. ആ നനവിന് പോലും ഒരു വലിയ സ്നേഹത്തിന്റെ തണുപ്പുണ്ടായിരുന്നു. ജാതിയോ മതമോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ കയറിൽ പിടിച്ച് വെള്ളം കോരിയിരുന്ന ഒരു കാലം. കാലം മാറി. വികസനം ഗ്രാമങ്ങളിലേക്കും കടന്നു വന്നു. ഓരോ വീട്ടിലും കിണറുകൾ കുഴിച്ചു, മോട്ടോറുകൾ സ്ഥാപിച്ചു. വീട്ടുമുറ്റത്ത് പൈപ്പുകൾ വന്നതോടെ ആരും പൊതുക്കിണറ്റിലേക്ക് പോകാതെയായി. പതുക്കെ പതുക്കെ ആ കിണർ അവഗണിക്കപ്പെട്ടു. കിണറ്റിനു ചുറ്റും കാട് പിടിച്ചു. കരിങ്കല്ലുകൾക്കിടയിൽ പായൽ നിറഞ്ഞു. ഒടുവില്ലാതെ ഒരു

0: വസ്തുവായി മാറി. ഇന്ന് ആ കിണറുണ്ടോ എന്ന് പോലും ആരും തിരക്കാറില്ല. സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് മനുഷ്യർ തമ്മിലുള്ള ആ സമ്പർക്കമാണ്. ഇന്ന് ഓരോരുത്തരും അവരവരുടെ വീടിന്റെ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു. തൊട്ടടുത്ത വീട്ടുകാരെ പോലും കാണണമെങ്കിൽ പ്രത്യേക സാഹചര്യം വേണ്ട അവസ്ഥയായി. അന്ന് കിണർവക്കിൽ പങ്കുവച്ചിരുന്ന ആത്മാർത്ഥമായ ചിരികൾക്ക് ഇന്ന് സ്ക്രീനിലെ ഇമോജികൾ മാത്രമായി. ആ കിണറ്റിലുണ്ടായിരുന്ന സ്നേഹത്തിന്റെ കുളിർമ ഇന്നത്തെ പൈപ്പ് വെള്ളത്തിനില്ല. എന്തായാലും ഇപ്പോഴും നാട്ടിൻപുറങ്ങളിലെ ആ പഴയ കിണറുകൾ കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ബക്കറ്റിന്റെ കിലുക്കം കേൾക്കാം. അവിടെ ഉയർന്നു കേട്ടിരുന്ന ചിരികളും വർത്തമാനങ്ങളും ഇന്നും കാറ്റിൽ അലിഞ്ഞു നിൽക്കുന്നുണ്ടാകാം. ആ പഴയ കിണറ്റിലെ വെള്ളം പോലെ തെളിഞ്ഞതും മധുരമുള്ളതുമായ ബന്ധങ്ങൾ ഇനിയുള്ള കാലത്തും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കിണർ വെറുമൊരു ഓർമ്മയല്ല, അത് നാം തിരിച്ചുപിടിക്കേണ്ട ഒരു സംസ്കാരം കൂടിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. സ്നേഹത്തോടെ ശിവപ്രസാദ്, കലയന്താനി.
1: ശിവപ്രസാദെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മക്കാലമാണ് സത്യത്തിൽ ഈ കത്ത് വഴി എത്തിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ്, എല്ലാ സ്ഥലത്തും ബോർവെല്ലുകൾ, എല്ലാ സ്ഥലത്തും കിണറുകൾ എന്നതിന് പകരം നാട്ടിലൊരിക്കലും ഉറവ പറ്റാത്ത ഒരു പൊതുകിണറുണ്ടാവും അല്ലെ. ആ പൊതുകിണറിലേക്ക് നമ്മളെല്ലാവരും പാഞ്ഞു പോകും. അവിടെ ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ചിരിക്കും. എല്ലാവരുടെയും കുടങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. എല്ലാവരും പരസ്പരം സഹകരിച്ച് അതിൽ നിന്ന് തൊട്ടി ഉപയോഗിച്ച് കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് അതെല്ലാവർക്കും പരസ്പരം പകുത്ത് നൽകി അവരെല്ലാം വർത്തമാനം പറഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെ നമുക്ക് കൂടിച്ചേരാൻ പരസ്പരം എന്താ പറയുന്നത്, ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞല്ലോ, ജാതിയും മതവും നോക്കാതെ കൂടിച്ചേരാൻ ഒരു ഇടമുണ്ടായിരുന്നു. ആ വെള്ളത്തിന് നമ്മൾ ഒരിക്കലും അശുദ്ധി കൽപ്പിച്ചിട്ടില്ല. ജാതിയുടെ പേരിൽ ആരും അതിനെ മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവർക്കും ദാഹം തീർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആ കിണർ വെള്ളത്തിന്റെ ഒക്കെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഇതൊക്കെ പണ്ടേ കവികൾ പറഞ്ഞിട്ടുണ്ട്. അല്ലലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങോ ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി. അങ്ങനെ ആ ഒരു, അതായത് രാജാവ് തന്നെ ചണ്ടാലിയോട് വെള്ളം വാങ്ങിച്ച് കുടിക്കുന്ന ഒരവസ്ഥ. അപ്പൊ നമ്മള് എല്ലാ സ്ഥലത്തും അതാണ്, നമ്മൾ ഈ പറയുന്ന അത്യാവശ്യങ്ങൾക്ക് മുമ്പിൽ ജാതിയും മതവും അല്ല പറയേണ്ടത്. അതിന് പകരം സ്നേഹത്തിന്റെ ഒരു വലിയ കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മുടെ ഓരോ ഗ്രാമവീഥികളിലും ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നത്.
0: ഇന്നത്തെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ വാട്ടർ ബോട്ടിൽ നമ്മൾ വെള്ളം കൊടുക്കും. പണ്ട് കാലത്ത് നമ്മുടെ സ്കൂളിലൊക്കെ ഓരോ കിണറുകൾ ഉണ്ടായിരുന്നു. എനിക്ക് അതാ ഇന്ന് ഓർമ്മ വന്നത്. നമ്മൾ ആ കിണറ്റിൽ പോയിട്ട് കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കും. ഈ പറഞ്ഞതുപോലെ കൈ ഇങ്ങനെ കുമ്പിള് കുത്തി പിടിച്ച് നമ്മൾ വെള്ളം കുടിക്കുകയായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ കിണറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വെള്ളം നമ്മൾ കൊണ്ടുപോകുന്ന ശീലവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ എന്ന് പറയുന്നതാണ് ഒരു രസമായിരുന്നു. ആ രസത്തിലൂടെ നമ്മൾ ഒരു ബന്ധവും അവിടെ സ്ഥാപിക്കുന്നുണ്ടായിരുന്നു.
1: നല്ല ടേസ്റ്റ് ആയിരുന്നു വെള്ളത്തിന്. അതായത് ഒരാൾ ഈ ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമുക്ക് തരും. അപ്പൊ നമ്മൾ താഴെ ഇങ്ങനെ കുമ്പിള് കുടിച്ചിട്ട് അതിങ്ങനെ വായിലേക്ക് ഇങ്ങനെ കോരി കോരി കുടിക്കും. അപ്പൊ അതെങ്ങനെയാ, നന്നായിട്ട് കളിച്ച് ഇതുപോലത്തെ ഉച്ച വെയിലിൽ ഓടി വന്നിട്ടാണ് കുടിക്കുന്നത്. അപ്പൊ ആ പച്ചവെള്ളത്തിൽ, അതെ, ആ പച്ചവെള്ളത്തിന് നമ്മൾക്കൊരു, അതിന്റെ കൂടെ നമ്മൾ ചിലപ്പോ ഒരു നെല്ലിക്ക തിന്നിട്ടുണ്ടാവും. അപ്പൊ ആ നെല്ലിക്ക തിന്നതിന് ശേഷം ഓടി വന്ന് ശുദ്ധമായ പച്ചവെള്ളം ഇങ്ങനെ കൈക്കുമ്പിളിൽ കോരി കുടിക്കുമ്പോ അതിനകത്തുണ്ടായ ഒരു മധുരമുണ്ട്. ആ മധുരം എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ മധുരമാണ്.

0: ബാലേട്ടൻ പറഞ്ഞ കഥയില് രാജാവ് ഒരു സ്ത്രീയിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുന്ന ഒരു കഥയുണ്ടല്ലോ. ആ കഥയില് വേറൊരു സംഭവമുണ്ട്. ആ വെള്ളം കുടിച്ചിരുന്നത് ഒരു പുളിയുടെ ചുവട്ടിലുള്ള കിണറ്റിൽ നിന്നായിരുന്നു. അപ്പൊ ആ സ്ത്രീയോട് രാജാവിന് ഇഷ്ടം തോന്നി. രാജാവ് വന്നിട്ട് അവളോട് നിന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. കുറെ കാലങ്ങൾക്ക് ശേഷം ആ വഴിയിൽ കൂടി രാജ്ഞിയായിട്ട് ഇവളിങ്ങനെ വരിക. അപ്പൊ രാജാവിനോട് ചോദിച്ചു, അതെന്താ അത് വളഞ്ഞോര് കായും ചെറിയോരലിയെന്ന്? അപ്പൊ തന്നെ പുള്ളിയോട് ഇറക്കി വിട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു.
1: ഓ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറച്ച് കഥകളാണ്. അത് ഒരു ഗംഭീരപ്പെട്ട ഒരു ഒരു കവിതയാണ് അല്ലെ?
0: അതെ.
1: ആ കവിത നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പഠിച്ചതാണ്. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി, ഗ്രാമത്തിൻ പുറത്തങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ എന്നുള്ളതാണ്. ഏതായാലും ഒരു കാലത്തെ ഓർമ്മിക്കാൻ, ഒരു കാലത്തിന്റെ ദുരാചാരങ്ങളെ ഓർമ്മിക്കാൻ, അതിനപ്പുറം ഒരു ഗ്രാമത്തിന്റെ
0: ഓർമ്മിക്കാൻ,
1: പിന്നെ ഒരു നല്ല വിശുദ്ധിയെ കുറിച്ചിട്ടൊക്കെ ഓർമ്മിക്കാൻ അവസരം തന്ന ഇന്നത്തെ ഈ കത്തുകളിലൂടെ ഹലോ VPS ലേക്ക് ഷോ അതിന്റെ ഈ ദിവസത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. വീണ്ടും സ്നേഹപൂർവ്വം വീക്കെൻഡൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച തിരിച്ചെത്താം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
0: നല്ലൊരു നമസ്കാരവും.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ പരിപാടിയിലേക്ക്. ആദ്യ ഗാനം പാച്ചുവും അത്ഭുത വിളക്കുമെന്ന ചിത്രത്തിൽ ആ നാമി പാടിയത് ഗാനരചന മനു മഞ്ജിത് രാജ്ശേഖർ, സംഗീതം നൽകിയത് ജസ്റ്റിൻ പ്രഭാകരൻ.

ഹിമാലയത്തിലെ കശ്മലൻ. ഈ ചിത്രത്തിൽ മൃദുല വാര്യർ പാടിയ ഗാനമാണിനി. വിപിൻ എം ആറിന്റെ വരികൾ, അരവിന്ദ് ചന്ദ്രശേഖറിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. നഗരം വളരുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിടങ്ങൾ ചെറുതായി വരികയാണ്. ചെറിയ പരിസരങ്ങളുള്ള വീടുകളും ഫ്ളാറ്റുകളുമാണ് ഇന്നത്തെ പുതു കൃഷിയിടങ്ങൾ. നമുക്ക് വേണ്ടത് വീട്ടിൽ തന്നെ വിളയിക്കാനായാൽ ചെലവ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു ജീവിതവും സാധ്യമാകും. സ്വയം പര്യാപ്തമായൊരു കൃഷി ഈ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുക്കാൻ കഴിയുമോ? ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 9446455888, 0484242637, 0484242637. ഓർമ്മിക്കുക, ഇന്ന് വൈകുന്നേരം 3 ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന ചിത്രത്തിൽ ശ്രീകാന്ത് ഹരിഹരൻ, മൃദുല വാര്യർ എന്നിവർ പാടിയത്. ഗാനരചന ചാൾസ് ജി തോമസ്, സംഗീതം പ്രശാന്ത് മോഹൻ.

ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ചിന്മയി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന അനിൽ പനച്ചൂരാൻ, രാജീവ് ആലുങ്കൽ. സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ. അടുത്ത ഗാനം ഫുക്രി എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയത്. ഗാനമൊരുക്കിയത് റഫീഖ് അഹമ്മദ്, സുദീപ് ഇളയിടം.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. കോടതി സമക്ഷം ബാലൻ വക്കീൽ. ഈ ചിത്രത്തിൽ കെ.എസ്. ഹരിശങ്കർ പാടിയത്, BK ഹരിനാരായണിന്റെ വരകൾ, രാഹുൽ രാജിന്റെ സംഗീതം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഇടിയൻ ചന്തു എന്ന ചിത്രത്തിൽ നിരഞ്ജ് സുരേഷ് പാടിയത്, ശബരീഷ് വർമ്മയുടെ വരികൾക്ക് അരവിന്ദാർ വാര്യരുടെ സംഗീതം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം ഇമ്പം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത്. ഗാനമൊരുക്കിയത് വിനായക് ശശികുമാർ, PS ജയഹരി.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: വർത്തമാനം എന്ന ചിത്രത്തിലെ ഗാനമാണിനി ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി മെറിൻ ഗ്രിഗറിയോടൊപ്പം പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: യു എ ഇ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമരസേനാനി സുഖ്ദേവ് ധാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് അദ്ദേഹമെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കിയാണ് കൂടിക്കാഴ്ച. ഗർഭാശയ കല ക്യാൻസർ പ്രതിരോധിക്കുന്ന എച്ച് പി വി വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായി സ്വദേശി യാസിൻ അറഫാത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുകയാണ്. ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാഷണൽ ഡെങ്കു ഡേയുടെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ പീഡിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നാളെ മെയ് 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുന്നൊരു ദിവസമാണല്ലോ, എന്താണ് ഇങ്ങനെയൊരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: നാഷണൽ ഡെങ്കു ഡേ ശരിക്കും മെയ് 16 നമ്മൾ ഉദ്ദേശിക്കുന്നത്, 16 ആഘോഷിക്കുന്നതാണ്. അതിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനാണ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഫോർ ഡെങ്കു കൺട്രോൾ. അപ്പൊ എങ്ങനെയാണ് ഇത് ശരിക്കും ഒരു സമൂഹത്തിനെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെങ്കുവിനെ ചെറുക്കാം? ഒറ്റ പോയിന്റേ ഉള്ളൂ, ക്ലീൻ എൻവയോൺമെന്റ്. മനുഷ്യന് പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നടക്കുന്നവരാണ് ഏത് ജോലിക്കാരായാലും. പക്ഷേ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടിലുമുള്ള ക്ലീൻനെസ് കൂടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമെന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ തീമിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അറിയാം ഡെങ്കിപ്പനി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഡെങ്കി അണുക്കൾ വ്യാപനം വഴിയാണ്, ആ വ്യാപനം വരുത്തുന്നത് ബേസിക്കലി ഡെങ്കി വൈറസ് ആണ്. ഡെങ്കി വൈറസിനെ വ്യാപനം വരുത്തുന്ന ഏജന്റ് എന്ന് പറയുന്നത് കൊതുകാണ്. പ്രധാനമായിട്ട് രണ്ട് കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്ഷി, ഡേ ടൈം അതായത് പകല് കടിക്കുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്ഷി എന്ന് പറയുന്നത്. മറ്റ് വേറൊരു ഒരു ഇനം കൂടെ ഉണ്ട്, അതാണ് ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്നത്. എന്തായാലും കൊതുകാണ് പ്രശ്നം. അപ്പൊ കൊതുക് വളരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ കൂടെ കൊണ്ട് ഈ ദിനത്തിൽ ഉദ്ദേശിക്കുന്നത്.
1: സർ, ഈ ഡെങ്കിപ്പനി കൊതുക് വഴി മാത്രമാണോ രോഗം പകരുന്നത? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: പകർത്തുന്നത് കൊതുകുകളിൽ കൂടെ തന്നെയാണ്, അതായത് വെക്ടർ എന്ന് പറയും. ശരിക്കും ഒരു വൈറസാണ് ഇതിന്റെ പ്രശ്നം. ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് 4 strains ഉണ്ട്, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 strains ഉണ്ടെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൊതുകിലോട്ട് ഇത് വ്യാപിക്കുകയും ആ കൊതുക് വേറൊരു മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസിനെ പകർത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ വ്യാപനം നടക്കുന്നത്. പകർത്തുന്നത് കൊതുകാണ്, പക്ഷേ പകർത്തി ഉണ്ടാക്കുന്ന ഏജന്റ് എന്ന് പറയുന്നത്, അതായത് അസുഖത്തിന്റെ കാരണം എന്ന് പറയുന്നത് വൈറസാണ്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ സാധാരണ പനിയും ഡെങ്കിപ്പനിയും നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: നമുക്ക് സാധാരണ പനി, എല്ലാ പനിയും നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് ആണ്. അപ്പം വൈറൽ പനി എന്നുള്ളതായിട്ടേ നമുക്ക് ഒരു പനി വന്നാൽ എടുക്കാൻ സാധിക്കൂ. കോമൺ ആയിട്ടുണ്ടാകുന്ന പനി എന്ന് പറയുന്നത് വൈറൽ പനിയാണ്. വൈറൽ പനിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസം വരെ നിൽക്കും.

അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലും ഇല്ലെങ്കിലും തനിയെ മാറും. മരുന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് പനി ഉള്ളപ്പോൾ ബോഡി പെയിൻ കാണും, ചൂട് കാണും, ഇത് രണ്ടിനും ശമനം വരുത്താനാണ് നമ്മൾ പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് കൊടുക്കുന്നത്. ഡെങ്കിയുടെ പ്രത്യേകത ഈ ഒരാഴ്ചയിൽ തീരത്തില്ല, സാധാരണ നീണ്ടു പോകും. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഡെങ്കിയിൽ തന്നെ പല വകഭേദങ്ങളുമുണ്ട്. ഒന്ന് ഡെങ്കി ഫീവർ, രണ്ട് ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയും, മൂന്ന് ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ലോക ആരോഗ്യ സംഘടന പുതുതായിട്ടൊരു ഒരു ഡെഫിനിഷൻ കൂടെ വച്ചിട്ടുണ്ട്, സിവിയർ ഡെങ്കി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് വായിക്കാം, അതായത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമും. എന്നാൽ ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞാൽ സാധാരണ വൈറൽ പനി പോലെ തന്നെ വരും. ഏകദേശം

0: കുറഞ്ഞാൽ സാധാരണ വൈറൽ പനി പോലെ തന്നെ വരും. ഏകദേശം ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുതലായിട്ട് നിന്നിട്ട് തന്നെ മാറും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ ബെറ്റർ ആയിട്ട് മാറും. മാക്സിമം നമുക്ക് ഒരു 5 ദിവസം പറയാൻ പറ്റും. എന്നാൽ പ്രശ്നമുണ്ടാക്കുന്ന ഡെങ്കിപ്പനിയാണെങ്കിൽ ഈ 5 ദിവസം വരെ പനി ഉണ്ടായിട്ട് പിന്നീടാണ് ക്ഷീണം കൂടുന്നത്. അതായത് ഓരോ ദിവസവും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കും, അസുഖത്തിന്റെ കഠിനത കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ വിശപ്പില്ലായ്മ, വെള്ളം കുടിക്കാൻ മടി, പക്ഷെ വെള്ളമാണ് യഥാർത്ഥ ട്രീറ്റ്മെന്റ്, പക്ഷെ വെള്ളം കുടിക്കത്തില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ചില ലക്ഷണങ്ങൾ കൂടെ നമുക്ക് പറയുന്നത് ഉചിതമായിരിക്കും തോന്നുന്നു. ഒന്ന്, റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും. അതായത് കണ്ണിന്റെ പുറകുവശത്തായിട്ടുള്ള ഒരു വേദന, അതായത് ബേസിക്കലി കണ്ണിന്റെ വേദന, നല്ല സിവിയർ വേദന ആയിരിക്കും. അതുപോലെ തലവേദന വരുന്നതും വളരെ സിവിയർ ആയിട്ടായിരിക്കും. ഇനി ബോഡി പെയിനും സിവിയർ, ബോൺ ബ്രേക്കിംഗ് പെയിൻ പോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു സാധാരണ 7 ദിവസം കൊണ്ട് വന്നു പോകുന്ന വൈറൽ പനി തീർച്ചയായിട്ടും കഠിനമായിട്ട് തോന്നുമെങ്കിലും, പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം ഒക്കെ ആകുമ്പോൾ തന്നെ അത് മാറ്റം വന്ന് ആശ്വാസം വന്ന് അങ്ങ് മാറും. ഡെങ്കി അതല്ല, കാലം കഴിയുന്തോറും സിവിയറിറ്റിയിലോട്ട് പോകും, പ്രത്യേകിച്ചും ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡെങ്കിയുടെ റാഷസ് ആണ്. റാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് വളരെ തടിച്ചതായിട്ട് കളർ വ്യത്യാസം വന്നിട്ട്, അതായത് ഒരു ബ്രൗണിഷ് റെഡിഷ് കളറിലായിട്ട് മാറുന്ന ഒരു റാഷസ് ആയിട്ട് മാറും. നമുക്ക് ചിലപ്പോൾ ഇത് മണ്ണൻ അല്ലെങ്കിൽ മീസിൽസിനെ പോലെയൊക്കെ തോന്നാം. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഡെങ്കി ഫീവറിലും വരാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലും വരാം. ഡെങ്കി ഹെമറാജിക് ഫീവറിൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നത് ബ്ലീഡിംഗ് ടെൻഡൻസീസ് കാണും. ഇപ്പൊ നമ്മളൊന്നും തന്നെ ചൊറിഞ്ഞടത്താൽ പോലും ഇച്ചിരി രക്തം വരികയാണെങ്കിൽ സിവിയർ സ്റ്റേജിലോട്ട് പോകുമ്പോഴത് ഓവറായിട്ട് തന്നെ ബ്ലീഡിങ് വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലൊക്കെ എത്തുമ്പോൾ ക്ഷീണം കൂടുതലായതുകൊണ്ട് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകും. അപ്പൊ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ നിന്ന് തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ആണ്. പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുകയും ക്ഷീണം കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് പറയുമ്പം സിവിയർ ഡെങ്കി ആയിട്ട് പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും വൈറൽ പനി ആണെങ്കിൽ പോലും ഡെങ്കി എന്ന് പറയുന്നത് സിവിയർ സ്റ്റേജിലോട്ട് പോവുകയും മരണത്തിലോട്ട് വരെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാറുണ്ട്. ഇതാണ് പൊതുവെ പറഞ്ഞാൽ ഒരു ഡെങ്കിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് സർ, ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന ഒരാൾക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും വരാം. കാരണം നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ട്രെയിൻസിനെ പറ്റി. സ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകഭേദങ്ങൾ. ഇപ്പം നമ്മൾ 4 വ്യത്യസ്ത മനുഷ്യരുള്ളതുപോലെ തന്നെ ഇവര് 4 പേരും വ്യത്യസ്തരാണ്. 4 തരം വൈറസസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ എല്ലാവരും ഡെങ്കി വൈറസ് തന്നെയാണ്, ഫ്ലാവി വൈറിഡേ എന്നുള്ള ഒരു ഫാമിലിയിൽ പെട്ടവരാണ് ഇവരെല്ലാം. പക്ഷെ ഈ ഡെങ്കിയിൽ തന്നെ 4 വകഭേദങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഡെങ്കി 1 ആണ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെങ്കി 1 പ്രിവെൻഷൻ വരും മാറിക്കഴിഞ്ഞാൽ. പക്ഷെ ഡെങ്കി 2 വരും, ഇനി അത് വന്നു നമുക്കൊരു ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ അത് മാറി ഡെങ്കി 3 വരാം, അതുപോലെ ഡെങ്കി 4 വരാം. അതുകൊണ്ട് 4 പ്രാവശ്യം വരെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രാവശ്യം വരെ ഡെങ്കി വേണമെങ്കിൽ വരാം. പക്ഷെ മിക്കവാറും പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ നമ്മുടെ ഒരു ശാസ്ത്രീയ വിവരം വെച്ച് പറഞ്ഞാൽ, ഒരിക്കൽ ഡെങ്കി വന്നാൽ പിന്നെ ഉണ്ടാകുന്ന ഡെങ്കികളൊക്കെ സീരിയസ് ആയിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴും അല്ല, പലർക്കും. അതുകൊണ്ട് ഈ 4 പ്രാവശ്യമൊക്കെ വരുമ്പോൾ വളരെ സിവിയറിറ്റിയിലോട്ട് പോവുകയും മരണത്തിന് തന്നെ കാരണമായി മാറാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കും പോലെ നമുക്ക് ന്യൂമോണിയയ്ക്ക് ഇന്ന അണുക്കളാണ് അതിനൊരു ആന്റിബയോട്ടിക്, അതുപോലെ ഡെങ്കി വൈറസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആന്റി വൈറൽ മെഡിസിൻസ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ വൈറൽ ഡിസീസും അതല്ല. ഉദാഹരണം ചിക്കൻ പോക്സ്, എസൈക്ലോവീർ എന്നുള്ള ഒരു വളരെ നല്ല മരുന്ന് തന്നെ നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ചിക്കൻ പോക്സിനെ മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അതുപോലെ ഒരു മരുന്ന് ഡെങ്കിക്ക് വേണ്ടി ഇതുവരെയും കണ്ടുപിടിച്ചതായിട്ട് എന്റെ അറിവിൽ ഇല്ല.
1: സർ, സാധാരണ ഏത് തരം ചികിത്സയാണ് ഡെങ്കിപ്പനിക്കായി നൽകുന്നത്?
0: ഏതൊരു വൈറൽ ഡിസീസിന്റെയും പ്രത്യേകത ഉണ്ട്, അതിന് അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ട്. വരും, വന്നിട്ട് സിവിയർ

0: ഫീൽഡിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് അത് തന്നെ തന്നെ മാറും. ഇത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഇവിടെ വേണ്ട ട്രീറ്റ്മെൻ്റ് എന്താണ്? സപ്പോർട്ട്. ഇതിനൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഉദാഹരണം 1, 2 അല്ലെങ്കിൽ 3 ആഴ്ച, അത് വളരെ സിവിയർ സ്റ്റേജിലോട്ട് പോകുന്ന കണ്ടീഷൻസിനെയാണ് ഈ പറയുന്നത്. ഇവിടെ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അപ്പം എന്താണ് സപ്പോർട്ട്? 1, ഫ്ലൂയിഡ് ലോസ് വരാം. സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കാപ്പിലറി ലീക്ക് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. കേൾക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തക്കുഴലിൽ നിന്ന് ജലം രക്തക്കുഴലിന് പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട്, ഒരു അരിപ്പ് പോലെ രക്തക്കുഴലിനകത്തുള്ള ജലം പുറത്തോട്ട് പോകും. അപ്പം എന്ത് പറ്റും? രക്തക്കുഴലിനകത്തിരിക്കുന്നത് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഹിമറ്റോക്രിറ്റ് വാല്യൂ കൂടുതലെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഹീമോളോവിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും, PCV എന്നുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ പോകുന്ന ഈ ക്യാപ്പിലറി ലീക്ക് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തക്കുഴലിനകത്ത് ഡീഹൈഡ്രേഷൻ വരികയാണ്. കാരണം ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഫ്ലൂയിഡ് തെറാപ്പിയാണ്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യവും കൂടെയാണ്. ഓവറായിട്ട് കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഈ ഫ്ലൂയിഡ് വേറെ എവിടെ പോകാനാണ്? ശരീരത്തിൽ തന്നെ കിടപ്പുണ്ട്, രക്തക്കുഴലിനകത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അത്യാവശ്യം വന്നാൽ IV ഫ്ലൂയിഡ് വെസൽസിൽ തന്നെ, രക്തക്കുഴലുകളിൽ തന്നെ അകത്തൂടെ വെള്ളം കയറ്റണം. IV ട്രിപ്പ് കൊടുക്കേണ്ടി വരും. പക്ഷെ ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓറൽ ഫ്ലൂയിഡ് കഴിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരേണ്ട ചാൻസ് കുറവാണ്. നമ്മൾ അത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓറലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഓറലി കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യമുള്ളത്, IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കാരണം മിക്കവാറും ഡെങ്കി ഉള്ള കുട്ടികൾ അവർ കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? IV ലൈനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഏറ്റവും എളുപ്പമാർഗവും നല്ല മാർഗവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ ഫ്രീക്വൻ്റ് ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴപ്പോഴായിട്ട് വളരെ കുറച്ച് ഫുഡും വെള്ളവും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അസുഖത്തിന്റെ കഠിനതയിലോട്ട് പോകുന്നത് ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കും.
1: അവസാനമായി, ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വർഷത്തെ മെസ്സേജ് ഓർത്താ മതി. അതായത്, നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു പാർട്ടിസിപ്പേഷനോട് കൂടി ഇതിനെ ചെറുക്കുക. അതായത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. നമ്മുടെ ജലാശയങ്ങൾ വളരെ വളരെ അധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ വെറും 2 മില്ലി ലിറ്റർ വെള്ളം മതി കൊതുകൾക്ക് പ്രത്യുത്പാദനം കൂട്ടാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈ ഡേ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന രീതിയിൽ മിനിമം ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ ഫോളോ ചെയ്യുക. ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ചുറ്റുവട്ടവും നോക്കുക. നമ്മുടെ വീട്ടിന് ചുറ്റും എവിടെയെങ്കിലും വെള്ളം കെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും ചിരട്ട, മുട്ടത്തോട്, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ, അതിനൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെയെല്ലാം കൊതുക് വരിക. അതുപോലെ ഗപ്പി ഫിഷ് കൾട്ടിവേഷൻ ഉണ്ട്, അത് വളരെ ഗുണം ചെയ്യും. നമുക്ക് ജലത്തിന്റെ സ്രോതസ് കൂടുതലാണെങ്കിൽ, ജല സോഴ്സസ് കൂടുതലാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഇങ്ങനെ മീൻ വളർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊതുക് നിർമാർജ്ജനം ചെയ്യുക. അൾട്ടിമേറ്റ്ലി പറയാൻ ഒറ്റ പോയിന്റ് മതി, കൊതുക് വരാതെ സൂക്ഷിക്കുക. കൊതുകുണ്ടോ അവിടെ എല്ലാം എന്ത് വരാം? ഡെങ്കി ഫിയർ വരാം. കാരണം ഇത് പണ്ട് കാലങ്ങളിൽ നമുക്കുണ്ടായ ഒരു രോഗമല്ല. നമുക്കിന്ന് മൈഗ്രന്റ് പോപ്പുലേഷൻ, അതായത് അതിഥി തൊഴിലാളികൾ തന്നെ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം ഇവിടെയും വന്നു കഴിഞ്ഞു. കാരണം ഇപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടും നമ്മുടെ ജീവിത രീതിയും ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ എവിടെ ഉള്ള വ്യക്തി ഇവിടെ വരുന്നു, ഇവിടെ ഉള്ള വ്യക്തി അങ്ങോട്ട് പോകുന്നു. ഇതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖങ്ങൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ, പരിസരം ശുചിത്വമായിട്ട് സൂക്ഷിക്കുക.
1: ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15:13. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. സോൾട്ട് മാംഗോ ട്രീ എന്ന ചിത്രത്തിൽ ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി പാടിയത്. ഗാനരചന അസ്ലം.

മധുരം എന്ന ചിത്രത്തിൽ പ്രദീപ് കുമാർ, ആവണി മൽഹാർ എന്നിവർ പാടിയ ഗാനമാണിനി. ഷറഫുവിന്റെ വരികൾ, ഗോവിന്ദ് വസന്തയുടെ സംഗീതം.

ചിത്രം വർഷങ്ങൾക്കു ശേഷം. അമൃത് രാംനാഥ് സംഗീതം നൽകി. സിന്ദൂര ജിഷ്ണുവിനോടൊപ്പം പാടിയത് ഗാനരചന ബോംബെ ജയശ്രീ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതികൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും യുവതി യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ ടു വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൌജന്യം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0481 2303307 0481 2303307. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ് അടുത്ത മാസം ആദ്യവാരം തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. ഫോൺ നമ്പർ 8075-7685-37 8075-7685-37
1: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സ്കൂൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ടാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ, പൂജപ്പുര PO തിരുവനന്തപുരം 6950 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ സ്പീഡ് പോസ്റ്റിലോ അടുത്ത മാസം 2 എത്തിക്കണം. ഫോൺ നമ്പർ 0481-2300-443. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പഠന കിറ്റിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമിന്റെ മാതൃകയും വിശദവിവരങ്ങളും ജില്ലാ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഭീമൻപടിയിലുള്ള കോട്ടയം ജില്ലാ ഓഫീസിൽ ഇന്ന് വരെ സ്വീകരിക്കും. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR പ്രോജക്റ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പ്രോജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18 രാവിലെ 9:30 സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് shsrc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. shsrc.kerala.gov.in. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ 5 പ്രവർത്തിക്കുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡേറ്റയുടെ 4 സഹിതം അഭിമുഖത്തിന് ഹാജരാക്കണം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
5: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 14,675 രൂപ നിരക്കിലും പവന് 1,17,400 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
0: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 32 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ദിൽ ഹേ തുമാര എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, കുമാർ സാനു, അൽക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന സമീർ, സംഗീതം നദീം ശ്രവൺ.

ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. യുവൻ ശങ്കർ രാജ സംഗീതം നൽകി പാടിയത്. ചിത്രം പയ്യ, വരികളെഴുതിയത് നാം മുത്തുകുമാർ.

ഭാഗി ഈ ചിത്രത്തിൽ കുമാറിന്റെ വരികൾക്ക് മീറ്റ് ബ്രോസ് സംഗീതം നൽകി മൊണാലി ഠാക്കൂറിനോടൊപ്പം പാടിയ ഗാനം ഇനി

നൻപൻ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം ഇനി. വിജയ് പ്രകാശ്, ചിന്മയി, സുവി എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന മദൻ കാർക്കി, സംഗീതം ഹാരിസ് ജയരാജ്.

0: പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരും. 11 മണിക്കുള്ള ആകാശവാണി FM വാർത്തകൾക്ക് ശേഷം.
1: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. സ്വയം പര്യാപ്തമായ ഒരു കൃഷി ചുരുങ്ങിയ സ്ഥലത്ത് എങ്ങനെ ഒരുക്കാം? ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നു. പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88. മറ്റൊരു നമ്പർ

0: 0424642397 അല്ലെങ്കിൽ 0484242638. പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 94 46 45 58 88 അല്ലെങ്കിൽ 04 842 42 63 97 അല്ലെങ്കിൽ 04 842 42 63 87. ഓർക്കുക, വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 3-നും 4-നും ഇടയ്ക്ക്. അറിയിപ്പ് കഴിഞ്ഞു.
1: ആച്ചിക്ക് വേദനയുണ്ട്,
2: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തനിവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
3: ശനി
4: ദശ, ശനി ദശ.
3: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
5: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ ആര്യ.
3: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
0: നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ അനുരാഗ ഗാനസന്ധ്യ, ഗാനമേള ഇന്ന് വൈകിട്ട് 6:00. ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുക്കുന്ന ജൈവ ഉൽപ്പന്ന സായാഹ്ന നാട്ടുചന്ത നാളെ കാക്കനാട് ഓണം പാർക്കിൽ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
6: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000-ന്റെ ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
7: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
8: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: സേവന വാർത്തകൾ. കുഴൽമന്ദം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ PSC പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നു. പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗക്കാർക്കാണ് അവസരം. OBC വിഭാഗത്തിൽ 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാം. പ്രായപരിധി SC വിഭാഗത്തിന് 37 വയസ്സ്, OBC 35 വയസ്സ്. ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ സ്വയം സാക്ഷിപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം നാളെ വൈകിട്ട് 5 മണിക്കകം അപേക്ഷ ലഭ്യമാക്കണം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ദൂരപരിധിക്ക് വിധേയമായി സ്റ്റൈപ്പൻഡ് നൽകും. അപേക്ഷയുടെ മാതൃകയും വിജ്ഞാപനത്തിന്റെ പകർപ്പും ജില്ല, ബ്ലോക്ക്, മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. വിശദവിവരത്തിന് ഫോൺ നമ്പറുണ്ട്, 98 47 86 63 88. നമ്പർ ആവർത്തിക്കാം, 98 47 86 63 88. മറ്റൊരു നമ്പർ 0492-227-37-77. 0492-227-77.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പാചക സഹായികളെ താൽക്കാലികമായി നിയോഗിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-നും 45-നും ഇടയിൽ പ്രായമുള്ള, 10-ാം ക്ലാസ്സോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ രേഖകൾ സഹിതം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്ര വാടക്കൽ PU 68-80-03 ആലപ്പുഴ എന്ന വിലാസത്തിൽ ഫോൺ നമ്പർ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി ഈ മാസം 22. പാചകവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ പാസ്സായിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 97 72 70 49. 94 97 72 70 49. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 11:10.
11: ആകാശവാണി FM വാർത്തകൾ.

0: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്കു പുറമെ കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുത്തേക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കെഎസ്ആർടിയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്രയുൾപ്പെടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് സംബന്ധിച്ച് പരിശോധിച്ചതിനുശേഷം തീരുമാനമായേക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ സമ്മതിക്കില്ലെന്നും മുഖ്യമന്ത്രി വിഷയത്തിൽ ലീഗിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പി ജെ ജോസഫിനെ എംഎൽഎ ഹോസ്റ്റലിൽ സന്ദർശിച്ചു. അല്പം മുമ്പാണ് സതീശൻ കൂടിക്കാഴ്ച നടത്തിയത്. ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് ഇന്ധന വില വർധന എന്ന് നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ പരാജയമാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 ഞായറാഴ്ച നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് സന്ദർശനാനുമതി താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവനന്തപുരം ജില്ലാ ഫോറസ്റ്റ് ഓഫീസറാണ് ഇക്കാര്യം അറിയിച്ചത്. സിഐഎ ഡയറക്ടർ റാഡ്ക്ലിഫ് ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഹവാനയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, ഊർജ പ്രതിസന്ധി എന്നിവ കൂടിക്കാഴ്ചയിൽ വിഷയമായതായി യുഎസ് അധികൃതർ അറിയിച്ചു. മക്കാവിലെ 11th സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തിഫുവോങ്ങിനെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി തുടരുന്നു. ബദ്രിനാഥ് കി ദുൽഹനിയ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ഇനി. ബപ്പി ലഹരി, അനുരാധ പൊദ്വാൾ, ബാദ്ഷാ എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന ഇന്ദീവർ, സംഗീതം തനിഷ്ക് ബാഗ്ചി.
1: നമസ്തേ ബഹനോർ ഭയ്യോ, ബഡേ ഹി കം ശബ്ദോ മേ ആപ്കോ സുനാനാ ചാഹ്താ ഹൂം ഉസ് സാൽ കാ ലോക്പ്രിയ ഗീത് യേ യേ യേ യേ. सलाम ले जाता हुआ उड़न खटोला और बीन बजाती हुई नागिन.

ബോംബെ എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി പഠാൻ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം കേൾക്കാം. അർജിത് സിംഗ്, സുകൃതി കാക്കർ എന്നിവർ പാടിയത്. ഗാനരചന കുമാർ, സംഗീതം വിശാൽ ശേഖർ.

0: കമൽ ഹസൻ വരികളെഴുതി ശങ്കർ മഹാദേവനോടൊപ്പം പാടിയ ഗാനം ഇനി. ചിത്രം വിശ്വരൂപൻ. സംഗീതം നൽകിയത് ശങ്കർ എഹ്സാൻ ലോയ്.
1: കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണ ആക്കൊള്ളായ ചൂടിയ വാടല ചൂടിയ വാക്കള വാടിയ സിന്ധിക്കുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ ആയർദം മായ നീവ ആയർദം മായ നീവ.

0: റോയ് എന്ന ചിത്രത്തിൽ മീറ്റ് ബ്രോസ് സംഗീതം നൽകി കനിക കപൂറിനോടൊപ്പം പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന കുമാർ. ഇനി കത്തി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ്. യുഗഭാരതിയുടെ വരികൾക്ക് അനിരുദ്ധ് രവിചന്ദർ ഈണമിട്ട് വിശാൽ ദഡ്ലാനിയോടൊപ്പം പാടിയത്.
1: Feel like I'm falling, falling hard. Oh my.

ശ്രോതാക്കൾ കേട്ടത് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:30:15. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത മാസം 14 പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് ആദ്യ മുൻഗണന നൽകുന്നതെന്നും അവരുടെ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത വർഷം മുതൽ നീറ്റ് യുജി പരീക്ഷ ഇപ്പോഴത്തെ OMR സംവിധാനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റുമെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ അറിയിച്ചു.

0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യവും അതിന്റെ പ്രത്യാഘാതങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ജയശങ്കർ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വിദ്വേഷ പ്രചാരണത്തോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചിലർ കേരളത്തിൽ ബോധപൂർവം വർഗീയ ചെയ്തുതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയിൽ മികച്ച ടീമുണ്ടാക്കുമെന്നും വി ഡി സതീശൻ. മുൻമന്ത്രി ജി കാർത്തികേയന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൽ ഡി എഫ് ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തുവെന്നും പാർട്ടി ഘടകങ്ങളിൽ തോൽവിയുടെ കാരണങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് തോൽവി യോഗം ചർച്ച ചെയ്യും. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് വൻ തിരക്ക്. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 2:28. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരം റിലേ, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM. പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ തുടരുന്നു. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനത്തിൽ 80-ൽ പരം വ്യത്യസ്ത ഇനം അലങ്കാര ചെടികൾ പരിപാലിക്കുന്ന പാലാരിവട്ടം സ്വദേശി അനിൽ മാധവൻ പങ്കെടുക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ, ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. വെർട്ടിഗോ അഥവാ തലകറക്കത്തിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം. തുടർന്ന് മഹിതം മലയാളം, FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. രാത്രി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു H, മലയാള പരിഭാഷ KS സിംഗ്, ശബ്ദം നൽകിയവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹ്മൂദ് കുറുവ തുടങ്ങിയവർ. രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും, തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയം

0: പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഇനം വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 42.50, മറുനാടൻ 40.46, പയർ നാടൻ 52.60, മറുനാടൻ 48.55, ചേന നാടൻ 30.35, മറുനാടൻ 30.35, മരച്ചീനി 30.32. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച ചുവപ്പ് 38.42, കുമ്പളങ്ങ 16.20, ഞാലിപ്പൂവൻ 46.52, പാളയംതോടൻ 22.29, പൂവൻ 47.55, റോബസ്റ്റ 23.28, ബീട്രൂട്ട് 58.65, വെണ്ടയ്ക്ക 38.45, പാവയ്ക്ക 59.65, ചുരയ്ക്ക 36.42, വഴുതന 35.42,

0: ഇനി 30-32. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ച ചുവപ്പ് 38-42, കുമ്പളങ്ങ 16-20, ഞാലിപ്പൂവൻ 46-52, പാളയന്തോടൻ 22-29, പൂവൻ 47-55, റോബസ്റ്റ 23-28, ബീട്രൂട്ട് 58-65, വെണ്ടയ്ക്ക 38-45, പാവയ്ക്ക 59-65, ചുരയ്ക്ക 36-42, വഴുതന 35-42, കത്തിരി ഉരുണ്ടത് 37-42, ക്യാബേജ് 40-45, ക്യാരറ്റ് 48-55, കോളിഫ്ലവർ 38-45, കൊത്തവര 32-40, കൂർക്ക 42-50, ചേമ്പ് വലുത് 62-70, ചേമ്പ് ചെറുത് 42-50, വെള്ളരി 18-22, മുരിങ്ങക്കായ 40-45, ബീൻസ് 142-150, ഇഞ്ചി 152-162, പച്ചമുളക് 43-50, കറിനാരങ്ങ 112-120, ചെറുനാരങ്ങ 1 5 രൂപ 6 രൂപ, കോവയ്ക്ക 42-50, പച്ചമാങ്ങ 35-40, സവാള 19-23, ചെറിയുള്ളി 63-70, ഉരുളക്കിഴങ്ങ 24-30, മത്തൻ 20-25, പീച്ചിങ്ങ 55-60, പടവലം 55-60, തക്കാളി 50-55, അമരപ്പയർ 68-75. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വിലവിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജി വേണുഗോപാൽ പാടിയത്. ഗാനരചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം KP ഉദയഭാനു.

ഒരറിയിപ്പ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കാം. 94 46 45 58 88 അല്ലെങ്കിൽ 04 842 42 63 97 അല്ലെങ്കിൽ 04 842 42 63 87 എന്ന നമ്പറിൽ. ഓർക്കുക, ഇന്ന് 3 മണിക്ക് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്ന വിഷയം പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ലളിതഗാനം തുടരുന്നു. ഇനി പ്രദീപ് സോമസുന്ദരം പാടിയ ഗാനമാണ്. സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾക്ക് PD തോമസിന്റെ സംഗീതം.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ലളിതഗാനം വീണ്ടും കേൾക്കാം വൈകിട്ട് മധുരം ഗീതത്തിൽ. സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോട്

0: അനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. 4 ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ 20-ൽ അധികം ഒഴിവുകളാണുള്ളത്. SSLC, +2 ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, MBA യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷനിന്റെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡേറ്റയുടെ 4 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 9446926836 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ആവർത്തിക്കാം, 9446926836.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സിവിയു വാർഡിൽ പ്രവർത്തിക്കുന്ന ABC സെന്ററിലേക്ക് വെറ്ററിനറി സർജനെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 11:30 മുല്ലയ്ക്കലുള്ള ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. വിശദവിവരങ്ങൾക്കായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0477225431. 0477225431.
3: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷന് കീഴിൽ വരുന്ന ചാലക്കുടി ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന ഈ മാസം 20 രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. ഒരു ഉപഭോക്താവിന് 5 ക്യുബിക് മീറ്റർ വരെ തടി ലഭിക്കുന്നതാണ്. സ്വന്തം വീടുപണിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, വീടുപണിക്ക് ലഭിച്ച അനുമതിപത്രം, അംഗീകൃത പ്ലാൻ, പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും, ഉപഭോക്താവിന്റെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസലും പകർപ്പും കൂടി ഹാജരാക്കണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85 47 60 44 06. 85 47 60 44 06. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:47. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ June 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും.

0: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളും സജീവമാണ്. യു ഡി എഫ് നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, മുതിർന്ന നേതാക്കളായ പി ജെ ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരെയും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെയും സന്ദർശിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വർദ്ധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 110 രൂപ 25 പൈസയും ഡീസലിന് 99 രൂപ 63 പൈസയുമായി. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 14 മുൻപ് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കും. നിലവിലുള്ള ഒഎംആർ അധിഷ്ഠിത രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
1: ജോ എക്സാമിനേഷൻ ഹോ ഗെയ് ഉസ് എക്സാമിനേഷൻ കീ ഫീസ് കോ ഹം സ്റ്റുഡന്റ് കോ റിട്ടേൺ കരേംഗെ ഓർ ജോ ആഗേ വാല പരീക്ഷ ഹോഗാ ഉസ്കി സീറോ ഫീസ് ഹോഗാ ജോ ദോ സേ പാഞ്ച് എക്സാമിനേഷൻ ടൈം താ ഉസ്കോ ധ്യാൻ മേ രഖ്തേ ഹൈ എൻടിഎ നേ തുരന്ത് ഏക് നിഷ്പത്തി ക്യാ ഹൈ കി ഉസ്കോ ഓർ 15 മിനിറ്റ് ബഢായെ ദോ സേ ശുരൂ ഹോഗാ 5-15 തക് ये परीक्षा की समय बढ़ाया जाएगा. इस बार के एडमिट कार्ड 14 जून तक सभी को पहुंच जाएगा.
0: നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. ഇന്നലെ രാജ്യത്തെ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം. TSSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, റിസൾട്ട് .kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും SSLC പരീക്ഷാഫലം ലഭ്യമാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ളൈ അതിൽ എയർലൈൻസാണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ളൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു.
0: ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും നാളെ നടക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ തുടരും. എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ്. 14-ന് 15 വയസ്സിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കായുള്ള ദേശീയ ദിനം ഇന്ന്. ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനാചരണം സംഘടിപ്പിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജീവിവർഗ്ഗങ്ങളെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഇടുക്കിയിൽ അവധിക്കാലം ആഘോഷമാക്കാൻ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജനവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കത്തിനിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആന്റ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർപുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്.

0: ആണ്. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് ചികിത്സയിലുള്ളത്. രോഗ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ 9 വയസ്സുള്ള കുട്ടിയും ചികിത്സയിലുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 176 പോയിന്റ് നേട്ടത്തിൽ 75,875 നിഫ്റ്റി 62 പോയിന്റ് ഉയർന്ന് 23,752 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 കുറഞ്ഞ് 117,400 ഗ്രാമിന് 14,675 ഇന്നത്തെ വില. രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 kg സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. തിരുവനന്തപുരം കല്ലമ്പലം കടമ്പാട്ടുകോണത്ത് KSRTC ബസ് കണ്ടെയ്നറിന് പിന്നിലിടിച്ച് 10 പരിക്ക്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കണ്ടെയ്നർ ലോറിക്ക് പിന്നിലാണ് അതേ ദിശയിൽ വന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തെന്നിമാറി ഇടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. പരീക്ഷാ സമയം 15 കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു.
1: ആർത്തവ ശുചിത്വ ദിനമായ മെയ് 28 കടന്നുവരികയാണല്ലോ. സ്ത്രീകൾക്കും മുതിർന്ന പെൺകുട്ടികൾക്കും ശരിയായ ആർത്തവചക്രത്തിന്റെയും ശുചിത്വ നിർവഹണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐത്തം നീക്കാനുമാണ് ഈ വാർഷിക ബോധവൽക്കരണ ദിനം നാം ആചരിക്കുന്നത്. 2014 ജർമ്മനിയിലുള്ള ഒരു സർക്കാരിതര സംഘടനയായ വാഷ് യുണൈറ്റഡ് ആണ് ഇത് തുടങ്ങിവച്ചത്. ലോക ശുചിമുറി ദിനവും ലോക കൈകഴുകൽ ദിനവും കൂടി ചേരുമ്പോൾ ഈ ദിനം പൂർണ്ണത നേടുന്നു. മെയ് 28 എന്നത് 5/28 സൂചിപ്പിക്കുന്നതിനാണ്. ശരാശരി മാസമുറ 5 ദിവസവും 28 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുന്നതും കൊണ്ടാണ് ഈ ദിനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിലൂടെ എന്താണ് ആർത്തവ ശുചിത്വം എന്ന് നോക്കാം. ആയുർവേദം ആർത്തവകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും വളരെ പ്രാധാന്യം നൽകുന്നു. വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്നു.

രജ എന്ന വാക്കിലൂടെയാണ് ആർത്തവത്തെ ആയുർവേദം സൂചിപ്പിച്ചിരിക്കുന്നത്. 12 വയസ്സിന് മുകളിൽ ആർത്തവാരംഭവും 50 വയസ്സിന് ശേഷം ആർത്തവ അവസാനവും എന്നാണ് ആയുർവേദം പറയുന്നത്. എന്നാൽ ഇന്നത്തെ മനുഷ്യരുടെ ജീവിതശൈലിയിലും ഭക്ഷണ സംസ്കാരങ്ങളിലും വന്ന മാറ്റങ്ങൾ കാരണം ഇപ്പോൾ 10 വയസ്സിന് മുകളിൽ ആർത്തവം കാണപ്പെടുകയും 45 മുതൽ 55 വയസ്സിൽ ആർത്തവവിരാമം ഉണ്ടാവുകയും ചെയ്യുന്നു. ആർത്തവം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രകൃത്യാ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഗർഭധാനം നടക്കാതെ വരുമ്പോൾ ഗർഭാശയ ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ പ്രവർത്തനം കുറയുകയും ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളി എൻഡോമെട്രിയം രക്തമായും കോശങ്ങളായും യോനിയിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ആർത്തവം. ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രാൻസ്മെൻ, ഇന്റർസെക്സ്, നോൺ ബൈനറി, ഡെമിജെൻഡർ, ബൈജെൻഡർ എന്നിവരെയും ഓർക്കേണ്ടതാണ്. എന്താണ് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം. ആർത്തവ ശുചിത്വവും ആരോഗ്യവും സ്ത്രീകളുടെയും കൌമാരക്കാരായ പെൺകുട്ടികളുടെയും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റു വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനും സാമൂഹികമായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ലോകമെമ്പാടുമുള്ള 500 മില്യൺ ആളുകൾ ശുചിത്വമുള്ള സാഹചര്യത്തിൽ ആർത്തവ ദിനങ്ങളെ നേരിടാൻ കഴിയാതെ നിൽക്കുന്നു. വൃത്തിയുള്ള പാഡുകൾ, ടാമ്പൂണുകൾ, തുണികൾ, മെൻസ്ട്രൽ കപ്പുകൾ എന്നിവയുടെ ലഭ്യതക്കുറവ്, ശുദ്ധജലത്തിന്റെ അപര്യാപ്തത ഇവയെല്ലാം കാരണങ്ങളാണ്. സാമൂഹികമായ ഒറ്റപ്പെടലുകളും കളിയാക്കലുകളും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. ആർത്തവകാലത്തുള്ള ചില തെറ്റായ സാമൂഹിക ആചാരങ്ങൾ കാരണം പലരും ഇതുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ പുറത്തു പറയാതിരിക്കുകയും അണുബാധ മൂലം വലിയ രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ ചില ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ, നേപ്പാൾ, ദക്ഷിണാഫ്രിക്ക എന്നീ സ്ഥലങ്ങൾ ഉദാഹരണങ്ങളാണ്. അശാസ്ത്രീയമായ കാര്യങ്ങളെ പിന്തള്ളി, ലിംഗ അസമത്വം ഒഴിവാക്കി, വൃത്തിയുള്ള സാഹചര്യം ഒരുക്കി സ്ത്രീകളുടെ വ്യക്തിത്വ വികാസത്തെ സഹായിക്കാനും ആർത്തവ ശുചിത്വത്തെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ആർത്തവ ദിനങ്ങളെ എങ്ങനെ സമീപിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ ദിവസവും കുളിക്കുക. ജനനേന്ദ്രിയ ഭാഗം വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. നാൽപ്പാമരപ്പട്ട, ത്രിഫലയിട്ട് വെന്ത ഇളം ചൂടുള്ള വെള്ളം എന്നിവ ഉപയോഗിക്കുന്നത് പാഡുകൾ മൂലമുള്ള അലർജി കുറയ്ക്കുന്നതിന് സഹായിക്കും. സോപ്പ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. യോനി ഭാഗം കഴുകി നല്ല ഉണങ്ങി വൃത്തിയായ കോട്ടൺ തുണികൊണ്ട് തുടച്ച് ജലാംശം പൂർണ്ണമായും മാറ്റേണ്ടതാണ്. തുടയ്ക്കുമ്പോൾ മുൻപിൽ നിന്നും പിറകിലേക്കാണ് തുടയ്ക്കേണ്ടത്. നാപ്കിനുകൾ തന്നെ കഴുകി ഉപയോഗിക്കുന്നവ, ഉപയോഗിച്ച് കളയുന്നവ, കോട്ടൺ വിഭാഗത്തിൽപ്പെട്ടവ, പ്ലാസ്റ്റിക് ഇല്ലാത്തവ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ളവയുണ്ട്. അധികമായി ആർത്തവസ്രാവമുള്ളവർ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ പാഡുകൾ മാറ്റണം. അല്ലാത്തവർ 4 മുതൽ 6 മണിക്കൂർ വ്യത്യാസത്തിൽ പാഡുകൾ മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ അണുബാധ, ദുർഗന്ധം ഇവയുണ്ടാകും. ഉപയോഗിച്ച പാഡുകൾ പേപ്പറിൽ പൊതിഞ്ഞ് ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കണം. തുണി ഉപയോഗിക്കുന്നവർ അത് നന്നായി കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി തേച്ച് ഉപയോഗിക്കുക. ടോയ്ലറ്റിൽ നിക്ഷേപിക്കരുത്. ആർത്തവ സമയത്ത് പോഷകാഹാരവും വെള്ളവും ധാരാളമായി ഉപയോഗിക്കുക. മെൻസ്ട്രൽ കപ്പുകൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാമെങ്കിലും കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ അവർക്കത് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം നൽകാം. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മുറിവ്, കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അണുബാധ ഇവയ്ക്ക് സാധ്യതയുണ്ട്. മുറികളിൽ അപരാജിത ധൂമചൂർണം ഈ സമയത്ത് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും കുട്ടികളും സ്ത്രീകളും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റുള്ളവരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആർത്തവ ദിനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതിന് സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും പാഡുകളും മറ്റുള്ള സംവിധാനങ്ങളും എപ്പോഴും ഉറപ്പാക്കേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള ശുചിമുറികളും ഉപയോഗിച്ച വസ്തുക്കൾ നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ശുദ്ധജല ലഭ്യതയും സോപ്പ് മുതലായവയുടെ ലഭ്യതയും ഉറപ്പാക്കണം. പല സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും ഇതിനുള്ള സൌകര്യമില്ലാത്തതിനാൽ നീണ്ട മണിക്കൂറുകൾ ഒരേ പാഡുകൾ ഉപയോഗിക്കുന്നതിനാൽ അണുബാധയും ചൊറിച്ചിലും ഉണ്ടാവുകയും ചെയ്യും. ആർത്തവം എന്താണെന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി പേടിയോ നാണക്കേടോ കൂടാതെ ആ ദിനങ്ങൾ സ്കൂളിൽ വരുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും സൌകര്യങ്ങൾ ഒരുക്കുകയും വേണം. ഇത് ഒരു മൌലിക അവകാശം കൂടിയാണ്. ആർത്തവ ശുചിത്വത്തിനു വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ, കേരള ഗവൺമെന്റ് പദ്ധതികൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് മിഷൻ സുപ്രീംകോടതിയുടെ ഇടപെടൽ മൂലം 2024-2026 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സ്കൂൾ ഹൈജീൻ പോളിസി എന്നിവ മൂലം ചിലവ് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങളുടെ ലഭ്യത, ശുചിത്വം, വെള്ളം എന്നിവ ഉറപ്പാക്കൽ, 10-നും 19-നും ഇടയിലുള്ള കുട്ടികൾക്ക് ക്ലാസുകൾ, IEC ഉപയോഗിച്ചുള്ള ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ഇവ നടന്നുവരുന്നു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി പാഡുകൾ 1 രൂപ നിരക്കിൽ നൽകുന്നു. 2023 കേരള സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. സാനിറ്ററി വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചും ഷീപാഡ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയും ടിങ്കിൾ പ്രോജക്ട് HLL ലൈഫ് കെയറുമായി

0: ചേർന്ന് നടത്തിയതും ചിലത് മാത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്ത് ആദ്യമായി സിന്തറ്റിക് സാനിറ്ററി പാഡ് രഹിത ഗ്രാമമായി തീർന്നു. തുണി പാഡുകളും മെൻസ്ട്രൽ കപ്പുകളുമാണ് അവർ അതിനു പകരം കൊണ്ടുവന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, എൻജിഒകൾ, ഗവൺമെന്റ് സംഘടനകൾ എന്നിവ വഴി നമുക്കും ഈ ലക്ഷ്യം പൂർത്തീകരിക്കാം. ഭാരതീയ ചികിത്സാ വകുപ്പും കേരള ഗവൺമെന്റും നാഷണൽ ആയുഷ് മിഷൻ എന്നിവയോടുകൂടി ചേർന്ന് ആർത്തവ ശുചിത്വം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിനായും നല്ലൊരു തലമുറയ്ക്കായും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസൂതി സ്ത്രീരോഗ വിഭാഗത്തിന്റെ കീഴിൽ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ബോധവൽക്കരണ ക്ലാസുകൾ, വെൽനസ് പദ്ധതികൾ എന്നിവയും നടന്നുവരുന്നു. ഒരു ആർത്തവ ശുചിത്വ ദിനവും കൂടി കടന്നുവരുമ്പോൾ സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മറ്റുള്ള ശാസ്ത്രശാഖകളുമായി കൈകോർത്തുപിടിച്ച് മുന്നേറാൻ ആയുർവേദത്തിനും സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റി നിർത്താതെ ആരോഗ്യവും വ്യക്തിശുചിത്വവും നൽകി നല്ലൊരു നാളേക്കായി നമുക്ക് പരിശ്രമിക്കാം.
1: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച്. എണ്ണക്കമ്പനികൾ CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും.

0: വശങ്ങളിലേക്ക്.
1: ഊർജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാരീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക.
2: परीक्षा की तिथि घोषणा किया है, 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
0: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യ ും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% എങ്കിലും പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ

0: അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684-ലും നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 1,17,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600-ലേറെ ഡ്രോണുകളും 50-ഓളം മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.
2: ഹൃദയ,
1: അമ്മേ, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൌർണമി.
3: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി, അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
4: നീ എന്ത് പറഞ്ഞു?
3: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
4: ഇന്നോ?
3: അല്ല,

0: കൂടെ സൗകര്യം നോക്കിയിട്ട്.
1: മധു, ഞാൻ വരാം.
2: വൈകില്ല.
1: നിന്റെ അപ്പാവിനോട് പറ. ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
0: എന്താണ് ഹൃദയൻ, എന്ത് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
1: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
0: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
1: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
0: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
1: ഹലോ ഹലോ മോനെ, ബിൽ.
3: മധു, ഒരിത്തിരി നേരം നീ പാറുന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
0: ഷോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമെ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
3: സാരമില്ല, ചെല്ല്. എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
1: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ച് വെക്കാറുണ്ട്.
3: നല്ലതല്ലേ. ഹൃദയൻ, ഇപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാൻ ഒരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
1: അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറെ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ചു സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
3: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
1: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സ് ആണ്, വളകിലുക്കങ്ങൾ. പിന്നെ
3: പിന്നെ
1: പിന്നെ
3: ഹൃദയൻ, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
1: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
3: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
1: ഐം സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇടയായി ഉറങ്ങാൻ കിടന്നാൽ. ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
3: ഇറ്റ്സ് ഓക്കേ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലെ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
1: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ചമട്ടില്ല.
3: ഓഹോ,
1: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
3: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
1: നോക്കാം.
4: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയന്റ്സിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
1: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സർ.
4: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസ് അല്ലേ. ഇനി തന്റെ ടേബിളിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്
1: സർ? ഞാനത്
4: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
1: ഒരു വർഷമായിട്ടില്ല.
4: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ കുറച്ചു കാലത്തെ തന്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സർ?
4: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സർ.
4: മറ്റൊന്നുമല്ല,

0: ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിന്റെ ഡയറക്ടർ വൺ മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിലിരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേം ഡേറ്റ് ഞാൻ ഇന്റിമേറ്റ് ചെയ്യാം.
1: സർ, അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: I will try, sir.

ജ്ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ

കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിന്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോ എന്താ പറയാ, പണ്ടൊരു പാട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളിപ്പെണ്ണിനും അല്ലെ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ, ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വെക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിന്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ, ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലെ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പൊ അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എന്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെന്റ്, സർവീസ് ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: ഹൃദയൻ സമീൻ, തന്നെ വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല,
0: വാ വാ, കടന്നു വാ, ഇരിക്ക.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി, ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സർ, നിങ്ങ റൊമ്പ കുടുത്തു വെച്ചു വന്നാലേ സമയൽ എന്ന സമയൽ തീർന്നു കേട്ടോ, എത്ര അറിയൂ.
0: എടോ, നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാണുമായിരിക്കും. അതൊക്കെ ഒരു കാലം, എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
1: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സർ?
0: കനകം. മുഴുവൻ പേര് കനകസുന്ദരാമ്പാൾ. സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോൾ അവർ നല്ല ആംഗ്ലം നനച്ചേ, നീതാനെ ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബ്ബു, ഞാൻ വരേൻ, സുമ്മാ പേസതല്ലേ, നേരടിയാഹത്താൻ അങ്കവരെ പോരേൻ. ഇപ്പൊ എന്നെ വേണം ഉനക്ക്? ഞാൻ

0: അങ്ങനെ അങ്ക വര വേണം. അവൾ വരാനേ? വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പ കാവട് ചൊല്ലിരുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാറ്റ്.
1: എന്തുപറ്റി സർ?
0: നത്തിങ്. അതെല്ലാം ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
1: സാറിന്റെ മോഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
0: ഏയ്, ഇടോ ഹൃദയൻ.
1: ഓ,
0: തനിക്ക് എന്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ?
1: അയ്യോ,
0: പാലക്കാട്ടേക്ക്.
1: ഏയ്, ഞാനോ?
0: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എന്റെ നാട്ടിലുണ്ടിടൂ. അവിടെ വന്നാ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടിയിട്ട് പോരാം. എന്ത് പറയുന്നു? നാട്ടിലിപ്പോ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോകല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
0: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
3: സാർ എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
4: എങ്ങടാ ഇത്? എന്നെ പോലും ഇത് രൂമ്പ നാളായിടിച്ച് ഇങ്ങനെ പോയിട്ടില്ല. എങ്കിലേലേ അങ്ക് വിട്ടിട്ട്? ആ,
0: അതൊന്നുമില്ല മാമ. അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയിരുന്നിട്ട്.
4: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ സോൾഡറത്. ആട്ടെ, പോട്ടോ. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
0: ഇല്ല മാമാ, ഞാൻ വരുമ്പോഴത്താൻ.
4: ഓ ഹോ ഹോ, ഇപ്പൊ രൂമ്പ കഷ്ടമായിരിക്കടാ.
0: എന്നാച്ച് മാമാ കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
4: ഇല്ല കണ്ണ, രൂമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതൽ നീ ഒന്ന് സെയ് അങ്ങെ പോയി കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോഴും ഊം പത്തി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങ് പോണം കണ്ണാ.
0: ശരി മാമാ.
4: ശരി, വരട്ടുമാ.
3: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
0: അത് തന്നെയാണ് എന്റെ ഗുണവും ദോഷവും ഹൃദയ. ആ, അതാ നമ്മളെത്തി. ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എന്റെ മഠം.
3: വലിയ വീടാണല്ലോ സാറിന്റെ. അവിടെ ഇപ്പോ
0: എന്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും,
3: ഓ
0: അവരുടെ കുട്ടികളും, അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറെ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
3: ഭാഗ്യാണ് സാറിന്റെ, ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്ത് സർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
0: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങള്. എല്ലാം പോയിപ്പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
5: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ
6: എടുത്തിട്ടാ?
0: പുഷ്പ, എന്നെ തെരിയല്ലേ അവനക്ക്? ഞാൻ അനന്തരാമനാക്കും. ഒരു
6: പെരിയപ്പാണ്ടവാ കടവളേ, പെരിയപ്പാവാ. അയ്യോ, വാങ്ങോ വാങ്ങോ, ഉള്ള വാങ്ങോ. എവിടെ വർഷമായി ഉങ്ങളെ പാത്ത്. കടവളേ, കോഫി പോട്ട്, ദോ വന്നിട്ടെ. അയ്യയ്യോ, ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
0: കോഫി ആകത്തുവേ, ചക്കര കൊഞ്ചം പോതും.
6: ശരി.

0: யாரிது உங்களோட ஃப்ரெண்ட் ஆகும்?
1: ஆமா, பேரு ஹிருதயநாதன்.
0: தா வர்றேன். மல்லி, நம்ம நம்ம பெரியப்பா
2: வந்துட்டேன்.
0: நீ போய் அப்ஸ்டேஸ்ல பெரியப்பாவோட ரூம் ஒரு வாட்டி கூடி நல்லாவே கிளீன் பண்ணிடு, கேட்டியா?
2: அம்மா,
1: ஏதாயும் காப்பி வரட்டே, என்னத்தாகும் அடுத்த காரியங்கள். പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ, പുതിയവർക്ക് അത്രക്കില്ല. കാലം ഏറെ കഴിഞ്ഞില്ലേ.
3: സർ, വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
1: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിന്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
0: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാം.
1: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
3: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
1: യെസ്, കുടിക്കെ. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോ പോകുന്നത്.
3: ഓ,
1: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങൾ ഒന്നാണ് കേട്ടോ. എന്നാ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
3: ഓക്കെ സർ.
1: അന്നത്തെ കാലത്ത്, അതായത് CA ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ. മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
3: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
1: ഇഷ്ടപ്രകാരം. അതൊക്കെ രസമാടോ.
3: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റുമോ?
1: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത്
4: തന്നെയായാലും.
1: ഓ സീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനെ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
4: എത്ര കാലമാശരാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ. അനന്തു മുതുക്കനായിട്ടേടാ എന്നെ കോലായത്. താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ. ഒരു മാതിരി ആയിട്ടേടാ നീ.
1: പോടാ പൈറ്റക്കാരാ.
4: ഇത് ആരാവും? ഉം ഫ്രണ്ടാ, പേരെന്നാ?
3: ഹൃദയൻ, ഹൃദയനാഥൻ.
4: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട. നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ് ആത്തല വന്ന് ടിഫൻ സാപ്പിട്ടുതാ പോണം. അനന്തു, ഇന്നേക്ക് ഉനക്ക് പിടിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
1: നോ നോ രാഘവ, ഇനി ഒരു തല വാങ്ങല.
4: നോ നോ നോ നോ, ഇത്തന കാലത്തക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട മാട്ടേ.
1: ശരി ശരി, വരാൻ ഹൃദയനാഥൻ. ഇയാൾ ഇവിടെ ഒന്ന് കണ്ടിട്ടില്ല. ഇന്ത്യ ഇരിക്കരുതെല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
4: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ. അവൻ തനിയാ പോയി പാക്കട്ടും, എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്. നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
3: ഓ,
4: വരട്ടുമാ രാസ.
3: ഓക്കെ സർ, ഞാൻ വിളിക്കാം.
0: ഹൃദയനാഥനല്ലേ?
3: അതെ, എന്നെ അറിയോ?
0: പിന്നെ അറിയും, അനന്തേട്ടന്റെ ഫ്രണ്ട് താനേ.
3: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
1: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
3: ഹേയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
1: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
3: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ലപ്പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
1: പേര്?

0: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിന്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
1: എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
0: ആ
1: അതെ. വീടെവിടെയാണെന്ന് ചോദിച്ചോ?
0: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ പേര് കിട്ടി, ലക്ഷ്മി, സേതുലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറെ സംസാരിച്ചു. പോകുമ്പോ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിന്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവർ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിന്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിന്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എന്റെ അമ്മയ്ക്കും.
2: എന്താ സാർ, എന്തുപറ്റി?
0: നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോ എന്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീച്ചിട്ടില്ല, വിളിക്കാം. മധു വെക്ക്. സാർ, സാർ ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ, വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം, ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാർട്ടിയുടെ അടക്കം ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം വയ്യല്ലോ. ഇപ്പോ ഒന്ന് അവിടം വരെ പോവാൻ തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്, എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുന്ന് കുറച്ചു ദൂരേ ഉള്ളൂ, ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്ത് എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ അങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ ഇപ്പൊ പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിൽ കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സർ. ഇവിടെ ആരുമില്ലേ?
2: ഞാനിത്,
0: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
0: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ, ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
0: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി,
2: ആ പാട്ടി
3: ആര് വന്നിരിക്ക? അനന്തനാ, ഹേ അനന്തൻ വന്നിട്ടിയാ?
2: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ.
3: ഓ ആമാ
0: ധനാ.

0: സാർ തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റില അടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
1: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതുക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി, പാട്ടി, യോ പാവൻ തൂങ്ങിയാച്ച്.
0: ഇതൊന്ന് വാങ്ങിവെക്കൂ, എന്തായാലും സാർ തന്നയച്ചതല്ലേ.
1: കവലപ്പെട വേണ അണ്ണ, ഇങ്ക നാനിരിക്കല്ലേ, സ്വീറ്റ്സ് താനേ, എനിക്ക് രൊമ്പ പിടിക്കും. ഒരു നിമിഷം അണ്ണൻ കോഫി പോട്ടിട്ട് വരേ.
0: അയ്യോ ഒന്നും വേണ്ട തന്നെ.
1: അത് ശരിയല്ല അണ്ണ, നിങ്ങ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതാ വന്നിട്ടേ.
0: ഓ ഓ ആയിക്കോട്ടെ.
2: വന്നിട്ടിയാടാ ആനന്ദൻ, വന്നിട്ടിയാടാ.
0: ഇല്ല വന്നിട്ടില്ല അമ്മ, സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും, പാട്ടിയമ്മയെ കാണാ.
2: വരുന്ന് നാൻ നനക്കലേ ഡാ, മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തുക്ക് വരുവാൾ. അവൻ ഇന്ന കൊലകാരിയെ പാക്കുറതക്ക് എതുക്ക് വരുവാൾ, തുലച്ച് അവനുടെ എല്ലാച്ചിയുടെയും വാഴി ഇന്ത കയ്യാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങെ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തിട്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ എന്ത സഭിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും, തെരിയില്ലടാ കണ്ണ, തെരിയില്ലേ.
0: ധന, ധനലക്ഷ്മി,
1: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നെനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ എന്റെ വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
2: വേണ, ഒന്നും വേണ.
1: നിമ്മതിയാ തൂങ്ക് പാട്ടിമാ, ഞാൻ ഇങ്ങ ഇരിക്കല്ലേ, തൂങ്ക്, തൂങ്കുമാ. അണ്ണ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ, വാങ്ങോ. സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാം റെഡി പണി വെച്ചിരിക്ക, അങ്ങനെ കോഫി
0: സാപ്പിടലാം.
1: കോഫി സാപ്പിടണ.
0: അല്ല ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
1: ഓ നാ അപ്പുറമാ സാപ്പിടേ.
0: ഒന്ന് ചോദിച്ചോട്ടെ?
1: സൊല്ലണ്ണ.
0: പാട്ടിയം എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
1: അത് വന്ന് ഒരു പഴയ പെരിയ കഥയ് ചൊല്ലവന്താ, കൊഞ്ചം ടൈം ആകും അണ്ണ.
0: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം, അതിലെ ഒരു അംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിന്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തന്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തന്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം

0: ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
1: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിലിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകൂ. അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ രൊമ്പ സന്തോഷമായിരുന്ന. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങ് എല്ലാം സുത്തിയിട്ടേ ഇരുന്ന. അനന്തപ്പ വരുമ്പോ അത് കൊടുക്കറതുക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ച അധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധനലക്ഷ്മി,
3: ധന സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
2: ഓ സറി സറി, നാം മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴ നിയന്ത്രിച്ച് കൊഞ്ചം പാത്ത് താൻ വരണിയാ.
3: ശരി പാട്ടി.
2: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവനെ പാത്ത് വരേ. മുത്ത്, സാമ്പാറ് വരവെ കൊട്ടി ഇഡലി ഒരു അഞ്ചു നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ചം നേരം കൂടെയാകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
3: ആ പാട്ടി.
2: സുബു, ഡാ സുബു.
4: ആ പാട്ടി.
2: ഇങ്ങ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
4: ശരി പാട്ടി.
2: അനന്താ കണ്ണാ.
5: ആ പാട്ടി.
2: എന്റെ രാസ കണ്ണാ, എത്ര നാളാച്ചടാ ഒന്ന് പാത്തിട്ട്.
5: ആ പാട്ടി.
2: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
5: ആമാ പാട്ടി, ഇന്ന് കാലയിൽ ട്രെയിനിലാ വന്ന്.
2: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
5: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മുങ്കളുടെയും ആശീർവാദം താനേ.
2: എല്ലാം നിജം. എപ്പോഴുമേ അവർ ഉൻ കൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്ത്, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കര കൊഞ്ച പോതണ്ടിയാ.
3: ശരി പാട്ടി.
2: അനന്താ കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
5: സൊല്ലു പാട്ടി.
2: മുൻപ് സ്വന്നത് താനേ, എന്നാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ യജമാന സമ്മതം താനേ. ചൊല്ലടാ കണ്ണാ.
5: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാത്. ഒന്നും മറ്റും താൻ സൊല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുതാ. പോതുമാ,
2: പോടാ. പോതും, അത് പോതും, അത് മട്ടും താൻ പോതും. എല്ലാച്ചി രൊമ്പ് കൊടുത്തു വച്ചവൾ.
3: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയ പോടനാട്ടിയാ. അണ്ണാ, അത് ചക്കര.
5: എന്നാച്ചി സുബു, സോലടാ സീക്രം.
4: കീഴെ വീട്ടിൽ നേരം ചതിച്ചതാണ്. ലാച്ചി അവനെ കോഫി കൊണ്ടും വരുമ്പോ കാളയെ തെന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമിഴ്ന്ന് കൈയെ കുത്താൻ വീണ്ടത്.
5: ഓ കടവുളേ,
2: എന്നോട് അവസരം അപ്പോവേ ചൊന്നതില്ലയാ. പാത്തു പോണം, പാത്തു പോകണം.
5: സുബു
4: പോണ,
5: കൊഞ്ഞ് തേൻ കൊണ്ടുവരാ. ഒരു മുഴു സേല.
4: അയ്യോ,
5: അറിവ് കേട്ടവനെ ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണ്ണ വേണമാ. അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതിന് ഒരു സേല വേണം. നമ്മ കയ്യാൽ അവളെ പിടിക്ക മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ.
4: സോറി
5: സോറി. പോ സേതു, സേതു. അഴാതടാ, കവലപ്പെടാതെ.

0: ആരുക്കല്ലേ സേതു? ഞാനെല്ലാം പാത്രത്തിലാട്ടിയ, ഒന്നും വരപ്പുറകത്തില്ലേ ഉനക്ക്? ഞാനിരിക്കില്ലേ.
1: സ്ഥലം വരുന്നതല്ല.

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പ?
1: ഓ,
0: എങ്ങളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്ന. അമ്മ പോന്നതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനക സുന്ദരാമ്പാൾ പാട്ടി. നാങ്ങളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ട. പാവം.
1: പാട്ടി അമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ. ദോ പാത്തിട്ട് വരണ്ണാ.
3: കനകമ്മ, അമ്മാ, യാരോ ഇങ്ങേ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാണേ. യാരനീ, എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി. ഇവിടെ ഇങ്ങേ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങേ ആരും വരലേ, ഒരാള് വന്നിരിച്ചു. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ബാലസുബ്രഹ്മണ്യം.
3: ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോട് റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കേ? എപ്പഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാൽ അപ്പോ ഉന്നെ ഇങ്ങേയും പാകവില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ള ക്ലോസ് പണിയിട്ട് കാഞ്ചന പിന്നാലെ വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് താൻ തിരിഞ്ഞതാ. മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങേ ഇരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്ന് മട്ടുന്താ വന്ന് ഉനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ. അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ, കൂപ്പിട്.
3: നമ്പറെങ്കേ തക്കട്ടാവിൽ നിന്നും അംഗീകരിക്കും പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടെന്നേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് നാൻ താൻ. തെരുമാ ഉനക്ക്?
1: ആ, എനിക്കെങ്ങനെ അറിയാം.
5: എന്നെ സുബു, ഇങ്ങേ എന്നെ പ്രശ്ന? കാഞ്ചനി എങ്കടാ?
3: കാഞ്ചി വാഷിങ്ങതാണ് ഇരുക്ക്. ഇങ്ങേ പ്രശ്ന ഒന്നുമില്ലേ?
6: എന്നെ മാമ എന്നാ ഇങ്ങ കേട്ടാ?
3: അതല്ല, ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് പാസ്സില്ലയാ? ആണാ, ഇങ്ങേ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ. അണ്ണൻ

0: ചൊല്ലി വിട്ടതെന്നും പറഞ്ഞു. ആ ഓക്കെ ഓക്കെ.
1: അപ്പടിയാ? ഓഹോ,
0: ആമാ ആമാ, ശരി ശരി. ഇപ്പൊ താൻ പുരിഞ്ഞത്, നാളെ കാലയിൽ തന്നെ. ആ ശരി ശരി, അപ്പടിയാവട്ടുമേ. മന്നിച്ചിരുന്നു തമ്പി.
2: ഏയ് സാരമില്ല ബാലസുബ്രഹ്മണ്യം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
3: ശരി, പോയിട്ട് വാങ്ക. ശരി.
2: പാട്ടിയമ്മ ഉറങ്ങിക്കാണൂ.
4: പാട്ടി തൂങ്കിട്ടയാ? പാട്ടി, ഉനക്ക് യാരിങ്ക മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
2: എന്നാൽ
0: ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ച് താതട്ടാ.
2: ഏയ് അങ്ങനൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
0: മീനാ ഇപ്പൊ ചൊന്ന മാതിരി യാര് മല്ലികപ്പൂ ചൂടിയെങ്ക വന്നേ. മനാ എന്റെ കഥല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാർ ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനിയൊരു വേള പയ്യൻ ചൊന്നത്. ആ ഞാനൊക്കെ തരും.
5: പെരിയപ്പാ, കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
6: പുഷ്പ കൊഞ്ഞ കഴുതാണ്.
7: അമ്മാ വാൻ വന്നിരിച്ചേ, പോയിട്ട് വരേ.
5: ഓ ശരി, പാത്ത് പോന്നിട്ടിയാ.
7: ഡാ വെങ്കി അങ്ങനില്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
8: അക്കാ എടുത്തിട്ട് വാ.
6: പിന്നെ അവിടെയൊക്കെ തെന്നിട്ട് അവളെ കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ താന സിസ്റ്റത്തില് ട്രാക്ക് 15 എന്ന് പ്ലേ ചെയ്യും.
2: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ. ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യ? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
6: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
2: ഏ
6: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
2: സർ എന്താ പറയുന്നത്?
6: അവളുടെ കുടുംബം എന്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡില് മുകളിലത്തെ ഡ്രോയില് എന്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കോ.
2: ഓ സാർ, എന്താ സാർ?
6: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ് ഹിയർ ഇറ്റ് ഈസ്. ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
2: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
6: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
2: അപ്പോ ഞാൻ കണ്ടതൊക്കെ
6: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞ് മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും.
1: എന്റെ സ്വപ്നങ്ങളിലെ നിറമങ്ങിയ കുറെ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തന്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടന്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടന്റെ, അല്ല എന്റെ സേതുലക്ഷ്മി അക്കൻ.

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ എന്റെ സേതു പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തന്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തന്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എന്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ല് മൂക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എന്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തന്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽക്കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത്. മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കൈയും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: സാർ, എനിക്കൊന്ന് കിടക്കണം.
0: എന്ത് പറ്റി? ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സാർ. തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊന്റെ തണ്ണി എടുത്തിട്ട് വാ. കിടക്കൂ ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ, ഉണ്ട്.
2: ആ, പുള്ളിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു.

0: മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
1: ആളെക്കാളും വരുതല്ലോ ഒന്നും.
0: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ അങ്ങെടുക്ക്.
1: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയത്? ഈ മുരട്ട സ്വഭാവം വിടരുത് കേട്ടോ. ഇവിടെ ഫോൺ അലൗഡ് അല്ല.
0: ഓ,
1: മിണ്ടാതെ അവിടെ കിടക്ക്. നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
0: ആ മോർണിംഗ്.
2: റൌണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
1: അപ്പോ അപ്പൊന്ന് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
0: ആ, നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ് സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു. അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
1: അമ്മയും കുഞ്ഞോളും ഇങ്ങ് വന്നിട്ട് പോരെ.
0: ആ, നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
1: പിടിക്കട്ടെ.
0: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
1: ഓ, പിന്നെ വലിയ വിറ്റായിരിക്കും. ആ, അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
3: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാ നായേ വീട്ടിൽ സേവേ. നീങ്ക വാങ്ങിന നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
1: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
3: തെരിയോ അമ്മ?
1: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
3: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും ട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ, ഉന്നെ പാത്താ ഏൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളോട് പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
1: അവരിപ്പോ
3: ഇല്ല. ഇല്ലമ്മ, അവളിപ്പ ഇല്ല, പോയാച്ച്. ഏറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
0: ഇതെന്താ ഇവിടെ നല്ല നെയ്യിന്റെ വാസന? അതും നല്ല നറുനെയ്യിന്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
1: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു, തുണിസഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ വാങ്ങി. ലാഭാണ്. ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
0: ഡോറടക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ നോക്കട്ടെ. ഇത് കുറെ ഉണ്ടല്ലോ. പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവളെങ്ങനെയിരുന്നു മധു?
1: ഒരൽപ്പം തടിച്ച് വെളുത്തിട്ട് മുടിയിലെ കുടമുല്ലപ്പൂക്കളും കനകാംബരവും ചൂടി മൂക്കുത്തിയിട്ട് മൂക്കിന്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യമുണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
0: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
1: 150. എന്തു പറ്റി ഹൃദയൻ?
0: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
1: ഞാൻ കൊടുത്തതാ.
0: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോ അവള് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
1: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
0: ഹലോ,
4: ഹൃദയനാഥനല്ലേ?
0: അതെ, ആരാണ്? എന്ത് പറ്റി? എന്താ
4: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്. രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവൻ പോയിട്ടോ. ഞാൻ തലയൊരു പോയിട്ടോ തമ്പി. നിറയെ വേല ഇരിക്ക്. ഫ്യൂണറൽ വെച്ചാൽ ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തെരിയില്ലയാ, അവങ്കളും പോയിട്ടാങ്ക. മധ്യാഹ്നത്തോടെ ഫ്യൂണറെല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളേ.
1: എന്താണ്, എന്താ പറ്റിയേ ഹൃദയ? പറയാ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
0: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
1: എന്താ?
0: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
1: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം, കുറച്ചൊക്കെ മനുഷ്യൻ.

0: ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
1: അത് വന്നോളും. നീ ഇവിടെ ഇരിക്കെ എന്റെ അടുത്ത്, എന്റെ കാവലും ഏറ്റെടുത്ത്, ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
0: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ, വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
2: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നൂർ, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻ പോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ ഷിബ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ചെന്നിത്തലയുമായി അദ്ദേഹത്തിന്റെ വഴുതക്കാട്ടെ വീട്ടിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതീശൻ. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിസഭയിലുണ്ടാകുമോ എന്നതടക്കം കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. കൊട്ടാരക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിയുടെ പരാജയത്തിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അച്ചടക്ക നടപടിയെടുത്തു. എഴുകോൺ നെടുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. DCC ജനറൽ സെക്രട്ടറി ബ്രിജേഷ് എബ്രഹാമിന് ഷോക്കോസ് നോട്ടീസ് നൽകി. ഇന്ധനവില വർധനയ്ക്കെതിരെ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിന് ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി DS ജയശങ്കർ. ഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ രണ്ടാം ദിവസം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. IDFC ബാങ്കുമായി ചേർന്ന് ഗവൺമെന്റ് ഫണ്ട് തിരിമറി നടത്തിയ കുറ്റത്തിന് ഹരിയാനയിൽ 16 പേരെ CBI അറസ്റ്റ് ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട വീടുകളിലും നിരവധി ബിസിനസ് സ്ഥാപനങ്ങളിലും പോലീസ് റെയ്ഡ് നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34th സംസ്ഥാന സമ്മേളനം ഈ മാസം 18 മുതൽ 21 വരെ കോഴിക്കോട്. ചൊവ്വാഴ്ച രാവിലെ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. ജപ്പാന്റെ തഗുമി നമോറ യുചി ഷിമോഗാമി സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്.

സമയം 2 മണി കഴിഞ്ഞ് 3 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിലെ ഗാനമാണ് സുദീപ് കുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

ഷേക്സ്പിയർ എം എ മലയാളം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, സതീഷ് ഭട്ട് എന്നിവർ പാടിയ ഗാനമാണ് ഇനി. ഗാനശില്പികൾ അനിൽ പനച്ചൂരാൻ, മോഹൻ സിത്താര.

ഷേക്സ്പിയർ എം എ മലയാളം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, സതീഷ് ഭട്ട്, ഷീലാമണി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ആരോമലിന്റെ ആദ്യത്തെ പ്രയാണം എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം. രചന ജി അനൂപ്, സംഗീതം ശ്രീകാന്ത് എസ് നാരായണൻ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഫൈവ് ഫിംഗേഴ്സ് എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ പാടിയ ഗാനം. ഇനി ഗാനശില്പികൾ സച്ചിദാനന്ദൻ പുഴങ്കര, ബെന്നി ജോൺസൺ.

ഒരറിയിപ്പ്. സ്വയം പര്യാപ്തമായ കൃഷി ചുരുങ്ങിയ സ്ഥലത്ത് എങ്ങനെ ഒരുക്കാം? ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നു. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. ഇന്ന് 3നും 4നും ഇടയ്ക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88 അല്ലെങ്കിൽ 04 842 42 63 97 അല്ലെങ്കിൽ 04 842 42 63 87. ഓർമ്മിക്കുക, ഇന്ന് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്ന വിഷയം പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇനി മരം എന്ന ചിത്രത്തിലെ ഗാനം.

0: മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിൽ സുജിത് സുരേഷൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കുമ്പളിങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. സൂരജ് സന്തോഷ്, ആനി അമ്മി എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് മറുപടി നൽകുന്നു. ഇന്ന് 3-നും 4-നും ഇടയ്ക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88. മറ്റൊരു നമ്പർ 04 842 42 63 97, അല്ലെങ്കിൽ 42 63 87. ഓർക്കുക, ഇന്ന് ഹലോ കൊച്ചി FM പരിപാടി ചർച്ച ചെയ്യുന്ന വിഷയം പുതുക്കാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പോളേറ്റിന്റെ വീട് എന്ന ചിത്രത്തിൽ ഫ്രാങ്കോ പാടിയ ഗാനം.

0: ആച്ചിക്ക് വേദനയുണ്ട്
1: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തന ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
2: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
3: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
2: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നീലത്താമര എന്ന ചിത്രത്തിൽ വി ശ്രീകുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, വിദ്യാസാഗർ.

0: ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം വൈകിട്ട് 4 മണിക്കുള്ള 4 മണിപ്പൂക്കളിൽ.
1: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
2: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പവഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
1: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
2: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
1: ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
2: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
3: എന്തിനു മടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സ്ആപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സ്ആപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആറ് ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഇന്ന് വസതിയിലെത്തി സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി. VD സതീശന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രിസഭയിലുണ്ടാകുമോ എന്നതടക്കം കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മൈ ഭാരത്തും ചേർന്ന് നടത്തുന്ന വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയുടെ ഭാഗമായി 500 യുവജനങ്ങൾക്ക്

0: രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെക്കുറിച്ച് അറിയാനും സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനും അവസരമൊരുക്കുന്നു. മെയ് 20 വരെ നടക്കുന്ന ദേശീയതല ക്വിസ് മത്സരത്തിലെ വിജയികളിൽ നിന്നാണ് യുവജനങ്ങളെ തിരഞ്ഞെടുക്കുക. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടയ്ക്കുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3 MHz. ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 3:04. ഇപ്പോൾ ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടി.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ കൊച്ചി എഫ്എമ്മിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പുതുകാലത്തെ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും എന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഫിലിപ്പ് ജി കാനാട്ടാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ.
1: താങ്ക് യു
0: സാർ. നമ്മൾ ഇതിന് ഇൻട്രൊഡക്ഷനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ആളുകളെ വിളിക്കാൻ വേണ്ടി കൊടുത്ത സന്ദേശം തന്നെ എങ്ങനെയായിരുന്നു, നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്, അപ്പോൾ കൃഷിയിടങ്ങൾ പുരയിടങ്ങളൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ മുറ്റമുള്ള അല്ലെങ്കിൽ പരിസരമുള്ള വീടുകളും ഫ്ളാറ്റുകളും ഒക്കെയാണ് ഇപ്പോഴത്തെ പുതു കൃഷിയിടങ്ങൾ. പക്ഷേ ഇവിടെ പലപ്പോഴും നാം ഒരു തയ്യൊക്കെ നട്ടാൽ, ആദ്യത്തെ ഒരു ആരംഭ ശൂരത്വത്തിൽ ഒരു തയ്യൊക്കെ നട്ടാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് വെള്ളവും വളവുമൊക്കെ പോകുന്നത് കുറഞ്ഞു കുറഞ്ഞു വരികയും അങ്ങനെ വളരെ കുറേശ്ശേ അതിനോടുള്ള ആ ഒരു നമുക്ക് തുടങ്ങിയ ആ ഊർജ്ജം ഉണ്ടാവില്ല. പിന്നെ ഇത് സസ്റ്റൈനബിളായി അങ്ങ് കൊണ്ടുപോകാനും ആളുകൾക്കൊരു മടിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഒരു സസ്റ്റൈനബിളായ എപ്പോഴും നിലനിൽക്കുന്ന ഒരു അടുക്കളത്തോട്ടമൊക്കെ അത് ശരിക്കും സാധ്യമാണോ, അതെയോ ഈ വല്ലപ്പോഴും ഇതുപോലെ ഒരു ജൂൺ 5-നോ മറ്റോ തോന്നുന്ന ഒരു സ്പർ ഓഫ് എ മൊമെൻറ്റിൽ തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ് ഈ അടുക്കളത്തോട്ടം?
1: ഒന്ന്, കൃഷി ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു നൈസർഗികമായിട്ടുള്ളൊരു വാസനയാണ്. അത് കൃഷിയിലോട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും. ഈ പറയുന്ന ഒരു ഞാൻ പറയും ഒരാളുടെ ഒരു സ്വഭാവ രൂപീകരണത്തിലൊരു മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 21 ദിവസം തുടർച്ചയായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് ഇത് റീസെറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഇതൊരു ഹാബിറ്റായി വന്നു കഴിഞ്ഞാൽ ഇത് ആസ്വാദ്യകരമായെന്ന് മാത്രമല്ല, ഇതൊരു അഡിക്ഷൻ പോലെയാണ് പലപ്പോഴും. എനിക്കറിയാം, പ്രായമായി സുഖമില്ലാതെ ഇരിക്കുന്ന അമ്മൂമ്മ ഗ്രാൻഡ് മദർ കണ്ണ് തെറ്റിയാൽ ടെറസിൽ നിൽക്കുന്ന മുളക് ചെടി കായ്ച്ചോ എന്ന് നോക്കാനായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ചിലവരുടെ പരാതി. അത്ര അഡിക്റ്റീവായിട്ട് മാറാനായിട്ടുള്ള ഒരു നൈസർഗിക വാസനയാണ്. പിന്നെ കേരളം പോലെ മഴ കൊണ്ടും മണ്ണിൻ്റെ ഗുണം കൊണ്ടും ആളുകളുടെ കഴിവ് കൊണ്ടും സൂര്യപ്രകാശം കൊണ്ടും എല്ലാം സമ്പന്നമായ കേരളത്തിൽ പൗലോ കൊയ്ലോ പറയുന്നതുപോലെ നമ്മൾ പാഴാക്കുന്ന അനുഗ്രഹങ്ങൾ ശാപമായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് വളരെ അത്യാവശ്യമുള്ള ഒരു ഒന്ന് തന്നെയാണ് ഈ കൃഷി എന്ന് പറയുന്നത്.
0: സാർ പറഞ്ഞ പോലെ കാലാവസ്ഥ കൊണ്ടും മണ്ണ് കൊണ്ടും ഒക്കെ അനുഗ്രഹീതമായ ഒരു ഭൂമിയാണ് നമ്മുടേത്. പക്ഷേ ഇപ്പോഴും നാം കൂടുതലേറെയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് അല്ലേ, നമുക്ക് വേണ്ട അരി തൊട്ട് പച്ചക്കറികളെല്ലാം. ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്നപ്പോഴായിരുന്നു പെട്ടെന്ന് ആ ചരക്ക് ഗതാഗതം നിലച്ചപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നമുക്കൊരു അടുക്കളത്തോട്ടം വേണം എന്നൊക്കെ ആലോചിച്ച് തുടങ്ങിയത്. ഇപ്പോൾ അതാ ഈ ഹോർമൂസ് കടലിടുക്കിലൊക്കെയുള്ള ഒരു ചരക്ക് ഗതാഗതത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഏതാണ്ട് അത്രയ്ക്ക് രൂക്ഷമല്ലെങ്കിലും

0: നമുക്ക് അറിയാം ആ എന്തൊക്കെയോ സാധനങ്ങൾക്ക് ഇതിൻ്റെ അപ്പോൾ ഇനി കുറവുണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അറിയാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നാം ഈ കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ മതിയോ?
1: പോരാ, ഒന്ന് ഇത് നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഒരു ഗുണം. ഇന്ന് നമ്മുടെ പോഷക എന്താ പറയുക, ദാരിദ്ര്യം, ന്യൂട്രീഷൻ സെക്യൂരിറ്റി എന്ന് പറയും. ഇന്ന് ഒരു ടെറസ് ഗാർഡൻ, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കൊരു 3 കിലോസ് ഡെയിലി വെജിറ്റബിൾ ഹാർവസ്റ്റ് ഉണ്ട്. അതിനകത്ത്
0: 3 കിലോ ഒരു ദിവസം.
1: ഒരു ദിവസം അപ്പോൾ അതിനകത്ത് ടൊമാറ്റോസ് ഉണ്ട്, പയറുണ്ട്, ചീരയുണ്ട്, ചിലപ്പോൾ പാലക്ക് ചീരയായിരിക്കും, ചിലപ്പം കടുകിൻ്റെ ചീരയായിരിക്കാം. ഇങ്ങനെ വൈവിധ്യങ്ങളാർന്ന് നമ്മുടെ ഫുഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സാണ്. അപ്പോൾ നമുക്ക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ അത് ചെയ്യാൻ സാധിക്കും. അപ്പം സൂപ്പായിട്ടും സലാഡായിട്ടും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്കൊരു ഈ ഇത് വളരെ ഒരു ഏർജൻറ്റ് സിറ്റുവേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കണം. ഹോർമോൺസ് കടലെടുക്കലിൽ ആ സാധനം വരാൻ പോകുന്നത്, ഇപ്പോൾ ആ എംബാർഗോ അല്ലെങ്കിൽ ട്രേഡ് ഇത് വരാൻ പോകുന്നത് നമ്മുടെ സപ്ലൈ ചെയിനെ എല്ലാത്തിനെയും ബാധിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ കൃഷി കൂടുതലും നടക്കുന്നത്, വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി. ഇന്ന് പെട്രോളിയത്തിന് ക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ്, പെട്രോളിയം ബേസ്ഡ് ആയിട്ട് നമുക്കുണ്ടാക്കുന്ന ഫെർട്ടിലൈസേഴ്സിന് ക്ഷാമം ഉണ്ടാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ വളങ്ങളും മറ്റ് ടെക്നിക്കൽസും, അതായത് കെമിക്കൽസും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.
0: നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് കടന്നിട്ട്. ഹലോ, ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. സാർ കണ്ടിന്യൂ ചെയ്തോളൂ.
1: അപ്പോൾ ഇതിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ അർബൻ ഇതല്ലേ, ഇപ്പം ഞങ്ങൾ കൂടുതലും അർബൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.
0: കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നഗര ഗ്രാമ വ്യത്യാസമില്ല അല്ലേ, വലിയൊരു നഗരമാണെന്ന് വേണം പറയാം.
1: അതൊരു കണ്ടിന്യൂവം ആണ്, നമുക്ക് ഗ്രാമങ്ങളിൽ നിന്ന് പറയാനുള്ള വ്യത്യാസങ്ങളില്ല.
0: ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്. ആരാണിത്? ഹലോ, കേൾക്കാമോ? ആ, ആരാണിത്? ഹലോ, കൊച്ചി എഫ് എം ആണ്. പേര് പറയാമോ?

0: ഹലോ, കൊച്ചി എഫ് എം ആണ്. പേര് പറയാമോ?
1: പേര് ബീന, പെരുമ്പളം.
0: പെരുമ്പളത്ത് നിന്നാണ് വിളിക്കുന്നത്. ആ ബീന, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ അടുക്കളത്തോട്ടത്തെ കുറിച്ചാണ്. ബീന, അതിനെ കുറിച്ചൊരു സംശയം ചോദിക്കാമോ? നമ്മൾ പറയൂ പറയൂ.
1: ഞാന് കൂടുതലും ചട്ടിയിൽ കൃഷി ചെയ്യുന്നുണ്ട്, കുറെ ഒരു വിധം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യത്തെ കൃഷി ചെയ്ത് കഴിയുമ്പോ നമ്മൾ അത് മൊത്തം മാറ്റിയിട്ട് വേണം രണ്ടാമത്തെ കൃഷി തുടങ്ങാനെന്ന് ഉള്ളതൊന്നും സംശയം.
2: അതായത്
1: രണ്ടാമത് മഴ മാറ്റാണ്ട് ഞാൻ ചെയ്തിട്ടില്ലേ, ആദ്യത്തെ അത്രയും ഒരു വളർച്ച കിട്ടുന്നില്ല.
2: അത് നമ്മുടെ ചട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നറിന്റെ ഗുണം പോലെ ഇരിക്കും. നമുക്ക് ആ മണ്ണ് കട്ടയായിട്ട് വളരെ കടുകട്ടിയായിട്ട് ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഉഴുത് മറ്റേ പൊടിച്ച് ചേർത്ത് വീണ്ടും വളം ചേർത്ത് ചെയ്യുന്നതായിരിക്കും ഉചിതം. ചിലതരം ബാഗുകൾ ധാരാളം കരിയിലിടുന്നത് എന്തുമാത്രം ഇടാമോ അത്രയും നല്ലത്. അതിന് മേളിൽ പൊതയായിട്ടും കൂടി കരിയിലിടണം. ജൈവാംശം എത്രയോ കൂട്ടുന്നുവോ നിങ്ങളുടെ മണ്ണ് കൂടുതൽ കൂടുതൽ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനകത്ത് തരി രൂപത്തിലുള്ള മണ്ണൽ തരികൾ അതിനകത്ത് ധാരാളമായിട്ട് ഫോം ചെയ്യും. മണ്ണിനകത്ത് വായു സഞ്ചാരം ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഈർക്കിലി മേളിൽ നിന്ന് കുത്തിക്കഴിഞ്ഞാൽ അതങ്ങ് താഴെ വരെ ചെല്ലണം.
1: അത്ര
2: അപ്പൊ ജൈവാംശം കൂട്ടി കൂട്ടി അത് സാവധാനം അത് നന്നാവും. കുമ്മായം ഇടുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ കൂടുതൽ മഴയുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ അമ്ലത്വം കൂടിപ്പോവാനായിട്ടുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ തക്കാളി, വഴുതന, മുളക്, പയർ പോലെയുള്ള വർഗ്ഗങ്ങൾ ഇതിന് ഈ അമ്ലത്വത്തേക്ക് ഭയങ്കരമായിട്ട് സെൻസിറ്റീവാണ്. അപ്പൊ അതിന് ഞാൻ പറയും ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു തീപ്പെട്ടിക്കൂട്, ഒരു തീപ്പെട്ടിക്കൂട് കുമ്മായം എൻ്റെ തണ്ടയും മുട്ടാതെ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു അമ്ലത്വ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
1: പിന്നെ ഈ അടതാപ്പില്ലേ, അടതാപ്പ് നമ്മൾ പണ്ട് മുതലേ ഈ മരത്തേലേക്ക് കയറ്റി കണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കിപ്പോ ഒരു ഒന്നും കിട്ടി പടരാൻ തുടങ്ങി. അത് നമ്മൾ ഈ കോവൽ പടത്തണ പോലെ പടത്തിയ കുഴപ്പമുണ്ടോ?
2: അതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോവൽ പോലെ നമുക്ക് ഇത് നിന്ന് പറഞ്ഞ ഇത് മേളിൽ നിന്ന് തോട്ടി വെച്ച് പറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ സാധനം അല്ലെങ്കിൽ അത് മൂത്ത് കഴിയുമ്പോൾ താഴോട്ട് വീണോളൂ. ആ നല്ലൊരു പന്തല്, നല്ല ബലമുള്ളൊരു പന്തലം ഉണ്ടാക്കുവാണെങ്കിൽ അടുത്ത പന്തലിൽ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ക്യാബേജും കോളിഫ്ലവറും ഈ സീസണിന് പറ്റിയതുണ്ടോന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ നമുക്ക് സെപ്റ്റംബർ മുതലാണ് ക്യാബേജും കോളിഫ്ലവറും മറ്റ് ശീതകാല പച്ചക്കറികളും എല്ലാം തന്നെ ചെയ്യാൻ ഉത്തമം.
0: ശരി, ഒത്തിരി നന്ദി ബീന വിളിച്ചതിന്. അപ്പൊ നമുക്ക് നമ്പർ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇത് കൃഷി അഡിക്റ്റീവ് ആയ ഒരാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രോതാക്കൾക്കും വിളിക്കാം. നമ്മോടുകൂടി ഈ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കൃഷി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ടാണ്. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 94 46 4 5 5 8 8 8. മറ്റൊരു നമ്പർ 0484 2426 3 9 7. ഒരു നമ്പർ കൂടിയുണ്ട്: 0484 2426 3 8 7. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 2426 3 9 7, ഇതുമല്ലെങ്കിൽ 0484 2426 3 8 7. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്കായി ഞങ്ങളിവിടെ കാതോർത്തിരിക്കുന്നു. സാർ, അപ്പോൾ നാം പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് കേരളത്തിൻ്റെ ഇത് സാധ്യമാണ് എന്നാണ്. അപ്പോൾ ഇത് സാധ്യമാകുമ്പോഴും ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ നമുക്ക് ഈ മണ്ണിൽ മണ്ണേറിയാണോ, അതിൽ അത് വളരെ കട്ടി കൂടിയതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പല സംശയങ്ങളുണ്ടാകും. നമുക്ക് ഒരു കോൾ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്. ഹലോ ഹലോ, താങ്കൾ റേഡിയോയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കാമോ? ഹലോ, കേൾക്കാമോ? അവിടെ നിന്ന് മറുപടി ഒന്നും വരുന്നില്ല. നമുക്ക് എന്തായാലും നാം സംസാരിച്ചതിലേക്ക് തിരിച്ചു പോകാം. അടുക്കളത്തോട്ടം കൊണ്ടത് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ചട്ടിയിൽ നമുക്ക് വേണ്ട പച്ചക്കറികൾ, അന്നേക്ക് വേണ്ട പച്ചക്കറികൾ, ഇത് മാത്രം നടുന്നതാണോ? എങ്ങനെയാവണം ഒരു അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്?
2: അടുക്കളത്തോട്ടത്തിൻ്റെ കോൺസെപ്റ്റ് നമ്മുടെ സൗകര്യങ്ങളനുസരിച്ചിട്ടാവാം. സൺഷെയ്ഡിലാവാം, മതിലിൻ്റെ മുകളിലാവാം, ടെറസിലാവാം,

0: സൂര്യപ്രകാശം, ഒരു 5 മണിക്കൂറെങ്കിലും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ വേണം നമുക്ക് അടുക്കള
1: തോട്ടത്തിനായിട്ട്. പറ്റാത്ത ആ വെയിൽ വേണം
0: തീർച്ചയായിട്ടും, കാരണം ഇതിന്റെ ചെടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമുണ്ട്.
1: നമ്മൾ പലപ്പോഴും ഒരു മങ്ങിയ ഷെയ്ഡുള്ള അടുത്തൊക്കെയാണ് കൊണ്ട് വെക്കാറ്, കാരണം ഇത് എത്ര വെയിലടിച്ചത് വാടിപ്പോയാലോ എന്നൊക്കെ പേടിച്ച്. അപ്പൊ അങ്ങനെയല്ല, ശരിക്കും
0: നേരെ തിരിച്ചാണ്. ഇവർക്ക് ഇവരുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ ചില സീസണിൽ സമ്മറിൽ വരുമ്പോഴേക്കും ചില സെൻസിറ്റീവായിട്ടുള്ള തക്കാളി പോലെയുള്ള സാധനങ്ങൾക്ക് ചെറിയൊരു മൈൽഡ് ഷെയ്ഡ് ചിലപ്പോൾ നന്നായിരിക്കാം. എന്നാൽ പോലും അവർക്ക് ആ സൺലൈറ്റിൽ അവരെ ഹാർഡൻ ചെയ്തെടുക്കുന്നതാണ് അവരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത്.
1: അപ്പോൾ നല്ല വെയിലുള്ള ഒരു സ്ഥലമാണ് ഇതിന് ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് 2 കോൾ വരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്. ഹലോ ഹലോ, കൊച്ചി എഫ് എം ആണ്, കേൾക്കാമോ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. പേര് പറയാമോ താങ്കളുടെ? കുറുപ്പുനാടിൽ നിന്ന്.
2: ഇത് മുഹമ്മദ്.
1: പേര് പറയാമോ?
2: സുനിൽ കുമാർ.
1: ഹലോ, കൊച്ചി എഫ് എമ്മിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും എന്ന കാര്യത്തിലാണ് സംസാരിക്കുന്നത്. താങ്കളുടെ സംശയം ചോദിച്ചോളൂ. കേൾക്കാം.
2: ഈ തക്കാളി ചെടിയുടെ ഇലയുടെ വെള്ള പൂത്തൽ പോലെ ഒരു ഇത് കാണും, അത് അതിനുള്ള മരുന്ന് എന്ത് ചെയ്യണം?
0: അതിന്റെ അടിയിൽ കാണുന്നത് അത് വെള്ളീച്ചയാണ്. സാധാരണ നമുക്ക് ഈ വേനൽക്കാലത്തോട് അനുബന്ധിച്ചിട്ടാണ് ഈ വെള്ളീച്ചയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത്. അടിയിൽ പൊടി പോലെ അതിന്റെ മുട്ടയിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പയ്യെ തട്ടിക്കഴി ആ അപ്പോൾ അതിന് മഞ്ഞക്കെണിയാണ് ഏറ്റവും നല്ലത്. മഞ്ഞക്കെണി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുക, മഞ്ഞക്കെണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ നിറമുള്ള യെല്ലോ സ്റ്റിക്കേഴ്സ് കിട്ടും, അല്ലെങ്കിൽ പാട്ടയ്ക്കകത്ത് ആവണക്കെണ്ണ പോലെ കട്ടിയുള്ള എണ്ണകൾ എണ്ണ പുരട്ടിയിട്ട് മഞ്ഞ നിറമുള്ള പാട്ടയിൽ തൂക്കിയിടുവാണെങ്കിൽ അതിൽ വന്ന് അത് ഒട്ടിപ്പിടിച്ച് നിന്നോളും. പിന്നെ അത് കൂടാതെ എന്തോ മഞ്ഞളല്ല, മഞ്ഞ നിറത്തോട് ഇതിനൊരു ആകർഷണമുണ്ട് ഈ വെള്ളീച്ചകൾക്ക്. അപ്പം മഞ്ഞ നിറമുള്ള പാട്ടയോ പ്ലാസ്റ്റിക്കോ അതിൽ ആവണക്കെണ്ണ പോലെ കട്ടിയുള്ള ഒരു എണ്ണ തേച്ച് അവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഞ്ഞക്കെണി എന്ന് പറഞ്ഞ് വാങ്ങാനായിട്ട് കിട്ടും, അത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിലോട്ട് ആകൃഷ്ടതായിട്ട് ഇവർ അതിൽ ഒട്ടിപ്പിടിച്ച് പൊയ്ക്കോളും. അതൊന്ന്. രണ്ടാമത്തത്, ഈ ഒരു പച്ചക്കറി കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് തന്നെ എല്ലാ ആഴ്ചയും ഒരു വേപ്പെണ്ണ മെഷനോ പുകയില കഷായമോ ഏതെങ്കിലും ഒരു കീട വികർഷണി അടിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വേണ്ടതാണ്. കീടങ്ങൾ പെറ്റുപെരുകി ഒരു പരിധിയിലേറെ നമുക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകുന്നത് വരെ എത്താതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പൊ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വേപ്പെണ്ണ മെഷനോ അതിനകത്ത് നമുക്ക് വേപ്പെണ്ണയുടെ കൂടെ വെളുത്തുള്ളിയോ കാന്താരിയോ ഒക്കെ നമുക്ക് ചേർക്കാം. ഗോമൂത്രം ഉണ്ടെങ്കിൽ അതിന് വെള്ളത്തിന് പകരം 1/5 ഗോമൂത്രം ചേർക്കുന്നതും കൂടുതൽ നല്ലതാണ്.
1: താങ്കളുടെ സംശയം മാറിയെന്ന് കരുതുന്നു. അപ്പൊ തക്കാളിയൊക്കെ തഴിച്ച് വളരട്ടെ, ഈ പറഞ്ഞതുപോലെയൊക്കെ പ്രയോഗിച്ച് നോക്കുക കേട്ടോ. ശരി, ഒത്തിരി നന്ദി. അപ്പം നമുക്ക് നല്ല സൂര്യപ്രകാശം വരുന്ന ഒരു സ്ഥലമായി. ഇനി ഇത് മണ്ണിൽ നടണോ ചട്ടിയിൽ നടണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും.
0: ഈ സൂര്യപ്രകാശം ഇരിക്കുന്ന സ്ഥലം ഇപ്പോൾ ടെറസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ. ഇപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ സൈസ് ഏതാണ്ട് 1 ക്യൂബിക് ഫീറ്റ് മണ്ണാണ് ഇതിന് നല്ലത്.
1: കൂടുതലായാലും പ്രശ്നമാണ്,
0: ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അന്നേരം എടുത്തുകൊണ്ട് നടക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും നമുക്ക് പാടായിരിക്കും. ഒരു ചിരട്ടയിലാണെങ്കിലും ഒരു മുളക് ചെടി ഉണ്ടാകും, പക്ഷെ ആ ചിരട്ട കൊടുക്കുന്ന പോഷകത്തിൻ്റെ ആനുപാതികമായിരിക്കും അതിൻ്റെ ഉൽപാദനവും.
1: നമുക്ക് ഒരു ഹോൾ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്, പേര് പറയാമോ?
3: ഹലോ,
1: നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്, രേഖ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പെരുമ്പാവൂരിൽ നിന്ന്. താങ്കളുടെ സംശയം ചോദിച്ചോളൂ. ഫിലിപ്പ് ജി കാനട്ട് ഇവിടെ ഉണ്ട്.
3: ഞാനേ കൊറേ പച്ചക്കറികൾ കൃഷി ചെയ്തിരുന്നു, വെണ്ടയ്ക്ക അതുപോലെ തന്നെ കോവയ്ക്ക പപ്പായ ഇതൊക്കെ കൃഷി ചെയ്തിരുന്നു. പാവയ്ക്ക മാത്രം കൃഷി ചെയ്തിട്ട് അതിന് വളരെ വലിപ്പം കുറവുള്ള പാവയ്ക്കാണ് ഉണ്ടാവുന്നത്. അത് വിത്തിന്റെ പ്രശ്നമാണോ അതോ മണ്ണിന്റെ പ്രശ്നമാണോ വളം ഇടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയുന്നില്ല.
0: ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ പാവയ്ക്ക് ചെറുതാവാനായിട്ട് കാരണം ചെറിയ ഇനങ്ങളുണ്ട് പാവലിൽ, പ്രത്യേകിച്ച് വൈൽഡ് ആയിട്ടുള്ള ഇനങ്ങൾ. അപ്പം നമുക്ക് എവിടെ നിന്നാണ് ഈ പാവലിൻ്റെ വിത്ത് കിട്ടിയത് തൈ കിട്ടിയത് എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. അതൊന്ന്. 2, ഈ പാവൽ പോലെയുള്ള ചെടികൾ പ്രത്യേകിച്ച്

0: ഇപ്പൊ സമ്മറല്ലേ, സമ്മറിൽ ഇത് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പെട്ടെന്ന് പൂവിടും. അതായത് ഇലകളുടെ എണ്ണം കൂടുന്നതിന് മുമ്പേ ഈ പെൺപൂക്കൾ വിരിയാൻ തുടങ്ങും. അപ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ ചെടിയുടെ വളർച്ച നന്നായിട്ട് കിട്ടാനായിട്ട് അതിന് സ്ലറി പോലെയുള്ള, ഗോമൂത്രം പോലെയുള്ള, അല്ലെങ്കിൽ നൈട്രജൻ കലർന്നിട്ടുള്ള വളങ്ങൾ ധാരാളം കൊടുത്ത് ഇതിനെ തഴച്ച് വളർത്തി ഇതിൻ്റെ ഇലകളുടെ വിസ്തൃതി കൂടുകയും ഇലകളുടെ എണ്ണം കൂടുകയും ചെയ്തതിന് ശേഷമാണ് ഇത് കായുണ്ടാകുന്നതെങ്കിൽ കായകൾക്ക് വലിപ്പം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു അഞ്ചാറ് ഇലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പോഷകം വെച്ചുണ്ടാക്കുന്ന ഫലങ്ങളേ നമുക്കുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന പോഷകത്തിൻ്റെ ഉണ്ട്, നമ്മുടെ മണ്ണ് ഒരുക്കത്തിൻ്റെ ഉണ്ട് കേട്ടോ.
1: അപ്പൊ ഈ ഇലകൾ പൂക്കള് വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ പൂക്കൾ ഇലകള് ധാരാളം ഉണ്ടാകുന്നതിന് മുമ്പേ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് അതിന് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ, അതായത് ഉള്ള പൂക്കൾ കളയുകയോ അങ്ങനെയൊക്കെ?
0: ഡീബഡ്ഡിംഗ് എന്ന് പറയുന്നപ്പോൾ പ്രത്യേകിച്ച് അത് വെണ്ടയിൽ വളരെ ദൃശ്യമാണ്. കാരണം വെണ്ട നമ്മൾ വേനൽക്കാലത്ത് നടുകയാണെങ്കിൽ, ഇപ്പൊ മേടമാസത്തിൽ നട്ടാൽ കുഴപ്പമില്ല, വേനൽക്കാലത്താണ് നടുന്നതെങ്കിൽ ഒരു അഞ്ചില കഴിയുമ്പോഴേക്കും ഒരു പൂമുട്ടുണ്ടാവും. ആ പൂമുട്ട് കളയണം. കാരണം ആ ചെടി ഈ ഒരു സ്ട്രെസ് പീരീഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സി എൻ റേഷ്യോ എന്ന് പറയും, അതിൻ്റെ വളർച്ചയുടെ ആ ഒരു ഘട്ടത്തിൽ അത് പൂ ഉൽപ്പാദിപ്പിക്കാൻ അത് പ്രേരിതമാവുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്.
1: അതിനെപ്പോലെ ചെടികൾക്കും സ്ട്രെസ്
0: ഉണ്ട്. അപ്പോൾ അതിന് കൂടുതൽ സ്ലറി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ ചെടി പൂവ് എല്ലാം കളയുകയാണെങ്കിൽ അതിൻ്റെ ഇലയുടെ വലിപ്പം കൂടി അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കും, സെക്കൻഡറി ഗ്രോത്ത് വരും.
1: മറ്റത് മുതിരുന്നതിന് മുമ്പേ പൂവിടുകയാണ്,
0: പൂവിടുകയാണ്. അതോടുകൂടി ഒരു നാലോ അഞ്ചോ പൂവിട്ട് കഴിഞ്ഞ് കായുണ്ടായി അത് തീരുകയാണ്. മറ്റത് അങ്ങനെയല്ല, സെക്കൻഡറി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്ത് അതാണ് നമുക്ക് ചിങ്ങം വരെയൊക്കെ നിന്ന് നന്നായിട്ട് പറിക്കാൻ പറ്റുന്ന സാധനം.
1: നമുക്ക് ധാരാളം വീട്ടുകർഷകർ വിളിക്കുന്നുണ്ട്, അടുത്ത കോളിലേക്ക് പോകാം. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്. പേര് പറയാമോ താങ്കളുടെ? അനിക്കുട്ടൻ, പറവൂർ നിന്നാണ്. ആ ചോദിച്ചോളൂ, സംശയം
2: ചോദിച്ചോളൂ.
1: സൗത്ത് പറവൂർ, ശരി.
2: വാഴക്കുളം.
1: വാഴക്കുളമാണ്, കുഴപ്പമില്ല, എന്റെ തെറ്റാണ്. പറഞ്ഞോളൂ, സംശയം ചോദിച്ചോളൂ.
0: നമസ്കാരം. നമസ്കാരം.
2: സാറേ, ഞാൻ ഈ കൃഷി ഭവനിലേ ഗ്രോ ബാഗ് കൃഷികളെ സമയത്ത് അപേക്ഷ കൊടുത്ത് പൈസ കിട്ടിയേക്കണം. കൈ കിട്ടി, അത് കഴിഞ്ഞ് ആ ഒരു ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യുമ്പോൾ അത് ആ ഗ്രോ ബാഗിൽ ഉറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈഫലങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ആ മണ്ണിന്റെ കൂട്ടും ആ ഇതിന്റെ കൂട്ടം എങ്ങനെയാന്ന് പറയാൻ വേണ്ടി അറിയുന്നില്ല.
0: മണ്ണിന്റെ കൂട്ട് സാധാരണ നമ്മുടെ ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു മിക്സ് എന്ന് പറയുന്നത് ഒരു ഭാഗം പശ്ചിമരാശി മണ്ണ്, അതായത് നമ്മുടെ നല്ല വയലിലെ നല്ല പശ്ചിമയുള്ള മണ്ണ്, ഒരു ഭാഗം പുഴമണൽ, ഒരു ഭാഗം കമ്പോസ്റ്റ്. ഇതാണ് ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള മിക്സ്. പക്ഷെ ഇന്ന് പുഴമണലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നല്ല പശ്ചിമരാശി മണ്ണും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് കിട്ടുന്നത് ഗ്രാവലാണ്. അപ്പൊ ഈ ഗ്രാവലിനകത്ത് ഈ തരി രൂപത്തിലുള്ളത് കൂടുതലുള്ളതുകൊണ്ട്, സാൻഡ് കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ ഗ്രിറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് ഭാഗം നമ്മുടെ ചെമ്മണ്ണെടുക്കാം, അതിനകത്ത് ഒരു ഭാഗം കമ്പോസ്റ്റ് ചേർക്കാം. ഇത് ഒരു പ്രാഥമികമായിട്ടുള്ള, അതിനകത്ത് നമുക്ക് ചെടി ചേർക്കുന്നതിന് മുമ്പ്, ചെടി നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൽ ഒരു പിടി വേപ്പിൻപിണ്ണാക്കും ചെറിയ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതലും നല്ലതാണ്. തൈ നടുന്നതിന് മുമ്പായിട്ട് മണ്ണ് ഒരുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ അമ്ലതയെ നിയന്ത്രിക്കാനായിട്ട് കുമ്മായം ചേർത്ത് കൊടുക്കണം. കുമ്മായം ഒരു പിടി, ആ ഒരു പിടി കുമ്മായം ഒരു ഒരു ചട്ടിക്ക് അല്ലെങ്കിൽ ഒരു ചാക്കിന്, ചെറിയ ചാക്കിന്, ഒരു ഗ്രോ ബാഗിന് അത്രയും വേണ്ടി വരും മിനിമം. അത് കൂട്ടി വെച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പിള്ളക്കുഴി എടുത്ത് അതിന്റെ ചുറ്റും നമ്മുടെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് നമുക്ക് ഈ തൈകൾ നട്ടുകൊടുക്കാം. ചട്ടിയിൽ ഇതുപോലെ തന്നെ ചെയ്യാം.
1: ഒത്തിരി നന്ദി വിളിച്ചതിന്. അടുത്തൊരു കോള് കൂടിയുണ്ട്. ഹലോ, ഹലോ, ഹലോ, കൊച്ചി ഫാമിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: എന്റെ പേര് വിനിത സുരേഷ്, എരൂരിൽ നിന്നാണ് വിളിച്ചത്.
1: വിനിത എരൂരിൽ നിന്ന്, സംശയം ചോദിച്ചോളൂ.
3: സാറേ, ഞാൻ 2009 ജൈവ കൃഷി ചെയ്യുന്ന
0: ആളാണ്.
3: അപ്പൊ ഞാൻ ഇപ്പൊ ഈ രണ്ടു മാസം പറ്റിയാണ് നിർത്തിയിട്ടില്ല. ഞാനിപ്പോ കൃഷി ഭവനിലൊക്കെ പോയി വളമൊക്കെ മേടിച്ചിട്ട് നിർത്തി. അപ്പൊ ഇനി ഗ്രോതായിൽ ഞാൻ നടക്കാൻ വേണ്ടി മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നൊരു ശങ്ക.
0: നമ്മുടെ

0: കേരളത്തിന്റെ കാർഷിക കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് മേടത്തോടു കൂടിയാണ്, വിഷു. അതാണ് അതായത് നമ്മുടെ ഇടവപ്പാതി ഇനിയിപ്പോൾ വരാനായിട്ട് അധികം ദിവസമില്ല. നമ്മൾ ഇടവ ഒന്നായി, ഇടവപ്പാതിയിലേക്ക് പോകാൻ അധികം ദിവസമില്ല. ഇടവപ്പാതി ആയി കഴിഞ്ഞാൽ മഴ കുറയും, മഴ കൂടും, വെയിൽ കുറയും, പിന്നെ ഈ ചെടികൾക്ക് പിച്ച വെച്ച് വളരാനായിട്ടുള്ള ഒരു അവസരമില്ല. അതിനാണ് മേടത്തിൽ നട്ടു കഴിഞ്ഞാൽ ഒരു 45 ദിവസത്തെ വളർച്ച കിട്ടും, മനസ്സിലായോ? അപ്പോൾ ഈ സമയത്ത് ചെടികൾ നട്ടു കഴിഞ്ഞാൽ അത് അത്ര നന്നായിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം മഴ വന്ന് അതിൻ്റെ വളർച്ച തടസ്സപ്പെടും. ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ഉറപ്പിച്ചോട്ടെ. ഈ പറയുന്ന ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്ലാന്റിങ് സീസൺ എന്ന് പറയുന്നത് കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങം തെളിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇനി അടുത്ത സീസൺ വരുന്നത്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക് മറയുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു നഴ്സറി ഒരുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തും നടാം, മനസ്സിലായോ? തൈകള് രണ്ടാം ഘട്ട വളർച്ചയിലേക്ക് കൊണ്ടുവരണം. രണ്ടാം ഘട്ട വളർച്ച ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ വള്ളി വീശിയ ഒരു കുക്കുംബറിനോ വള്ളി വീശിയ ഒരു പാവലിനോ പിന്നീട് മഴ കൊണ്ടാലും വലിയ കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ മഴയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച മോശമാകും.
1: വെരി ഗുഡ്. ഒരുവിധം മുളച്ചു തുടങ്ങി, മഴക്ക്
0: മുളച്ചിട്ടുണ്ട്.
1: അപ്പൊ ഇനി നമുക്ക് അതിൽ എന്ത് വളം കൊടുക്കാൻ പറ്റും?
0: ഇപ്പൊ
1: ഇത്ര സാധനം ഞാൻ നട്ടു വെച്ചേക്കണേ
0: ജൈവ രീതിയിലല്ലേ ചെയ്യുന്നേ?
1: അതെ അതെ.
0: ഇപ്പൊ അതിന്റെ വളർച്ചക്ക് നമുക്ക്
1: കെമിക്കൽ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല.
0: ആ അതിനകത്ത് നമ്മൾ എല്ലുപൊടി ഒക്കെ ഇട്ട് കൊടുത്തതാണോ? ചാരമുണ്ടോ കയ്യില്? വെരി ഗുഡ്. ഇപ്പോ ഇപ്പോൾ നിങ്ങൾക്ക് ചേർക്കാവുന്നത് അല്പം വേപ്പം പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ മണ്ണ് അധികം വേര് വരുന്ന സമയമാണ്, ആ സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നീട് ജൈവ രീതിയിൽ ഇതിൻ്റെ ആ വളർച്ചയുടെ ഘട്ടമുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും ചേനയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വളർച്ചയുടെ ഘട്ടം ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്, ഇനി അത് ഒന്ന് വിരിഞ്ഞു വരുമ്പോഴേക്കും. അപ്പോൾ അതിന് സ്ലറി ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്, ജൈവ സ്ലറി. പച്ചച്ചാണകം കിട്ടുമെന്നുണ്ടെങ്കിൽ ഉത്തമം. അതിൻ്റെ കൂടെ ഈ പെണ്ണാക്കുകൾ പുളിപ്പിച്ചിട്ടുള്ള സ്ലറി, വിവിധ തരത്തിലുള്ള സ്ലറികളുണ്ട്, നമ്മുടെ ബയോഗ്യാസിൻ്റെ സ്ലറി ആവാം. ഇത്തരം സ്ലറികൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഇത് കിട്ടാനായിട്ട്, ഊർജ്ജം കിട്ടാനായിട്ട് സൂപ്പ് കൊടുക്കുന്നത് പോലെയാണ്. അതിനകത്ത് നിന്നുള്ളത് ദഹിച്ച് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ലഭ്യമാകും. അപ്പോൾ അതിന് നല്ലൊരു വളർച്ച കിട്ടും.
1: ഞാൻ 2023-ലും 2025-ലും 2026-ലും ഞങ്ങൾ ഒരു ട്രസ്റ്റിന്റെ അതിൽ എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു.
0: ഓ വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്.
1: ഞാനിപ്പോ ഈ ഒരു സൈനികോടിന്റെ പ്രശ്നമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് തളർന്നു പോയ
0: ഒരാളാണ്.
1: അതിന്ന് ഞാൻ എനിക്ക് വന്നത് ഈ കൃഷിയിലുള്ള ആ ഒരു ഇതുകൊണ്ട് ഞാൻ എനിക്ക് ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ട്.
0: ഇത് നല്ലൊരു നല്ലൊരു ഹോബിയാണ്, നല്ലൊരു ഹോബി, ആരോഗ്യമുള്ളൊരു ഹോബിയാണ്.
2: അപ്പോൾ ഇത് ഈ ശീലം മുടക്കാതെ ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കുക, കൂടുതൽ സന്തോഷവും ആരോഗ്യമൊക്കെ വരട്ടെ. ഒത്തിരി നന്ദി വിളിച്ചതിന്.
1: ഇത്
2: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും താങ്കൾ ഒരു മാതൃകയാകും. അപ്പോൾ നാം എല്ലാം എല്ലാ കഴിവും ഊർജ്ജമൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ താങ്കളൊരു വഴികാട്ടി ആവട്ടെ. ഒത്തിരി നന്ദി വിളിച്ചതിന് കേട്ടോ. താങ്ക് യു. നമുക്ക് ഇനി ഒരു കോള് കൂടിയുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്. ഹലോ, ആ സംസാരിച്ചോളൂ സംസാരിച്ചോളൂ. പേര് പറയാമോ? ഹലോ, താങ്കൾ പേര് പറയാമോ? റേഡിയോയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കാമോ? ആ പറഞ്ഞോളൂ. ആ ആ ശരി ശരി.
1: ഞാൻ ചെറിയതായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ ഇനി ഈ ഏത്തവാഴയില്ലേ, ഏത്തവാഴ എന്റെ പൂമ്പ് വരുമ്പോ കരിഞ്ഞു കഴിഞ്ഞു വരണം. അതെന്താന്നൊരു
0: അതിന് ഏത്തവാഴ നടുമ്പോ സാധാരണഗതിയിൽ അതിന് നന്നായിട്ട് കുമ്മായം ചേർത്ത് കൊടുക്കണം. നമുക്ക് അമ്ലതയുള്ള പ്രദേശമല്ലേ, അപ്പോൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇതിനകത്ത് സൂക്ഷ്മ മൂലകങ്ങളുടെ കാര്യത്തിൽ വളരെ ദോഷം വരാറുണ്ട്, കുറവ് വരാറുണ്ട്. കടയിളക്കും. അപ്പം നിങ്ങളുടെ അവിടെ എനിക്ക് ലക്ഷണം കണ്ടിട്ട് സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു കുറവാണെന്ന് എനിക്ക് തോന്നുന്നു.
1: അതെ.

0: കലർന്ന പ്രദേശമാണ്.
1: അതെ, വെള്ളക്കെട്ടുള്ള പ്രദേശം,
0: ചെളിയുള്ള പ്രദേശം, പുഴയുടെ തീരമാണ് ഒന്നാമത്തെ.
1: അങ്ങനെയുള്ളടത്ത് ഈ അമ്ലത വളരെ കൂടുതലായി. കുമ്മായം എന്തോരം വെച്ചൊക്കെ ചേർക്കുന്നത്?
0: ഞാനൊരു ഒരു ചിരട്ട,
1: ഒരു ചിരട്ടയൊന്നും അവിടെ ഒരു ചിരട്ടയൊന്നും പോരാ. ശരിക്കും ഇതിന് ചേർക്കുവാണെങ്കിൽ തുടക്കത്തിൽ ഒരു കുറഞ്ഞത് ഒരു അരക്കിലോ എങ്കിലും ഒക്കെ നമ്മൾ ആദ്യമേ ചേർക്കണം
0: കേട്ടോ.
1: അത് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവൊന്ന് നിങ്ങളൊരു ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവിടുത്തെ അത് മണ്ണ് നമുക്ക് ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് മണ്ണെടുത്ത് കൊടുക്കുകയാണെങ്കിൽ കൃഷിഭവനിൽ നിന്ന് സൗജന്യമായിട്ട് അത് ചെയ്തു തരുമല്ലോ
0: കേട്ടോ.
2: നാം പറഞ്ഞുകൊണ്ട് വന്നത് ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളായിരുന്നു. അപ്പൊ നാം ചട്ടിയിൽ ഒരു ക്യൂബിക് മീറ്റർ മണ്ണിട്ട് കഴിഞ്ഞപ്പോ നമുക്ക് ധാരാളം കോളുകൾ വന്നു.
1: ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, നമുക്ക് തിരുവാതിര നേരത്തെ പറഞ്ഞില്ലേ ജൂൺ 25 നമ്മുടെ വേൾഡ് എൻവയോൺമെന്റ്
2: പരിസ്ഥിതി ദിനത്തിന്റെ അന്നാണ് എല്ലാവർക്കും
1: പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത്. നമ്മുടെ 1972 നമ്മുടെ വേൾഡ് ഇതിനെ കുറിച്ചുള്ള ഒരു അല്ല ഒരു യോഗം ആരംഭിച്ച ദിവസമാണ് അത്. അത് നല്ല ദിവസമാണ്, നമുക്ക് അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം, പല മീറ്റിംഗ്സും നടത്താം. പക്ഷേ ആ ദിവസം എന്ന് പറയുന്നത് ചെടി നടാൻ പറ്റിയ ഏറ്റവും മോശം ദിവസമാണ്, മനസ്സിലായി. നമുക്ക് എടവപ്പാതയുടെ നടുക്കാണ്, മൂർധന്യത്തിലാണ്. അതുപോലെ തന്നെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് തിരുവാതിര ഞാറ്റുവേല. തിരുവാതിര ഞാറ്റുവേല വരുന്നത് ജൂൺ 21-22 തീയതികളിലാണ്. അതായത് അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ് ആ സമയത്ത്. എന്താണ്, തണ്ടുകൾക്കാണ് നടാൻ നല്ലത്. കുരുമുളക് വള്ളി നടാൻ നല്ലതാണ്, വിരല് മുറിച്ച് നട്ടാൽ അന്ന് വേര് വരുമെന്ന് പറയും. പക്ഷെ വിത്ത് നടാൻ കൊള്ളാത്ത സമയമാണ്. പക്ഷെ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഇവിടെ ആഘോഷമായിട്ട് വിത്ത് വിതരണമൊക്കെ നടക്കുന്നത് ഈ തിരുവാതിര ഞാറ്റുവേലയോട് കൂടിയാണ്. ഓരോ ഞാറ്റുവേലയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. പക്ഷെ ഈ തിരുവാതിര ഞാറ്റുവേല അന്ന് തണ്ടുകളും ഇതൊക്കെ വള്ളികളൊക്കെ നടാനായിട്ടുള്ള സമയമാണ്. ഇത് ഈ സമയത്ത് ഞാനൊന്ന് പറയേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോ എടുത്ത് പറയുന്നത്.
2: ഒരു കോൾ കൂടി ഉണ്ട്. നമസ്കാരം, ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹലോ, പറയൂ, പേര് പറയാമോ?
3: പേര് രാജലക്ഷ്മി.
2: രാജലക്ഷ്മി, എവിടെന്നാ വിളിക്കുന്നത്?
3: മാളയിൽ
2: നിന്ന്. ആ, സംശയം ചോദിച്ചോളൂ. ഫിലിപ്പ് ജി കാനറ്റ് ഇവിടെ ഉണ്ട്.
1: നമസ്കാരം.
3: ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. അതെ സാറേ, ഈ സാറിവേപ്പിലിന്റെ മേലെ നിറയെ വെള്ളക്കുത്തികള്, പച്ച കളറ് കാണാനില്ല, മുഴുവനും വെള്ളക്കുത്തികളാണുള്ളത്. അത് പൊട്ടിച്ചിട്ട് കളഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോ വന്നു കഴിഞ്ഞിട്ട് നമ്മളത് പൊട്ടിച്ച് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് പൊട്ടിച്ചിട്ട് കഴിഞ്ഞ് അതിന് പിന്നെ തളിരി വന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതേപടി തന്നെയാണ്. അത് കറിയിലിടാനോ ഒരു മനുഷ്യന്, അതെന്തെങ്കിലും ഒരു വൈറസ് ബാധയാണോ, അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ?
1: അത് ചെടിയുടെ ഇലകളെ ബാധിക്കുന്ന ഒരു, അല്ല, അതിന്റെ പുറമേ ഉള്ള ഒരു ഒരു ഗ്രോത്ത് ആണ്. അത് നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം അതിന്റെ മേളിൽ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കഞ്ഞിവെള്ളം ഉണങ്ങുന്നതിന്റെ കൂടെ അതും കൂടി അങ്ങ് പൊളിഞ്ഞു പോയിക്കോളും. അതുപോലെ ഈ ചെടി വളരുന്ന സ്ഥലത്ത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണോ?
3: അല്ലല്ല, അധികം വെയിലില്ല.
1: അല്പം അതിന്റെ തണൽ ഒന്ന് ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളത് വന്ന് വളരുന്നത് കുറയും. കറിവേപ്പിന് കരിഞ്ഞു പോകുന്ന വെയിൽ വേണമെന്നാണ്. അതുപോലെ നല്ല വെയിലുള്ളിടത്ത് നല്ല പോലെ നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തളിര് ഉണ്ടായി നല്ല വളർച്ചയുണ്ടാവും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല.
2: അപ്പോൾ നമ്മൾ ഇതുപോലെ ചട്ടി ഇത്ര അളവിൽ മണ്ണെടുത്ത് ശരിയാക്കുന്നു, സൂര്യപ്രകാശം വെട്ടുന്ന ഒരു സ്ഥലം ഒരുക്കുന്നു. അതിനുശേഷം സാർ പറഞ്ഞ പോലെ ഈ വിത്ത് എപ്പോൾ നടണം എന്നാണ് അടുത്ത സംശയം, അല്ലെങ്കിൽ ഈ മിശ്രിതം എങ്ങനെ ഒരുക്കണം എന്നായിരിക്കും ആദ്യത്തെ സംശയം. സാധാരണഗതിയിൽ ഇപ്പോൾ നഴ്സറിയിൽ അല്ലെങ്കിൽ കൃഷി വകുപ്പിലോ VFPCK പോലുള്ള സ്ഥലങ്ങളിലോ പോയിട്ട് ഇതിൻ്റെ ഒരു മിശ്രിതം വാങ്ങിക്കാറാണ് പതിവ്. അപ്പോൾ ഇത് ഇതിലെന്താണ്, ഈ മിശ്രിതത്തിൽ എന്താണ് ഈ കൂട്ട്?
1: മിശ്രിതം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറയും മണ്ണിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയാം. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ, അതിന് വായു സഞ്ചാരം ഉണ്ടാവണം, അതിന് വെള്ളത്തെ പിടിച്ചു നിർത്താൻ കഴിവുണ്ടാവണം, വെള്ളത്തെ വാർന്നു പോകാനായിട്ടുള്ള കഴിവുണ്ടാവണം.
2: ഒരു സ്പോഞ്ച് പോലെ,
1: സ്പോഞ്ച് പോലെ, തീരെ സ്പോഞ്ച് പോലെ ആകാൻ പാടില്ല. കാരണം ആ വെള്ളത്തെ വിട്ടുകൊടുത്ത് അതിനുള്ളിൽ, അല്ലെങ്കിൽ ആ വായു അറകൾ മുഴുവൻ വെള്ളം നിറയും, അപ്പോൾ വേരുകൾക്ക് ശ്വാസം കിട്ടും. അപ്പോൾ ഡ്രെയിനേജും ഉണ്ടാവണം, എന്നാൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും ഉണ്ടാവണം. രണ്ട്, കെമിസ്ട്രി, അതിനകത്ത് പോഷകമുണ്ടാവണം ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ട. മൂന്ന്, ബയോളജി, അതിനാവശ്യമുള്ള സൂക്ഷ്മ ജീവികളുണ്ടാവണം നമ്മുടെ ഇതിനെ കമ്പോസ്റ്റ് ചെയ്യാനും ഇതിനകത്തുള്ള പല മൂലകങ്ങളും ചെടികളുടെ വേരുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രോസസ്സേഴ്സ് ഈ സൂക്ഷ്മജീവി സമൂഹമാണ്.

0: ജീവിക്കുന്ന മണ്ണ വേണം,
1: ജീവിക്കുന്ന മണ്ണായിരിക്കണം. എക്സാക്ട്ലി. അപ്പം അത് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഒരുക്കാൻ പറ്റുന്ന എന്തും. ഇപ്പം എനിക്ക് സൺഷെയ്ഡ് പഠിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് കുറേ എന്താ പറയുക ജൈവാംശമുള്ള കറുത്ത മണ്ണ് കിട്ടി. ദാറ്റ് ഇസ് ഗുഡ്.
0: നമ്മളതെടുത്ത് കളയാറാണ് പതിവ്.
1: അതിന് ഡെൻഡ്രൈറ്റിസ് എന്ന് പറയാം. ആ സാധനത്തെ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് അയവില്ല, അതിനകത്ത് കൂടുതൽ പശിമയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് വായുസഞ്ചാരം കുറവാണെങ്കിൽ അല്പം മണൽ ചേർക്കാം, അതിൻ്റെ കൂടെ അല്പം കമ്പോസ്റ്റ് ചേർക്കാം, അല്ല മണ്ണ് ചേർക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മണ്ണിൻ്റെ ഈ ഘടന, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് ഓർക്കുകയാണെങ്കിൽ നല്ല നമുക്കത് അറിയാനായിട്ട് പറ്റും.
0: അപ്പം ഇങ്ങനെ വായുസഞ്ചാരമുള്ള കുറച്ച് വെള്ളം പിടിച്ചു നിർത്താൻ കഴിവുള്ള ജീവനുള്ള മണ്ണ് നാം നിറയ്ക്കുന്നു. അതിനുശേഷം ഗുണമേന്മയുള്ള വിത്ത് അല്ലെങ്കിൽ തൈകൾ ആണ് അടുത്ത സംശയം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും മാസികടകൂടെയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല വിത്താണോ, ഇത് നടുമ്പോൾ നല്ല നല്ല ഗുണമുള്ള തൈകളാണോ വരുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഉറപ്പിക്കാൻ പറ്റുക?
1: വിത്ത് ഗുണം 10 ഗുണം. നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ വിത്തിൻ്റെ സോഴ്സ് നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ വിത്ത് നല്ല വിത്താണെങ്കിൽ തന്നെ, ഇപ്പം ഞാൻ പലപ്പോഴും ഒരു പരാതി കേട്ടിരിക്കുന്നത്, വിത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നു, അല്പം ഈർപ്പമുള്ള സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. അനിയത്തി വന്നപ്പോൾ അതിനകത്ത് നട്ടെണ്ണം കൊടുത്തു, ആ പൊട്ടിച്ചത് അവിടെ തന്നെ ഇരുന്നത്, അതിൻ്റെ ഉള്ളിൽ പൂപ്പൽ കയറും. പ്രത്യേകിച്ച് വലിയ വിത്തുകളുടെ എല്ലാം ലൈഫ് വളരെ കുറവാണ്.
0: പാവൽ പോലെയുള്ളതൊക്കെ
1: പെട്ടെന്ന് തന്നെ അതിനകത്ത് കുത്തിപ്പോകാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ പേരൻറ്റേജ് നല്ല ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് വേണം ഇത് എടുക്കാനായിട്ട്, അത് വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. പണ്ടത്തെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതെല്ലാം റോക്കറ്റ് സയൻസാണ്. പണ്ട് ഇന്നിപ്പോൾ ഒരു ക്ലാസ്സിന് പോകാതെ ആർക്കും പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാ. പണ്ട് എല്ലാ അമ്മമാരും വല്ലം കണക്കിന് കോവയ്ക്കയും ഇതുമൊക്കെ പറിച്ച് കൊണ്ട് വന്നിരുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ വിത്ത് സൂക്ഷിക്കാനറിയാമായിരുന്നു. എങ്ങനെ ഇത് ഉണക്കി വിത്ത് പാകപ്പെടുത്തി അവരുടെ അടുക്കളയിൽ സൂക്ഷിച്ച് വെച്ച് അടുത്ത വർഷത്തേക്ക് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ടെക്നോളജി അത് പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിരുന്നതാണ്.
0: ഇപ്പം നമ്മൾ എന്തായാലും ഒരു നഴ്സറി പോയി വിത്ത് വാങ്ങിക്കുന്ന എന്തോ ആണ് വിത്ത് എന്നാണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെയൊക്കെ ധാരണ.
1: അതെ അതെ അതെ അതെ അതെ. അപ്പോൾ അത് നമുക്ക് തന്നെ താൻ സൂക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് ആ ഒരു, ഇപ്പം എൻ്റെ കയ്യിൽ നാടൻ ഇനങ്ങൾ ഉണ്ട്, ഞാൻ ഇതിനെ കൺസേർവ് ചെയ്ത് സൂക്ഷിക്കുകയാണ്. കാരണം അതിന് വലിയ രോഗങ്ങളില്ല, വലിയ കാര്യമായിട്ടുള്ള ശ്രദ്ധ വേണ്ട, റെസീലിയൻ്റ് ആയിട്ടുള്ള സാധനമാണ്, നല്ല രുചിയുള്ള പയറാണെങ്കിലും വെണ്ടയാണെങ്കിലും. അപ്പോൾ അതിനെ എനിക്ക് സൂക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ്.
0: അപ്പോൾ നാം തുടർന്ന് ഈ വിത്ത് എടുക്കുന്ന, വിത്ത് നേരെ മണ്ണിലേക്ക് നട്ടാൽ മതിയോ അതെയോ അതിനെന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ നടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം?
1: രണ്ട് തരം വിത്തുകളുണ്ട്, നേരിട്ട് പാകേണ്ടവയുണ്ട്, പറിച്ച് നടേണ്ടവയുണ്ട്.
0: ഓക്കെ.
1: ഇപ്പം വലിയ വിത്തുകൾ, പാവല് പയർ പോലെയുള്ളതൊന്നും നമുക്ക് പറിച്ച് നടാൻ കൊള്ളത്തില്ല. ചെറിയ വിത്തുകളിലേറെയും നമുക്ക് പാകി പറിച്ച് നടന്നതാണ് കൂടുതൽ ഉത്തമം. ഇപ്പം നമ്മുടെ തക്കാളി, വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ നമുക്ക് പാകി പറിച്ച് നടന്നതാണ്. ഇത് തമ്മിലൊരു ഒരു ഒരു വ്യത്യാസമുണ്ട്. പയറുവർഗ്ഗങ്ങൾ ഒന്നും തന്നെ നമുക്ക് പറിച്ച് നടാൻ കൊള്ളില്ല. അത് എവിടെയാണോ ഇടുന്നത് അവിടെ തന്നെ നമുക്കിതിനെ നട്ടുവെക്കണം. പക്ഷെ ഇപ്പോൾ ഇതിനൊക്കെ മാറ്റം വന്നു. ഇന്ന് പോട്രേ എന്ന് പറയുന്ന സാധനം വന്നിരിക്കുന്നതുകൊണ്ട് ഈ ചെടി പോലും അറിയാതെ നമുക്ക് അവനെ പ്രായപൂർത്തിയാകുമ്പോഴും പറിച്ചു വയ്ക്കാം. അപ്പം പടവലാണെങ്കിലും പാവലാണെങ്കിലും ഒക്കെ പറിച്ച് നടാൻ പാടില്ല എന്നാണ് പഴയ പാരമ്പര്യമെങ്കിലും, പോട്രേയിലാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അവനോട് വെക്കാം.
0: അതായത് ചെറിയ ചെറിയ കോളങ്ങളുള്ള
1: അതിനകത്ത്
0: അതിൽ വിത്തിട്ട് അത് മുള വരുമ്പോൾ അതെടുത്ത് നേരെ നമ്മുടെ ചട്ടിയിലേക്ക് സ്ഥാപിച്ചാൽ മതി.
1: ശരിക്കും കർഷകർക്ക് ചെയ്യാവുന്നത്, ഈ പോട്രയിൽ നിന്ന് വരുന്ന ചെടികൾ വളരെ ഈ നഴ്സറി പിള്ളേരെ പോലെയാണ്, അവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഒരു ചെറിയ കവറിലോട്ടാക്കി ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ച നല്ല വെയിലത്ത് നിർത്തി നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നിടത്ത് എല്ലായിടത്തും നനച്ച് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനാണ് രണ്ടാംഘട്ട സീഡ്ലിങ്സ് എന്ന് പറയും, സെക്കൻഡറി സീഡ്ലിങ്സ്. അങ്ങനെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേടുകൂടാതെ ഈ ചെടികളെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും.
0: കുറച്ചുകൂടി പ്രതിരോധ ശേഷിയുള്ള നല്ല തൈകളായിരിക്കും,
1: ഹാർഡൻഡ് ആയിരിക്കും.
0: നമുക്കൊരു കോളിലേക്ക് പോകാം. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്, പേര് പറയാമോ?
2: എന്റെ പേര് മുരളി എന്നാണ്.
0: സംശയം ചോദിച്ചോളൂ. കൃഷിവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് ഇവിടെയുണ്ട്.
1: നമസ്കാരം.
2: ചേർത്തല വയലാറോ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. എനിക്കറിയേണ്ടത് ഈ ഒട്ടുമാവ് ഇനങ്ങൾ വരുന്നുണ്ടല്ലോ സാറേ, അതിന്റെ ലൈഫ് എങ്ങനെയാണ്? അത് ഈ 3 മാസം കൊണ്ടൊക്കെ മാവ് മാങ്ങ ഉണ്ടാവുന്നു, പിന്നെ മാങ്ങ ഉള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അതിനെ കുറിച്ച് അറിയാനായിരുന്നു.
1: ഒട്ടുമാവിനങ്ങള് അതിന്റെ കായ്ക്കുന്ന കമ്പ് പതിച്ച് വെച്ചുണ്ടാക്കുന്നതാണ്. അതിന് ആയുസ് ഒരു 30-40 വർഷം ഒക്കെ ചിലപ്പോൾ അത് കൂടുതൽ നമുക്ക് കിട്ടും. മറ്റേ മാവ് പോലെ വലിയ തായ് തടിയായിട്ട് അധികം ഉയരും.

0: ത്തിൽ പോകാൻ സാധ്യതയില്ല ഒന്ന്. പക്ഷേ ഈ കായ്ച്ചു നിൽക്കുന്ന മാവ് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാവിൻ്റെ ഇനം മനസ്സിലാകാനും ഉൽപ്പാദനക്ഷമത ഉണ്ടെന്ന് മനസ്സിലാകാനും അത് നല്ലതാണെങ്കിൽ അതുകൊണ്ടാണ് നഴ്സറിക്കാർ അങ്ങനെ വിൽക്കുന്നത്. ഏറ്റവും നല്ലത് ഒരു മാവ് ഞാൻ പറഞ്ഞു പുഷ്പിക്കുന്ന ഒരു തണ്ടാണ് നമ്മൾ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. പക്ഷേ ആ ആദ്യത്തെ വർഷത്തെ പുഷ്പം അടർത്തി കളയണം. ആ ചെടിക്ക് ആവശ്യത്തിന് ഇലകൾ വന്ന് ആവശ്യത്തിന് ഭക്ഷണ ശേഖരം ഉണ്ടായതിനു ശേഷമേ ആ പൂക്കളെ കായായി മാറാനായിട്ട് അനുവദിക്കാവൂ. അപ്പൊ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നന്നായിട്ട് ഉണ്ടാവുക. അത് നമുക്കിവിടെ ഹിമപ്പസന്ത് ഉണ്ട്, ബംഗനപ്പള്ളി ഉണ്ട്, പ്രിയോറുണ്ട്, മല്ലികയുണ്ട്, സിന്ദൂരമുണ്ട്, ധാരാളം. ഇപ്പൊ നമ്മുടെ നാടൻ ഇനങ്ങളാണെങ്കിൽ കല്ലുകെട്ടി, ഞെട്ടുകുഴിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഇനങ്ങളുണ്ട്, ചന്ദ്രക്കാരൻ ഇനങ്ങൾ ധാരാളമുണ്ട്. അത് നമ്മുടെ ഓരോന്നും ഓരോ പർപ്പസാണ്. ഇപ്പം മൾഗോവ, അപ്പം നമ്മുടെ ഇപ്പം ഹിമപ്പസന്ത്, അപ്പം ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ചിലർക്ക് ഹിമപ്പസന്ത് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് ചന്ദ്രക്കാരനായിരിക്കും ഏറ്റവും ഇഷ്ടം. പിന്നെ ആവശ്യങ്ങളനുസരിച്ചിട്ടാണ്. എനിക്ക് ചപ്പി കുളിക്കുന്ന മാങ്ങയാണ് എനിക്കിഷ്ടം, എനിക്ക് അച്ചാറിടാൻ പറ്റിയ മാങ്ങയാണ് എനിക്കിഷ്ടം. പിന്നെ മൂവാണ്ടന് പ്രത്യേകിച്ച് പുഴുക്കുത്തൊന്നുമില്ല. അന്ന് നീലമാണെങ്കിൽ രുചിയുണ്ട്, പക്ഷെ കൂടുതലും പുഴുവായിരിക്കും. അപ്പം ആൾക്കാരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്.
1: ഈ ഞങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയത് ഏതായിരിക്കും? ഞങ്ങളുടെ ചെറിയ മണലാണ്, പുഴി മണലല്ല, മണല്.
0: നമുക്ക് നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് എല്ലാം, നമ്മുടെ ഈ പറയുന്ന ഇനങ്ങളെല്ലാം തന്നെ കേരളത്തില് നമ്മുടെ കാലാവസ്ഥയിൽ വലിയ കാര്യമായ വ്യത്യാസം, ആകെക്കൂടെ ഒരു വ്യത്യാസം കാണിക്കുന്നത് പാലക്കാടാണ്. ബാക്കി എല്ലായിടത്തും ഏകദേശം ഒരേ കാലാവസ്ഥയാണ്, മണ്ണിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
1: മണ്ണിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്.
0: ആ എന്നാലും നമുക്ക് ഈ പറയുന്ന ഇനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാവുന്നതാണ് കേട്ടോ.
2: നമ്മളിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നതും ഇതായിരുന്നു, നമ്മൾ ഒരു ഒരു മട്ടുപ്പാവിൽ എങ്ങനെയാണെന്ന് ക്രമീകരിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മളിപ്പോൾ വിത്ത് വരെ എത്തി. പലപ്പോഴും ഇതൊരു നമുക്ക് ഇതൊരു സയൻസ് ആണെന്ന് സാറിൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലായി. കൃത്യമായിട്ട് എങ്ങനെ വേണം, ഏത് സമയത്ത് നടണം, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്താൻ. പക്ഷേ പലപ്പോഴും ഇതിനെക്കുറിച്ച് അത്ര ഗ്രാഹ്യം നമുക്കുണ്ടാവില്ല. നമുക്ക് ഈ നാട്ടറിവുകളും അല്ലെങ്കിൽ ഏതെങ്കിലും മാസികയിലൊക്കെ വായിച്ചതൊക്കെ അറിവുണ്ടാവുള്ളൂ. കൃത്യമായ സമയത്ത് ഇത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യണം, ഇതെങ്ങനെയാണ് നമ്മൾക്കൊന്ന് മനസ്സിലാക്കുക? ഇത് ചെയ്ത് ശീലിച്ച് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ.
0: നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി, നമ്മുടെ ആ ട്രഡീഷൻസ് നമുക്ക് ഒന്നും മിസ്സായി പോയി ഇടയ്ക്ക് വെച്ച്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ചെടിയെ വളർത്തേണ്ടതും, അല്ലെങ്കിൽ ഇപ്പം നമ്മളല്ലേ പണ്ട് വേണ്ട ചെറുപ്രായത്തിൽ തന്നെ പൂക്കുന്നത് കാണുമ്പോൾ കൈയടിക്കുന്ന ആൾക്കാർ ഉണ്ട് ധാരാളം. ഞാൻ പറയും അയ്യോ പൂവൊക്കെ കളയൂ, ഇപ്പം ഒന്നും ആയിട്ടില്ല എന്ന് പറയും. പക്ഷെ ഇതൊക്കെ പണ്ട് പരമ്പരാഗത അറിവായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിനാണ്, അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇന്ന് എല്ലാ ഏജൻസികളും ധാരാളമായിട്ട് ക്ലാസ്സുകൾ ഇന്ന് എടുക്കുന്നുണ്ട്. ഇതിനെ ഇന്ന് പരിചയപ്പെടുത്താൻ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയും, ഒരു രണ്ട് സീസൺ നിങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സ്പേർട്ടാവും. ആ ചെടി കാണുമ്പോഴേ ആ ചെടിക്ക് ക്ഷീണമുണ്ടോ, ചെടിക്ക് വേരിന് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അതിന് പോഷകം ആവശ്യത്തിനുണ്ടോ എന്ന്, ആ ചെടിയുടെ ഇലയുടെ വലിപ്പവും ഇലയുടെ തിളക്കവും അതിൻ്റെ ആ വിന്യാസവും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
2: ശ്രോതാക്കൾക്കും വിളിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. പുതുകാലത്തെ അടുക്കളത്തോട്ടും മട്ടുപ്പാവ് കൃഷിയും എങ്ങനെ ക്രമീകരിക്കാം എന്നതിനെക്കുറിച്ച് കൃഷി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിലിപ്പ് ജി കാനാട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446454588. ഇതല്ലെങ്കിൽ 0484242639. ഈ രണ്ട് നമ്പറുകളിലേക്കും വിളിക്കാം. ഒരു നമ്പർ കൂടിയുണ്ട്, 0484242637. നമുക്ക് ഒരു കോളുണ്ട്. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്. ഹലോ
0: ഹലോ
2: ഹലോ സംസാരിച്ചോളൂ. ഹലോ, കൊച്ചി എഫ് എം ആണ്.
3: ഹലോ,
2: ആ പേര് പറയാമോ?
3: എന്റെ പേര് പുഷ്പ.
2: പുഷ്പ,
0: നമസ്കാരം,
2: സംശയം ചോദിച്ചോളൂ.
3: അതെ, ഈ ചെടികൾ നടുമ്പോ അതിനകത്തൊക്കെ ഈ ഉറുമ്പ് വരുന്നുണ്ട്, കാക്കുറുമ്പും അല്ലാത്ത ഉറുമ്പൊക്കെ. ആ ഉറുമ്പ് കളയാനായിട്ട്
0: ഉറുമ്പ് വരുന്നത് സാധാരണഗതിയിൽ അതിൽ നീരൂറ്റി കുടിക്കുന്ന എന്തെങ്കിലും ഒരു ജീവി ഉണ്ടാവും. ഈ ജീവികൾക്കൊരു പ്രത്യേകതയുണ്ട്, അവരുടെ പിൻഭാഗത്ത് നിന്നായിട്ട്. അതിപ്പം നമ്മുടെ മീലി ബഗ് ആയിക്കോട്ടെ, മീലി മൂട്ടകളാണെങ്കിലും,
3: ആ കറുത്ത ഉറുമ്പാണ്,
0: വലിയ കറുത്ത ഉറുമ്പ്,
3: ആ ചെറുത്, അത് കളയാനായിട്ട് പുകയില കഷായം ഒക്കെ തളിച്ചു നോക്കിട്ടൊന്നും പോണില്ല. കപ്പ മരത്തില് പൂപ്പലൂടി തെക്കണം അതിന്റെ ഇലയിലൊക്കെ. അതുപോലെ കുറച്ച്

0: എന്തായാലും നട്ടു.
1: അല്ല, ഈ പൂപ്പല് എന്ന് പറയുന്നത് അത് പൂപ്പലല്ല, അത് ഒരു പഞ്ഞി പോലത്തെ ഒരു സാധനമല്ലേ അവിടെ ഇരിക്കുന്നേ?
0: അതെ അതെ ആ
1: അത് മീലി ബഗ്സ് ആണ്, മീലി മൂട്ടകളാണ്. അതൊന്ന് പയ്യെ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ ആ മെഴുക് പോലെയുള്ള സാധനത്തിൻ്റെ അടിയിൽ ഒന്ന് ഞെക്കിയാൽ അതിനകത്തുനിന്ന് അത് അതിൻ്റെ പൊട്ടി ഒലിക്കുന്നത് കാണാം. ഇവരുടെ പിൻഭാഗത്ത് നിന്ന് ചെറുതായിട്ട് തേൻ പോലത്തുള്ള ദ്രാവകം വരും, അതാണ് ഈ ഉറുമ്പുകളെ ആകർഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഉറുമ്പുകളല്ല, മീലി മൂട്ടകളാണ്. ഇത് മീലിമുട്ട എന്ന് പറയുന്നത് ഈ ഉറുമ്പുകൾ തന്നെ കൊണ്ടുപോയി പലയിടത്തും കൊണ്ടുപോയി വെച്ചു കൊടുക്കും, കാരണം അവർക്ക് അതിനകത്തു നിന്നുള്ള തേൻ കിട്ടണമല്ലോ. അപ്പൊ അതുകൊണ്ട് മീലിമുട്ടകളെ ഒഴിവാക്കണം. ഇത് എന്ത് ചെടിയിലാണ് ഇപ്പൊ വരുന്നത്?
0: കപ്പമരത്തിലാണ്,
1: പപ്പായ മീലി ബഗ് ഒരു വലിയൊരു ശല്യം. പപ്പായ മീലി ബഗ് ഒരു വലിയൊരു ശല്യം തന്നെയായിരുന്നു, ഇപ്പൊ അതിന് അല്പം ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഇവരുടെ കാലത്ത് അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അതിന് ചെയ്യേണ്ടത് ഇതിന്റെ പുറത്തൊരു മെഴുക് പോലെ ഒരു ഒരു ഒരു കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇവനെ അങ്ങോട്ട് എത്തത്തില്ല, അവൻ തെറിപ്പിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു സോപ്പ് സൊല്യൂഷൻ സ്പ്രേ ചെയ്യണം. സോപ്പിന്റെ നമുക്ക് കാർ ഷാമ്പു പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് വെച്ചിട്ട് നമ്മൾ ഇവനെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെഴുകിന്റെ കട്ടി കുറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഇവനെ ഇപ്പൊ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിഷങ്ങൾ ഇല്ലാതെ ഉള്ളത് എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വിഷങ്ങളില്ലാത്ത നമുക്ക് വേപ്പെണ്ണ എമൽഷനോ അല്ലെങ്കിൽ വേപ്പെണ്ണയുടെ അത് ഈ പറഞ്ഞ പോലെ ഉറുമ്പ് പോണെങ്കിൽ ഈ സാധനം പോണം, ഇതാണ് അവരെ അട്രാക്ഷൻ. ഇവിടെ തേനിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രാസകീടനാശിനികളുടെ പേര് ഞാൻ പ്രത്യേകം പറയാത്തതാണ്, കാരണം അത് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന് തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ പുരയിടങ്ങളിൽ രാസകീടനാശിനികൾ കഴിയുന്നതും ഒഴിവാക്കുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പുകയില കഷായം എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ വേപ്പെണ്ണ എമൽഷൻ മേടിക്കുക. വേപ്പെണ്ണ എമൽഷൻ ഒന്നും കൂടി കട്ടി കൂട്ടാനായിട്ട് അതിൽ ഇഞ്ചി സത്തോ അതിൽ വെളുത്തുള്ളി സത്തോ ഒക്കെ നമുക്ക് അരച്ച് ചേർക്കാം അതിനകത്ത്. എന്നിട്ട് അത് നന്നായിട്ട് കിഴി കെട്ടി പിഴിഞ്ഞ് ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. മാത്രമല്ല ഒരു റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും അതിനകത്ത് ഒരു രണ്ട് മൂന്ന് ആഴ്ച ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ മീലിബഗിനെ കൊന്നാലും അതിൻ്റെ മുട്ട അവിടെ കാണും, ആ മുട്ടകൾ പിന്നെയും വിരിഞ്ഞ് അടുത്ത ബാച്ച് വരും ഒരാഴ്ച കഴിയുമ്പോഴേക്കും. അപ്പോൾ അതിനെയും കൂടി പൂർണ്ണമായിട്ട് നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റത്തുള്ളൂ.
0: കുറച്ച് കാന്താരിമുളക് നട്ടിട്ട് അതിന്റെ അകത്ത് നിറച്ച് ഇതുപോലെ കടിക്കണ ഉറുമ്പ് വന്നിട്ട് ചില ആൾക്കാർ ഉപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഉപ്പിട്ട് കൊടുത്ത കരിഞ്ഞു പോയി.
1: ഉപ്പിട്ട് കൊടുത്ത
0: ആ മഞ്ഞപ്പൊടി ഇടാൻ പറഞ്ഞു. മഞ്ഞപ്പൊടി ഇട്ടിട്ടും ഈ ഉറുമ്പ് പോകില്ല, സാധനങ്ങൾ മുഴുവൻ കരിഞ്ഞു പോയതല്ലാതെ.
1: അതിന്റെ ഇലയുടെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഇലയുടെ ഞരമ്പുകൾ
0: കടയെന്നും അതിൽ തുടങ്ങിയായിരുന്നു.
1: അല്ല, അതിന്റെ ഇലയുടെ അടിയിൽ ഇലയുടെ ഞരമ്പുകളോട് ചേർന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ച നിറത്തിലുള്ള ഇലപ്പേനുകളെ ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കും. അത് നോക്കണം, കാരണം ഈ ഇലപ്പേനുകൾക്കും ഈ ദ്രാവകം തേൻ പോലത്തെ ദ്രാവകം സെക്രീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട് ആഫിഡ്സിന്. അപ്പൊ അതും അതായിരിക്കും ഇതിന്റെ അട്രാക്ഷൻ. അപ്പൊ നമ്മളതിന്റെ മൂല കാരണം കണ്ടെത്തി നമ്മളതിനെ നോക്കിയാലേ നമുക്ക് അതിന് പരിഹാരം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
2: ഒത്തിരി നന്ദി വിളിച്ചതിന്. ഇത് നമുക്കിങ്ങനെ പനി വരുമ്പോൾ ചൂട് വരുന്നു എന്ന് പറയുന്ന പോലെയാണല്ലോ, ഉറുമ്പ് വരുന്നതിന് വേറൊരു കാരണമുണ്ട്.
1: അത് ഒരു ചെടിക്ക് അസുഖമാണ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ സൂര്യപ്രകാശം കുറവാണോ, അല്ലെങ്കിൽ ഡ്രെയിനേജ് മോശമാണോ, അല്ലെങ്കിൽ വേരുകൾ തെളിഞ്ഞു നിൽക്കുകയാണോ. ഇങ്ങനെയുള്ള ആ ചെടി ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകും. അത് ഒരു നല്ലൊരു ഒരു നേച്ചറിൻ്റെ ഒരു വലിയൊരു ബാലൻസ് ആണ്. ഓൺലി ദ ഹെൽത്തി പ്ലാന്റ്സ് നീഡ് ടു ബി ഗ്രോൺ എന്നുള്ള രീതിയിലാണ് നേച്ചർ.
2: സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ അല്ലേ. അപ്പോൾ ഈ പലപ്പോഴും ആളുകൾക്ക് കൃഷിയോടുള്ള ഒരു എന്താ താല്പര്യം കുറയുന്നത് ഇതാണ്. എന്തുകൊണ്ടാണ് ഈ ചെടി വാടിപ്പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കീടം ഇവിടെ കൂടുകൂട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ പുഷ്പ, ഇപ്പോൾ നമ്മുടെ ശ്രോതാവ് വിളിച്ച പോലെ, അദ്ദേഹം ഇതുപോലെ കേട്ട ഒരു കാര്യം വെച്ച് ഉപ്പിട്ട് കൊടുത്തു, പക്ഷേ ചെടി കരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കീട്ടറിവുകളിൽ നിന്നൊക്കെ പലതും പരീക്ഷിച്ച് നോക്കും. അപ്പോൾ എല്ലാത്തിനും ഈ പുകയില കഷായം മതിയോ? എന്തായിരിക്കും ഇതിനൊരു അങ്ങനെ ഒരു എല്ലാത്തിനും കൂടെ പറ്റിയ ഒരു സൊല്യൂഷൻ ഉണ്ടോ?
1: അല്ല, കീടവികർഷണികളാണ് നമ്മുടെ ഇപ്പം നമ്മൾ നടത്തുന്ന ആദ്യത്തെ എഫേർട്ട് എന്ന് പറയുന്നത് ഹാൻഡ് പിക്കിംഗ് പോലെയുള്ള സാധനങ്ങൾ.
2: അതായത് നമ്മൾ പറിച്ച് കളയണം,
1: പറിച്ചല്ല. ഇപ്പം ഞാൻ പറയുന്നത് അതിനെ ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നത് വെണ്ടയിൽ ഇപ്പം ഇല ചുരുട്ടി വരും, ഇല ചുരുട്ടി ഞാൻ ആ ഇല പറിച്ച് കളയില്ല, ആ പുഴുവിനെ അവിടെ തന്നെ അങ്ങ് ഞെക്കി അങ്ങ് കൊല്ലും, ആ കുഴൽ അവിടെ നിൽക്കും. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ
2: അതിന്റെ ബാക്കി

0: അവിടെ ഉണ്ടാവും,
1: അവിടെ ഉണ്ടാവും.
0: ആ
1: ഇതിനെ തിന്ന് ജീവിക്കുന്ന ജീവികൾക്ക് ഫ്രീ ആയിട്ടുള്ള മീലാണ്. സോ ദേ ആർ അട്രാക്റ്റഡ് മോർ ടുവേർഡ്സ് ദാറ്റ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇവർ തന്നെ ഇതിനെ പോയി തപ്പി ശേഖരിച്ച് തിന്നുന്ന ഒരു സ്വഭാവം. നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. മാനുവൽ പിക്കിങ്.
0: നമ്മളൊരു സെക്യൂരിറ്റി ഒക്കെ വെക്കുന്ന പോലെ ആയിക്കോളും.
1: രണ്ട്, ഈ പറയുന്ന റിപ്പല്ലൻസ്, ഞാൻ ഈ പറഞ്ഞ പുകയിലൊക്കെ ഷായം, വേപ്പെണ്ണ എമൽഷൻസ്, കാന്താരി സത്ത്, ഇതെല്ലാം റിപ്പല്ലൻസാണ്. ഈ റിപ്പല്ലൻസിന് ചെന്ന് കൊല്ലാനായിട്ടുള്ള സംവിധാനമില്ല. അത് ഒരു പ്രൊഫൈലാറ്റിക്കാണ്, ഒരു മുൻകരുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ആഴ്ചയും അസുഖമുണ്ടോ കീടമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നിങ്ങൾ എല്ലാ ആഴ്ചയും ഒരു കൃത്യമായ ഒരു ദിവസം, ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്രേ കൊടുക്കുക, ആണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. പിന്നെ ഉള്ളത് ആൻറ്റി ഫീഡൻസ് ഉണ്ട്. ഈ ചെടികൾ കീടങ്ങൾക്ക് തിന്നാനായിട്ട് തോന്നാത്ത രീതിയിലുള്ള, ഇപ്പം കുമ്മായം, കുമ്മായം ഒരു കിഴി കെട്ടി ചുമ്മാ ഡസ്റ്റ് ചെയ്യുന്നത് ഈ നീരൂറ്റി കുടിക്കുന്ന ജീവികൾക്ക്, ഒന്ന് ഡെസിക്കൻ്റാണ്, അവരുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ ഈ കുമ്മായം റിയാക്ട് ചെയ്യും, ആ അതിനകത്തു നിന്നുള്ള മോയ്സ്ചർ വലിച്ചെടുത്ത് അതിൻ്റെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യും, അപ്പോൾ അത് ഡെസിക്കൻ്റാണ്. രണ്ട്, അവർക്ക് ഇച്ചിരി അമ്ലത ഉള്ള ഫീഡാണ് അവർക്ക് ഇഷ്ടം,
0: കുറച്ച് പുളി ഇഷ്ടമാണ്,
1: പുളി ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള സാധനം ചെല്ലുമ്പോൾ അതൊരു ആൻറ്റി ഫീഡൻ്റ് ആയിട്ട് വരും. അപ്പം ഇത്തരത്തിലുള്ള, ഇപ്പം നമ്മുടെ പണ്ട് ചാരം തൂളുമായിരുന്നു, ഇതൊക്കെ സെയിം തന്നെയാണ്. നമ്മുടെ പഴയ ട്രഡീഷണൽ നോളജിലൊക്കെ ചെയ്തിരുന്നതും ക്ഷാരം, ചാരം എന്ന് പറഞ്ഞത് ക്ഷാര ഗുണമുള്ള സാധനമാണ്. അപ്പോൾ അതുതന്നെയായിരുന്നു ഒന്നും ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അത് കൂടാതെ നമുക്ക് ഈ പച്ചക്കറിത്തോട്ടത്തിൽ ഉപയോഗിക്കാവുന്ന എതിർകീടങ്ങളുണ്ട്, മിത്രകീടങ്ങളുണ്ട്. ഇപ്പോൾ റെഡ്വീഡ് ബഗ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ട്രൈക്കോഗാമ ചിലോണീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, കടന്നൽ വർഗത്തിൽപ്പെട്ട. പിന്നെ നമ്മുടെ സുന്ദരിവണ്ട്, സുന്ദരിവണ്ട്, എട്ടുകാലികൾ, ഇതൊക്കെ നമുക്ക് ഉള്ള നമ്മുടെ കാവൽ ആളുകളാണ്. അവരിത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും, പ്രൊവൈഡഡ് അവർക്കൊരു അവസരം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തോളും. ആ ആവാസ വ്യവസ്ഥയിൽ ഒരു മിനിമം ബാലൻസിൽ അവർ നിർത്തിക്കോളും.
0: നമ്മൾ ഇതിലെ മിത്രകീടങ്ങൾ ഏതാണ് ശത്രുകീടങ്ങൾ ഏതാണെന്ന് അറിയാത്ത ഒരു പ്രശ്നം കാണും. പെട്ടെന്ന് ഒരു എട്ടുകാലിയെ കണ്ടാൽ തല്ലിക്കൊല്ലാനായിരിക്കുമല്ലോ പെട്ടെന്ന്.
1: അതെ അതെ അതെ, എട്ടുകാലി, കടന്നൽ, ഇതൊക്കെ നമ്മുടെ
0: ശത്രുവായിട്ടല്ലേ. ഇതൊക്കെ അവിടെ വന്നാൽ അപ്പൊ തന്നെ നമ്മൾ തട്ടിക്കളയൂ. ഒരു കടന്നൽ കൂട് കിട്ടിയാൽ എങ്ങനെയാലും ഇത് ഒഴിവാക്കി, ഇനി ഭാവിയിൽ പ്രശ്നം വന്നാലോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക.
1: അപ്പോൾ പ്രേയിങ് മാൻറ്റിസ് ഇതുപോലെയുള്ള സാധാരണ ഒരു ഒരു നല്ല ഒരു വിഷമടിക്കാതെയുള്ള ഒരു തോട്ടം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു നാലോ അഞ്ചോ ഇനം എതിർകീടങ്ങൾ, മിത്രകീടങ്ങൾ അവിടെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും.
0: അപ്പോൾ ഇത് നൈസർഗികമായി തന്നെ പ്രകൃതിയിൽ സാധ്യതയുണ്ട്. നമുക്ക് ഒരു കോളിലേക്ക് പോകാം. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്.
2: ഹലോ സാർ, ഞാൻ പേവരെന്ന് വിളിക്കുന്ന അജിത ബാബു.
1: ആ നമസ്കാരം.
2: നമസ്കാരം സാർ. സാർ, ഞാൻ സാറിന് നാട്ടുകാരി തന്നെയാണ്. ഞാൻ പറയാൻ കാരണം, ഇപ്പൊ സാർ ഇപ്പൊ തൊട്ട് മുമ്പ് വിളിച്ച ഒരാള് പറഞ്ഞല്ലോ, പിന്നെ നമ്മുടെ പപ്പായുടെ ഇലയുടെ ചോട്ടിലൊക്കെ ആ വെള്ളം. ഞാൻ ഇവിടെ ഞാൻ ചെയ്ത ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹോസ് വെച്ചിട്ട് സ്പ്രേ ചെയ്തു വെള്ളം, അങ്ങനെ ചെയ്ത് തുടച്ച് ഡ്രെയിൻ ചെയ്തപ്പോ ആ മരത്തിൽ നിന്ന് അത് കംപ്ലീറ്റ് പോയി. അത് പിന്നീട് കായകൾ ഉണ്ടായിരുന്നു.
1: അത് നല്ല നല്ലൊരു സജഷൻ ആണ്. നല്ല പ്രഷറിൽ അടിച്ച്
2: അടിച്ചു അങ്ങനെ തന്നെ മുളകിലും ചെയ്തു. അപ്പോഴതും അത് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ സാറിന് എനിക്ക് പറയാനുള്ളത്, സാർ ഞങ്ങൾക്കിപ്പോ ഇവിടെ കൗൺസിലർ വഴി ഞങ്ങൾക്ക് വളങ്ങൾ കിട്ടി, പക്ഷെ ഞങ്ങൾക്ക് മണ്ണ് നല്ല മണ്ണില്ല ഇവിടെ. അതാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ കിട്ടാൻ പറ്റുമെന്നുള്ളതും കൂടി ഒന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
1: മണ്ണ് നമുക്ക് ഏത് മണ്ണിനെയും നമുക്ക് ഉപയോഗിക്കാം. മണ്ണ് ചുമ്മാ ഒരു ഒരു എന്താ പറയാ, നമ്മുടെ അവിടെ കിട്ടുന്നത് പഞ്ചാര മണൽ പോലത്തെ മണ്ണാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതിനെയും കമ്പോസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഉത്തമമായിട്ടുള്ള ഒരു മീഡിയയാണ്. അതല്ല നമുക്ക് ചെമ്മണ്ണാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഏത് മണ്ണിനെയും നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ചെയ്യാം. അതിന് ഇപ്പോൾ കുമ്മായം ചേർത്താവാം, കുമ്മായം ആവശ്യമുണ്ട്, പ്ലസ് അതിന് നല്ല കമ്പോസ്റ്റ് ചേർക്കാം.
2: സാർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സാറിന് അറിയാമല്ലോ ഇവിടെ വളരെ കുറച്ച് സ്ഥലമുള്ള വീടുകളാണല്ലോ എല്ലാവരും. അപ്പൊ ഞങ്ങളുടെ ഓൾറെഡി വീടുകളൊക്കെ വെച്ചിട്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ വീണിട്ട് മണ്ണൊക്കെ വളരെ മോശമായിരിക്കും. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ മണ്ണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത്ര അങ്ങനത്തെ. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പുറമെ നിന്നും എവിടെന്നെങ്കിലും മണ്ണ് കിട്ടുക, അതായത് നമുക്ക് വളർത്താനുള്ള ഒരു മാധ്യമം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി കുറെ പേര് താല്പര്യം പറയുന്നുണ്ട് വളർത്തണമെന്നൊക്കെ.
1: നമുക്കത് ഇപ്രാവശ്യം കോർപ്പറേഷന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് അവിടുത്തെ കൗൺസിലറോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗുകളിലായിട്ട് നമുക്കത് കൊടുക്കുന്നതിനായിട്ട് സാധിക്കുമല്ലോ.
2: ഓക്കെ, അപ്പൊ സാറിനെ കൂടെ ഒരു ഹെൽപ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
2: ഓക്കെ, താങ്ക് യു.
0: നാം ഇപ്പോ ഇപ്പോ അജിതെ വിളിച്ചിട്ട് മറ്റൊരാളെ സഹായിക്കുകയാണ്, ഞാനിത് ചെയ്തു നോക്കി നിങ്ങൾക്കിത് പരീക്ഷിക്കാവുന്നതാണ്, ഞാനിതിൽ വിജയിച്ചു എന്നുള്ള രീതിയിൽ. ശരിക്കും

0: അപ്പോൾ സാറിൻ്റെ ഒരു ആശയത്തിലും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോട് കൂടി എങ്ങനെയാണ് കൃഷിയെ ഒരു കമ്മ്യൂണിറ്റിയിൽ സഹായപ്രദമായി കൊണ്ടുവരാൻ പറ്റുന്നത്? മറ്റുള്ളവർ മനുഷ്യർ തമ്മിലുള്ള ഒരു സഹകരണം അതിൽ വർദ്ധിക്കുകയാണല്ലോ. അപ്പോൾ താങ്കളുടെ ഒരു പ്രൊജക്റ്റ് തന്നെ ഇങ്ങനെ എൻ്റെ അടുക്കളത്തോട്ടം പോലെ ഒരു പ്രശസ്ത മാധ്യമ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തതിലും ഇതാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാം, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾക്ക് പറഞ്ഞുതരും, ഞങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്കും പറഞ്ഞുതരാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഫ്ലാറ്റുകളും ഇതുപോലെ ഒരുമിച്ച് അടുത്തടുത്ത് വീടുകളും ഒക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് ഈ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരുമിച്ച് കൃഷി ചെയ്യുന്നത് അതെങ്ങനെ, അത് സാധ്യമാണോ?
1: കമ്മ്യൂണിറ്റിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അജിത കോൺട്രിബ്യൂട്ട് ചെയ്തതുപോലെ ഒരു ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ പറയാൻ വിട്ടുപോയ ഒന്നായിരുന്നു, കാരണം ഇത് വെള്ളം തെറിപ്പിച്ച് നമുക്ക് കളയാം. ഇപ്പം വെള്ളീച്ചയ്ക്കാണെങ്കിൽ ഈ മഴക്കാലത്തോടു കൂടി വെള്ളീച്ചയുടെ ആക്ടിവിറ്റി കുറയും, കാരണം നനവ്. അപ്പോൾ അതുകൊണ്ട് നനയ്ക്കാൻ നേരത്തെ എപ്പോഴും ഈ വെള്ളീച്ച ഉള്ള എൻ്റെ അവിടെ നനയ്ക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഗ്രൂപ്പിലാണ് ഈ ഒരു ഡിസ്കഷൻ നടക്കുന്നതെങ്കിൽ, ഇപ്പോൾ അജിത പറയുകയാണ് എനിക്ക് ഈ ചെടി നട്ടിട്ട് വാടിപ്പോയി, വേഗം തന്നെ വേറൊരാൾ പറഞ്ഞു തരും അത് ഞാൻ ഇങ്ങനെയാണ് നട്ടേ, എനിക്കും ആദ്യം ഈ അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു സ്ട്രോങ് ഫ്രറ്റേണിറ്റിയാണ്. ഇപ്പം ഞാനിവിടെ ഇപ്പം എറണാകുളത്ത് ഇപ്പം ഞങ്ങളുടെ അവിടെ ഗ്രീൻ തേവര ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രാരംഭഘട്ടത്തിലാണ്, തേവര കോളേജും എല്ലാം സഹകരിച്ചാണ് അത് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം.
0: ശരി,
1: എൻ്റെ കയ്യിൽ ഞാൻ വഴുതനങ്ങ വിത്ത് നട്ടു, 10-15 എണ്ണം ഉണ്ടെങ്കിൽ 5 എണ്ണം മതി, അന്നാ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കൽ വാങ്ങലുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ ബോണ്ടിങ്ങിൻ്റെയും കൂടി ഒരു ഭാഗമാണ്, അതൊരു കൾച്ചറായിട്ട് മാറും.
0: അതെ അതെ, തീർച്ചയായും. നമുക്ക് ഒരു കോളിലേക്ക് കൂടി പോവാം. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്, പേര് പറയാമോ? പേരൊന്ന് പറയാമോ? ഉണക്കച്ചാണകം എത്ര നാളത്തെ ഉപയോഗിക്കാം? അദ്ദേഹത്തിന് പേര് പറയാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു.
1: ഉണക്കച്ചാണകം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെക്കാം. ഈ ഉണക്കച്ചാണകം എന്ന പേര് പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ചാണകം ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം എന്ന് പറഞ്ഞത് തെറ്റായ ഒരു യൂസേജ് ആണ്. വെൽ റോട്ടൺ ഫാംയാർഡ് മാന്യുർ എന്നാണ് പണ്ട് പഠിപ്പിച്ചിരുന്നത്. നമ്മൾ ഉണ്ടാക്കിയിരുന്നതും ചാണകക്കുഴിയിൽ അല്ലെങ്കിൽ ചാരപ്പുരയിൽ ചാരവും ചാണകവും എല്ലാം കൂട്ടിയിട്ടിട്ട് നമ്മൾ ഉണക്കാറില്ലായിരുന്നു, അവൻ അഴുകിപ്പൊടിയുമായിരുന്നു, ഫെർമെൻ്റ് ചെയ്ത് കമ്പോസ്റ്റഡ് ആവുകയായിരുന്നു. അപ്പോൾ ആ ചായച്ചണ്ടി പോലെ ആവുന്ന ഉണങ്ങാത്ത നല്ല കണ്ടീഷണർ ടെക്സ്ചറുള്ള ചാണകമാണ് നല്ലത്. ഇന്ന് ഈ ഉണങ്ങിപ്പൊടിച്ച ചാണകം എന്ന് പറഞ്ഞ് പലപ്പോഴും തെറ്റിദ്ധരിച്ച് ടെറസിന്റെ മേളിലും പാറയുടെ പുറത്തും റോഡരികിലും ഒക്കെ കഷ്ണങ്ങളായിട്ടിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതുണ്ട്.
0: ഫ്ലേക്സ്
1: അങ്ങനെയുള്ളതിന്റെ ജൈവ ഗുണങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ന്യൂട്രിയൻസും ധാരാളമായിട്ട് നഷ്ടപ്പെടും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ നമുക്ക് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അഴുകിപ്പൊടിഞ്ഞ ചാണകം ആണ് നല്ലത്. ചാണകം എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ ഗുണം അല്പം കുറഞ്ഞു പോയാലും അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. ഒരു വർഷമല്ല, എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ചാണകം അവിടെ ഇരിക്കുവാണെങ്കിൽ ആ ചാണകത്തിനകത്ത് നിന്ന് പിന്നെ ഒന്നും നഷ്ടപ്പെട്ട അതിനകത്തൊന്ന് ചിലപ്പോൾ പോഷകങ്ങൾ അല്പം നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല.
0: ഒരു കോള് കൂടിയുണ്ട്. ഹലോ, കൊച്ചി ഫമിലേക്ക് സ്വാഗതം, പേര് പറയാമോ? ഹലോ,
2: ഹലോ,
0: ആ പേര് പറയാമോ?
2: ആ പേര് ശ്രീദേവി എന്നാണ്.
0: ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ.
2: നമസ്കാരം. ഞങ്ങളൊരു 10 വർഷമായിരുന്നു റംബൂട്ടാൻ നട്ടിട്ട്, ഇതുവരെ കായ്ച്ചിട്ടില്ല. പൂവുണ്ടാവും ഒരു 5-6 വർഷമായിട്ട്. അതിനെന്ത് വളമാണ് ഇടണ്ടത്?
1: റംബൂട്ടാന്റെ തൈ ആണോ നട്ടെ?
2: തയ്യല്ല, കുരുവാണ് ഇട്ടത്. കുരു ഇട്ട് കിളിപ്പിച്ചതാണ്. 2 എണ്ണം ഉണ്ട്.
1: റംബൂട്ടാൻ
2: 5-6 വർഷമായിട്ട് നിറച്ച് പൂവുണ്ടാവും.
1: റംബൂട്ടാന് ആൺചെടിയും പെൺചെടിയും ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൺചെടി ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കായുണ്ടാവില്ല. അതിലോട്ട് അറിയാവുന്നൊരു ആളെ കൊണ്ട് അതിനകത്ത് പെൺചെടിയുടെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു ആണിനെ പെണ്ണാക്കി എടുക്കാം.
0: ഇങ്ങനെ ഇവിടെ ഇവിടെ ജീവിത ചെടി ജീവികളിലും സർജറിയൊക്കെ നടത്തുന്നുണ്ട്. ഒത്തിരി നന്ദി വിളിച്ചതിന് ശ്രീദേവി. നമ്മൾ പലപ്പോഴും വിത്തുകൾ ഇപ്പോൾ വീട്ടിൽ വാങ്ങിക്കുന്ന ഒരു പഴം അത് വാങ്ങിച്ചതിൻ്റെ കുരു ഇതുപോലെ മുളപ്പിച്ച് നമുക്ക് കായ്ഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പലതും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുള്ളത് പലർക്കും അറിയില്ല.
1: അത് പച്ചക്കറിയിൽ പ്രത്യേകിച്ച് തക്കാളിയൊക്കെ ഹൈബ്രിഡ്സ് ആണ് കൂടുതലും വരുന്നത്. ഈ ഹൈബ്രിഡ്സിന് 2ാം തലമുറ വിത്ത് അതിനകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെഗ്രിഗേഷൻ നടക്കും. അതായത് അതിൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ സ്വഭാവമായിരിക്കും കാണിക്കുക. ചിലത് മെയിൽ സ്റ്ററൈലായിരിക്കും, അതിന് പരാഗങ്ങൾ ഉണ്ടാവില്ല.
0: അടുത്ത ഒരു നമുക്ക് വീട്ടിൽ കായ്ക്കാൻ പറ്റില്ല, പക്ഷെ ആ ഇത് ഇൻഡസ്ട്രിയൽ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും.
1: സീഡ് കമ്പനികൾ മാത്രം അതൊരു

0: എന്താ പറയുക, സീറ്റ് കമ്പനികളുടെ ഒരു മോണോപ്പൊളി കൂടിയാണ്,
1: അവരുടെ ഒരു കുത്തക പോലെയാണ്.
0: അതുകൊണ്ടാണ് നാടൻ വിത്തിനങ്ങൾ നമുക്ക് ധാരാളമുണ്ട്, നമ്മുടെ നല്ല പയറിനങ്ങളുണ്ട്, അവയെ പ്രോത്സാഹിപ്പിക്കുക. അടുക്കളത്തോട്ടങ്ങളിലും പുരയിടങ്ങളിലും എല്ലാം നമ്മുടെ നാടൻ ഇനങ്ങൾ, അത് കാലാവസ്ഥയ്ക്കും നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ മാനേജ്മെൻറ്റിനോടും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒന്നാണ്. വലിയ കാര്യമായിട്ടുള്ള പൊന്നാനങ്ങൾ ഒന്നായതിന് ആവശ്യമില്ല.
1: അപ്പോൾ നാം ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ മട്ടുപ്പാവിൽ എങ്ങനെ നമുക്ക് വേണ്ടത് കൃഷി ചെയ്യാമെന്നായിരുന്നു. നാം അതിനെക്കുറിച്ച് സംസാരിച്ചു വരുന്നതിന് ഇടയ്ക്ക് ഒത്തിരി വീട്ടിൽ ഇതുപോലെ വളരെ ഊർജ്ജത്തോടു കൂടി ഇത് ചെയ്യുന്ന ഒത്തിരി പേര് നമ്മളോട് അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും താങ്കളെപ്പോലെയുള്ള ഇതിന് കൃത്യമായ മറുപടി നൽകുന്ന ഒരു അതിഥി ഉണ്ടെങ്കിലാണ് ഇതിന് ഇത് സാർത്ഥകമാവുള്ളൂ. അപ്പോൾ ഒത്തിരി നന്ദി സാർ ഇവിടെ ആകാശവാണി വന്നതിനും ഈ ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് സംസാരിച്ചതിനും.
0: എനിക്ക് വളരെ ഇഷ്ടമുള്ള ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിന് ആകാശവാണിയോട് താങ്കളോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു.
1: ഹലോ കൊച്ചി എഫ് എമ്മിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഹലോ കൊച്ചി എഫ് എമ്മിലൂടെ നമുക്ക് സംശയങ്ങൾ ഇതുപോലെ ചോദിക്കാം. ഹലോ കൊച്ചി എഫ് എം അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ. എല്ലാവർക്കും ഒത്തിരി നന്ദി.

0: സമയം 4:32. ക്ഷമിക്കണം, 4:35.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആറ് ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. വില കൂട്ടി ജനങ്ങളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇക്കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാഴ്ചവച്ചതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദിന് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ അംഗീകാരം. കേരള കാർഷിക സർവകലാശാല നടപ്പാക്കുന്ന അഗ്രി പ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുവാനുള്ള തീയതി 30 May നീട്ടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4:03. ഇപ്പോൾ നാലു മണിപ്പൂക്കൾ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ 4 മണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനുമായി ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജസ് അയച്ചോളൂ. വാട്സ്ആപ്പ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9444645.

8 8 8. വാട്സ്ആപ്പ് മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9 4 4 6 4 5 5 8 8 8. മെസ്സേജസ് അയക്കുമ്പോൾ നിങ്ങളുടെ പേര് മാത്രം പോരാ, ഒപ്പം സ്ഥലവും നിർബന്ധമായും വെച്ചിരിക്കണം. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9 4 4 6 4 5 5 8 8 8. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇത് അയച്ചിരിക്കുന്നത് തൈക്കാട്ടുശ്ശേരി ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും ജിജി വിജുവാണ്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഇന്ന് 10-ാം ക്ലാസിന്റെ റിസൾട്ട് വന്ന ദിവസമല്ലേ. അപ്പോൾ വിജയവും പരാജയവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാലും എല്ലാ പ്രിയപ്പെട്ട 10-ാം ക്ലാസ് പാസ്സായ മക്കൾക്കും വേണ്ടി മാണിക്കക്കല്ല് എന്ന ചിത്രത്തിലെ നാടായാലും ഒരു സ്കൂള് വേണമെന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞാണ് ജിജി വിജു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നാലുമണിപ്പൂക്കളിലൂടെ നമ്മൾക്ക് കേൾക്കാം മാണിക്കക്കല്ല് എന്ന ചിത്രത്തിലെ ഈ ഗാനം.

ഹായ് നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിരിക്കുന്നു ബിജു കാലടിയിൽ നിന്നും. ചായ കുടിച്ചില്ല ബിജു, നാലുമണിപ്പൂവിന്റെ ചായ 5 മണിക്കാണ് ഈ പരിപാടിക്ക് ശേഷം. ബിജുവിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എനിക്കൊരു പാട്ട് വേണം, തുടർക്കിനാക്കളിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നാണ് ബിജു ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട്

ഹായ് നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ എന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിരിക്കുന്നു ബിജു കാലടിയിൽ നിന്നും. ചായ കുടിച്ചില്ല ബിജു, നാലുമണിപ്പൂവിന്റെ ചായ 5 മണിക്കാണ് ഈ പരിപാടിക്ക് ശേഷം. ബിജുവിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എനിക്കൊരു പാട്ട് വേണം തുടർക്കിനാക്കളിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നാണ് ബിജു ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി ബിജു ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ബിജു ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് കേൾക്കാം. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്.

സമയം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റും 4 സെക്കൻഡും. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി എഫ് എമ്മിന്റെ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയായ 4 മണിപ്പൂക്കൾ. ഈ പരിപാടിയിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888, 9446455888. മെസ്സേജസ് അയക്കുമ്പോൾ നിങ്ങളുടെ പേര് മാത്രം പോരാ, ഒപ്പം സ്ഥലവും നിർബന്ധമായും വെച്ചിരിക്കണം. ഇതാ നമ്മുടെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അക്ഷര, പാലാരിവട്ടത്ത് നിന്നാണ്. ഹലോ 4 മണിപ്പൂവേ, എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് അഗ്നി നക്ഷത്രം എന്ന തമിഴ് മൂവിയിലെ നിന്നുകോരി എന്ന ചിത്രചേച്ചി പാടിയ പാട്ട്. അപ്പോൾ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഈ പാട്ട് 4 മണിപ്പൂക്കളിലൂടെ കേൾപ്പിച്ചു തരണം എന്നാണ് അക്ഷര മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മ സ്ഥിരം 4 മണിപ്പൂവിന്റെ ശ്രോതാവാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി പ്ലീസ് ഈ പാട്ട് 4 മണിപ്പൂവിലൂടെ വെച്ച് തരണേ എന്ന് പറഞ്ഞ് പ്ലീസ് ഒക്കെ പറഞ്ഞാണ് അക്ഷര മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അക്ഷര വിഷമിക്കണ്ട, അക്ഷരയുടെ അമ്മയുടെ ഫേവറേറ്റ് പാട്ട് ദാ വരുന്നു, കേട്ടോളൂ.

പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പാപ്പൻ തെക്കേക്കര കുര്യാക്കോസിന്റെയും അമ്മാമ റോസ്ലിൻ കുര്യാക്കോസിന്റെയും 50-ാം വിവാഹ വാർഷികം പ്രമാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട നീ മധുപകരു മലർചൊരിയു എന്ന് തുടങ്ങുന്ന ഗാനം സ്ഥിരം ശ്രോതാക്കളായി അവർക്ക് വേണ്ടി ഒന്ന് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ച് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആലുവ എട്ടേക്കർ നിന്നും അലൻ, ഐവി, ആനിയ, സേറ നോയൽ ആൻഡ് റീസ. അപ്പോ ഇന്ന് വിവാഹ വാർഷികം, 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുര്യാക്കോസ് അപ്പാപ്പന്റെയും റോസ്ലിൻ അമ്മാമയുടെയും ഇഷ്ടഗാനം ഇതാ വരുന്നു.

ഹായ് നാലു മണിപ്പൂവേ, ഞാൻ ശ്രീപാർവതി ഫ്രം പുത്തൻപള്ളി. എനിക്ക് ഇഷ്ക് വാല ലവ് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരൂ എന്ന് പറഞ്ഞാണ് ശ്രീപാർവതി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ നാലു മണിപ്പൂക്കളിൽ നമുക്ക് ഇനി കേൾക്കാം സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ എന്ന മൂവിയിലെ ഇഷ്ക് വാല ലവ് എന്ന സോങ്.

സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി FM വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയായ 4 മണിപ്പൂക്കൽ. ഈ പരിപാടിയിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജസ് മാത്രമാണ് അയക്കാൻ പാടുള്ളൂ. വോയിസ് മെസ്സേജസോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് കോളുകളോ ഈ പരിപാടി സ്വീകരിക്കുന്നതല്ല. ടെക്സ്റ്റ് മെസ്സേജസ് മാത്രമാണ് ഈ പരിപാടിയിൽ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. 9446455888.

ഹലോ, നാലുമണിപ്പൂവേ. എന്റെ പേര് അഫ്ന. എനിക്കും എന്റെ ഇത്താത്തമാർക്കും കായംകുളം കൊച്ചുണ്ണിയിലെ നൃതഗീതികൾ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് അഫ്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇത്താത്തമാരുടെ പേരും അഫ്ന പറഞ്ഞിട്ടുണ്ട്. ഷജ്ന, ഷംന, സൗഫിയ, ഫാത്തിമ എന്നിവരാണ് അഫ്നയുടെ ഇത്താത്തമാർ. അപ്പോ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് തൃക്കാക്കരയിൽ നിന്നുമാണെന്ന് അഫ്ന എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, പേര് മാത്രം പോരാ, സ്ഥലവും നിർബന്ധമായും അയക്കണമെന്ന്. അപ്പൊ എല്ലാവരും ഓർക്കുക, മെസ്സേജസ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും ഒപ്പം സ്ഥലവും വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണെങ്കിലും അഫ്നയ്ക്കും അഫ്നയുടെ ഇത്താത്തമാർക്കും വേണ്ടിയുള്ള കായംകുളം കൊച്ചുണ്ണയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

നാലുമണിപ്പൂവിന്റെ അടുത്ത മെസ്സേജ് ഇങ്ങനെയാണ്. കൊച്ചി എഫ് എമ്മിൽ ഒരു നാലുമണിപ്പൂവെത്തി, നാലുമണിപ്പൂവിൽ ഒരു അവതാരക വന്നിരുന്നേ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊരട്ടിയിൽ നിന്നും ബിജു സ്വാമി. ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം അഞ്ജന മണിക്കട്ടിൽ എന്ന വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഇന്നസെന്റ് എന്ന ചിത്രത്തിൽ നിന്നും. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.

അടുത്ത മെസ്സേജ് പാലാരിവട്ടത്തിൽ നിന്നും അനീഷ അയച്ചിരിക്കുന്നതാണ്. അനീഷ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ക്യാ മുജെ പ്യാർ ഹേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്, വോലം ഹേ എന്ന ചിത്രത്തിൽ നിന്നും. ഈ പാട്ട് നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ അനീഷിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ അഭിലാഷ്, റെജിൻ, രതീഷ് എന്നിവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അനീഷ് ആവശ്യപ്പെട്ട ഗാനം ഇതാണ്.

നമ്മുടെ നാലുമണിപ്പൂവിന്റെ സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്, അപ്പൊ ഞാൻ വേഗം തന്നെ അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹലോ നാലുമണിപ്പൂവേ, സുഖമാണോ? എന്റെ പേര് രേഷ്മ എന്നാണ്, ചേർത്തലയിൽ നിന്നും മെസ്സേജ് അയക്കുന്നു. എന്റെ അമ്മയ്ക്കും അച്ഛനും അനിയത്തിക്കും മാമനും മോനച്ഛനും കൂടിയാണ് പാട്ട് ചോദിക്കുന്നത്. അമ്മയുടെ പേര് മഹേശ്വരി, അച്ഛൻ രഞ്ജിത്ത്, മാമന്റെ പേര് മനോജ് എന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിച്ചിരിക്കുന്ന പാട്ട് പുന്നാര പേടമാനെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അമ്മ റേഡിയോ ശ്രോതാവാണ്, എല്ലാ പരിപാടിയും അമ്മ കേൾക്കാറുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണിത്. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് രേഷ്മ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്നും മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രേഷ്മയ്ക്കും രേഷ്മയുടെ അമ്മയ്ക്കും വേണ്ടിയുള്ള പാട്ട് ദാ വരുന്നു, കേട്ടോ.

ഇന്നത്തെ നാലു മണിപ്പൂവിന്റെ അവസാനത്തെ മെസ്സേജിലേക്ക് പോകാം. ഹായ് നാലു മണിപ്പൂവേ, ഞാൻ പൂച്ചാക്കലിൽ നിന്നും ലക്ഷ്മിയാണ്. എനിക്ക് വെടിക്കെട്ട് സിനിമയിലെ ആടന കണ്ടാലും എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിച്ച് തരുമോ പ്ലീസ് എന്നാണ് ലക്ഷ്മി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് എല്ലാവർക്കും നാലു മണിപ്പൂക്കളിലൂടെ കേൾക്കാം വെടിക്കെട്ട് എന്ന മൂവിയിലെ ഈ പാട്ട്.

ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് നാലു മണിപ്പൂക്കളിലേക്ക് മെസ്സേജസ് അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി നാലു മണിപ്പൂക്കൾ വീണ്ടും എത്തുന്നതാണ് നാളെ വൈകിട്ട് 4 മണിക്ക്.

0: സേവന വാർത്തകൾ. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ ജില്ലയ്ക്ക് അനുവദിച്ച മൊബൈൽ വെറ്ററിനറി യൂണിറ്റിലേക്ക് വെറ്ററിനറി സർജൻ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 10:30 മുതൽ 11 മണി വരെ മുല്ലയ്ക്കലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04772254431. നമ്പർ ആവർത്തിക്കാം, 04772254431.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
5: Be part of Hotel Tech Kerala 2026, Kerala's premier food and hospitality exhibition. Hospitality industry's latest trends and innovations explore cheyanu avasaram. May 15th mudal 17th vare Gokulam Convention Center, Kallur, Kochiyil nadakkunu. Register yourself now at hoteltechkerala.com.
6: Work from home, high salary, oru motta clickilo adipoli.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
12: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് ഈ മാസം 18 ഇന്റർവ്യൂ നടക്കുന്നു. രാവിലെ 11:30 എറണാകുളം ഡിവിഷൻ ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. എറണാകുളം ജില്ലയിലുള്ള ആൾക്കാർക്ക് മുൻഗണന. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഇതാണ്: 04742 36 90 59. 04842 36 90 59.
5: Be part of Hotel Tech Kerala 2026, Kerala's premier food and hospitality exhibition. Hospitality industry's latest trends and innovations explore cheyanu avasaram. May 15th mudal 17th vare Gokulam Convention Center, Kallur, Kochiyil nadakkunu. Register yourself now at hoteltechkerala.com.
13: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
14: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
10: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല.

0: ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കൊച്ചി നമ്പർ 1 നേവൽ ബേസ്, പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 6, 8, 9, 10, 11 ഹ്യൂമാനിറ്റീസ്, 12 സയൻസ്, 12 ഹ്യൂമാനിറ്റീസ് ക്ലാസുകളിൽ ഒഴിവുകളുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 18 ആണ്. വിശദവിവരങ്ങൾക്ക് 04842668472 എന്ന നമ്പറിൽ വിളിക്കാം. 04842668472. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. വില കൂട്ടി ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയേറ്റ്. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം ചേർന്നു. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75,238. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23,644 വ്യാപാരം അവസാനിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ്, ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി May 30 നീട്ടി. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:55. പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിലെ ഗാനം. ചിത്ര, സുജാത, സംഗീത എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചിത്രം സമസ്ത കേരളം പിയോ, പാടിയത് കെ എൽ ശ്രീറാം, പ്രദീപ് പള്ളുരുത്തി. വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

വൈരം എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവനും സംഘവും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം. ജയചന്ദ്രൻ.

കൈതപ്രം എഴുതി ഔസപ്പച്ചൻ ഈണം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ഹരികൃഷ്ണൻസ്. അടുത്ത ഗാനം വിജയ് യേശുദാസ് പാടിയത്. ചിത്രം അധീന. ഗാനരചന ജോഫി തരകൻ. സംഗീതം നടേഷ് ശങ്കർ.

0: എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: ചിത്രം വർഷ, പാടിയത് യേശുദാസ്. ഗാനരചന പ്രഭാവർമ്മ, സംഗീതം പ്രേംസാഗർ.

യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ആയുഷ്മാൻ ഭവ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. ചലച്ചിത്ര ഗാനങ്ങളിനി 6:40 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 59:33. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6:04. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 2024 മികച്ച കരിമീൻ വിത്തുൽപാദനത്തിനുള്ള അവാർഡ് ലഭിച്ച കർഷകൻ കരുമാലൂരിലെ ഉല്ലാസ് AR പരിചയപ്പെടുത്തുന്നു. 80-ൽ പരം വ്യത്യസ്ത ഇനം അലങ്കാര ചെടികൾ പരിപാലിക്കുന്ന പാലാരിവട്ടം സ്വദേശി അനിൽ മാധവൻ പങ്കെടുക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ, ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയി പെറ്റപ്പന്തിരുകുളം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. വെർട്ടിഗോ അഥവാ തലകറക്കത്തിന് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. നോവൽ പാരായണം UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. തുടർന്ന് മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൌനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു H. മലയാള പരിഭാഷ KS സിംഗ്. ശബ്ദം നൽകിയവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമ്മൂദ് കുറുവ തുടങ്ങിയവർ. തിരുവനന്തപുരം റിലേ 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് KG ജഗദീശൻ. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര. മുല്ലനേഴി നീലകണ്ഠന്റെ കണ്ണാടി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 8:30 വരെ FM ഡയറി. ഇതിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം. അന്താരാഷ്ട്ര പ്രകാശദിനം. നോവൽ പാരായണം UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു ആദ്യഭാഗം. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. തലകറക്കത്തിന് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് നേർവഴി, തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ.

0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. പത്ത് 55 നാട്ടുവിശേഷം. 11:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൗനസാക്ഷി. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:00 ഗസൽ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാലടി പിരാരൂരിലുള്ള സിന്ധു ഷിജോയെ പരിചയപ്പെടാം. ഓണവിരുന്നിന് കർഷകന്റെ കൈത്താങ്ങ്. ഓണത്തിന് മുന്നോടിയായി പച്ചക്കറി കൃഷി ആരംഭിച്ച എരൂരിലുള്ള MA മോഹനനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. അന്താരാഷ്ട്ര പ്രകാശദിനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: 7:55 ഒരിടത്തൊരിടത്ത്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. സ്ത്രീകളിൽ കാണുന്ന രോഗങ്ങൾക്കുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ. മിനിമൽ ഇൻവേസീവ് ഗൈനക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും മേധാവിയുമായ ഡോക്ടർ ഹാംബൽ അഹമ്മദുമായി അഭിമുഖം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. മഹിതം മലയാളം, ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9, ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത് ചന്ദ്രൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. ശബ്ദം നൽകിയവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ അയാടത്തിൽ, രാഘവൻ പുറക്കാട്, ദാമോദർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള ഗാനം. പാടിയത് ചിത്ര. ഗാനരചന KL ശ്രീകൃഷ്ണദാസ്. സംഗീതം ദർശൻ രാമൻ.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം. ഇപ്പോൾ സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൺ സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസസ് വിമൺ സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും അസിസ്റ്റന്റ്

0: ഒഴിവിലേക്ക് ഡിഗ്രിയും PGDCA. ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10-ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSC.QSAT@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5-ന് മുൻപായി അയയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.QSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. മലമ്പുഴ വനിതാ ITIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപര്യമുള്ളവർ നാളെ വൈകിട്ട് 4 അപേക്ഷകൾ നൽകണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9496 9402 74. നമ്പർ ആവർത്തിക്കാം, 9496 9402 74.
1: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: എറണാകുളം ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡ്രൈവർ ഉൾപ്പെടെയുള്ള വാഹനം ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് ലഭ്യമാക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 19 വൈകിട്ട് 5 മുൻപായി ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ ശുചിത്വ മിഷൻ, 3-ാം നില സിവിൽ സ്റ്റേഷൻ, കാക്കനാട് എന്ന വിലാസത്തിൽ കൊട്ടേഷൻ സമർപ്പിക്കണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0484-24-28-71 0484-24-28-71. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ ജില്ലയ്ക്ക് അനുവദിച്ച മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളിലേക്ക് വെറ്ററിനറി സർജൻ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 10:30 മുതൽ 11 വരെ മുല്ലയ്ക്കലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-22-52-43-1. നമ്പർ ആവർത്തിക്കാം: 0477-22-52-43-1. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:38. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യുഎഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു.

0: 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26-ഓടെ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. UAEയ്ക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം VD സതീശൻ പറഞ്ഞു. VD സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: 414,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേ പരീക്ഷ ജൂൺ 1 നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാരീതിക്ക് പകരം അടുത്ത

0: വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർപൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 മെയ്‌നകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം 26 മെയ്‌ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238ലും നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 രൂപ താഴ്ന്ന് 117400 രൂപ ആയിരുന്നത് വീണ്ടും 1600 രൂപ കുറഞ്ഞ് 115800 രൂപയായി. ഗ്രാമിന് 14475 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40:12. പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം രാജശില്പി, ചിത്രപാടിയ ഗാനം. ONV കുറിപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50:17.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ

0: ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: കാർഷിക ജീവനം ഇന്നാദ്യം ശ്രോതാക്കളെ പരിചയപ്പെടുത്തുന്നത്, 2024 മികച്ച കരിമീൻ വിത്തുൽപാദനത്തിനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും കരിമീൻ കർഷകനുമായ കരുമാലൂരിലുള്ള ഉല്ലാസ് AR-നെയാണ്. 2.5 ഏക്കർ സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന കുളങ്ങളിലാണ് കരിമീൻ കുഞ്ഞുങ്ങളുടെ ഉൽപാദനം നടക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ കരിമീൻ വിത്തുൽപാദന രംഗത്തേക്ക് വന്നത്?
4: ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് വർണ്ണ മത്സ്യങ്ങൾ, അതിനോട് ഭയങ്കര കമ്പമായിരുന്നു. അങ്ങനെ ആ മത്സ്യങ്ങളുടെ ബ്രീഡിങ് കാര്യങ്ങൾ ചെറുതായിട്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. അത് കുറച്ചുകൂടി വളർന്നു വന്നപ്പോഴാണ് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ചെമ്മീൻ കൃഷിയിലേക്ക് ഇറങ്ങി. കാരച്ചെമ്മീൻ കൃഷിയായിരുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത്. ആ സമയങ്ങളിൽ കരിമീൻ വളർത്തുകയും ചെയ്തിരുന്നു. അത് 2018 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ നല്ലൊരു കൃഷിനാശം സംഭവിച്ചു. ഒത്തിരി മത്സ്യങ്ങളൊക്കെ എൻ്റെ നഷ്ടപ്പെട്ടു പോയി, ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായി. 2018 വെള്ളപ്പൊക്കത്തിന് മുമ്പായിരുന്നു ICR കൃഷി വിജ്ഞാന കേന്ദ്രം കരിമീൻ വിത്തുൽപാദനത്തിന് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന വിവരം പത്രത്തിൽ നിന്ന് അറിഞ്ഞത്. അങ്ങനെ അപേക്ഷ കൊടുത്തു. ഞങ്ങളൊരു 74 പേരോളം ട്രെയിനിങ്ങിനുണ്ടായിരുന്നു. ട്രെയിനിങ് നടന്നതിൽ ഒരു 4 പേര് മാത്രമാണ് കരിമീൻ വിത്തുൽപാദനം എന്നുള്ള രീതിയിലേക്ക് കടന്നു വന്നത്. അതിൽ ഈ ഏരിയയിൽ നിന്ന് ഞാൻ വന്നു. അങ്ങനെ കരിമീൻ വിത്തുൽപാദനം 2018 സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഞാൻ ഫോട്ടോഗ്രാഫി എന്നുള്ള കാര്യം നിർത്തി പൂർണ്ണമായിട്ട് കൃഷിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൃഷിയിൽ നിന്ന് നമുക്ക് നഷ്ടമുണ്ടാകും, എന്നാൽ അതനുസരിച്ച് ലാഭവും വരും. ചില സമയത്ത് കാലാവസ്ഥ വ്യതിയാനം നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കൃഷിയിൽ നമുക്ക് നഷ്ടമുണ്ടാകും. പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ കൃഷി അതോട് നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നഷ്ടം എന്നും നഷ്ടം തന്നെയായിരിക്കും. അത് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറണം, അപ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാകുന്നത്.
3: കരിമീൻ വിത്തുൽപാദനത്തെക്കുറിച്ച് ശ്രോതാക്കളോടൊന്ന് പറഞ്ഞാലേ?
4: തീർച്ചയായും കരിമീൻ വിത്തുൽപാദനത്തിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പൂർണ്ണമായിട്ടുള്ള മനസ്സാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഇതെന്താണോ അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് അതിന് സമയം കണ്ടെത്തി കൂടുതൽ നേരം അതിൽ ചെലവഴിച്ച് എല്ലാം കൃത്യസമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വെള്ളത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് മുന്നേറിയാൽ മാത്രമേ നമ്മൾക്ക് ഇതുകൊണ്ട് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. പിന്നെ നമ്മൾക്ക് കരിമീൻ വിത്തുൽപാദനം ചെയ്യുമ്പോൾ അതിൽ നിലമൊരുക്കുക എന്നുള്ള പ്രക്രിയയാണ് ആദ്യം. ഇത് ചെയ്യുന്നത് പോണ്ടുകളിലാണ്, 10 സെൻറ്റും 15 സെൻറ്റുമുള്ള പോണ്ടുകളിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം മൊത്തം വറ്റിച്ച് അതിനകത്ത് ചവിട്ടിയ താന്നു പോകുന്നുള്ള രീതിയിലുള്ള ചെളികൾ, ആ ചെളി കോരി മാറ്റിയതിന് ശേഷം കളമത്സ്യങ്ങൾ നമ്മൾ കൊന്നൊടുക്കണം. കളമത്സ്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ കളമത്സ്യങ്ങളെ കൊല്ലാനായിട്ട് നമ്മൾ കുമ്മായം തൂവി കുറച്ച് വെള്ളം എന്തായാലും നമ്മൾ വറ്റിച്ച് കഴിയുമ്പോൾ ഉറവെടുത്ത് വന്നിട്ടുണ്ടാവും. ആ വെള്ളത്തിൽ TCD എന്നുള്ള പദാർത്ഥം തൂവി അങ്ങനെ കളമത്സ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തതിന് ശേഷം ഇതിൽ ഒരു 5 ദിവസം വിടുമ്പോഴത്തേക്കും ഉറവെടുത്ത് വെള്ളം കുറേ ഏരിയ വരും. ബാക്കിയുള്ളത് നമ്മൾ മോട്ടർ വെച്ച് അരിച്ച് കയറ്റും വെള്ളം. അതായത് ഫിൽട്ടർ ചെയ്ത് കയറ്റുന്ന പോലെ തന്നെ അരിച്ച് കയറ്റും.
3: അതെന്തിനു വേണ്ടിയിട്ടാണ്?
4: മറ്റു മത്സ്യങ്ങളോ അതുങ്ങളുടെ മുട്ടയോ ഒന്നും ഈ വെള്ളത്തിലേക്ക് വരരുത്. കാരണം ആദ്യം നമ്മൾ കള്ളക്കരിമീൻ ഇട്ട് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളാവണേക്ക് മുമ്പ് കളമത്സ്യങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ടയൊക്കെ കൊത്തി തിന്നും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് മാറ്റണം.
3: ഇവിടെ ഇപ്പോൾ എത്ര കുളമുണ്ട്?
4: ഇവിടെ മൊത്തം 6 കുളമാണ് ഉള്ളത്. 5 എണ്ണം 15 സെന്റിന്റെ കുളങ്ങളും 1 എണ്ണം 50 സെന്റിന്റെ ഒരു കുളമാണ്.
3: അറ്റത്ത്
4: അപ്പുറത്ത് കാണുന്നത് അറ്റത്ത്. ആ കുളം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൂഡ് മത്സ്യങ്ങളെ കൊണ്ടുവന്ന് സംരക്ഷിക്കാനും അതുപോലെ തന്നെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ചില സമയങ്ങളിൽ പുഴകളിൽ ഉണ്ടാവാണ്ട് അതുകൊണ്ട് റിസർവ് ചെയ്തിടാനായിട്ട് വെള്ളം ശുദ്ധീകരിച്ച് റിസർവ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ആ വെള്ളമാണ് മോട്ടർ വെച്ച് അടിച്ച് ഇതിനകത്തേക്ക് നിറയ്ക്കുന്നത്.
3: കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കരിമീനുകളെ നമ്മൾ ശേഖരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
4: കൂടുതലും പുഴകളിൽ കായലുകളിലുള്ള കരിമീനുകളെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്നും സെലക്റ്റീവ് ആയിട്ടുള്ള കരിമീനുകൾ, അതായത് നമുക്കൊരു 100 ഗ്രാമിനെയും 200 ഗ്രാമിനെയും ഇടയിൽ വലുപ്പമുള്ള കരിമീനുകളാണ് ബ്രീഡിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ട് അതിനെ സെലക്ട് ചെയ്യും. ചിലപ്പോൾ നമ്മൾ 100 കരിമീനെ കൊണ്ടുവന്നാൽ അതിനകത്ത് നമുക്ക് 15-20 കരിമീനാണ് സെലക്റ്റീവായിട്ട് കിട്ടുള്ളൂ എല്ലാ ഇതുകൊണ്ട്. അങ്ങനെയുള്ള കരിമീനുകൾ എടുത്തിട്ടാണ് നമ്മൾ ബ്രീഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓവറായിട്ട് വലുപ്പം വെച്ചേക്കുന്ന കരിമീനുകളെ ബ്രീഡിങ്ങിന് എടുക്കാറില്ല.
3: അതെന്തുകൊണ്ടങ്ങനെ?
4: കാരണം ഒരു 100 ഗ്രാമിനെയും 200 ഗ്രാമിനെയും ഇടയിലുള്ള കരിമീനുകൾക്ക് ഒരു 1000 തുടങ്ങി 2000 താഴെ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഉത്പാദിപ്പിക്കുന്നുള്ളൂ. വലിയ കരിമീനുകൾ 3000 കുഞ്ഞുങ്ങളൊക്കെ ഉത്പാദിപ്പിക്കും. കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കരമായിരിക്കും. കാരണം അത് ഓവറായിട്ട് തീറ്റ കൊടുത്ത് വളർത്തിയ കരിമീനുകളായിരിക്കും അത്ര വലുപ്പത്തിലേക്ക് എത്തിയേക്കുന്നത്. അല്ലെങ്കിൽ പ്രായം കൂടിയതായിരിക്കും. പ്രായം കൂടിയതിനേക്കാൾ നമുക്ക് ബ്രീഡിങ്ങിന് ഉപയോഗിക്കാതിരിക്കാൻ എപ്പോഴും നല്ലത്.
3: ആൺപെൺ കരിമീനുകളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി കളക്ട് ചെയ്യുന്നത്?
4: നമ്മൾ ഒരു കൂട്ടമായിട്ടുള്ള കരിമീനായിരിക്കും കൊണ്ടുവരുന്നത്.

0: ആൺപെൺ മത്സ്യങ്ങളെല്ലാം ഉണ്ടാവും. ആൺപെൺ മത്സ്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അതിന്റെ അടിവശം കൈകൊണ്ട് പോയി തടി നോക്കുമ്പോഴാണ് നമുക്ക് ആൺപെൺ മത്സ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത്. കാഴ്ചയിൽ പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷേ ജോഡിയായിട്ടുള്ള രണ്ട് കരിമണി നിൽക്കുമ്പോൾ അതിനകത്ത് ഏതാണ് ആൺപെൺ എന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും അങ്ങനെ ഒരു കൂട്ടം കരിമീനാക്കിയാ ഇടാറ്, സെലക്ടീവ് എടുത്തിടാറില്ല.
1: കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കരിമീനുകളെ നിക്ഷേപിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കും?
0: അതിന്റെ ആദ്യമേ പറഞ്ഞ് ഞാൻ നിർത്തിയ ഒരു കാര്യമുണ്ട്. നമ്മൾ ടി സീഡ് ഇട്ട് വെള്ളം കയറ്റി 5 ദിവസത്തി എന്നുള്ളൊരു കാര്യം, അപ്പൊ അവിടെ നിന്ന് തന്നെ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം. ആ സമയത്ത് നമ്മൾ മുളയുടെ കഷ്ണങ്ങൾ, അതുപോലെ ഓടിന്റെ കഷ്ണങ്ങൾ എല്ലാം ഈ കുളത്തിന് ചുറ്റും കുറച്ച് അകലത്തിൽ വെച്ചിട്ടുണ്ടാകും. കരിമീന് മുട്ടയിടാനുള്ള പ്രതലങ്ങളാണ് നമ്മൾ അവിടെ വെക്കുന്നത്. ടി സീഡും കുമ്മായൊക്കെ ഇട്ട് ഒരു 6 ദിവസം 7 ദിവസം എത്തുമ്പോൾ നമ്മുടെ കുളത്തിൽ ഒരു ഗ്രീനിഷ് ആൽഗ ഫോം ചെയ്തിട്ടുണ്ടാകും. ആ ആൽഗ ഈ മത്സ്യക്കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അത് കഴിക്കാനുള്ള ആഹാരമാണ്. അങ്ങനെ ഫോം ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ തള്ളക്കരിമീനുകളെ കൊണ്ടുവന്ന് ഈ പോണ്ടിൽ നിക്ഷേപിക്കുന്നത്. ഈ പോണ്ടിൽ നിന്ന് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ കരിമീനുകൾ ജോഡിയായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന കുറ്റികളുടെ ഓടിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അവിടെയാണ് പെൺമത്സ്യം മുട്ടയിടുന്നതും ആൺമത്സ്യം അതിന്റെ മീതെ പശ പോലെ ഉള്ള ഒരു ദ്രാവകം തേച്ച്
1: ഓടിന്റെ മുകളിലും.
0: അതെ, 72 മണിക്കൂറിനടുത്താണ് ഈ മുട്ട വിരിയുന്നത്. ഈ മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിരിഞ്ഞ് കുഞ്ഞൊരിതാവുന്ന വരെ ഇതിന്റെ ഒപ്പം തന്നെ ഈ തള്ളക്കരിമീനുകൾ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും അവിടെ ഉണ്ടാവും, മാറാതെ. ഈ മുട്ട വിരിഞ്ഞ് ഇറങ്ങുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് 72 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ വിരിഞ്ഞ് വരുന്ന ഈ മുട്ട അവർ അതിന്റെ തൊട്ടടുത്തത് ഇപ്പൊ അവിടെ കണ്ടോ, ചെറിയ ചെറിയ കുഴികൾ കണ്ടോ,
1: ഓട് വെച്ചേക്കണേന്റെ
0: അടുത്ത് ആ കുഴികള്, ആ കുഴികളിലേക്ക് കുറെ കുഴികളുണ്ട് കണ്ടല്ലോ, ആ കുഴികളുടെ ഭാഗങ്ങളിലെ ഏതെങ്കിലും ഒരു കുഴിയിലായിരിക്കും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടു നിക്ഷേപിക്കുന്നത്. അവരതിനടുത്തുന്ന തൊട്ടടുത്തടുത്ത കുഴികളിലേക്ക് മാറ്റി മാറ്റിക്കൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അത് മറ്റുള്ള മത്സ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പിന്നെ ഈ കുഞ്ഞുങ്ങൾ പരന്ന് ദൂരത്തിലേക്ക് പോകാണ്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ നിക്ഷേപിക്കുന്നത്. ഒരാഴ്ച വരെ ഇതേപോലെ കൊണ്ടു നടന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ കൂട്ടമായിട്ട് തള്ളക്കരിമീനുകൾ ഇങ്ങനെ ഈ പോണ്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ കൊണ്ടുപോയി നടത്തി അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് നിന്ന് മാറ്റുന്നവരെ തള്ളക്കരിമീൻ്റെ കൂടെ തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങൾ.
1: ഇവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട ഒരു സമയം എപ്പോഴാണ്?
0: നമ്മൾ ഇതിനകത്ത് ആൽഗ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ആൽഗയാണ് ഈ കുഞ്ഞുങ്ങളുടെ ആദ്യ സമയങ്ങളിലുള്ള ഭക്ഷണം. ഈ ആൽഗ തന്നെയാണ് തള്ളക്കരിമീനുകൾ കഴിക്കുന്നത്. തള്ളക്കരിമീന് നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല. കാരണം ഓവർ ഭക്ഷണം കൊടുത്ത് കരിമീനെ വളരെ വലുപ്പം വെപ്പിക്കുന്ന പരിപാടി നമുക്ക് ബ്രൂഡിന് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നില്ല. ഇതിനകത്ത് നിന്നുള്ള ഭക്ഷണങ്ങൾ നാച്ചുറൽ രീതിയിൽ, അപ്പോൾ ഇത്തരം സ്ഥലത്ത് നിന്ന് ഇവർക്കുള്ള ഭക്ഷണം കിട്ടുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. അവിടെയാണ് ഒരു കാര്യം ചിന്തിക്കേണ്ടത്. 1 സെന്റിൽ 4 കരിമീൻ എന്ന കണക്കിലാണ് നമ്മൾ കരിമീൻ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ 15 സെന്റിൽ 60 കരിമീനേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ള നാച്ചുറലായിട്ടുള്ള ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ആൽഗ ഫോം ചെയ്തിട്ടുള്ള ആൽഗ അവർ കഴിച്ച് വലുതായി ഒരു 1/2 ഇഞ്ചൊക്കെ മുകളിൽ വലിപ്പം വരുമ്പോഴായിരിക്കും നമ്മൾ ഫ്ലോട്ടിംഗ് ഫീഡ് പൈക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കും. അങ്ങനെ ചെറിയ തരിയായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എക്സ്ട്രാ പിന്നെ കൊടുത്തു കൊടുത്താണ് 1 മാസം കൊണ്ട് നമ്മൾക്ക് ഒരു 1.5-1.5 ഇഞ്ച് വലുപ്പത്തിലേക്ക് കരിമീൻ കുഞ്ഞുങ്ങൾ എത്തുമ്പോഴാണ് ഇതുങ്ങളെ നമ്മൾ ചെറിയ കഞ്ഞിയുള്ള വല ഉപയോഗിച്ച് പിടിച്ച് റയറിംഗ് പോണ്ടിലേക്ക് മാറ്റും. റയറിംഗ് പോണ്ടിലുള്ള ഹാപ്പകളിലായിരിക്കും പിന്നെ ഇവർക്ക് ഇവരിടുന്നതും അവർക്കുള്ള ഭക്ഷണം അവിടെ കൊടുക്കും. അവിടെ ഏകദേശം എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നു. ഒരു പോണ്ട് റയറിംഗ് പോണ്ട്,
1: അഞ്ച് പോണ്ട്
0: പോണ്ടാണ് ഇവിടെ തുടങ്ങി അച്ഛം വരെ അതാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങടേക്ക് മാറ്റിയതും തള്ളക്കരിമീനുകളൊക്കെ തൽക്കാലം ഇടാൻ വേണ്ടി ഇതിനകത്തേക്ക് മാറ്റിട്ടാക്കണം അവിടെയൊക്കെ. അപ്പൊ ഇനി ഇത് നിരത്തി ഇവിടെ വന്നിട്ട് അതിന്റെ ഉള്ളിലായിരിക്കും ഇങ്ങനെ.
1: ഈ നെറ്റിന്റെ ഉള്ളിലാണല്ലേ ഇതുങ്ങള് കിടക്കുന്നത്?
0: അതെ, കേജ് കൾച്ചറിൽ മത്സ്യകൃഷി ചെയ്യുന്ന പോലെ അങ്ങനെയുള്ള കൂടുകൾ ഇതിനകത്ത് റയറിംഗ് പോണ്ടുകളിൽ ഇട്ടിട്ടുണ്ട്.
1: ഇത് ഈ അറ്റം തൊട്ട് അറ്റം വരെ ഇട്ടേക്കുന്നത് തന്നെയാണ്?
0: അതെ അതെ അതെ, ഈ പോണ്ടിൽ കാണുന്ന ഈ കേജുകളിലാണ് നമ്മൾ പിടിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ തീറ്റ കൊടുത്ത് ഒരു 1.5-2 ഇഞ്ച് വലുപ്പം ആകുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ മാർക്കറ്റിലേക്ക് കർഷകർക്ക് കൊടുക്കുന്നത്.
1: അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ കൊണ്ടുപോകണോ ചെയ്യുന്നത്, അതോ നമ്മൾ എവിടെയെങ്കിലും എത്തിച്ച് വിൽപ്പിക്കണം?
0: രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് കൊണ്ടുപോകുന്ന കർഷകരുണ്ട്, നമ്മൾ എത്തിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗവൺമെന്റ് ഓർഡറുകൾക്ക് കൊടുക്കുന്നുണ്ട്, കൃഷി വിജ്ഞാന കേന്ദ്രം വഴി കൊടുക്കുന്നുണ്ട്.
1: അപ്പോൾ കൊണ്ടുപോയിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്ന കർഷകർ ഏത് രീതിയിലായിരിക്കണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ പരിപാലിക്കേണ്ടത്? തുടക്കത്തിലെ
0: നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുളം അവരോട് ഒരുക്കിയിട്ടുണ്ടാകണം. ആ ഒരുക്കിയിരിക്കുന്ന കുളത്തിലേക്ക് ഇതിനെ നമ്മൾ നിക്ഷേപിക്കണം. ഒരു 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റാക്കിയതിന് ശേഷം മാത്രമേ കവർ അഴിച്ചിട്ട്, നമ്മളിത് കൊടുക്കുന്നത് ഓക്സിജൻ നിറച്ച കവറുകളിലാണ്, പൊളിത്തീൻ കവറുകളിലാണ്, 100 കുഞ്ഞുങ്ങൾ 200 കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിലായിരിക്കും ഒരു കവറിൽ. അത് എത്ര മണിക്കൂർ കൊണ്ടാണ് നമ്മൾക്ക് ആ കർഷകൻ്റെ സ്ഥലത്തേക്ക് എത്തേണ്ടത് എന്നുള്ള കാൽക്കുലേഷൻ അനുസരിച്ചായിരിക്കും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറക്കും. ചിലപ്പോൾ നമുക്ക് കാസർഗോഡാണ് പോകേണ്ടതെങ്കിൽ ആ കവറിൽ ചിലപ്പോൾ 100 കുഞ്ഞുങ്ങളെ ഇടുള്ളൂ. അതല്ല, അതിനപ്പുറം ദൂരയിലേക്ക് പോകണം, പോണ്ടിച്ചേരി ഭാഗങ്ങളിലേക്ക് പോകണം, അപ്പോൾ 50 കുഞ്ഞുങ്ങളെ ആ ഒരു കവറിലിട്ടുള്ളൂ. അപ്പോൾ അത്രയും ടൈം അതിനകത്തുനിന്ന് ഓക്സിജൻ അവർക്ക് കിട്ടുന്നു.

0: ഓക്സിജൻ നിറച്ച കവറുകളാണല്ലോ.
1: എത്രയൊക്കെ ദൂരേക്കൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ടോ?
0: പോകുന്നുണ്ട്, കേരളത്തിനും കേരളത്തിന് പുറത്തെല്ലാം അവിടത്തേക്കും വിടുന്നുണ്ട്, ഗോവയിലൊക്കെ വിടുന്നുണ്ട്.
1: ഈ വലിയ രണ്ട് ടാങ്കുകൾ അപ്പം എന്തിനു വേണ്ടിയിട്ടുള്ളതാ?
0: ഇതിന് ശരിക്കും ഞാൻ റയറിങ് ചെയ്യാൻ വേണ്ടിയാണ് ആ രണ്ട് ടാങ്ക് ചെയ്തത്. പക്ഷേ ആ രണ്ട് ടാങ്കിൽ വനാമിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വനാമി ഫുള്ളായിട്ട് വിജയമെന്ന് പറയാൻ പറ്റില്ല, ഞാൻ അത്ര വലിയ വലുപ്പമൊന്നും വെപ്പിക്കാറില്ല. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് വനാമി അതിൽ ഞാൻ ചെയ്യുന്നത്. അത് ബയോഫ്ലോക്ക് എന്നുള്ള കൾച്ചറിലല്ല ചെയ്യുന്നത്, റീസർക്കുലേറ്റിംഗ് വാട്ടർ സിസ്റ്റമാണ്. ഇവിടെ കെടുക്കുന്ന വലിയ പോണ്ടിലത്തെ വെള്ളം അതിനകത്തേക്ക് നിറച്ച് ഇത്ര ദിവസം കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം മാറ്റി പുതിയ വെള്ളം കയറ്റുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഇത്രയും വലിയ ടാങ്കിനൊക്കെ നമുക്ക് വെള്ളം മാറ്റാനായിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത്?
0: അതിന് ഈ ടാങ്കിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഡ്രൈനേജ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രൈനേജ് പൈപ്പിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം പോകും. പിന്നെ നമുക്ക് കയറ്റുവാൻ വേണ്ടി നമ്മൾ മോട്ടോർ അടിച്ചാണ് വെള്ളം ഫില്ല് ചെയ്യുന്നത്.
1: എയറേഷൻ
0: ഉണ്ടാവും എല്ലാം.
1: ഇതിലൊക്കെ എത്ര കുഞ്ഞുങ്ങളൊക്കെ കൊള്ളും?
0: ഇത് ഒരു ടാങ്ക് 36,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ്. ഒരെണ്ണം 130,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ്.
1: സാധാരണ പടുതാക്കുളം പോലെ തന്നെയാണല്ലോ നമ്മൾ ചെയ്തേക്കണേ.
0: അതെ അതെ.
1: അതിനപ്പോൾ എങ്ങനെയാണ് ഈ ഇതിനെ ബലപ്പെടുത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്?
0: ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ബലമുള്ള മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ ക്യൂബ് പോലെ താഴേക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സിലെ ഒരു തിയറി ഉണ്ടല്ലോ, അത് തിയറി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം സൈഡിലേക്ക് മർദ്ദം ഒരേ ലെവലിൽ വന്നു കഴിയുമ്പോൾ എല്ലായിടത്തും ഒരേപോലെയാണല്ലോ, അപ്പോൾ സൈഡ് തള്ളിപ്പോവില്ല.
1: റൗണ്ട്
0: ചെയ്യുന്നത് അതാണ് ബയോഫ്ലോക്കിൻ്റെ ടാങ്കുകളെല്ലാം അങ്ങനെ മുകളിലേക്ക് മുങ്ങിക്കുന്ന ടാങ്കുകളൊക്കെ റൗണ്ടിൽ തന്നെ വരുന്നത്.
1: അപ്പോൾ ഇതിന് നമ്മൾ വളർത്തുമ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിചരണങ്ങളൊക്കെ ചെയ്യുന്നത്?
0: അത് വനാമിയുടെയാണ് ഉദ്ദേശിച്ചത്. വനാമിയുടെ പരിചരണം ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അത് ഞാൻ കൂടുതൽ പഠിച്ചു വരുന്നുള്ളൂ വനാമിയുടെ കാര്യം.
1: അപ്പോൾ ഇതിലേക്ക് ഈ കരിമീൻ കുഞ്ഞുങ്ങളെ ഇടാത്തത് എന്തുകൊണ്ടാണ്?
0: ഇത് ശരിക്കും ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ആ ടാങ്കുകൾ അവിടെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒന്നും ചെയ്യാത്തത്. വനാമി ശരിക്കും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ. ആ വെള്ളം മാറ്റി പുഴയിലേക്ക് ഒഴുക്കാനോ അങ്ങനെയൊന്നും പാടില്ലാത്തതാണ്.
1: അതെന്തുകൊണ്ടാണ്?
0: വനാമി ശരിക്കും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഉണ്ടാക്കിയെടുത്തേക്കുന്ന ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മറ്റുള്ള നദികളിലേക്ക് ഒന്നും വിടാൻ പാടില്ല. കാരണം മറ്റുള്ള മത്സ്യങ്ങൾക്ക് ഭീഷണിയാവും എന്നുള്ളതും. വനാമി ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക ലൈസൻസ് എടുക്കണം, അതിന് ലൈസൻസും കാര്യങ്ങളും ഉണ്ട്.
1: ഈ പരിപാടി കേൾക്കുന്ന മത്സ്യകൃഷിയോട് താല്പര്യമുള്ള ശ്രോതാക്കൾക്ക് ഏത് രീതിയിലുള്ള ഒരു ഉപദേശമാണ് നൽകുന്നത്?
0: അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ശ്രോതാക്കളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം എനിക്കുള്ളൂ, കൃഷി നഷ്ടം ആണ് എന്നെല്ലാവരും പറയുമെങ്കിലും മത്സ്യകൃഷി മാത്രമല്ല ഏത് കൃഷിയായാലും നമ്മളുടെ അർപ്പണ മനോഭാവം അതുപോലെ കൃഷി നഷ്ടം എന്ന് പറയുന്ന ഒരുപിടി ആൾക്കാരുണ്ട്. പക്ഷേ നഷ്ടം എങ്ങനെയാണ് നമ്മൾക്കുണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തണം. അതിനെ പഠിച്ച് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാവില്ല. വിപണനം നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ നഷ്ടമുണ്ടാവില്ല. കാലാവസ്ഥ കൃത്യമായിട്ട് വന്നാൽ നമുക്ക് നഷ്ടമുണ്ടാവില്ല. പക്ഷെ കാലാവസ്ഥ വ്യതിയാനം കാരണം നമുക്ക് കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം എന്നും നഷ്ടം തന്നെയാണ്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്ന് മാത്രമേ കൃഷി നഷ്ടമല്ലാതെ ലാഭത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. കൃഷി ചെയ്താൽ നമുക്ക് ലാഭമുണ്ടാകും നഷ്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എനിക്ക് നഷ്ടത്തിൽ നിന്നാണ് ഞാൻ ലാഭത്തിലേക്ക് കരകയറി വന്നത് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. കൃഷിയെ കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് കൃഷി ലാഭമായിട്ട് മാറുന്നത്. വാട്ടർ ക്വാളിറ്റി അനലൈസിങ് റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ട് ഞാൻ എല്ലാ ദിവസവും തയ്യാറാക്കും.
1: സ്വയമായിട്ടുണ്ടാക്കിയിരിക്കുന്നത്
0: ഇതുണ്ട്. ഇതേപോലത്തെ ഒരേ ബുക്കുകൾ, ഒരേ മാസത്തേക്ക് ഒരേ ബുക്കുകൾ വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരിയിലത്തെ അങ്ങനെ ഒരേ ബുക്കുകളാണ്.
1: അപ്പൊ
0: ആ ബുക്കുകളിൽ നമ്മൾ pH ടെസ്റ്റ് ചെയ്യും, സലൈനേറ്റ് ടെസ്റ്റ് ചെയ്യും, അമോണിയ ടെസ്റ്റ് ചെയ്യും, TDH ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ ടെസ്റ്റിംഗ് റിപ്പോർട്ട് നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് രാവിലെ വാട്ടർ ക്വാളിറ്റി സാമ്പിൾ എടുത്തിട്ട് ചെയ്തു പോകും.
1: എല്ലാ
0: ദിവസം ചെയ്യും. അതുകൂടാതെ മാസത്തിലൊരു ദിവസം നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററിൽ പോയിട്ട് വെള്ളവും ഇതിനകത്ത് നിന്നുള്ള ചെളിയും നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് ആ ഫുൾ ടെസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് പോണ്ടുകളിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ, വെള്ളത്തിൽ മാറ്റം വരുത്താനുണ്ടോ, മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ അമോണിയ ചിലപ്പോൾ കൂടിയിട്ടുണ്ടോ, അപ്പോൾ അമോണിയനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്താ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്ത് pH കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുമ്മായം കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ നമ്മൾ ആ കുളം ചെയ്യുന്ന ടൈമിന് തന്നെ ആദ്യം തന്നെ 1 സെന്റിന് 3 കിലോ കുമ്മായം എന്നുള്ള രീതിയിലാണ് കുളത്തിൽ നമ്മൾ കുമ്മായം ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ വെള്ളത്തിലെ pH നമുക്ക് 7.5 നിർത്തണം അതിനു വേണ്ടി.
1: നമ്മളിവിടെ ഈ ഇത്തലൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെ വിതറോ അതോ കുമ്മായാക്കിയിട്ട് വിതറോ?
0: ഇത് കുമ്മായാക്കിയിട്ടാണ് വിതരണത്. ഞാൻ ദിവസവും ഇവിടെ വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന റിസൾട്ടാണ് ഈ ബുക്കുകളിൽ എഴുതി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ടെസ്റ്റ് ചെയ്ത് ഒരേ പോണ്ടിനനുസരിച്ചും പോണ്ട് നമ്പർ 1, 2, 3, 4, 5, 6 എന്നുള്ള ക്രമത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ടാണ് ഈ റിപ്പോർട്ടിൽ എഴുതി അത് ബുക്ക് രൂപത്തിലാക്കിയിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാ മാസത്തെയും റിപ്പോർട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുത്ത് കാണിക്കാൻ അപ്പോഴും ഉണ്ടാവും. കാരണം ഇത് നമ്മളുടെ അക്വാ സീഡ് സെൻറ്റർ എന്നുള്ള പേരിലാണ് ഈ സ്ഥാപനം ഇവിടെ നടത്തുന്നത്. ഇത് സീഡാക് ലൈസൻസിൻ്റെ അണ്ടറിൽ, അതായത് ഫിഷറീസിൻ്റെ സീഡാക് ലൈസൻസ് ഉള്ള സ്ഥാപനമാണ്. കാരണം നമ്മൾക്ക് ഈ വാട്ടർ ക്വാളിറ്റി

0: ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ സീഡ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടുകൾ കാര്യങ്ങൾ നമ്മളിവിടെ സൂക്ഷിക്കണം. എപ്പോഴെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ വന്നാൽ നമ്മൾക്കത് കാണിക്കാനുണ്ടാവണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്. പിന്നെ വലിയ ടെസ്റ്റിംഗ് കാര്യങ്ങൾ, അതായത് ആൽക്കലിനിറ്റി, കാർബണേറ്റ്, ബൈകാർബണേറ്റ്, കാൽസ്യം, മഗ്നീഷ്യം, ടോട്ടൽ അമോണിയ, നൈട്രേറ്റ്, സൾഫേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കുസാറ്റിൻ്റെ സെൻറ്ററിലേക്ക് പോകുന്നത്.
1: രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കരിമീൻ വിത്തുൽപാദനത്തിനുള്ള സംസ്ഥാന അവാർഡ് ജേതാവും കരിമീൻ കർഷകനുമായ കരുമാലൂരിലുള്ള ഉല്ലാസ് എആറിനെയാണ് ശ്രോതകൾ പരിചയപ്പെട്ടത്. സംശയ നിവാരണത്തിനായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 906-11-16-060. ഒരിക്കൽ കൂടി പറയാം: 906-11-16-060.

0: കാർഷിക ജീവനത്തിൽ അടുത്തതായി കേൾക്കാം. 80-ലേറെ വ്യത്യസ്ത ഇനം അലങ്കാര ചെടികളെ നട്ടുപരിപാലിക്കുന്ന പാലാരിവട്ടത്ത് നിന്നുമുള്ള അനിൽ മാധവന്റെ വിശേഷങ്ങൾ. കൃഷി ഓർമ്മകൾ നിറഞ്ഞൊഴുകുന്ന സമൃദ്ധമായ ബാല്യമാണ് അനിൽ മാധവനെ ചെടികളുടെ ലോകത്തേക്ക് അടുപ്പിച്ചത്. നഗരത്തിനു നടുവിലായുള്ള വീട്ടിൽ വ്യത്യസ്തങ്ങളായ ഫലസസ്യങ്ങൾക്കൊപ്പം 80-ലേറെ വ്യത്യസ്ത ഇനം അലങ്കാര ചെടികളാണ് അനിൽ മാധവൻ നട്ടുപരിപാലിക്കുന്നത്. ബൊഗെയ്ൻവില്ല, അഗ്ലോണിമ, ഫിലോഡെൻഡറം, കോസ്റ്റസ്, അഡീനിയം, സാൻസിവേര, ബൈഗോണിയ, മരമുല്ല, ഓർക്കിഡുകൾ, റെങ്കൂൺ ക്രീപ്പർ ഡബിൾ, പീസ് ലില്ലി, ഡിഫൻ ബെക്കിയ, ബ്ലീഡിംഗ് ഹാർട്ട് തുടങ്ങി അനിലിന്റെ തോട്ടത്തിലില്ലാത്ത ചെടികൾ വിരളം. പറമ്പിലെ കള പോലും കളയാൻ മടിക്കുന്ന രീതിയിൽ പ്രകൃതിയെയും സസ്യങ്ങളെയും സ്നേഹിക്കുന്ന അനിലിന്റെ അലങ്കാര ചെടി പരിപാലനത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: എങ്ങനെയാണ് ഈ ഒരു ചെടി വളർത്തലിലേക്ക് എത്തിച്ചേരുന്നത്?
2: വളരെ ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമുണ്ട്. അതിന്റെ പ്രധാന കാരണം മാതാപിതാക്കളാണ്. നെടുമുടിയിൽ എന്റെ വീട്ടിൽ നെൽകൃഷി കൂടാതെ ധാരാളം പച്ചക്കറികളും ചെടികളും ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കല്യാണ സുഗന്ധികം പോലത്തെ പൂക്കളുടെ വളരെ ഹൃദ്യമായ സുഗന്ധവും അതൊക്കെ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ അലങ്കാര ചെടികളോട്, എല്ലാത്തരം ചെടികളോട് എനിക്കൊരു താല്പര്യം തോന്നാനുള്ള പ്രധാന കാരണം.
1: ആ ഒരു താല്പര്യം എങ്ങനെയാണ് ഈ അലങ്കാര ചെടി പരിപാലനത്തിലേക്ക് എത്തിച്ചേരുന്നത്?
2: ഏത് ചെടികളും ഇഷ്ടമാണ്. ഈവൻ എന്റെ ഗാർഡനിൽ നിൽക്കുന്ന കളകളെ പോലും എനിക്ക് പറിക്കാനായിട്ട് വിഷമമുണ്ട്. അവരെ നിയന്ത്രിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് പറിച്ചു കളയുന്നത്. ഏത് ചെടികളും എനിക്ക് ഒരുക്കുകയാണ്. അത് ഫലവൃക്ഷമായാലും പൂച്ചെടികളായാലും ഇലച്ചെടികളായാലും എന്തും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഗാർഡനിലൊക്കെ ധാരാളം കീഴാർന്നെല്ലിയും അത് ഇതുമൊക്കെ കിളുത്തു വരും. എനിക്കത് പിഴുമ്പോ അത് ഓർക്കും, ഇത് മരുന്നായിട്ട് ചിലരെങ്കിലും ഇത് അന്വേഷിച്ച് നടക്കുന്നതായിരിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്.
1: അപ്പോ ഈ വീട്ടിലൊരു 80-ഓളം വ്യത്യസ്ത ഇനങ്ങളിൽ പെട്ട അലങ്കാര ചെടികളുണ്ടല്ലോ, അപ്പോൾ അതിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ?
2: അതില് പലതരം ചെത്തികളുണ്ട്. ബോഗൻവില്ല, അഗ്ലോണിമയുടെ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഫിലോഡെൻഡ്രം, കോസ്റ്റസ്, അഡീനിയം, സാൻസിവേര, മരമുല്ല, അതിന്റെ തന്നെ ഡ്വാർഫ് വെറൈറ്റി ഉണ്ട്. ചെമ്പരത്തികളുണ്ട്, പനയുണ്ട്, ഓർക്കിഡ്സ്, പിന്നെ റെങ്കൂൺ ക്രീപ്പറിന്റെ ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്. ബ്ലീഡിംഗ് ഹാർട്ട് ഉണ്ട്, സിസി പ്ലാന്റ് ഉണ്ട്, പീസ് ലില്ലി, മൊസാന്ത, ഡിഫൻ ബെക്കിയ, എവർഗ്രീൻ, കാരിക്കേച്ചർ പ്ലാന്റ്, ബ്രൂമിലിയാഡ്, ആന്തൂറിയം, റബ്ബർ പ്ലാന്റ്, യുഫോർബിയ, റോസ്, നിശാഗന്ധി, വിങ്കകള്, ചൈനീസ് വയലറ്റ്, വാട്ടർ ജാസ്മിൻ, അങ്ങനെ നാടൻ വെറൈറ്റി ചെടികളായ പൂച്ചവാലൻ, പണ്ടത്തെ നമ്മുടെ പൂച്ചവാലൻ ചെടിയുണ്ട്, റിയോ, കോസ്മോസ്, ഗന്ധരാജൻ, അഗീവ്, ചൈനീസ് ഡോളർ പ്ലാന്റ്, ഫേൺ, മന്ദാരം, ശംഖുപുഷ്പം, നമ്മുടെ നാടൻ നന്ത്യാർവട്ടം, ഡ്വാർഫ് ബാംബു, കല്യാണ സൗഗന്ധ്യം, ലോറോ പെറ്റാലം, അങ്ങനെ ധാരാളം ചെടികളുണ്ട്. കലാത്തിയ, ഡെൻഡ്രോലോബിയം, ഇതൊക്കെ എനിക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന. ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, പവിഴമല്ലി ഉണ്ട്, ഹൈഡ്രാഞ്ചിയ നിറയെ പൂക്കുന്നുണ്ട് ഇവിടെ. ഹൈഡ്രാഞ്ചിയ അതുണ്ട്, റെയിൻ ലില്ലി ഉണ്ട്, കുറുമുഴിമുല്ലയുണ്ട്, നക്ഷത്രമുല്ലയുണ്ട്, യുജീനിയ, മണിപ്ലാന്റ്, അങ്ങനെ ഒരുപാടുണ്ട്.
1: നമ്മളുടെ നാടൻ പൂക്കൾ മുതൽ പല വിദേശ ഇനം ചെടികൾ വരെ ഇവിടെ നട്ടുപരിപാലിക്കുന്നുണ്ടല്ലേ?
2: ഉണ്ട്, ഉണ്ട്.
1: അപ്പൊ ഇവയുടെയൊക്കെ പരിപാലനം എങ്ങനെയാണ്? ഓരോ ചെടിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള വളപ്രയോഗങ്ങളും പരിപാലനവും അല്ലേ ആവശ്യം? അപ്പം അതെങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്?
2: സാധാരണഗതിയിൽ ജൈവവളങ്ങളെ എല്ലാത്തിനും തന്നെ ഉപയോഗിക്കുന്നത്. ചെടികളിലെ ആരോഗ്യം നോക്കി NPK ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഓർക്കിഡ് പോലുള്ള

ചെടികൾ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഗോമൂത്രം ഡൈല്യൂട്ട് ചെയ്ത് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് അതിന്റെ ആരോഗ്യത്തിനും പുഷ്പിക്കാനും ഉതകുന്നതാണ്. ഞാൻ വെർമി കമ്പോസ്റ്റ് നഴ്സറികളിൽ നിന്ന് വാങ്ങും. കൊമ്പ് കൊതുമല്ലോ, കൊമ്പ് കൊതുന്ന് ഇലകളും എല്ലാം ചെറുതായിട്ട് മുറിച്ചിട്ട് പിന്നെ ഉണങ്ങിയ ഇലകൾ, ധാരാളം മരങ്ങളുള്ളത് കൊണ്ട് ഒരു ദിവസം ഒന്നും രണ്ടും ബക്കറ്റ് ഇലകൾ കിട്ടും ഉണങ്ങിയ ഇല, അതെല്ലാം കൂടി ഞാൻ കൂട്ടിയിടും. കൂട്ടിയിട്ട് മഴയും വെള്ളവും ഇതും

0: കൂട്ടിയിട്ട് മഴയും വെള്ളവും ഇതുമൊക്കെ വന്നിട്ട് അത് മണ്ണിൽ പൊടിഞ്ഞു ചേരും. അത് ഒരു നല്ല വളമാണ്, അത് എടുക്കും. പിന്നെ വെർമി കമ്പോസ്റ്റ് പോലുള്ള ഇത്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, സ്റ്റെറാമീൽ, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഇടും.
1: ഇപ്പൊ നമ്മൾ ഈ വീട്ടിലേക്ക് നോക്കുമ്പോൾ ധാരാളം പടർന്നു കയറുന്ന സസ്യങ്ങൾ കാണുന്നുണ്ട്. ഈ കാറ്റ്സ് ഗ്ലോ പോലുള്ള ചെടികൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: കാറ്റ് ഗ്ലോ പരിപാലനം ഒട്ടും വേണ്ടാത്ത ഒരു ചെടിയാണ്. അത് മതിലിലും ഇരുമ്പ് വേലികളിലും ഒക്കെ പടർത്തി നമുക്ക് അതിനൊരു ജൈവ വേലി പോലെ ആക്കിയെടുക്കാൻ പറ്റും. മതിൽ തന്നെ നമുക്ക് മതിൽ കാണാത്ത രീതിയിൽ ഇത് പടർന്നു വരും. വർഷത്തിൽ പല പ്രാവശ്യം അത് ഇലയില്ലാതെ പൂക്കുകയും ചെയ്യും. മഞ്ഞ പൂക്കളാണ്. ആ പൂക്കളിൽ ധാരാളം നമുക്ക് തേനീച്ചകളും തേൻകുരുകളും ഒക്കെ വന്ന് ഇരിക്കാറുണ്ട്. പലതരം തേനീച്ചകളെ കാണാറുണ്ട് അതിൻ്റെ. അപ്പൊ അത് വളരെ നല്ലതാണ്. അതിന്റെ ഇല പൂവില്ലെങ്കിൽ തന്നെ അതിന്റെ ഇല കാണാനായിട്ട് സൂര്യപ്രകാശത്തിൽ നല്ല തിളങ്ങുന്ന പച്ച ഇലയാണ്. അതിന് രോഗകീടങ്ങളോ ഉപദ്രവങ്ങളൊന്നും അധികം ഉണ്ടാകാറില്ല. ഈ കാറ്റ്ഗ്ലോയുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതൊരു അധിനിവേശ സ്വഭാവമുള്ള ചെടിയാണ്. അത് നോക്കണം. അടുത്തുള്ള മരങ്ങളിലൊക്കെ കയറി വളരെ പെട്ടെന്ന് തന്നെ അത് എസ്റ്റാബ്ലിഷ് ആയി ആ മരത്തിനെ നശിപ്പിക്കാനായിട്ട് പറ്റും അതിന്. അതുകൊണ്ട് അതിനെ പ്രൂൺ ചെയ്ത് നമുക്ക് എവിടൊക്കെയാണോ വേണ്ടത് ആ ഷേപ്പിലാക്കി വളർത്താനായിട്ട് നോക്കുക. മതിലിന്റെ രണ്ട് സൈഡിലും വളരെ നീളത്തിൽ കിടപ്പുണ്ട്. അതൊരു 4 വർഷമായി ഞാൻ വെച്ചിട്ട് പൂ വരുന്ന സമയത്ത് ആൾക്കാർ വന്ന് നോക്കാറുണ്ട്.
1: എത്ര കാലം വരെ ഈ ഒരു ചെടിക്ക് ആയുസ് ഉണ്ടാകും?
0: ഈ കാറ്റ്ഗ്ലോ പോലുള്ള ചെടികള് നമ്മൾ വെട്ടിക്കളഞ്ഞാലും പോകാത്ത കണക്ക് വൺസ് അത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോവില്ല. അതിന് വളരെ കെയർ കുറവ് മതി, വെള്ളവും കുറവ് മതി. വളത്തിന്റെ ഒന്നും കാര്യമില്ല, വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ സമയാസമയം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: മഴക്കാലത്ത് ഒരു പ്രധാന പ്രശ്നമാണല്ലോ ചെടികളിൽ വരുന്ന ഫംഗസ് ബാധ. എങ്ങനെയാണ് ഇത്തരം ഫംഗസ് ബാധകളെ നിയന്ത്രിക്കുന്നത്?
0: മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൂഡോമോണസ് പോലുള്ള ഫംഗിസൈഡുകൾ ഉപയോഗിക്കും. പിന്നെ സാഫ് പോലുള്ളത് നമ്മൾ പ്രൂൺ ചെയ്യുമ്പം ആ പ്രൂൺ ചെയ്ത ഭാഗത്ത്, കട്ട് ചെയ്ത ഭാഗത്ത് സാഫ് പോലുള്ളത് പുരട്ടി കൊടുക്കാനും, പ്രത്യേകിച്ചും അഡീനിയം പോലുള്ള ചെടികളിൽ പെട്ടെന്ന് ഫംഗസ് ബാധ വരുന്ന ഒരു ഇതാണ് അഡീനിയം. എങ്കിൽ തന്നെയും ചില സമയത്ത് ചെത്തി, ചിലതരം ചെത്തികൾ, സിംഗപ്പൂർ റെഡ് എന്നൊക്കെ പറയുന്ന ചെത്തികളുണ്ട്. എനിക്കതൊരു 20-25 ചെടികൾ എന്റെ ഒരു 1-2 ആഴ്ച കൊണ്ട് പോയി ഫംഗസ് ബാധിച്ചിട്ട്. അപ്പൊ ചിലപ്പോ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടികൾ ചിലപ്പോൾ പോകും. അങ്ങനെ സംഭവിക്കാറുണ്ട്.
1: പൂക്കൾ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട രണ്ട് ചെടികളാണല്ലോ ബോഗൻവില്ലയും അതുപോലെ തന്നെ അഡീനിയവും. ഇത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്?
0: ബോഗൻവില്ലയാണെങ്കിൽ അഡീനിയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള മിക്സ് ആണ് വേണ്ടത്. എങ്കിലും കോമൺ ആയിട്ട് സ്റ്റെറാമിലെ കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഈ അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു പൊട്ടി മിക്സ് ഉണ്ടാക്കുക, അതിലാണ് ഇത് നടേണ്ടത്. അങ്ങനെ നട്ടു കഴിഞ്ഞാൽ ധാരാളം പൂ കിട്ടും. മാസത്തിൽ ഒരിക്കൽ അല്പം NPK വളം ഇട്ട് കൊടുക്കുന്നത് ബോഗൻവില്ലയ്ക്ക് നല്ലതാണ്. ഡാപ്പും നല്ലതാണ്, ഡയമോണിയ ഫോസ്ഫേറ്റ്, അതും ചെടികൾ പൂക്കാൻ നല്ലതാണ്. മേൽമണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കുന്നത് ബോഗൻവില്ലയ്ക്ക് പൂ വരാനായിട്ട് താമസമുണ്ടോ. വളരെ നല്ല വെയിലുള്ളിടത്ത് വേണം വെക്കാൻ. വേനൽക്കാലത്താണ് കൂടുതൽ പൂ ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. അത് മഴക്കാലത്തും പൂക്കുന്ന കണക്കുള്ള ഹൈബ്രിഡ് വെറൈറ്റിയും ബോഗൻവില്ലയുടെ ഇപ്പം വരുന്നുണ്ട്. അടീനത്തിനും ഈ മിക്സ് ഒക്കെ തന്നെ മതി. പക്ഷെ മണ്ണിൽ വെള്ളം ഒട്ടും തന്നെ കെട്ടിക്കിടക്കരുത്. വളരെ പെട്ടെന്ന് വെള്ളം ചട്ടിയിൽ നിന്ന് പറന്ന് പോകുന്ന കണക്കുള്ള ഒരു, അപ്പൊ അതിന് കുറച്ച് പെർലൈറ്റും കൂടെ ഒക്കെ അതിനകത്ത് ചേർക്കുന്നത് വളരെ നല്ലതാണ്.
1: അതുപോലെ തന്നെ വിവിധ ഇനം ഓർക്കിഡുകൾ നമുക്ക് കാണാം. ഓർക്കിഡിന്റെ പരിപാലനത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഓർക്കിഡിന് മാത്രമായിട്ടുള്ള വളങ്ങൾ നഴ്സറികളിൽ കിട്ടും, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ പൂ വരുന്ന സമയത്ത് പൂവിന് മാത്രമുള്ള NPK മിക്സ് ഉണ്ട്, നഴ്സറികളിൽ എല്ലായിടത്തും മേടിക്കാൻ കിട്ടും. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ ചെയ്യുന്നത് ഗോമൂത്രം നേർപ്പിച്ചിട്ട് അതും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ചെടി നല്ല കരുത്തോടെ തന്നെ നിൽക്കും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം രാത്രികാലങ്ങളിൽ ഒച്ചിന്റെ ശല്യം ധാരാളമാണ്. ഒച്ചിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ആഫ്രിക്കൻ ഒച്ച് ധാരാളമുണ്ട്. ഞങ്ങളുടെ പാലാരിവട്ടം ഭാഗത്തൊക്കെ ഒഴിഞ്ഞ പറമ്പുകൾ ഉള്ളത് കൊണ്ട് അവിടെ നിന്നൊക്കെ ആഫ്രിക്കൻ ഒച്ചുകൾ ധാരാളം വരുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴാണ് അതുങ്ങൾ ഇറങ്ങുന്നത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ചൂട് കാലത്ത് ഇതുങ്ങൾ പുറത്തിറങ്ങില്ല. മഴ തുടങ്ങുന്ന സമയത്താണ്, നമ്മുടെ മണ്ണിൽ നനവ് വന്നു കഴിയുമ്പോഴാണ് പുറത്തിറങ്ങുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു ടോർച്ചുമായിട്ടൊക്കെ പോയിട്ട് ഇതിനെ ഉപ്പിട്ട് നശിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് തന്നെ നമ്മുടെ ഒരു വലിയ ഓർക്കിഡിനെയൊക്കെ നശിപ്പിച്ചു കളയും. അത് 1-2 എണ്ണം നമ്മുടെ ഓർക്കിഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഓർക്കിഡ് മുഴുവൻ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടാത്ത വിധം നശിപ്പിച്ചു കളയും.
1: അലങ്കാര ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പ്രിയപ്പെട്ട ഒരു ഇനമാണല്ലോ ഇൻഡോർ ചെടികൾ. ഇൻഡോർ ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാമോ?
0: ഇൻഡോർ പ്ലാന്റുകളിൽ ഫാൻസി വേര, സിസി പ്ലാന്റ്, അതൊക്കെ വളരെ പരിപാലനം കുറഞ്ഞ ഇൻഡോർ പ്ലാന്റുകളാണ്. പിന്നെ അഗ്ലോണിമ പോലുള്ളവയും നമുക്ക് ഇൻഡോറിൽ വെക്കാം. ഇൻഡോർ പ്ലാന്റിന്റെ ഒരു പ്രധാന കാര്യം നമ്മൾ ചെടികൾ വെക്കുന്ന സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ വായു സഞ്ചാരവും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ചെടികൾ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇല നിറം മാറി ചെടികൾ നശിച്ചു പോകാനായിട്ട്

0: ഉള്ള സാധ്യതയുണ്ട്. പിന്നെ വെള്ളം പ്രധാനമാണ്. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇൻഡോർ പ്ലാന്റുകൾക്ക് വളരെ കുറച്ച് വെള്ളം മതി. അത് മേൽമണ്ണ് കൈകൊണ്ട് തൊട്ട് നോക്കിയിട്ട് ഉണങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിലര് ഇൻഡോർ പ്ലാന്റ് കൊണ്ടുവെക്കും, നിറയെ വെള്ളം ഒഴിക്കും, കുറച്ചു ദിവസം അതിരുന്നിട്ട് ചെടികൾ ചീഞ്ഞ് നശിച്ചു പോകും. പിന്നെ ഇൻഡോർ പ്ലാന്റുകൾ നമ്മളൊരു മൂന്നോ നാലോ ദിവസം വീടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അതിനെ എടുത്ത് പുറത്ത് വെക്കണം. നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്ത് ഒരു ഷെയ്ഡിൽ അതിനെ പുറത്ത് വെക്കണം. അതിനൊപ്പം വായുവും കാറ്റും ഒക്കെ ധാരാളം കിട്ടും. പിന്നെ അതിന്റെ ഇല ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു ദിവസമോ ഒരു ഒന്നൊന്നര ദിവസം വെളിയിൽ വെച്ചിട്ട് പിന്നെ അതിനെ എടുത്ത് അകത്ത് വെക്കണം. അല്ലാണ്ട് കണ്ടിന്യൂസ് ഒരു മാസമൊക്കെ ചെടികളെ അകത്ത് വെക്കാതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറെ കാലം ചെടികൾ നിൽക്കും. സാൻസിവേര, സിസി പ്ലാന്റ്, പിന്നെ റബ്ബർ പ്ലാന്റ്, അഗ്ലോണിമ അങ്ങനെയുള്ള ചെടികളൊക്കെ തന്നെ നമുക്ക് ഇൻഡോറിൽ വെക്കാം.
1: അലങ്കാര ചെടികളിൽ പൊതുവെ ആവശ്യക്കാർ കൂടുതലുള്ള ഇനങ്ങൾ ഏതൊക്കെയാണ്?
0: ഇപ്പോ ഡിമാൻഡ് കൂടുതലുള്ളത് ബൊഗൻവില്ലയ്ക്കുണ്ട്, അഡീനിയം, അങ്ങനെയുള്ള ചെടികൾക്ക് ഇപ്പം പൊതുവെ ഡിമാൻഡ് കൂടുതലാണെന്നാണ് കാണുന്നത്. അത് ഈ ബൊഗൻവില്ലയുടെ ഒക്കെ ധാരാളം വെറൈറ്റി ഇപ്പൊ ഇറങ്ങുന്നുണ്ട്, ബ്രീഡ് വെറൈറ്റികൾ ഒക്കെ വരുന്നുണ്ട്. അത് ചില ബൊഗൻവില്ലയുടെ ഇപ്പോഴത്തെ വെറൈറ്റികൾക്ക് സീസൺ ഇല്ലാതെ തന്നെ പൂവുണ്ടാകുന്നുണ്ട്, മഴക്കാലത്തും കൂടെ പൂവുണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഡിമാൻഡുള്ള ചെടികളാണ്. അഡീനിയത്തിൽ തന്നെ ഗ്രാഫ്റ്റഡ് അഡീനിയമാണല്ലോ ഇപ്പൊ കൂടുതലുള്ളത്. അതിൽ തന്നെ പല പല കളറിലും ഡബിൾ പെറ്റല്, സിംഗിൾ പെറ്റലിലൊക്കെ വളരെ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള അഡീനിയം ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
1: ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ചെടികൾ ഏതൊക്കെയാണ്?
0: എല്ലാ ചെടികളും ലാൻഡ്സ്കേപ്പിന് നല്ലതാണ്. പക്ഷെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, അതാണ് പ്രധാനം. അവിടെ മരങ്ങളുടെ ഷെയ്ഡ് ഉണ്ടോ, സൂര്യപ്രകാശം എത്ര കിട്ടും, മണ്ണിന്റെ ഘടന, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ചെടികൾ സെലക്ട് ചെയ്യാൻ. ഇപ്പം ധാരാളം മരങ്ങളൊക്കെ ആയിട്ട് വെയിലൊന്നും കിട്ടാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവിടെ തണലത്ത് വളരുന്ന ചെടികൾ, ഇൻഡോർ പ്ലാന്റുകളും അതിൽ ഉൾപ്പെടും, അങ്ങനത്തതൊക്കെ വെക്കാം. ധാരാളം വെയിൽ കിട്ടുന്നിടത്ത് പൂച്ചെടികളും ബൊഗൻവില്ല അതുപോലുള്ള പൂച്ചെടികളും വെക്കാം.
1: അധികം പണച്ചെലവോ അല്ലെങ്കിൽ അധികം പരിപാലനമോ കൂടാതെ ഒരു ചെറിയ ഒരു ടെറസ് ഗാർഡൻ പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർദ്ദേശിക്കുന്ന ചെടികൾ ഏതൊക്കെയാണ്?
0: വളരെ എളുപ്പം വളർത്താവുന്ന ഓർക്കിഡുകൾ, വെറൈറ്റികളുണ്ട്. അത് 150 രൂപ തൊട്ട് ചെറിയ ചെടികൾക്ക് കിട്ടും, സീഡ്ലിങ്സിന് കിട്ടുന്നുണ്ട്. പിന്നെ അഡീനിയം, ബൊഗൻവില്ലയൊക്കെ നമുക്ക് ധാരാളം ഇപ്പം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പൊ അതിന്റെയൊക്കെ ചെറിയ തൈ മേടിച്ച് വെക്കുക, വലിയ ചെടി മേടിക്കാതെ ചെറിയ തൈകൾ മേടിച്ച് വെക്കുക. അപ്പൊ അതിന് തീരെ വിലക്കുറവായിരിക്കും ചെറിയ തൈകൾ. അതിനെ പരിപാലിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന് അത് പോയിട്ട് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത്. അല്ലാണ്ട് വലിയ ചെടി നഴ്സറി പോയി ധാരാളം വലിയ വില കൊടുത്ത് മേടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് അതിന്റെ പൂ കാണുന്നതിലും നല്ലത് ചെറിയ തൈ മേടിച്ച് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് അതിന്റെ പൂ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിന് സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ട് പണച്ചെലവില്ലാതെ വളരെ ചെറിയ ചെടികൾ മേടിച്ച് വെച്ച് വളർത്താൻ നോക്കുക. അപ്പോ അതിൽ ഈ ഓർക്കിഡ്, അഡീനിയം, ബൊഗൻവില്ല പോലുള്ള ചെടികൾ വെയിൽ ഉള്ള തെറസാണെങ്കിൽ അവിടെ ഇത് വെക്കാം. അത് കൂടാതെ തന്നെ ഡ്രമ്മുകളിൽ ഇപ്പോ ചെറിയ മാവുകൾ കിട്ടും, മാവ് പിന്നെ അബിയൂ പോലുള്ള പഴച്ചെടികളും മിക്സ് ചെയ്ത് വളർത്തുക. അപ്പം നമുക്ക് അത്യാവശ്യം മാമ്പഴം ലഭിക്കും, അതുപോലെ അബിയൂ പോലുള്ള നല്ല ഫ്രൂട്ടുകൾ കിട്ടാനുള്ള. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഭയങ്കര വെയിലുണ്ടെങ്കിൽ ഓർക്കിഡിനും അഡീനിയത്തിനും ഷെയ്ഡ് നെറ്റ് ഇട്ട് അതിന് ഷെയ്ഡ് കൊടുക്കാനും ശ്രദ്ധിക്കണം.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് 80-ലേറെ വ്യത്യസ്ത ഇനം അലങ്കാര ചെടികളെ നട്ടുപരിപാലിക്കുന്ന പാലാരിവട്ടത്ത് നിന്നുമുള്ള അനിൽ മാധവന്റെ വിശേഷങ്ങളാണ്. അലങ്കാര ചെടി പരിപാലനം സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കേണ്ട നമ്പർ 8129217756. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം യമുന ശിവദാസ്, ലക്ഷ്മി നാരായണൻ.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് 17 സെക്കൻഡ്. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മുത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 24,900 രൂപ, കോട്ടയം 28,500 രൂപ, എറണാകുളം 24,600, കൊച്ചി റെഡി 24,600, ആലുവ 26,300, വടക്കൻ പറവൂർ 26,200. കൊപ്ര കിൻഡലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,600, വടക്കൻ പറവൂർ 14,700. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് എറണാകുളം 4,000, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു കിൻഡലിന് കോട്ടയം 37,000, കട്ടപ്പന 35,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 26,000, എറണാകുളം 27,000. ആലുവ കിൻഡലിന് 4,800, വടക്കൻ പറവൂർ കിൻഡലിന് 4,800, തൊടുപുഴ 1,000-ന് 30,000. കയർ കിൻഡലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. കുരുമുളക് അൺഗാർബിൾ കിൻഡലിന് കൊച്ചി ഗാർബിൾ 72,700, കൊച്ചി അൺഗാർബിൾ 70,700, ആലുവ 68,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,700. ഏലം കിലോഗ്രാം കൊച്ചി 3,600, തൊടുപുഴ 2,800, കട്ടപ്പന 2,350. ചുക്ക് കിൻഡലിന് കൊച്ചി 29,000, കോതമംഗലം 69,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് കിൻഡലിന് കോട്ടയം 21,500, മൂവാറ്റുപുഴ 20,500, കോതമംഗലം 23,900, തൊടുപുഴ 24,800. മഞ്ഞൾ കിൻഡലിന് കൊച്ചി 16,000, കോതമംഗലം 16,300, തൊടുപുഴ 21,000. പുൽത്തൈലം കിൻഡലിന് കൊച്ചി 1,47,000, ആലുവ 1,55,000. കശുവണ്ടിപ്പരിപ്പ് കിൻഡലിന് കൊല്ലം 78,100. കോഴിമുട്ട 100-ന് വടക്കൻ പറവൂർ 620. പൈനാപ്പിൾ കിൻഡലിന് എറണാകുളം 2,000, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,500. നേന്ത്രക്കായ് പച്ച കിൻഡലിന് എറണാകുളം 4,500, ആലുവ 4,400, വടക്കൻ പറവൂർ 4,400, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോള മുത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വിപണി സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 35 സെക്കൻഡ്. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എ ഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21-ന്. എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26-ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ

0: ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE യിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. UAE അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी को प्राथमिकता दी है. होर्मुज़ को फ्री, ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है.
1: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme building for resilience, innovation, cooperation and sustainability.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ വി ഡി സതീശൻ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയന്റെ വസതിയിലും വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,500

0: 14 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,10,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന് പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
1: ഫ്യൂസ് ജോ ഹോതാ ഹൈ വ കിസി ഭീ ഗോളാ ബാരൂദ് കാ സബ്സേ യ ഇംപോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടറി ഷെൽ ഹോ ബോംബ് ഹോ യാ കോയി ഭീ യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂസ് കേ സബ് ബേകാർ ഹൈ. यहां बनने वाले अत्याधुनिक फ्यूज हमारी सेनाओं को ताकत देंगे और यह प्रोजेक्ट हमारी एमिनेशन मैन्युफैक्चरिंग में सेल्फ रिलायंस आत्मनिर्भरता का एक नया चैप्टर जोड़ेगा.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ PV സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAEയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ്, UG പുനഃപരീക്ഷ June 21. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ഇന്നാദ്യം നിലവറ.
1: മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് നിലവറ.
2: യശശരീരനായ സാഹിത്യകാരൻ വി പി ശിവകുമാറിന്റെ ശബ്ദം നിരീക്ഷണം.
3: നമ്മുടെ നിരൂപണത്തിൽ ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും അദ്ദേഹം തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. 4-5 വർഷങ്ങൾക്ക് മുൻപ് ഒരു കഥാസമാഹാരത്തിൽ എഴുതിയ അവതാരികയിലാണ് ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇത് നമ്മുടെ സാഹിത്യത്തിൽ അനേക വർഷങ്ങളായി നിലനിന്നിരുന്ന, ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരുന്ന ഒരു ധാര തന്നെയാണ്. ഈ വളർച്ച മലയാള ഹാസ്യത്തിൻ്റെ വളർച്ച തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കുറച്ചു കാലം മുമ്പ് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സിനിമയിൽ അടുക്കള സീൻ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. അടൂർ ഫാസിയും ശ്രീലതയും അഭിനയിച്ചുകൊണ്ടിരുന്നു ഈ രംഗം. വളരെ കൂടുതൽ കരയാനുള്ള കുറച്ച് രംഗങ്ങൾ കഴിഞ്ഞിട്ട് ഈ അടുക്കള സീൻ ആയിരിക്കും കാണുന്നത്. കരയുന്ന ആളുകൾ ഒന്ന് ചിരിച്ചുകൊള്ളട്ടെ, കോമിക് റിലീഫ് എന്നാണ് ഇതിന് പറയുന്നത്. ഹാസ്യത്തിന് കൊടുത്തിരുന്ന ഒരു പ്രത്യേക തരം പ്രാധാന്യത്തിനെ ഇത് സൂചിപ്പിക്കുന്നു. ഇതിൽ നിന്നുള്ള മാറ്റം മലയാള ഹാസ്യത്തിൻ്റെ ആരോഗ്യകരമായ ഒരു മാറ്റം തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൽ ഇതാരംഭിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം സൃഷ്ടിച്ച ചില ഫലിത സന്ദർഭങ്ങൾ, ഫലിതത്തോടൊപ്പം തന്നെ അത്രയും വേദനയെയും കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു. മൂല്യങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നില്ല, മനുഷ്യരിൽ ഇനിയും കുറച്ചുകൂടി വിശ്വാസം ബാക്കിയുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ കഥകൾ വിളിച്ചു പറഞ്ഞു. ചിരിയും കരച്ചിലും ഏതാണ്ട് ഒരുമിച്ച് നമ്മൾക്ക് അനുഭവപ്പെടുക ബഷീറിന്റെ കഥകളിലായിരുന്നു.
2: നിങ്ങൾ കേട്ടത് യശശരീരനായ സാഹിത്യകാരൻ വി പി ശിവകുമാറിന്റെ ശബ്ദം നിരീക്ഷണം.
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് നിലവറ.

സേവന വാർത്തകൾ. എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് ജി എസ് ടി കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 0484-25-41-52-0. 0484-25-42-0.

സഹകരണ വകുപ്പിന് കീഴിൽ കോട്ടയം പുന്നപ്ര IMT യിൽ കെമാറ്റ് രണ്ടാംഘട്ട പ്രവേശന പരീക്ഷയുടെ സൌജന്യ ഓൺലൈൻ പരിശീലനം ഈ മാസം 20 ആരംഭിക്കും. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദം നേടിയവർക്കും പങ്കെടുക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477 22 67 60 2. നമ്പർ ആവർത്തിക്കാം, 0477 22 67 60 2.

കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആൺകുട്ടികൾക്കായുള്ള കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. ആകെ സീറ്റുകളുടെ 10% സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മറ്റ് സമുദായത്തിലുള്ളവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജാതി, ജനന തീയതി, കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് എന്നിവ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി ഈ മാസം 22 വൈകിട്ട് 5 കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 85 47 63 01 27, 85 47 63 01 27.

പല്ലശ്ശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 179 ദിവസത്തേക്കാണ് നിയമനം. ഡിസിയാണ് യോഗ്യത. പ്രായപരിധി 18-40 മധ്യേ. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 28 രാവിലെ 11:30 പല്ലശ്ശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-923-29-62-22. നമ്പർ ആവർത്തിക്കാം: 04-923-29-62-22.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

അട്ടപ്പാടി അഗളി കോ ഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കിയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ആദിവാസി ഹൈസ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. HSD ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, ഗണിതശാസ്ത്രം, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രക്ടർ എന്നിവയിൽ ഓരോ ഒഴിവും പ്രൈമറി വിഭാഗം ടീച്ചർ തസ്തികയിൽ 3 ഒഴിവുമാണ് ഉള്ളത്. PSC അംഗീകൃത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താൽപര്യമുള്ളവർ ഈ മാസം 18 മുൻപായി സെക്രട്ടറി അട്ടപ്പാടി കോ ഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി അഗളി പാലക്കാട് 67 85 81 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 90 61 54 05 41. നമ്പർ ആവർത്തിക്കാം. 90 61 54 05 41.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം തുമ്പിൻ. ചിത്രപാടിയത് ഗാനരചന ഫായി സൻവർ, സംഗീതം നിഖിൽ വിനയ്.

കെഎസ്ഇബി അറിയിപ്പ്. ഇടപ്പള്ളി സെക്ഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്ന ടെലിവിഷൻ നെറ്റ്വർക്ക് കേബിളുകൾ അഴിച്ചുമാറ്റുന്നതിനാൽ ബാലകൃഷ്ണ മേനോൺ റോഡിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ കോതാട് റിസോർട്ട്, കോതാട് കപ്പേള, കോരംപാടം, പനമറ്റം അമ്പലം, കാഞ്ഞിരക്കാട് ജെട്ടി എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷൻ പരിധിയിൽ മട്ടലിപ്പറമ്പ്, മന്ദാനം, പാലത്തിങ്കൽ ലൈൻ, മാരാന, പറമ്പാത്ത്, പാമ്പാടിത്താഴം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി ഭാഗികമായി മുടങ്ങും. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ PAC റോഡ്, നന്ദാനത്ത് കൊച്ചാക്കോ റോഡ്, പുതിയ റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും.

ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതി യുവാക്കൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും യുവതി യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ ടു വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൌജന്യമാണ്. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-81-23-03-37. നമ്പർ ആവർത്തിക്കാം: 04-81-23-03-37.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഈവനിംഗ് തുടരുന്നു. എഫ് എം ഈവനിംഗിൽ ഇനി കേൾക്കാം.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
2: കുഞ്ഞിക്കാളി എന്നാണ് പാണനാരുടെ പെണ്ണിന്റെ പേര്. വീട്ടിൽ തിരിച്ചെത്തിയ പാണനാർ ഭാര്യയെ വിളിച്ചു. കുഞ്ഞിക്കാളി, എന്തോ? അവർ വിളി കേട്ടു. നിനക്കൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ മുത്തുമാല വാങ്ങി കഴുത്തിലണിഞ്ഞു. ഇതെങ്ങനെ കിട്ടി? മാലയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുഞ്ഞിക്കാളി ചോദിച്ചു. പാണനാർ നടന്നതെല്ലാം ഭാര്യയെ അറിയിച്ചു. എന്നാലും

0: ഈശ്വരന് സൂക്കേട് വന്നപ്പോ അത് മാറ്റാൻ മനുഷ്യൻ വേണ്ടി വന്നല്ലോ. കാലത്തിൻ്റെ ഒരു പോക്കേ. കുഞ്ഞിക്കാളി മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈശ്വരനേക്കാൾ വലുത് മനുഷ്യൻ തന്നെയാണടി. പാണനർ പറഞ്ഞു. അവരങ്ങനെ സുഖമായി ജീവിച്ചു. ഒരു ദിവസം കുഞ്ഞിക്കാളിയുടെ കയ്യിൽ നിന്ന് മുത്തുമാല താഴെ വീണു. മുത്തുകൾ ചിന്നിച്ചിതറി. പാണനാർക്ക് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി. മുത്തുമാലയുടെ ശ്രീ നഷ്ടപ്പെട്ടിരിക്കുന്നു. പാർവതി കഴുത്തിലണിഞ്ഞിരുന്ന മാലയാണ്. ഇത്ര ശ്രദ്ധയില്ലാത്തവളായി പോയല്ലോ തന്റെ ഭാര്യ. മാലയുടെ ശക്തി കൊണ്ട് വീട്ടിൽ ഐശ്വര്യം കളിയാടുകയായിരുന്നു. എല്ലാം നശിച്ചു. ക്രമേണ വീട്ടിൽ പട്ടിണിയായി. പാർവതി വിവരമറിഞ്ഞു. പാണനർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്താലും അതൊന്നും അധികമായി പോവില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പാർവതി. ഇനി എന്താ ചെയ്യാ? പാർവതി പരമശിവനോട് ചോദിച്ചു. സഹായിക്കണമെങ്കിൽ സഹായിച്ചോളൂ. കുറെ സ്വർണം ഒരു പെട്ടിയിലാക്കി പാണനാരുടെ കുടിലിലെത്തിക്കൂ. അവനും ഭാര്യയും സുഖമായി ജീവിക്കട്ടെ, പരമേശ്വരൻ പറഞ്ഞു. പാണനാർക്ക് അളവറ്റ സ്വർണം കിട്ടി. അയാൾ കച്ചവടം തുടങ്ങി. ദിവസങ്ങൾക്കകം കച്ചവടം പൊളിഞ്ഞു. സ്വർണവും കഴിഞ്ഞു, കച്ചവടവും പൊളിഞ്ഞു. ഇനി എന്തു ചെയ്യും കുഞ്ഞിക്കാളി? പാണനാർ ഭാര്യയോട് ചോദിച്ചു. നിങ്ങൾക്ക് ബുദ്ധിയും വിവരവുമില്ല, അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കുഞ്ഞിക്കാളി കുറ്റപ്പെടുത്തി. ആ മുത്തുമാല നിലത്ത് വീഴ്ത്തി പൊട്ടിച്ചത് നീയല്ലേ? പാണനാർ ഭാര്യയെയും കുറ്റപ്പെടുത്തി. വീണ്ടും വീട്ടിൽ പട്ടിണിയായി. പാർവതി ഭർത്താവിന്റെ അടുക്കൽ പരാതിപ്പെട്ടു. ആ പാണനാർ വീണ്ടും വിഷമത്തിലായിരിക്കുന്നു. നമുക്കവനെ സഹായിക്കണം. ഒരിക്കൽ കൂടി സഹായിക്കാം. സഹായിച്ചോളൂ. അവൻ കൃഷി ചെയ്യട്ടെ, കുറെ ഭൂമി അവന് കൊടുപ്പിക്കൂ, പരമേശ്വരൻ അരുളിച്ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ അപരിചിതനായ ഒരാൾ പാണനാരുടെ വീട്ടിലെത്തി. കണ്ടാൽ അന്തസ്സുള്ള ഒരു ബ്രാഹ്മണൻ. മനസ്സിലായില്ല, എന്താ വന്നത്? കയ്യിലുള്ള ഓലച്ചാർത്ത് പാണനാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു, കിഴക്കേ മലയുടെ അടിവാരത്ത് 100 പറ വിത്തിൻ്റെ കണ്ടങ്ങളുണ്ട്. അതിനോട് തൊട്ട് 1000 തെങ്ങുള്ള പറമ്പുണ്ട്. ഇത് രണ്ടും പാണനാർക്ക് ദാനമായി നാം തന്നിരിക്കുന്നു. ഏറ്റെടുത്ത് നയിച്ചോളിൻ. പാണനാർ ഓലച്ചാർത്ത് കയ്യിലെടുത്ത് കണ്ണോടണച്ചു. ഒരു നിമിഷം അത്ഭുതപ്പെട്ടു നിന്നു. തമ്പുരാന് എന്തേ ഇങ്ങനെയൊക്കെ തോന്നാൻ? പാണനാർ ചോദിച്ചു. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു, അതനുസരിച്ച് ഇവിടെ വന്നതാണ്. എന്താ, സന്തോഷായില്ലേ? സന്തോഷായി. എന്നാൽ ഞാൻ പോട്ടെ. പാണനാർ കൈകൂപ്പി. ആ മനുഷ്യൻ ധൃതിയിൽ നടന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. പത്തനംതിട്ടയാണ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യുജി പുനഃപരീക്ഷ

0: ജൂൺ 21 അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. റാഗിംഗ് സംബന്ധമായ പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോളേജ് അധികൃതരോട് നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബൌളിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ആഹാരത്തിന്റെ കഥ. ഇരുന്ന ഇരുപ്പിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും നാം കഴിച്ചു തീർക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അതിനു പിന്നിൽ വലിയൊരു വിപ്ലവത്തിന്റെ കഥയുണ്ട്. കായ്കനികൾ മാത്രം തിന്ന് വിശപ്പടക്കിയ പ്രാചീന മനുഷ്യൻ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ അവൻ സ്വന്തമായി ആയുധങ്ങൾ ഉണ്ടാക്കി. കല്ലിലുണ്ടാക്കിയ ആയുധങ്ങൾ നിരന്തരം പരിഷ്കരിച്ചു. വേട്ടയാടി പിടിച്ച മൃഗത്തിന്റെ മാംസം ആദ്യം പച്ചയ്ക്കും പിന്നീട് ചുട്ടും കഴിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ പല്ലിന്റെയും താടിയെല്ലിന്റെയും വലിപ്പം കുറഞ്ഞു. ക്രമേണ തലച്ചോറിന് വലിപ്പമേറി. തലച്ചോറിനനുസരിച്ച് ബുദ്ധിയും വികസിച്ചു. ആധുനിക മനുഷ്യനിലേക്കുള്ള നമ്മുടെ യാത്ര അവിടെയാണ് ആരംഭിച്ചത്. കായ്കനികൾ തിന്നും വേട്ടയാടിയും ഗുഹകളിൽ ഉറങ്ങിയും കഴിഞ്ഞ ഇരുകാലി മൃഗങ്ങളായിരുന്നു മനുഷ്യന്റെ പൂർവികർ. അവരിൽ ചിലർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കാനും പിടിച്ചു നിൽക്കാനും മറ്റുള്ളവരെക്കാൾ കഴിവുണ്ടായിരുന്നു. അവരാണ് ആധുനിക മനുഷ്യൻ അഥവാ ഹോമോ സാപ്പിയൻസായി പരിഗണിച്ചത്. ആഫ്രിക്കൻ കാടുകളാണ് ആധുനിക മനുഷ്യന്റെ വീട്. ഭൂമിയിൽ ഹോമോ സാപ്പിയൻസ് ഉത്ഭവിച്ചിട്ട് ഏതാണ്ട് 300,000 വർഷമായിരിക്കുന്നു. അതിനു മുൻപ് ജീവിച്ചിരുന്ന ഹോമോ ഇറക്ടസ് ഏകദേശം 1,500,000 വർഷങ്ങൾക്ക് മുകളിൽ ഭൂമിയിലുണ്ടായിരുന്നു. അതിനു മുൻപ് ഹോമോ ഹാബിലിസും ഇവരെല്ലാം ആഫ്രിക്കക്കാർ തന്നെ. ഏകദേശം 10,000 മുതൽ 12,000 വർഷം മുമ്പ് കൃഷിയിലേക്ക് തിരിയും വരെ വേട്ടയാടിയും മറ്റുമാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇന്നും ഇതേ രീതിയിൽ ജീവിക്കുന്ന ആദിവാസികൾ ലോകത്തെ പല ഭാഗങ്ങളിലുമുണ്ട്. മനുഷ്യകുലത്തിൻ്റെ പൂർവികരായ ഓസ്ട്രലോപിത്തേക്കസിൻ്റെ പ്രധാന ആഹാരം പഴങ്ങളും ഇലകളും കായ്കനികളുമൊക്കെയായിരുന്നു. കായ്കനികൾ പോലെ കാഠിന്യമുള്ള ആഹാരം കഴിക്കാൻ പാകത്തിൽ കട്ടിയേറിയതായിരുന്നു അവരുടെ താടിയെല്ലുകളും പല്ലുകളും. ഇക്കാര്യത്തിൽ ഇനിയും ഫോസിൽ തെളിവുകൾ കണ്ടുകിട്ടേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ മനുഷ്യരെ പോലെ കൃത്യമായ ഭക്ഷണശീലം പിന്തുടരുന്നവരായിരുന്നില്ല നമ്മുടെ പൂർവികർ. അതിജീവിക്കാൻ വേണ്ടിയാണ് അവർ ഭക്ഷണം തേടിയിരുന്നത്. എന്തായിരുന്നു അന്നന്ന് കഴിക്കാൻ കിട്ടുന്നത്, അതായിരുന്നു അവരുടെ ഭക്ഷണം.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇന്ന് ഈ പരിപാടിയിൽ വെർട്ടിഗോ അഥവാ തലകറക്കത്തിന്

0: ഹോമിയോപ്പതി ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് വെട്ടിഗോ അഥവാ തലകറക്കം എന്ന അസുഖത്തെക്കുറിച്ചാണ്. തലകറക്കം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നതായിട്ടാണ് സാധാരണ അനുഭവപ്പെടുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ?
2: തലകറക്കം അഥവാ വെർട്ടിഗോ എന്ന വാക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗം കറങ്ങുന്ന പോലെയോ അതല്ലെങ്കിൽ നമ്മുടെ തല തന്നെ കറങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടത്ത് നിന്ന് കറങ്ങുന്ന പോലെയോ ഉള്ളൊരു തോന്നലിനെയാണ് തലകറക്കം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കം അല്ലെങ്കിൽ തലചുറ്റൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡയഗ്നോസിസ് അല്ല, അതൊരു രോഗലക്ഷണമാണ്. ഈ ഒരു ലക്ഷണം വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ്. നമുക്കറിയാം നമ്മുടെ ചെവിക്ക് രണ്ട് ഫംഗ്ഷനാണുള്ളത്. ഒന്ന് നമുക്ക് കേൾവി, രണ്ടാമത്തെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിനെ കറക്റ്റാക്കുക എന്നുള്ളതാണ് ചെവിയുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം. അത് ചെവി മാത്രമല്ല ഈ ബാലൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, കൂടെ നമ്മുടെ കണ്ണുകളും നമ്മുടെ സന്ധികളും കഴുത്തും കാലുകളും ഇവിടുന്നെല്ലാം ഉള്ള ഒരു കളക്റ്റീവായിട്ടുള്ള വിവരങ്ങളെ നമ്മുടെ ബ്രെയിൻ അതിനെ ഏകീകരിച്ച് അങ്ങനെയാണ് നമ്മുടെ ഒരു സന്തുലനാവസ്ഥ, അതായത് നമ്മുടെ ഒരു ബാലൻസിനെ റെഡിയാക്കുന്നത്. അപ്പം ഞാനീ പറഞ്ഞ ഈ ചെവിയിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും കാലിലാണെങ്കിലും കണ്ണിലാണെങ്കിലും ഉള്ള ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയാണെങ്കിലും ഒരു പക്ഷേ അതൊരു തലചുറ്റലോ തലകറക്കോ എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട് സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്ക് ഈ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു പനിയോ ഒരു വൈറൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് മാത്രം ഒരു ചെറിയൊരു ബോധക്ഷയം പോലെയോ തലയ്ക്കൊരു ക്ഷീണം പോലെയൊക്കെ തോന്നും. അത് നമ്മൾ ശരിക്കും ഈ ഒരു വെർട്ടിഗോൻ്റെ ഗണത്തിൽ നമ്മൾ പെടുത്താറില്ല. ശരിക്കും വെർട്ടിഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളോ നമ്മൾ തന്നെയോ കറങ്ങുന്ന പോലെ ഉള്ളൊരു ഫീല് ഉണ്ടാവണം, അപ്പോഴാണ് നമ്മൾ വെർട്ടിഗോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ള റീസൺ 80% നമ്മുടെ ചെവിയിലുള്ള പ്രശ്നങ്ങളാണ്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന കണ്ടീഷനാണ്. പ്രായം ഒരു മധ്യവയസ്സ് കഴിഞ്ഞ, പ്രത്യേകിച്ച് ഒരു 50 കഴിയുന്നവർ, അത് കൂടുതലും സ്ത്രീകളിൽ, അതൊരു മെനപ്പാസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പലപ്പോഴും ഈ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ ചെവിയുടെ ഉള്ളിൽ നമ്മുടെ ആന്തരിക കർണത്തിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം കറക്റ്റ് ആവണം, അതിൻ്റെ പൊസിഷൻസ് കറക്റ്റ് ആവണം. അപ്പോഴാണ് നമ്മുടെ തലച്ചോറിന് അവിടെ നിന്നെടുക്കുന്ന വിവരങ്ങൾ എടുത്തിട്ട് നമ്മുടെ ബാലൻസ് കറക്റ്റായിട്ട് നിർത്താനുള്ള ഒരു കഴിവ് കിട്ടുന്നത്. അപ്പോൾ ചെവിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അത് എടുക്കുന്നത്. ചെവി മാത്രമല്ല, കണ്ണിൽ നിന്നുള്ള വിവരങ്ങളുണ്ട്, ശരീരത്തിൻ്റെ മറ്റ് സന്ധികളിൽ നിന്നുള്ളതുണ്ട്, കഴുത്തിൽ നിന്നുള്ളതുണ്ട്. ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ചെവിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ ചെവിയിൽ നിന്ന് വന്ന വിവരങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് ആവുമ്പോൾ നമ്മുടെ ബ്രെയിന് ആ ഒരു ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പോൾ അത് നമ്മുടെ ഇന്നർ ഇയറിൻ്റെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ചിലപ്പോൾ പ്രായം അധികം വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് കേൾവിക്കുറവോ ചില ജോലി സംബന്ധമായിട്ടുള്ളതോ, അങ്ങനെ പല ചെവിക്ക് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, നീർക്കെട്ടോ അല്ലെങ്കിൽ അലർജി കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ചെവിയുടെ ഉള്ളിലുണ്ടാവുന്ന ഞരമ്പിന് വരുന്ന പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഈ ചെവിയുടെ ഉള്ളിൽ കുറച്ച് കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാനഭ്രംശം വരുന്നതോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതലും ഈ ഒരു ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരുന്നത്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പൊസിഷൻസ് ചേഞ്ച് ആവുമ്പോൾ, അത് നമ്മൾ ഇരിക്കുന്നവർത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേക്കാം. അപ്പോൾ നമ്മൾ കാലത്ത് ഉറങ്ങി എഴുന്നേക്കുന്ന പൊസിഷൻ പെട്ടെന്നുള്ളൊരു ചേഞ്ചാണത്. അപ്പോൾ ആ പെട്ടെന്ന് ആ ചേഞ്ച് വരുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് അനലൈസ് ചെയ്യാനും അതിനനുസരിച്ച് കറക്റ്റായിട്ട് പൊസിഷൻ ആക്കി വെക്കാനും പറ്റില്ല. കാരണം ചെവിയുടെ ഉള്ളിലെ ബാലൻസിങ് സിസ്റ്റം കുറച്ച് ഔട്ടായിട്ടിരിക്കുന്ന സമയമാണ്. അതൊരു വലിയൊരു സിവിയർ പ്രശ്നമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് കുറേ എക്സസൈസുകളും മെഡിസിൻസും ഹോമിയോപ്പതിയിലും ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവർ എഴുന്നേക്കുമ്പോൾ ഒന്ന് നിന്ന് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഒന്ന് ഏത് പൊസിഷനിൽ നിന്നാണോ മാറുന്നത് ആ പൊസിഷനിൽ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് നടക്കാനോ ബാക്കി ജോലികൾ ചെയ്യാനോ പാടുള്ളൂ. അതാണ് ഈ ഒരു വെർട്ടിഗോയില് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്.
1: ഇത് കൂടാതെ മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ടും ചിലപ്പോൾ തലകറക്കം ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് അത് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറക്കം വരാം, അതല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഡയബറ്റീസ്.
2: അതെ, ശരിയാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസും

അതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ചെവിയുടെ ആ ഒരു പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ബി പിയിലെ വേരിയേഷൻ, ബി പി കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും ചിലവർക്ക് പ്രശ്നം വരും. ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ ലെവൽ കുറഞ്ഞ പ്രശ്നം വരും ചിലവർക്ക്, ചിലർക്ക് കൂടിയ പ്രശ്നം വരും. പിന്നെ ബാക്കി ചില അസുഖങ്ങൾ, മരുന്ന് കഴിക്കുന്നവർക്ക് പ്രശ്നം വരും. ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈയുടെ അളവ് കുറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ പ്രശ്നം വരും. അപ്പോൾ കൈ പൊക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഫിസിക്കലായിട്ട് എക്സർസൈസ് ചെയ്യുമ്പോഴോ ഒക്കെ തലവർക്കും വരുന്നവരുണ്ട്. പിന്നെ വരുന്ന കണ്ടീഷനാണ് മീനസ് ഡിസീസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അതും ഒരു ഒരു ചെവിയും ബന്ധപ്പെട്ടതാണത്. അതും ഒരു ഓൾഡ് ഏജ് വരുമ്പോഴാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ചെവിയിലൊരു മൂളല്, മൂളല് നമുക്ക് എപ്പോഴും, ചിലപ്പോൾ ഒരു ചെവിയിലായിരിക്കാം, ചിലപ്പോൾ രണ്ട് ചെവിയിലായിരിക്കാം. ചില പേഷ്യൻസ്

0: ഉള്ളിൽ നമുക്ക് എപ്പോഴും ചിലപ്പോൾ 1 ജിബിയിലായിരിക്കാം, ചിലപ്പോൾ 2 ജിബിയിലായിരിക്കാം. ചില പേഷ്യൻസ് വരും, അപ്പോൾ അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല ഈ ചെവിയിലെ മുകളിൽ കാരണം. അപ്പോൾ അതൊരു ഒരു മിനസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ വരുന്ന ആ ഒരു സെൻസറി പ്രശ്നങ്ങളാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുകളിലും അതിൻ്റെ കൂടെ തലകറക്കവും നന്നായിട്ട് കയറി വരാറുണ്ട്. അപ്പോൾ അതും ഒരു നമ്മുടെ ബാലൻസിനെ ഇഷ്യൂ ആക്കുന്ന പ്രശ്നമാണ്. അവർക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് പ്രായമായി കഴിയുമ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഈ സൗണ്ടും കൂടി ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഞരമ്പ്, നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള ശ്രവണ നാഡിക്ക് ഉണ്ടാകുന്ന വീക്കം, അതും ഒരു പ്രായത്തിൻ്റെ എന്തെങ്കിലും കൊണ്ട് ചിലപ്പോൾ വരുന്നത്. കൂടുതലും ഇതൊക്കെ കണ്ടുവരുന്നത് സ്ത്രീകൾ മെൻസസൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലാണ് കൂടുതലും ഇങ്ങനെയുള്ളത് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ലാബ്രിന്ത് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ, ഇന്നർ ഇയറിൽ, അതിന് ചിലപ്പോൾ ഇൻഫ്ലമേഷൻ വരുന്നൊരു കണ്ടീഷൻ. അതായത് എന്തെങ്കിലും ചെറിയ അണുബാധ ചെറിയ രീതിയിൽ, അപ്പോൾ ആ ഒരു അണുബാധ വരുമ്പോൾ അവിടെ നേർക്കിട്ട് വരാം. ചിലർക്ക് ചെവിയിൽ വെള്ളം കിട്ടുന്നു എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് ചിലർക്ക്. അതും ഈ ഒരു വെർട്ടിഗോ എന്നുള്ള കണ്ടീഷനിലേക്ക് മാറി വരാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചെവിയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും കാണുന്നത്. അതായത് പൊസിഷണൽ വെർട്ടിഗോയും പിന്നെ മീനസ് ഡിസീസും ഈ ലാബറിന്തറൈറ്റിസും പിന്നെ നമ്മുടെ നെർവിൻ്റെ ന്യൂറൈറ്റിസും അങ്ങനെ കണ്ടീഷൻസൊക്കെ. പിന്നെ വരുന്നതാണ് നമ്മുടെ കഴുത്തിൻ്റെ. ഈ കഴുത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു നമുക്കറിയാം നമ്മുടെ തേയ്മാനം എന്തായാലും എല്ലാവർക്കും അത് വരും. നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ഓരോ ഭാഗത്തിൻ്റെ ഇതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം അനുസരിച്ചൊക്കെ നമ്മുടെ ജോലി അനുസരിച്ചൊക്കെ തേയ്മാനങ്ങൾ വരും. അപ്പോൾ ഈ കൂടുതൽ നേരം ഈ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ, കഴുത്ത് ഒരുപാട് നേരം ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ജോലി ചെയ്യുന്നവർ, ഈ തയ്ക്കുന്നവർ, നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, കഴുത്തിന് സപ്പോർട്ടില്ലാതെ കൂടുതൽ നേരം ചെയ്യുന്നവർ, പ്രത്യേകിച്ച് എക്സസൈസ് വേറൊന്നും ചെയ്യാത്ത ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും കൂടി കൂടെ വരുമ്പോൾ കഴുത്തിൻ്റെ മസിൽസിന് വീക്കാവുകയും അവിടെ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളും, പിന്നെ നമ്മളിപ്പോൾ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയും, അതിന് ചിലപ്പോൾ സ്പോണ്ടൈലൈറ്റിസ് ആവും, ഇൻഫ്ലമേഷൻ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ചിലപ്പോൾ പോകാറുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊസിഷനിങ് കറക്റ്റ് ആവില്ല, ബാലൻസിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെയും വെർട്ടിഗോ വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ തലയുടെ നമ്മുടെ തലച്ചോറിന് ബാധിക്കുന്ന ചില ഇൻഫ്ലമേഷൻസ്, മെനിഞ്ചൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ വരുന്നത് മൈഗ്രെയിൻ ആണ് കൂടുതലും. മൈഗ്രെയിൻ ഉള്ളവർക്ക് കൂടുതലായിട്ടുള്ള ഭയങ്കര സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ, ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ, അല്ലെങ്കിൽ ശക്തമായ തലവേദന വരുന്നവർ, ചില മെഡിസിൻസ് കഴിച്ചാലും ചിലപ്പോൾ കുറയാത്തവർക്ക് ചിലപ്പോൾ ഈ മൈഗ്രെയിൻ്റെ കൂടെ ഈ ഒരു തലകറക്കവും കോമൺ ആയിട്ട് വരാറുണ്ട്. പിന്നെ ഉള്ള കണ്ടീഷൻ തന്നെ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും ട്യൂമർ പോലെയുള്ള കണ്ടീഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് വേറൊരു സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ ചിലർ സ്ട്രോക്ക് ഉണ്ട്, സ്ട്രോക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ സ്ട്രോക്ക് നമുക്ക് മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മുടെ കൈകാലും അനക്കാനുള്ളൊരു പ്രശ്നം ബുദ്ധിമുട്ട് വരും. ഒരു സൈഡൊക്കെ ചിലപ്പോൾ കുറച്ച് കോടിപ്പോവും, സംസാരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു സൈഡിലെ കാഴ്ച പോവും. അങ്ങനെയൊക്കെ പെട്ടെന്ന് വരുന്ന സിംപ്റ്റംസ് ആണ്. അതിൻ്റെ കൂടെയും ഈ വെർട്ടിഗോ വരും ചിലപ്പോൾ, അതും അതിൻ്റെ ഒരു അസോസിയേറ്റഡ് സിംപ്റ്റം ആണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്നുള്ളൊരു എമർജൻസി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വെറുതെ ഒരു തലകറക്കാണെന്ന് പറഞ്ഞാൽ വെർട്ടിഗോ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്.
1: സാധാരണ നമുക്ക് ഈ ലക്ഷണങ്ങളിൽ നിന്ന് ഇത് എന്തുകൊണ്ടാണ് ഈ വെർട്ടിഗോ എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ?
0: ഇത് പൊതുവേ അതിന് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നോർമൽ രീതിയിലുള്ളത് ENT ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് കറക്റ്റായിട്ടും അതിനുള്ള വെസ്റ്റിബുലാർ ഫംഗ്ഷൻ ടെസ്റ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ബേസിക്കായിട്ടുള്ള ചെറിയ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. പിന്നെയുള്ളത് MRI അല്ലെങ്കിൽ CT ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ കഴുത്തിൻ്റെ MRI CT അനുസരിച്ചെടുക്കാം, പിന്നെ ബ്രെയിൻ്റെ എടുക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ, അതനുസരിച്ച് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനനുസരിച്ച് ഇനീഷ്യലി ഒരു ചെറിയ ഒരു ഈ പറഞ്ഞ പൊസിഷണൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളൊരു വെർട്ടിഗോ ആണ് പ്രശ്നങ്ങൾ. പിന്നെ ചെവിയിൽ ഈ സൗണ്ട് കേൾക്കലൊക്കെ ഉണ്ട്, കേൾവി കുറവുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്തു നിന്ന് തന്നെ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും ഇങ്ങനെ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനകത്തും മെഡിസിൻ കൊടുത്തിട്ടും നമുക്ക് അതിനകത്ത് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് നിർബന്ധമായിട്ടും പോകണം. പിന്നെ ചിലവർക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ വിഷനും നമ്മൾ ചെയ്യുന്ന ഇരിക്കുന്ന പൊസിഷനും അതിൻ്റെ മൂവ്മെൻറ്റ്സും വരുമ്പോൾ കൂടുതലും തർക്കത്തിലേക്ക് പോകുന്നവരുണ്ട്. പിന്നെ ചിലവർക്ക് ഈ ആങ്സൈറ്റി കൂടുമ്പോൾ തലകർക്കം വരുന്നവരുണ്ട്. ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടുള്ളവർ, ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ചെയ്യാനുള്ള ഒരു പക്വത കാണിക്കാൻ പറ്റാത്ത ചില ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള വരുമ്പോഴും ചിലപ്പോൾ ഈ ഒരു വെർട്ടിഗോൻ്റെ സിംപ്റ്റംസ് കാണിക്കാറുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഈ പനിയും കൂടുതൽ എക്സേഷൻ, അതുപോലെ കൂടുതൽ എക്സസൈസ്, അതായത് ഓവറായിട്ട് ചിലവർ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്തും ഈ വെർട്ടിഗോൻ്റെ സിംപ്റ്റം കാണാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ആ ഒരു സിംപ്റ്റം ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ മിക്കവാറും അതെല്ലാം സബ്സൈഡ് ആവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ആദ്യം പറഞ്ഞ ഒരു കണ്ടീഷൻസ്, അത് പൊസിഷനൊക്കെ മാറുമ്പോൾ വരുന്നതാണെങ്കിൽ അതെന്തായാലും

0: ശ്രദ്ധിക്കണം. അത് കൂടുതൽ നാൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കൂടി കൂടി വരുള്ളൂ. അതിനൊരു മെഡിസിനൽ സപ്പോർട്ടോ അതല്ലെങ്കിൽ ഒരു എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും അതിന് വേണ്ടി വരും.
1: ഇത്തരം തലകറക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ശരിക്കും നമ്മളൊരു ചികിത്സ തേടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു റിക്കറൻസ് എങ്ങനെയാണ്?
0: ആ ഇത് ഏത് തലകറക്കമാണെങ്കിലും നമ്മളത് ആദ്യം അത് തലകറക്കം വരുമ്പോൾ തന്നെ അത് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളാണ്. വെർട്ടിഗോ ഒരു സിംപ്റ്റം മാത്രമാണ്. അപ്പോൾ ഈ സിംപ്റ്റം വരാനായിട്ട് അതിൻ്റെ ബാക്കിലോ ഒന്നില്ലെങ്കിൽ ചെവിയിൽ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴുത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാം, അതല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയിൽ വിഷയം ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, ബ്ലഡ് സപ്ലൈയിലെ പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ മൈഗ്രെയിൻ ആവാം, ചിലപ്പോൾ സൈനസ് ഇൻഫെക്ഷൻ ആവാം, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കേസ് ടേക്കിംഗ് ഇതിന് ആവശ്യമാണ്. ഇതിൻ്റെ സിംപ്റ്റംസ് എല്ലാം മനസ്സിലാക്കണം. പിന്നെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നോക്കണം. അപ്പോൾ ഇതിനകത്ത് എന്തിനോടാണോ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഓരോരുത്തർ നമ്മൾ സിംപ്റ്റം പറയുമ്പോൾ അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ബാക്കി നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറയുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വിഷയമില്ല. പക്ഷേ അത് കുറയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഫർദർ എം ആർ ഐയോ സി ടി ഒ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അതിന് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞ് അതിനനുസരിച്ച് വേണം നമ്മൾ ചികിത്സ നടത്താനായിട്ട്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്ത് ദിവസമാണെങ്കിലും ലക്ഷണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചുറ്റുമുള്ള കാര്യങ്ങൾ, ചുറ്റുമുള്ള നമ്മുടെ എന്താണെങ്കിലും നമ്മൾ റൂമിൽ ബെഡിൽ ഇരിക്കുകയാണെങ്കിൽ ആ മുറിയിലുള്ള സാധനങ്ങളെല്ലാം ചുറ്റുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ നമ്മൾ നടക്കിരുന്ന് നമ്മൾ എല്ലാം അങ്ങിരുന്ന് കറങ്ങുന്ന ഒരു ഫീല്, അത് ഒരുപാട് പേര് അനുഭവിച്ചു വരാറുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. ഇതാണ് അതിൻ്റെ മെയിൻ സിംപ്റ്റം വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന കാര്യം മിക്കവാറും പേർക്ക് ഛർദി ഉണ്ടാവും. അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പോകുമ്പോഴെന്ന് വെച്ചാൽ നിർത്താതെയുള്ള ഛർദിയാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ കഴിച്ച ഭക്ഷണവും പിന്നെ അവസാനം ഈ മഞ്ഞവെള്ളം എന്ന് പറയുന്ന പോലെയുള്ള അത്രയും ചിലപ്പോൾ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് ശരീരം വിയർക്കും, ഭയങ്കര തളർച്ച, പിന്നെ കേൾവിക്കുറവുണ്ടാവും ചിലർക്ക്. ചിലർ കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ പോലെ ഫീൽ ചെയ്യുന്നവരുണ്ട്. പിന്നെ ചെവിയിൽ മൂളൽ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെവി ഇങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് ചെവി ചൊറിച്ചിലായിരിക്കും ചിലപ്പോൾ കൂടുതലുണ്ടാവണേ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിയുടെ ഉള്ളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു ഫീല് പോലെ, അതൊരു നിർക്കെട്ട് പോലെയുള്ള ഒരു ഫീല് പോലെയാണ് അങ്ങനെ തോന്നുന്നത്. പിന്നെ തലവേദന, പിന്നെ ഉള്ളത് നമുക്ക് കണ്ണിലൊക്കെ ചില ഇരുട്ട് കയറുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ചെവിയിലൊരു മൂളൽ പോലെ കേൾക്കുന്നുണ്ട്, എവിടെ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ചിലപ്പോൾ പുറത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മൂളുന്നതോ ആയിരിക്കാം എന്നുള്ള വിചാരമൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിൽ അങ്ങനെ ആവണം നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു തല അത് ചുറ്റുന്ന പോലെ വരുന്നതും അതിൻ്റെ കൂടെ ഒരു ഛർദിയോ അല്ലെങ്കിൽ ഒരു ഓക്കാനം വരലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഈ തലകറക്കം വരുമ്പോൾ അത് ചെറുതാണെങ്കിൽ പോലും തൽക്കാലത്തേക്ക് ഉള്ളൂ ഇപ്പം മാറിക്കൊള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കരുത്. അത് തന്നെ മാറുന്ന ഒരു കണ്ടീഷൻ മിക്കവാറും ഉണ്ടാവില്ല, കൂടി കൂടി വരലായിരിക്കും. കൂടുതൽ നാൾ നിൽക്കും തോറും അത് പിന്നെ മാറ്റിയെടുക്കാനുള്ള സമയവും പിന്നെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ മരുന്നുകളോ കൂടുതൽ നാൾ മരുന്നുകളോ കഴിക്കേണ്ട രീതിയിലേക്ക് വരും. അപ്പോൾ തുടക്കം തന്നെയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മരുന്ന് കഴിച്ചത് കുറയ്ക്കാവുന്ന കാര്യങ്ങളാണ്.
1: ഡോക്ടർ പറയേണ്ട ഈ കാൽസ്യം ക്രിസ്റ്റലുകളുടെ വ്യത്യാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ തലകറക്കം ഉണ്ടാകുന്നു. ഇത് നമുക്ക് ഹോമിയോപ്പതിയിൽ മരുന്നിലൂടെ മാറ്റാൻ കഴിയുമോ? സാധാരണ ഇത്തരം അസുഖങ്ങൾ വരുമ്പോൾ ഒരു ശസ്ത്രക്രിയ അതിനൊരു നിർദ്ദേശിക്കാറുണ്ടോ?
0: ആ പൊതുവേ വെർട്ടിഗോ ഈ ചെവിയുടെ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും, അതും പ്രത്യേകിച്ച് ഈ ഒരു പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന BPPV എന്ന് പറയുന്ന കണ്ടീഷൻസ് വരുമ്പോൾ പൊതുവേ ഇതൊരു സർജറിയിലേക്ക് പോകൽ കുറവാണ്. അത്രയും ഒരു കോംപ്ലിക്കേഷനിലേക്ക് വരാറില്ല. അത് ഒട്ടും പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെ വരാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിലതിന് മാറ്റാവുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഹോമിയോപ്പതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ. അതിൽ എല്ലാവർക്കും ഒരുപോലെ അല്ല സിംപ്റ്റംസ്, ഓരോ വ്യക്തിക്കും സിംപ്റ്റംസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് വരുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് തലകറക്കം വരുമ്പോൾ ആൾക്ക് മുന്നോട്ട് വീഴുന്ന ഒരു ഫീലിംഗ് ആണെങ്കിൽ ചിലർക്ക് അത് മുന്നോട്ടല്ല സൈഡിലേക്ക് പോകുന്ന പോലെ, ചിലർക്ക് ഒരു സൈഡിലേക്ക് മാത്രം പ്രശ്നം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ റൈറ്റ് സൈഡ് ആവാം, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡ് ആവാം കൂടുതൽ പ്രശ്നം കാണിക്കുന്നത്. പിന്നെ ചിലർക്ക് കിടക്കുന്ന പൊസിഷനിൽ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ, ചിലർക്കാണെങ്കിൽ കിടന്നിട്ട് എഴുന്നേക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകതകളാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ചിലർ പറയും നമ്മളിങ്ങനെ പറന്നു കിടക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അതുപോലെ തന്നെ ചിലവർ പറയുന്ന എന്നെ ആരും ബാക്കിൽ നിന്ന് പിടിച്ച് ഉന്താണ്, അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓരോരുത്തർക്കും വരുന്നത്. അപ്പം അതിനനുസരിച്ച് മെഡിസിൻസും മാറും. അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന സിംറ്റംസ് ഛർദിയോ, ചിലവരെ ആ സംബന്ധിച്ച് ചിലപ്പോൾ ബോധം പോകുന്നവരുണ്ടാവും, ചിലവർക്ക് അതല്ലാതെ ചിലപ്പോൾ കുറേ നേരത്തേക്ക് പിന്നെ പരിസരം

0: ബോധമില്ലാതെ ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ഉള്ള അത് അനുസരിച്ച് എടുക്കണം. പിന്നെ ഇത് കൂട്ടുന്ന കണ്ടീഷൻസ് ഉണ്ട്. ചിലർക്കിത് കുറേ നേരം വെയിലും ഉണ്ടാകാം, ചിലപ്പോൾ തണുപ്പ് കൂടുതലടിച്ചു കഴിഞ്ഞാൽ, എ സിയിൽ കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശബ്ദങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ കൂടുതൽ ഇതിനകത്ത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ ചിലവർക്ക് എന്തെങ്കിലും തുമ്മലോ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അക്യൂട്ടായിട്ട് വരുന്ന എന്തെങ്കിലും അണുബാധ ഓർത്തു കഴിഞ്ഞാൽ ഒക്കെ ചിലപ്പോൾ ഇത് പെട്ടെന്ന് ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനും കൂടി അതിനകത്തേക്ക് നോക്കിയിട്ട് കവർ ചെയ്തിട്ട് വേണം നമുക്ക് മെഡിസിൻ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ആ വ്യക്തിയുടെ ഒരു പ്രകൃതം, ആളുടെ ഒരു സ്വഭാവവും പിന്നെ ആളുടെ ഉറക്കത്തിൻ്റെ രീതികൾ, ശരീരപ്രകൃതി, പിന്നെ ഒരു മാനസികമായ സ്റ്റെബിലിറ്റി, പിന്നെ ആളുടെ ഒരു ഭക്ഷണക്രമം, പിന്നെ തണുപ്പും ചൂടൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിന്നെ ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടാണ് അതിനകത്ത് നമ്മൾ മെഡിസിനിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. മാറുന്നില്ലെങ്കിൽ നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും ചെയ്ത് നോക്കണം. ബാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്താണെന്നുള്ളത് നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് വേണം.
1: ദീർഘനാൾ ഹോമിയോപ്പതി മരുന്ന് കഴിക്കേണ്ടി വരുമോ ഇത്തരം അസുഖങ്ങളൊക്കെ?
0: അതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസം കൊണ്ടൊക്കെ മാക്സിമം അത് കംപ്ലീറ്റ് ചിലപ്പോൾ ക്യൂർ ആവാറുണ്ട്. പിന്നെ ചിലവർക്ക് ഈ ഒരു ചെവിയിൽ ഒരു ആ ഞരമ്പിൻ്റെ ബലക്ഷയമൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അതുപോലെ ചെവിയിൽ മൂളൽ വരുന്ന അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഡിസിൻസ് കഴിക്കേണ്ടി വരും. പിന്നെ ബാക്കി അതിനോട് കൂടെ പിന്നെ വേറെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ബി പി കുറയുന്ന ആൾക്കാരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ബി പി കൂടുന്നതാണെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് വേണം. പിന്നെ ഡയബറ്റിക് ആണെങ്കിൽ അതിൻ്റെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ വരുന്നതോ ചെവിയിൽ പഴുപ്പ് വരുന്നതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. സൈനസിലെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ നോക്കുന്നത്. ഈ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു വെർട്ടിഗോ ഒരു സിംപ്റ്റമാണ്. ആ സിംപ്റ്റത്തിനെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആ കോസ് ട്രീറ്റ് ആയി കഴിഞ്ഞാൽ സിംപ്റ്റം മാറിപ്പോകും.
1: നമുക്ക് നേരത്തെ കൂട്ടി ചികിത്സ തുടങ്ങുകയാണെങ്കിൽ ഹോമിയോപ്പതിയിലൂടെ ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാനും കഴിയുമെന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ?
0: അതെ,
1: തീർച്ചയായും. വെർട്ടിഗോ അഥവാ തലകറക്കം, അതുണ്ടാകാവുന്ന കാരണങ്ങളും അതിന് ഉള്ള ചികിത്സയും കുറിച്ച് ഇത്രയും സമയം FM ഹെൽത്ത് ലൈനിൽ പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: വെർട്ടിഗോ അഥവാ തലകറക്കത്തിന് ഹോമിയോപ്പതി ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: തപസ്യ ഹോമിയോപ്പതി
4: FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922111.
1: തപസ്യ ഹോമിയോപ്പതി.

സേവന വാർത്തകൾ. സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈൻ ഇല്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും ജൂൺ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-25-05-17, 0491-25-05-17.

0: 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
1: അപ്പം അമ്മയുള്ള നിരന്തരമായ ബന്ധം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിനല്ല, അമ്മയെപ്പോൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും നിസ്വാർത്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴി അമ്മ തുറന്നു തരും എന്നുള്ള ആഗ്രഹത്തിൽ, ഒരു പ്രത്യാശ, നമ്മളെക്കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാകണം എന്ന രീതിയിൽ ഒരു ശരിക്കും പറഞ്ഞ ഗുരുശിഷ്യ ബന്ധം പോലും നമുക്കറിയില്ല. കാരണം പലപ്പോഴും നമ്മൾ ഗുരുവാണോ എന്ന് തിരിച്ചറിയാൻ പോലും പലർക്കും കഴിയാറില്ല.
0: ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവും അമൃതപുരിയിലെ സീനിയർ സന്യാസിമാരിൽ ഒരാളുമായ ശ്രീ വേദാമൃതാനന്ദപുരി തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
2: തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലേ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ് ജൂൺ ആദ്യവാരം തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-24-79-96-6 0471-24-79-96-6

0: കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും ബിഎഡുമാണ് യോഗ്യത. അപേക്ഷകർ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അപേക്ഷകൾ ഈ മാസം 22-ന് വൈകിട്ട് 5 വരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 63 01 27. നമ്പർ ആവർത്തിക്കാം: 85 47 63 01 27.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

FM ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി കേൾക്കാം. ചിത്രം ഈട. അമൽ ആന്റണി, റോഷ്നി സുരേഷ് എന്നിവർ പാടിയത്. ഗാനരചന അൻവർ അലി, സംഗീതം ജോൺ പി വർക്കി.

സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ മാസം 20 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0484242275. നമ്പർ ആവർത്തിക്കാം: 0484242275.

0: ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ്, ഓഗസ്റ്റ് 1 കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടക്കും. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും www.iimc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ കോട്ടയം പാമ്പാടിയിലുള്ള IIMC ക്യാമ്പസ് സന്ദർശിക്കുകയോ ചെയ്യുക. ഫോൺ നമ്പർ 91 88 94 18 31.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കോട്ടയം സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ടാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര PO തിരുവനന്തപുരം 69-50-12 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ സ്പീഡ് രജിസ്റ്റേർഡ് തപാൽ മാർഗമോ ജൂലൈ 2 എത്തിക്കണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04-81-23-00-44-3 നമ്പർ ആവർത്തിക്കാം 04-81-23-00-44-3

ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം ഓട്ടോരാജ. ഇളയരാജ സംഗീതം നൽകി. ഇളയരാജ, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന പുലമൈ പിത്തൻ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: പിറ്റേന്ന് കാലത്ത് കമലാലയ ബാങ്കിന്റെ പടികൾ കയറുമ്പോൾ രാമറിന്റെ കാലുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വരാന്തയിൽ നിന്നുകൊണ്ട് അവൻ തക്ഷൻകുന്ന് അങ്ങാടിയിലേക്ക് നോക്കി. അത്രയും മുകളിൽ നിന്നും ആദ്യമായിട്ടാണ് അങ്ങാടി കാണുന്നത്. ചമ്പകമരത്തിന്റെ ചില്ലകൾക്കും പൂക്കൾക്കുമിടയിലൂടെ അങ്ങാടി കണ്ടപ്പോൾ അതൊരു വ്യത്യസ്ത ലോകമാണെന്ന് തോന്നിച്ചു. വലിയ ആളുകളൊക്കെ വളരെ ചെറുതായിരിക്കുന്നു. കോടതി വരാന്തയിലും മുറ്റത്തും നിറയെ ആളുകൾ. കറുത്ത കോട്ടണിഞ്ഞ വക്കീലന്മാർ വളരെ ഗൗരവത്തിൽ തലയും താഴ്ത്തി ഇടയ്ക്കിടെ വരാന്ത ഇറങ്ങി വരുന്നതും കാണാമായിരുന്നു. നോക്കിക്കൊണ്ടിരിക്കെ ഇമ്പിച്ചന്റെ കുതിരവണ്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിരത്തിലൂടെ കടന്നുപോയി. വലിയ ബുക്കുകളിൽ പേര് ചേർത്ത് രശീതി വാങ്ങുമ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തി, ഇത് സൂക്ഷിക്കണം, അയ്യാപ്പട്ടരെ കാണണമെന്ന് വെറുതെ ഒരാഗ്രഹം തോന്നി. സ്വന്തമായി ഒരു ബാങ്കുള്ള ആളല്ലേ, അത്തരത്തിൽ വേറെ ആരാണുള്ളത്? കിഴക്കേ തലയ്ക്ക് വലിയ കസാരയിൽ കോട്ടണിഞ്ഞിരിക്കുന്ന ആളായിരിക്കും അയ്യാപ്പട്ടരെന്ന് രാമർ വിചാരിച്ചു. കുഞ്ഞിക്കേളുവിനോട് ചോദിക്കണമെന്ന് കരുതിയതായിരുന്നു, മറന്നുപോയി. ബാങ്കിൽ നിന്നും ഇറങ്ങുമ്പോഴും അങ്ങാടിയിലേക്ക് നോക്കി. ഇപ്രാവശ്യം കിഴക്ക് രജിസ്ട്രാർ ഓഫീസിന്റെ ഒരു ഭാഗം കാണാൻ കഴിഞ്ഞു. അന്ന് അല്പനേരത്തെയാണ് കുഞ്ഞിക്കേളു വീട്ടിലേക്ക് പുറപ്പെട്ടത്. ഉത്സവം കഴിഞ്ഞതോടെ കടയിൽ തിരക്കല്പം കുറഞ്ഞിരിക്കുകയാണ്. മെഷീൻ അകത്തേക്ക് നീക്കിയിടാൻ സഹായിക്കുന്നതിനിടയിൽ രാമർ ചോദിച്ചു, ഇന്നെന്താ സ്വല്പം നേരത്തെ? എന്റെ മോനെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലാലോ, ഞാനൊരു നാടകം എഴുതിക്കൊണ്ടിരിക്കുക. ഈ ആഴ്ച ഓൽക്കത് തീർത്തു കൊടുക്കണം.
2: നാടകമോ?
1: ആ, ഇക്കൊല്ലം എന്റെ നാടകമാണ്.

0: ചൊവ്വാ വയലിൽ കളിക്കുന്നത്. കൊയ്ത്തു കഴിഞ്ഞ വയലിൽ ഉത്സവം കൂടി സമാപിച്ചാൽ ധനു തൊട്ട് മേടം വരെയുള്ള മാസങ്ങൾക്കിടയിൽ ഒന്നോ രണ്ടോ നാടകങ്ങൾ എല്ലാ കൊല്ലവും അരങ്ങേറാറുണ്ട്. എഴുതലും അഭിനയിക്കലും അവതരിപ്പിക്കലുമെല്ലാം നാട്ടുകാർ തന്നെ. നാട്ടിൽ നിന്ന് തന്നെ പുതിയ നാടകകൃത്തുക്കളും സംവിധായകരും ഗാനരചയിതാക്കളും അഭിനേതാക്കളും ഉണ്ടാവുന്നു. ഓരോ നാടകാവതരണവും നാടിന്റെ മറ്റൊരു ഉത്സവമായി മാറുന്നു. കഴിഞ്ഞ കൊല്ലം ഞാനും മനുഷ്യനായി, പച്ചനോട്ടും കഠാരയും എന്നീ നാടകങ്ങളാണ് കളിച്ചിരുന്നത്. പല പണികളിലും ഏർപ്പെട്ടിരുന്നവർ വൈകുന്നേരത്തോടെ ജോലി കഴിഞ്ഞ് വന്നതിനു ശേഷമുള്ള സമയങ്ങളിലാണ് നാടകം പഠിപ്പിക്കുന്നത്. ചിലർക്കെല്ലാം ചില സ്ഥിരം വേഷങ്ങളോട് ആഭിമുഖ്യം വളരെ കൂടുതലാണ്. ഒരു വേഷം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലുള്ള വേഷങ്ങൾ തന്നെ വേണമെന്നും ചിലർ ശഠിക്കാറുണ്ട്. പിന്നീട് അവർ അറിയപ്പെടുക ആ പേരിലായിരിക്കും. രജിസ്ട്രാർ ഫീസിലെ ഗുമസ്തനായ ഗംഗാധരൻ ഇപ്പോൾ അറിയപ്പെടുന്നത് എരപ്പാളി ഗംഗാധരൻ എന്ന പേരിലാണ്. ഏതാനും വർഷം മുമ്പ് ഒരു നാടകത്തിൽ ഒരു പിച്ചക്കാരന്റെ ഭാഗം അഭിനയിച്ചതായിരുന്നു അയാൾ. തൊട്ടടുത്ത കൊല്ലവും നാടകത്തിൽ പിച്ചക്കാരന്റെ വേഷം തന്നെയായിരുന്നു. നാടകത്തിൽ പിച്ചക്കാരൻ സ്വയം പറയുന്നത് ഞാൻ വെറും ഒരെപ്പാളി എന്നാണ്. അതോടെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഗംഗാധരന്റെ പേര് എരപ്പാളി ഗംഗാധരൻ എന്നായി. അയാളുടെ മകനും അറിയപ്പെടുക ഇതേ പേരിൽ തന്നെയായിരിക്കും. നാടകം കാണാൻ പോകുമ്പോൾ ഒരു പായയും കൂടെ കൊണ്ടുപോകും. അതിലിരുന്നാണ് നാടകം കാണുക. ഉറക്കം വരുമ്പോൾ അതിൽ കിടന്നുറങ്ങും. മുമ്പത്തെ കൊല്ലം നാടകം കാണാൻ പോയപ്പോൾ ഓരോ പൊതി പട്ടാണിക്കടല വാങ്ങി തന്നിരുന്നു അച്ഛൻ. ഉറങ്ങാതിരിക്കാനാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നെങ്കിലും കടല കുറച്ചു തീർന്നപ്പോഴേക്കും ഉറക്കം വന്നിരുന്നു. പായയിൽ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. നാടകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുഞ്ഞിക്കേളുവിന്റെ മുഖത്ത് പരിഭ്രമം കാണാമായിരുന്നു. അടുത്ത ആഴ്ചയാ റിഹേഴ്സൽ വെച്ചിരിക്കുന്നത്, അപ്പോഴേക്കും നാടകം തീർത്തു കൊടുക്കണം. വരാന്തയിൽ ചിതറിക്കിടക്കുന്ന തുണിക്കഷ്ണങ്ങൾ പെറുക്കി ചൂലുകൊണ്ട് അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ കുഞ്ഞിക്കേളു പറഞ്ഞു, എനിക്ക് നാടകം എഴുതാൻ കഴിയുന്ന ഒരു വിശ്വാസമില്ലായിരുന്നു, എന്നിട്ടും എഴുതുക. രാമൻ അത്ഭുതം വിട്ടുമാറിയിരുന്നില്ല. അവൻ ചോദിച്ചു, ഇങ്ങക്ക് കഴിയാത്ത കാര്യം നിങ്ങൾ എങ്ങനെയാ ചെയ്യുക? ചിലപ്പോൾ അറിയാത്ത കാര്യവും നമ്മൾ ചെയ്തു പോകും, അന്നേരം അത് ശരിയാകുകയും ചെയ്യും. എന്തിനും ഉള്ളിലുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അതെനിക്കുണ്ട്, കുഞ്ഞിക്കേളു വിശദീകരിച്ചു. നാടകത്തിൽ പെണ്ണുങ്ങളുമുണ്ടോ? രാമർ അന്വേഷിച്ചു. ജീവിതത്തിൽ പെണ്ണുങ്ങളില്ലേ, അതുകൊണ്ട് നാടകത്തിലും പെണ്ണുങ്ങളുണ്ടാകും. എന്റെ നാടകത്തിൽ രണ്ട് പെണ്ണുങ്ങളുണ്ട്. അതാരാ അഭിനയിക്കുന്നത്? ആണുങ്ങൾ തന്നെ. പെണ്ണുങ്ങളെ കിട്ടാൻ വലിയ വിഷമാ. പുറത്തു നിന്നും കൊണ്ടുവരാൻ പണച്ചെലവും വേണം. അതുകൊണ്ട് ഞാള് തന്നെ പെൺവേഷം കെട്ടി അഭിനയിക്കും, കുഞ്ഞിക്കേളു പറഞ്ഞു. അതിനിടയിൽ അയാൾ ചൂല് മൂലയ്ക്കൊരിടത്ത് വെച്ചു. മുണ്ടിന്റെ കോന്തല കൊണ്ട് മുഖവും കൈയും തുടച്ച് രാമറിന്റെ അടുത്തേക്ക് നീങ്ങി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
4: സഹ്യനും മലയാളവും. സഹ്യപർവ്വതം മലയാളികളെ ദക്ഷിണേന്ത്യയിലെ വേറിട്ട ഒരു ജനതയായി മാറ്റുന്ന ഭൂമിശാസ്ത്ര ഘടകം മാത്രമല്ല, മലയാള ഭാഷയുടെ വ്യതിരിക്തതയ്ക്ക് അടിസ്ഥാനം കൂടിയാണ്. തമിഴിൽ നിന്ന് വ്യത്യസ്തമായി മലയാളത്തിനുള്ള പ്രത്യേകതകൾ AR രാജരാജവർമ്മ 6 നയങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. തേങ്ങ തേങ്ങയാകുന്ന അനുനാസികാദി പ്രസരവും, വന്താൻ അവൻ വന്നു എന്നാകുന്ന പുരുഷഭേദ നിരാസവും, തലൈ തലയാകുന്ന സ്വരസംവരണവും, പിടിത്താൻ പിടിച്ചു ആകുന്ന താലവ്യാദേശവും, ഉടയ ഉടേ ആകുന്ന അംഗഭംഗവും എല്ലാം ഭാഷാപ്രക്രിയകളാണെങ്കിലും പ്രകൃതി കെട്ടിയ കോട്ട പോലെ വർത്തിച്ചിരുന്ന സഹ്യപർവ്വതം അതിന്റെ പ്രധാന കാരണം കൂടിയാണ്. ഇത്തരം മാറ്റങ്ങളോടൊപ്പം തന്നെ തമിഴിൽ അന്യം നിന്നുപോയ ചില പ്രത്യയങ്ങളെ മലയാളം സംരക്ഷിക്കുന്നുവെന്ന് AR വ്യക്തമാക്കുന്നുണ്ട് എന്നത് മേൽപ്പറഞ്ഞ വ്യതിരിക്ത ഭാഷാസ്വത്വത്തിന്റെ തെളിവുകൂടിയാണ്. സഹ്യപർവ്വതം ഭൂമിശാസ്ത്രപരമായ ഘടകമായി മാത്രമല്ല, സാംസ്കാരിക സ്വത്വം കൂടിയായി നമ്മുടെ ഭാഷയിൽ നിറഞ്ഞു നിൽക്കുന്നു. വള്ളത്തോൾ മലയാളത്തിൽ ദർശിച്ചത് സഹ്യഗിരിയുടെ അടിയുറപ്പാണ്. മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന ഭൂപ്രകൃതി മലയാള ഭാഷയുടെ വൈവിധ്യപൂർണമായ സമ്പന്നതയുടെ അടിസ്ഥാനമാണ്. അച്ചടിയുടെയും വൈജ്ഞാനിക സാഹിത്യത്തിന്റെയും പ്രാമുഖ്യം ഇടനാടിനുണ്ട്.

0: ഉണ്ടായിരുന്നെങ്കിലും ഒട്ടേറെ ഗോത്രഭാഷകളും അതിൻ്റെ ഭാഗമായ അറിവും മലയാളത്തിൻ്റെ ഭാഗമായത് മലനാട്ടിലൂടെയാണ്. സഹ്യപർവ്വതത്തിലെ ജൈവ വൈവിധ്യം മലയാളത്തിൻ്റെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ചുരം, ചോല, താഴ്വര, പൊന്ത തുടങ്ങി പരിസ്ഥിതി ലോല പ്രദേശം വരെയുള്ള സംജ്ഞകൾ സഹ്യപർവ്വതവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ്. മലയാളിയുടെ സാംസ്കാരിക സ്വത്വം അടയാളപ്പെടുത്തുന്ന ഭാഷാപ്രതിനിധാനമാണ് ഇന്ന് സഹ്യപർവ്വതം. കുരീപ്പുഴ മലയാളത്തെ സഹ്യപുത്രി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ദിശാപ്രയോഗങ്ങൾക്ക് അടിസ്ഥാനമായതും സഹ്യപർവ്വതമാണ്. കിഴക്ക് നമുക്ക് കിഴക്കൻ മലയാണ്. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ അറബിക്കടലാണ് മലയാളിയുടെ ദൃശ്യബിംബം. സഹ്യപർവ്വതത്തിലേക്ക് കുടിയേറിയ ഇടനാട്ടുകാരുടെ മലയാളവും മലനാട്ടിലെ തദ്ദേശീയരുടെ ഭാഷയും ചേർന്ന് രൂപപ്പെട്ട സമ്പർക്ക മലയാളം പൊതു മലയാളത്തിൽ അലിഞ്ഞു ചേരുകയാണ് ഉണ്ടായത്. സഹ്യപർവ്വതവും മലയാളവും തമ്മിലുള്ള ബന്ധത്തിന് കാവ്യാത്മകമായ ഒരു പരിവൃത്തി സൃഷ്ടിച്ചത് വൈലോപ്പിള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന കവിതയാണ്. മലയാള കവിതയിലെ പ്രകൃതി സാന്നിധ്യത്തിന്റെ മുഖ്യാവലംബവും സഹ്യപർവ്വത നിരകളാണ്. കേരളീയരുടെ പൊതുബോധത്തിൽ ഉറഞ്ഞുകിടക്കുന്ന പ്രകൃതി ബിംബങ്ങളിലും അതിന്റെ ഭാഗമായ ഭാഷാ വ്യവഹാരങ്ങളിലും സഹ്യപർവ്വതം നിറഞ്ഞു നിൽക്കുന്നു. സഹ്യനുണ്ടാക്കിയ സുരക്ഷിത തടസ്സം അരിച്ചെടുത്ത ഭാഷയാണ് മലയാളം. കടൽ കടന്നെത്തിയ ഭാഷാസ്വാധീനങ്ങൾ പലപ്പോഴും സഹ്യപർവ്വതത്തിൽ തട്ടി നിൽക്കുകയാണ് ഉണ്ടായത്. സഹ്യപർവ്വതം ഇല്ലായിരുന്നെങ്കിൽ തമിഴിൻ്റെ ഒരു ഉപഭാഷയായി മലയാളം നിലനിൽക്കുമായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നതിൽ തെറ്റില്ല.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

ഐഎച്ച്ആർഡിയുടെ കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഈ അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 രാവിലെ 10 മുതൽ അടുത്ത മാസം 8 വൈകിട്ട് 4 വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 00 50 00, 85 47 00 50 00.

FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, 1990 ഭാരതരത്നം നേടിയ ശേഷം 1993 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം, നെൽസൺ മണ്ടേല.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
1: അപ്പം അമ്മയുള്ള നിരന്തരമായ ബന്ധം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിനല്ല, അമ്മയെപ്പോലെ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും നിസ്വാർത്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴി അമ്മ തുറന്നു തരും എന്നുള്ള ആഗ്രഹത്തിൽ, ഒരു പ്രത്യാശ, നമ്മളെക്കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാകണം എന്ന രീതിയിൽ ഒരു, ശരിക്കും പറഞ്ഞ ഗുരുശിഷ്യ ബന്ധം പോലും നമുക്കറിയില്ല. കാരണം പലപ്പോഴും നമ്മൾ ഗുരുവാണോ എന്ന് തിരിച്ചറിയാൻ പോലും പലർക്കും കഴിയാറില്ല.
0: ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവും അമൃതപുരിയിലെ സീനിയർ സന്യാസിമാരിൽ ഒരാളുമായ ശ്രീ വേദാമൃതാനന്ദപുരി തന്റെ ആകാശവാണി

0: മണി ഹോർമോൺ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
1: ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് KG ജഗദീശൻ. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര. മുല്ലനേഴി നീലകണ്ഠന്റെ കണ്ണാടി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. എട്ടഞ്ചിന് യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു, ആദ്യ ഭാഗം.

8:40 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. തലകറക്കത്തിന് ഹോമിയോ ചികിത്സ. ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൗനസാക്ഷി.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്.

0: FM Evening.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 59:35. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

ചിത്രം മുടിഞ്ച ഇവനപ്പൊടി. ശക്തി അമരൻ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന മധുൻ കർക്കി, സംഗീതം ഡി ഇമ്മൻ.

ചിത്രം നാൻ അടിമൈ ഇല്ലേ. എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന മുത്തുലിംഗം, സംഗീതം വിജയ് ആനന്ദ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 29:35. ഇനി അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ കെ എസ് സിംഗ്.
1: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
2: ആ വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെക്കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
1: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
2: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
1: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ...
2: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്നറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതുമുണ്ടായോ?
1: മഹാരാജൻ, എന്നോടങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കൂ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാൽ.
2: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയും.
1: ഉത്തരവ് മഹാരാജൻ.
2: ആ ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
1: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
2: എന്ത്? അഭിമന്യു പങ്കെടുത്തില്ലെന്നോ?

0: നാം സഭയിൽ നിന്നും തിരിക്കുന്നതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
1: മഹാരാജൻ, അവിടുന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
0: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൌരവത്തോടെ അതിന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
1: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
0: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
1: ഉത്തരവ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: മന്ത്രി, എന്താ ഇത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
1: ഇല്ല അങ്ങനെ. അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അതങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാവഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
0: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
1: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
0: അങ്ങനെയാണെങ്കിൽ
2: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
1: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
2: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
1: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിനെ ബഹുമാനിച്ചില്ല. ഇതിലും വലിയ കാരണം എന്താ?
0: മന്ത്രി, സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
2: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
1: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
0: മന്ത്രി, അഭിമന്യു പറയട്ടെ.
2: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
3: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുതരൂ
2: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
1: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
2: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
0: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
2: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
4: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതി.

0: ഇരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
1: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
2: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാളെന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
1: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
2: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
1: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
2: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
0: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ, എന്റെ ജീവിത മാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ, ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
1: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
2: അങ്ങൊന്നിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
1: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
2: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
1: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
2: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
1: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
2: പക്ഷേ എന്താണൊരു പക്ഷേ?
1: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
2: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
1: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
3: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
4: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
1: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
4: അവസാനം എന്താണ് അവിടെ നടന്നത്?
1: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നുകൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
3: എന്നിട്ട് പറയൂ.
1: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
3: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
1: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
3: അയ്യോ,
1: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
4: ആ പലിശക്കാരനോ?
1: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
4: സബാഷ്. അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിലുണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
1: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
4: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന

0: പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണും. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
1: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
0: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
1: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോടുകൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
0: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
1: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജ്യകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവീ കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
0: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
1: അതേ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
0: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
2: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
1: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്തൊരു നല്ല തീരുമാനത്തെ വെറും ഒരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
0: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
2: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
1: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇതുമാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
2: ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
0: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ചു അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
1: മഹാരാജൻ നീണാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ

0: എന്റെ ജോലി തുടങ്ങുകയാണ്.
1: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
2: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നിണാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
0: ഉത്തരവ് മഹാരാജൻ.
1: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
0: അതിലൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
1: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
0: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
1: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണോ? ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷേ മന്ത്രി,
0: മഹാരാജൻ,
1: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
0: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
1: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
2: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ.
1: എന്താണൊരു പക്ഷേ?
2: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
0: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
2: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായൊരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
1: തീർച്ചയായും. നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിലെത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
0: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
1: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
0: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
3: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജ എഴുന്നള്ളുന്നു.
4: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
3: അതെ അച്ഛാ.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലൂ.
3: ശരി അച്ഛാ.
4: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
1: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ

0: കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
1: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
2: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
1: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
3: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
0: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തുപറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
1: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
2: ആ ബന്ധമറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവി വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതുമൊരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
1: അങ്ങെന്താണ് ഈ പറയുന്നത്? വിഗ്രഹനിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവി വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
2: ഇതെല്ലാം അറിയുന്നതുകൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോകപ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
1: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേന്. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
2: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതി രാജ്യത്തെ
1: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയന് സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കും. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
0: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.

0: വിഗ്രഹ നിർമ്മാണത്തിന് ഗൌതമനാവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
1: ഉത്തരവ് മഹാരാജൻ.
0: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
1: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
0: പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
1: ഒന്നുകൊണ്ടും പേടിക്കണ്ട മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
0: അങ്ങനെയാവട്ടെ, എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
2: മാന്യമഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീകടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
0: അമ്മേ ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി.
3: പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു.
0: ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്.
3: നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാളെ കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ?
1: മഹാരാജൻ, അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരോട് അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിനു ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയും.
2: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
2: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
3: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
1: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ! പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
2: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യമെന്താണ്? ആ ശരി, വരാൻ പറയും.
2: ഉത്തരവ് മഹാരാജൻ.
4: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു.

0: ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
1: എന്ത്, നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ, നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
0: അത് അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുസ്സഗുണം എന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
1: പറയൂ, എന്താണ് ആ സംശയം?
0: അത് മഹാരാജൻ പറയുന്നതിൽ ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനി തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
0: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കാലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തി.
1: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
2: അതെ മഹാരാജൻ.
1: അങ്ങനെയാണെങ്കിൽ
3: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
1: ചിന്തിക്കാനൊന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരൂ. ഉടനെ വേണം, നമ്മുടെ ഉത്തരവാണ്.
2: ഉത്തരവ് മഹാരാജൻ.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുന്ന് മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
2: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചിലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
4: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
2: ഇത്രയും ചിലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
1: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
5: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാകുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
1: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
5: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളു.
1: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം.

0: പോകൂ ഈ ദ്രോഹിയെ.
1: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
0: പറയൂ.
1: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നുവെന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്കഭിപ്രായമില്ല.
0: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ, പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിന് സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
1: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
0: നാം വിചാരണ നടത്തി വിധിച്ചതിനു ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
1: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
0: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനുവേണ്ട സഹായങ്ങൾ രാജസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
1: അഭയ, കരയാതെ.
2: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്. അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠയുൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
1: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുൻപേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധി നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
2: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
1: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
2: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
1: നിന്റെ അച്ഛൻ തീർത്ത ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
2: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
1: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
2: നിങ്ങളെല്ലാവരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
1: മഹാരാജൻ,
0: വന്നാലും അഭിമന്യു വന്നാലും, നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
1: രണ്ടുമല്ല മഹാരാജൻ.
3: അഭിമന്യു രാജ്യസഭയെ പരിഹസിക്കുകയാണോ? രാജ്യസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
1: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
3: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
1: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
3: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
1: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
4: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്നോ?
1: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
1: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയോടൊരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
3: ഇതെന്ത് മറിമായ ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്? ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
4: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
1: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം

0: നമ്മുടേവരുടെയും സമക്ഷം ഗൗതമൻ ദേവീ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
1: അസാധാരണമായ കാര്യം അതെന്താണ്?
0: ദേവിയുടെ ഒരു കൈയിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കൈയിൽ 6 വിരലുകളോ?
0: അതെ മഹാരാജൻ, 6 വിരലുകൾ.
1: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകൾ പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിലൊരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ. മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നോ? മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചു

0: മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
1: മഹാരാജൻ ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
2: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യുണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
3: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
4: നിർത്തു, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
3: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാകുന്നില്ല. ശരി, അപ്പോൾ ഞാൻ ഇറങ്ങുന്നു.
4: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെയുണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്?
5: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ടു തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ, ദേവി.
4: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
5: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
4: മറ്റെന്താണൊരു വഴി?
5: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
4: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
5: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
4: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
5: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
4: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
3: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
0: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്തു ബന്ധം?
3: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട് വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹനിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
0: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
3: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നു മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവു പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
2: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
6: വന്നിരുന്നു മന്ത്രി. അവിടെ നിന്നെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
2: ശരി, വരാൻ പറയൂ.
6: ഉത്തരവ് മന്ത്രി.
2: എന്താ അധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
6: അതെ.

0: മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിലെത്തിക്കണ്ടേ?
1: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതം എന്റെ മേൽ ചുമത്തിയ കുറ്റത്തെപ്പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
0: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്? മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവീ വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
1: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവീ വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
0: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
1: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവീ വിഗ്രഹം എടുത്തുകൊണ്ടു വാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
0: ദാ ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
2: നോക്കട്ടെ.
1: ഓ, അഭിമന്യു പറഞ്ഞത് ശരിയാ. ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുകയ. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കും. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
0: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
1: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
3: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
1: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗമോട്ടെ.
3: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
1: അടിയന്തര അറിയിപ്പോ? എന്താത്, പറയൂ.
3: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവീ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
1: ശരി, നീ ചെല്ല്.
0: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെയിരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
1: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
0: ഉത്തരവ് മന്ത്രി.
1: പ്രഭോ, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
4: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
1: അങ്ങ് പറഞ്ഞു വരുന്നത്,
4: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളു. നിങ്ങളുടെ എല്ലാ മനഃപ്രയാസവും തീരും.
1: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
4: എന്താ മന്ത്രി, എന്ത് പറ്റി?
1: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
4: അതെ, അതിലെന്താ സംശയം?
1: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന്

0: അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
1: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
2: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
0: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലതു കൈയിൽ അഞ്ചു വിരലുകൾ മാത്രമല്ല ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
1: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കൈയിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരമെന്താ?
0: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്ത് ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
1: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിലെത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരെവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ. ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
3: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
4: മഹാരാജൻ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും ക്ഷേത്രസന്നിധിയിലേക്ക് വന്നാലും.
2: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
1: നിൽക്കൂ അഭിമന്യു, ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളെന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളിയെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി?
2: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
1: എന്ത്, നമ്മയും സംശയിച്ചെന്നോ? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെപ്പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
5: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് U പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റൻ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്.

0: മലയാള പരിഭാഷ KS സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:28 മിനിറ്റ് 29 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
1: അപ്പൊ അമ്മയുള്ള നിരന്തരമായ ബന്ധം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിനല്ല, അമ്മയെപ്പോ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും നിസ്വാർത്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴി അമ്മ തുറന്നു തരും എന്നുള്ള ആഗ്രഹത്തിൽ, ഒരു പ്രത്യാശ, നമ്മളെ കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാകണം എന്ന രീതിയിൽ ഒരു ശരിക്കും പറഞ്ഞ ഗുരുശിഷ്യ ബന്ധം പോലും നമുക്കറിയില്ല. കാരണം പലപ്പോഴും നമ്മൾ ഗുരുവാണോ എന്ന് തിരിച്ചറിയാൻ പോലും പലർക്കും കഴിയാറില്ല.
0: ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവും അമൃതപുരിയിലെ സീനിയർ സന്യാസിമാരിൽ ഒരാളുമായ ശ്രീ വേദാമൃതാനന്ദപുരി തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
2: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ

0: എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കടിഞ്ഞൂൽ കല്യാണം. യേശുദാസ് പാടിയത്, ഗാനരചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. സുജാത പാടിയ ഗാനം, ഷിബു ചക്രവർത്തിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.